ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 18, കൊല്ലവർഷം 1201 മേടം 25, 2026 മെയ് 8 വെള്ളിയാഴ്ച. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മാതാ പ്രത്യക്ഷ ദൈവതം എന്നാണല്ലോ ചൊല്ല. അതായത് കാണപ്പെട്ട ദൈവമാണ് അമ്മ. ഒരു കുഞ്ഞു വയറ്റിൽ കിടക്കുമ്പോഴേ തിരിച്ചറിയുന്നത് അമ്മയുടെ ഗന്ധമാണ്. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലുത് അമ്മയാണ്. കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ നുകർന്ന് അമ്മയുടെ ചൂടേറ്റ് വളരേണ്ടവനാണ്. അങ്ങനെ വളരുമ്പോഴാണ് അവൻ ശക്തനായിത്തീരുന്നത്.

അമതായി. അമ്മിഞ്ഞ പാലിനൊപ്പം കുഞ്ഞിന്റെ വായിൽ നിന്ന് വരുന്ന രണ്ടക്ഷരമാണ് അമ്മയെന്നുള്ളത്. മഹാകവി വള്ളത്തോൾ തുടർന്നും എഴുതുന്നു: അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. അതെ, അമൃതാണെങ്കിൽ പോലും അമ്മ നമുക്ക് പകർന്നു തരുമ്പോഴാണ് അത് അമൃതായിത്തീരുന്നത്. കുഞ്ഞിനാളിൽ അത്രയേറെ കരുതൽ അമ്മയ്ക്ക് കുഞ്ഞിനോടും കുഞ്ഞിന് അമ്മയോടുമുണ്ട്. ശിവന്റെയും പാർവതിയുടെയും കൈയിലിരിക്കുന്ന മാമ്പഴത്തിനു വേണ്ടി മക്കളായ ഗണപതിയും സുബ്രഹ്മണ്യനും വഴക്കുണ്ടാക്കിയപ്പോൾ ആരാണോ ആദ്യം ലോകം ചുറ്റി വരുന്നത് അവർക്ക് പഴം സമ്മാനിക്കാമെന്നായി അച്ഛനമ്മമാർ. സുബ്രഹ്മണ്യനാകട്ടെ തന്റെ വാഹനമായ മയിലിൽ കയറി ലോകം പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ബുദ്ധിമാനായ ഗണപതിയോ മാതാപിതാക്കളെ ഒരു തവണ ചുറ്റി നടന്ന് മാമ്പഴവും നേടി. അതായത്, ഒരാളുടെ ലോകം എന്നു പറയുന്നത് അവരുടെ അച്ഛനമ്മമാരാണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകൻ എന്നു വാഴ്ത്തപ്പെടുന്ന ശങ്കരാചാര്യർ അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായി സന്യാസം സ്വീകരിച്ചത് ഒരൊറ്റ വ്യവസ്ഥയോടെയാണ്. അമ്മ എപ്പോഴാണോ തന്നെ സ്മരിക്കുന്നത്, ആ നിമിഷം അമ്മയുടെ അടുത്ത് എത്താമെന്നതായിരുന്നു ആ വ്യവസ്ഥ. പറഞ്ഞതുപോലെ തന്നെ മരണസമയത്ത് അമ്മ മകനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും ഉടൻ തന്നെ മകൻ അമ്മയുടെ അടുത്ത് എത്തിച്ചേരുകയും ചെയ്തു. മരണശേഷം അമ്മയുടെ ശവസംസ്കാരം നടത്തി. ഈ സമയത്താണ് അദ്ദേഹം തന്റെ മനസ്സിൽ നിന്ന് ആഴത്തിൽ ഉരുത്തിരിഞ്ഞ 5 ശ്ലോകങ്ങൾ എഴുതിയത്. അത് മാതൃപഞ്ചകം എന്ന പേരിൽ പ്രസിദ്ധമാണ്. ശങ്കരൻ തന്റെ അമ്മയെ ദൈവമായി കാണുകയല്ല, മറിച്ച് ഒരു മകന്റെ കടമ നിർവഹിക്കാൻ കഴിയാത്തതിൽ തന്റെ മനസാക്ഷി തന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നെ പ്രസവിച്ചപ്പോൾ അമ്മ സഹിച്ച വേദന, എന്നെ വളർത്തുന്നതിനനുഭവിച്ച ബുദ്ധിമുട്ട്, ഞാൻ സന്യാസിയുടെ വേഷം അണിയുന്നു എന്ന് സ്വപ്നം കണ്ട് നിലവിളിച്ച് വിദ്യാലയത്തിലേക്ക് ഓടിവന്ന അമ്മയുടെ ദുഃഖം കണ്ട് കൂട്ടുകാരും ഗുരുജനങ്ങളും വരെ കരഞ്ഞുപോയത്, മരണസമയത്ത് വെള്ളം കൊടുക്കാനോ രാമനാമം ജപിക്കാനോ കഴിയാത്തത്, സന്യാസിയായതിനാൽ ശ്രാദ്ധമൂട്ടാനും, കാരണം മാതൃപിണ്ഡവും പിതൃപിണ്ഡവും ആത്മ

0: പിണ്ഡവും വച്ച ശേഷമാണ് ഒരാൾ സന്യാസിയാകുന്നത്. മന്ത്രം പോലും ചൊല്ലാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നെല്ലാം ഓർത്ത് ശങ്കരാചാര്യർ അനുഭവിക്കുന്ന ദുഃഖം ഈ മനോഹരമായ 5 ശ്ലോകത്തിലും നമുക്ക് കാണാം. അതെ, ശങ്കരാചാര്യരാണ് അമ്മ അനുഭവിച്ച കഷ്ടപ്പാടിനുള്ള കണക്ക് തീർക്കാൻ എന്തൊക്കെ ചെയ്താലും കഴിയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇത് എല്ലാ കാലത്തും പ്രസക്തമാണ്. അതിനാൽ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിന് അമ്മ എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ശ്രമിക്കുക. പണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് മക്കളുടെ ഉത്തരവാദിത്വമായിരുന്നു. ഇന്ന് കാലം മാറിയിരിക്കുന്നു. എന്നാൽ അമ്മമാർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അവരെ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും മക്കൾ തന്നെയാണ്. ആ മാതാവിന്റെ സന്തോഷം സ്വന്തം മക്കൾക്കും തലമുറയ്ക്കും അനുഗ്രഹമാകും എന്ന് മറക്കരുത്. മക്കളുടെ പ്രവൃത്തികൾ അച്ഛനമ്മമാരെ സംരക്ഷിച്ചുകൊണ്ടുള്ളതാവണം. ഒരു അനുഭവ കഥ വായിച്ചു തോർക്കുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞ് മകൻ അമ്മയുടെ ഡയറി കിട്ടുകയാണ്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മോനെ, നീ എന്തെങ്കിലും എന്നെ സ്നേഹിക്കുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ അത് ഇപ്പോളാകട്ടെ. അതെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുമ്പോളാകട്ടെ. ഞാൻ മരിച്ചു കഴിഞ്ഞ് മനോഹരമായ വാക്കുകൾ മരവിച്ച മാർബിൾ ഫലകത്തിൽ കൊത്തിവച്ചിട്ട് എന്തു പ്രയോജനം? നിനക്കെന്നെക്കുറിച്ച് കരുതലും ചിന്തയുമുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വെളിപ്പെടട്ടെ. മരണം എന്നെ കവർന്നെടുത്തു കഴിയുമ്പോൾ ആ വാക്കുകൾ എനിക്ക് കേൾക്കാനാകില്ല എന്നറിയുക. ഈ വാക്കുകൾ കൂരമ്പ് പോലെ അവന്റെ മനസ്സിൽ കൊണ്ടു. കുറ്റബോധം കൊണ്ട് നീറി നീറി പുകഞ്ഞു. ഇതുതന്നെയാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കുള്ള വിഷയം. ശുഭദിനം.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ എസ് തനൂജ.
2: ആകാശവാണി FM വാർത്തകൾ.
3: രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി കേന്ദ്ര പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3x ജോഷി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഡൽഹി റെയിൽ ഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം മുഖ്യമന്ത്രിയെ വൈകാതെ പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രികഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 174 വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3rd ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല മുന്നൊരുക്ക യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. ലക്നൌവിൽ 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരുവിന് നിശ്ചിത ഓവറിൽ 203 runs എടുക്കാനേ സാധിച്ചുള്ളൂ.
2: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരകുറുപ്പിന്റെ അമ്മ എവിടെ എന്ന കവിത, 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം, 7:35 FM ഡയറി തുടരും, ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം, 7:50 UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻ കുന്ന സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം, 8 മണിക്ക്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി, വിലവിവരം, ലളിതഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹലോ കൊച്ചി എഫ് എം പരിപാടിയിൽ കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകിയതിന്റെ ശബ്ദലേഖനം. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 6:00 ലളിതഗാനം. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:50 കാർഷിക ജീവനം. ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മോനിപ്പള്ളി ചേറ്റുകുളം ചിറ്റയടുത്ത് PN പ്രകാശൻ പങ്കെടുക്കുന്നു. പശുപരിപാലനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തുറവൂർ സ്വദേശി യാക്കോബ് സംസാരിക്കുന്നു. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
3: This is Akashvani, the news read by Subhadra Ramachandran. Union Home Minister Amit Shah will arrive in Kolkata today. He is scheduled to attend a meeting with the newly elected BJP MLAs, during which the party's legislative leader will be selected. The new Chief Minister of the State and the Council of Ministers will be sworn in tomorrow on the birth anniversary of Kavi Guru Rabindranath Tagore. Meanwhile, preparations are underway for the swearing-in ceremony at the Brigade Parade Ground in Kolkata. Necessary administrative meetings are being held and tight security arrangements are being put in place for the occasion. Prime Minister Narendra Modi, Union Home Minister Amit Shah, senior BJP leaders and chief ministers from other states are expected to attend the oath-taking ceremony. President of Vietnam Tho Lam has emphasized that India and Vietnam together have a significant opportunity to play a pivotal role in the global supply chain in today's changing world order. Addressing the India-Vietnam Business Forum in Mumbai, Mr. Lam highlighted that the current global scenario is indeed a challenge, but also an opportunity to elevate cooperation between India and Vietnam to a new level. Speaking on the occasion, Maharashtra Chief Minister Devendra Fadnavis asserted that entrepreneurs, investors and professionals from the technology and manufacturing sectors in countries like India and Vietnam will shape the future of Asia. India and Vietnam have discussed to deepen cooperation in emerging technologies, innovation, research and startup ecosystems. Minister of State for Science and Technology Jitendra Singh held bilateral talks with his Vietnamese counterpart Dr. Vu Hai Hoa in New Delhi yesterday. During the discussions, both sides exchanged views on cooperation in artificial intelligence missions, cybersecurity frameworks, innovation ecosystems and technology transfer initiatives. The meeting also reviewed ongoing academic and institutional engagements between the two countries, including collaborations involving research institutions, innovation hubs and technology incubation platforms. Addressing the meeting, Dr. Singh said that the comprehensive strategic partnership between the two countries has gained new momentum over the last decade. He said that around 10 researchers from Vietnam have availed fellowships under the India-ASEAN Research and Training Fellowship Program. Foreign Secretary Vikram Misri took part in a trilateral meeting between India, France and United Arab Emirates in Abu Dhabi yesterday, along with Reem Al-Hashmi, Minister of State and Special Envoy for India, and Martin Bryans, Secretary General of the Ministry for Europe and Foreign Affairs.

സമയം 6 മണി കഴിഞ്ഞ് 10:37. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ശശി പാടിയ ഗാനം. ഗാനരചന സലാം പുതിയപാലം. സംഗീതം ഉദയ് ഹാരിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഖാദർ പറ്റേപ്പാടം രചിച്ച് അസീസ് ബാവ സംഗീതം നൽകി കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ ഇനി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: നബീൽ പാടിയ ഗാനമാണ് പ്രഭാതഗീതത്തിൽ അടുത്തത്.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. PDMC പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് www.pdmc.da.gov.in എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ

0: അപേക്ഷിക്കാം. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായത്. ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800425252512 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 1800425252512. വെള്ളായിനി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 ചക്ക വിളവെടുപ്പ് അനന്തര സാധ്യത സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778 88 91 54 07 78. റബ്ബർ മരങ്ങൾ മഴക്കാലത്ത് റെയിൻ ഗാർഡ് ചെയ്ത് ടാപ്പ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, വിവിധ തരം റെയിൻ ഗാർഡുകൾ, റെയിൻ ഗാർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ റബ്ബർ ബോർഡിന്റെ കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡിലെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കുമാർ വി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 04812567662. നമ്പർ ആവർത്തിക്കാം, 04812567662. കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പൂക്കോട് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രായോഗിക പരിശീലന പരിപാടി പാൽ പൊലിമ 26 നടത്തുന്നു. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന പരിപാടിയിൽ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഈ മാസം 10 രജിസ്ട്രേഷൻ അവസാനിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 8086623361 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8086623621. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോ കാർഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണിവരെ ഓൺലൈനായും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 83 72 56. കാർഷിക വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ, കൊപ്ര 14,900, കുരുമുളക് ഗാർബിൾഡ് 71,800, അൺഗാർബിൾഡ് 69,800, റബ്ബർ RSS4 25,300, RSS5 24,900 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32:17.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ മമതാ ബാനർജി വിസമ്മതിച്ചതിനെ തുടർന്ന് ഗവർണർ ആർ

0: എൻ രവി ബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. ഭൂരിപക്ഷത്തിനുള്ള 118 എംഎൽഎമാരുടെ പിന്തുണ കത്ത് ഇല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ടി വി കെ നേതാവ് വിജയിനോട് ആവർത്തിച്ചതോടെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം പ്രതിസന്ധിയിലായി. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ മധ്യമേഖലയിലെ രണ്ട് ഗ്രാമങ്ങളിൽ അൽ ഖായിദ ബന്ധമുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള AICCയുടെ ഹിതപരിശോധനയ്ക്ക് ശേഷവും ഉദ്വേഗം നിറഞ്ഞ കോൺഗ്രസ് AICC നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും നിയുക്ത എംഎൽഎമാരിൽ നിന്നും ഘടകകക്ഷി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടി. മുൻ ക്രിക്കറ്റ് താരം അമൻപ്രീത് സിംഗ് ഗിൽ അന്തരിച്ചു. വിരാട് കോഹ്ലിക്കൊപ്പം അണ്ടർ 19 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്നു പഞ്ചാബ് താരം അമൻപ്രീത് സിംഗ് ഗിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15 മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
1: ഫോൺ 94 97 45 79 70.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര,
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ജി ശങ്കരക്കുറുപ്പിന്റെ അമ്മ എവിടെ എന്ന കവിത കേൾക്കാം.

0: ജി. ശങ്കരക്കുറുപ്പിന്റെ അമ്മയെവിടെ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് സരിത ആർ സി നായർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.
8: ഇന്ന് ചൊവ്വയാണോ?
9: ആണെങ്കിൽ.
8: ഇന്ന് വ്യാഴമാണോ?
9: ആണെങ്കിൽ.
8: ഇന്ന് വെള്ളിയാണോ? ഞായറാണോ?
9: ആണെങ്കിൽ. ആണെങ്കിൽ.
8: ആണെങ്കിൽ.
9: ആണെങ്കിൽ.
8: ആണെങ്കിൽ.
9: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
8: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
9: രാവിലെ 7:20. ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.
0: ഇന്ന് രാവിലെ 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകിയതിന്റെ ശബ്ദലേഖനം. വൈകിട്ട് 6:50 കാർഷിക ജീവനം. ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മോനിപ്പള്ളി ചേറ്റുകുളം ചിറ്റയടത്ത് PN പ്രകാശൻ പങ്കെടുക്കുന്നു. പശുപരിപാലനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തുറവൂർ സ്വദേശി യാക്കോബ് സംസാരിക്കുന്നു. രാത്രി 7:55 ഒരിടത്തൊരിടത്ത് P.

രവീന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകുലം. 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം. രാത്രി 9:30 സാഹിത്യ സുരഭി. KN മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ, സുധീഷ് കോടേമ്പ്രത്തിന്റെ കവിതകൾ. 10:00 ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ സംഗീത കച്ചേരി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റ് ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
2: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി ഘടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി ഘടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്രി ഘടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
4: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L.സുന്ദരേഷനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
2: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗോഹട്ടിയിലെ ഖനാപാട

ഗവർണറെ കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന ബിജെപി പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ മൂന്നിരട്ടിയിലേറെയാണിതെന്ന് ജോഷി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്കാവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിനാവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്നു.

ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജനങ്ങൾക്ക് നൽകുന്ന വൈദ്യുതിയുടെ താരിഫ് നിർണ്ണയം ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അത് കേവലം കണക്കിന്റെ കളിയല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹിയിലെ റിതാല വൈദ്യുതി ഉൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ 2025 ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം. റെയിൽവേയുടെ പുതുക്കിയ റിസർവേഷൻ സമ്പ്രദായം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൌകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽവൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച MV ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റ്ഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8th class വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു.

0: ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീത സഭയുടെ മൂന്ന് ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

FM ഡയറി. അറിവിന്റെ അഴകും ചിന്തയുടെ കനലും ചിരിയുടെ മധുരവുമായി ഇതാ FM ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഡയറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചിന്താശകലം. ലോകത്ത് ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ ആരും പഠിക്കുമായിരുന്നില്ല. ഹെലൻ കെല്ലറുടെ വാക്കുകൾ. ലോകത്ത് ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ ആരും പഠിക്കുമായിരുന്നില്ല. ഹെലൻ കെല്ലറുടെ ഈ വാക്കുകൾ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് കോട്ട നിലവിൽ വന്നത് 1503 കേരളത്തിലാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ കോട്ടയുടെ പേരെന്ത്? കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് കോട്ട നിലവിൽ വന്നത് 1503 കേരളത്തിലാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ കോട്ടയുടെ പേരെന്ത്? കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈഷ്ണവം ട്രസ്റ്റ് വാർഷിക പരിപാടി വൈകിട്ട് 3:00. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ ഒഴിവുകാല വായനക്കളരിയുടെ ഭാഗമായി നടത്തുന്ന ചിത്രമധുരം പൂക്കാട്ടുപടി ഊരക്കാട്ടിൽ ഇന്ന് വൈകിട്ട് 5:00. ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 6:00 മുതൽ ഡീകോഡിംഗ് എ നേഷൻസ് സിംബൽസ് എന്ന വിഷയത്തിലുള്ള ചർച്ച. പങ്കെടുക്കുന്നവർ TM കൃഷ്ണയും മിറിയം ജോസഫും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: ആലപ്പുഴ വനിതാ ഐടിഐയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ ഈ മാസം 16 വൈകിട്ട് 4 അപേക്ഷകൾ നൽകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9496 9402 7 4. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496 9402 7 4. കോട്ടയം ജില്ലയിലെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം ഓഫീസിലെ MGNREGS പദ്ധതിയുടെ 2025-26 വർഷത്തെ ഓഡിറ്റിനായി ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 14. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 297 3028. 0481 297 3028. സമയം 7 മണി. FM ഡയറി തുടരുന്നു. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
3: കാണി സംസ്കാരത്തിന്റെ വികാസ പരിണാമങ്ങളിൽ നിരവധി അർത്ഥങ്ങൾ നേടുന്ന പദമാണ് കാണി. മലയാളിയുടെ കാർഷിക സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട വിഷു ആഘോഷത്തിൽ കണി കാണുന്നയാളെ കാണി എന്ന് വിളിക്കും. പുലർച്ചെയുള്ള ആദ്യ കാഴ്ച വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തെയും നിർണയിക്കുന്നു എന്നാണ് വിശ്വാസം. ആയുധവിദ്യയിലേക്ക് വരുമ്പോൾ തോക്കിന്റെ കുഴലിനറ്റത്ത് ഉന്നം പിടിക്കാൻ സഹായിക്കുന്ന ഭാഗത്തിനും കാണിയെന്ന് പറയാറുണ്ട്. ഇത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രതയുടെയും കൃത്യതയുടെയും അടയാളമാണ്. ലക്ഷ്യവും കണ്ണും തോക്കിന്റെ കാണിയും നേർരേഖയിൽ വരുമ്പോഴാണ് ഒരാൾ മികച്ച വേട്ടക്കാരനോ പോരാളിയോ ആകുന്നത്. ഇവിടത്തെ കാണി എന്നത് പുറം ലോകത്തെ നോക്കാനുള്ള ജാലകം മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തെ ഇല്ലാതാക്കുന്ന ബിന്ദു കൂടിയാണ്. കലയുടെയും സാഹിത്യത്തിന്റെയും ലോകത്ത് കാണി എന്ന പദത്തിന് ആഴത്തിലുള്ള മാനങ്ങളുണ്ട്. ഗ്രീക്ക് പുരാണത്തിലെ നാർസിസ് എന്ന കഥാപാത്രം തന്റെ പ്രതിബിംബത്തെ നോക്കി നിന്ന് സ്വയം നഷ്ടപ്പെട്ട ഒരു കാണിയാണ്. സ്വന്തം സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അയാൾ ഒരേ സമയം കാണുന്നവനായും കാണപ്പെടുന്ന വസ്തുവായും മാറുന്ന വിചിത്രമായ അവസ്ഥ അവിടെ നടക്കുന്നു. രംഗകലകളിലേക്ക് വരുമ്പോൾ കാണിയുടെ പങ്ക് പ്രസക്തമാണ്. തന്മയീഭാവമാണ് കാണിയെ കാഴ്ചവസ്തുവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം. ഇതിന് വിരുദ്ധമായി കാണി വൈകാരികമായി ഒഴുകിപ്പോകാതെ ബുദ്ധിപരമായ ഒരകലം പാലിച്ച് കലയെ വിലയിരുത്തണം എന്ന കാഴ്ചപ്പാടിലാണ് സി ജെ തോമസ് 1128 ക്രൈം 27 എന്ന നാടകം രചിച്ചിരിക്കുന്നത്. കാണിക്കുണ്ടാകുന്ന തന്മയീഭാവത്തിന്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. കാണിക്ക് കഥാപാത്രവുമായി താതാത്മ്യം സംഭവിച്ചില്ലെങ്കിലും നാടകം വിജയിക്കുമെന്ന് സി ജെ വ്യക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച കാണി എന്ന സങ്കല്പത്തിലും മാറ്റങ്ങൾ വരുത്തി. റേഡിയോ യുഗത്തിലെ ശ്രോതാക്കൾ ടെലിവിഷന്റെയും സിനിമയുടെയും വരവോടെ കാണികളായി പരിണമിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യകലാരൂപങ്ങളുടെ ആസ്വാദകരെ കാണി എന്ന് വിളിക്കും. സ്പെക്ടേറ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായി കാണി എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. പൊതുപരിപാടിയുടെ കാഴ്ചക്കാരെയാണ് സ്പെക്ടേറ്റർ എന്ന് വിളിക്കുന്നത്. കാണികൾക്ക് മുന്നിലാണ് കാഴ്ച ദൃശ്യമാകുന്നത്. വായന ഒരു ദൃശ്യാനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ വായനക്കാരെ പ്രിയപ്പെട്ട കാണികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. എഴുത്തുകാരൻ വാക്കുകളിലൂടെ സൃഷ്ടിക്കുന്ന ലോകത്തെ വായനക്കാരൻ തന്റെ മനക്കണ്ണിൽ ദർശിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ് ബഷീർ ഇതിലൂടെ ആവിഷ്കരിച്ചത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ

0: 7 മണിക്കും രാത്രി 8:50-നും.
1: KCB അറിയിപ്പ്: എരൂർ സെക്ഷൻ പരിധിയിൽ മിനി കമ്പനി പരിസരം, കവരപ്പറമ്പ് റോഡ്, റിവർ ഈസ്റ്റ് റോഡ്, HOC ടൗൺഷിപ്പ് പരിസരം, റിവർ നെസ്റ്റ്, അലിയാർ പാലം, ഇരുമ്പനം, പുതിയ റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. വൈറ്റില സെക്ഷൻ പരിധിയിൽ വൈറ്റില സബ്സ്റ്റേഷൻ മുതൽ വൈറ്റില ജംഗ്ഷൻ വരെയും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയും, പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പോളേപ്പറമ്പിൽ ട്രാൻസ്ഫോർമറിന്റെയും പരാശക്തി ട്രാൻസ്ഫോർമറിന്റെയും ഇടയിൽ BMC റോഡിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.CUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, WSC.CUSAT@gmail.com. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS, ആയ, വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 6238-599-960. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 62-38-59-96-60.
1: വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും, ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.

0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC +2 ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7994449314. 7994449414.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
3: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞം വറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
4: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.
1: സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ

പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. വാർഡൻ 2, കുക്ക് 4, വാച്ച്മാൻ 1, വാച്ച് വുമൺ 1 എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-2-29-62-97, 0486-2-29-62-97.

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സംവിധായകൻ സംഗീത് ശിവന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. 1990 രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വ്യൂഹം എന്ന ചിത്രം സംവിധാനം ചെയ്തു. മോഹൻലാലിനെ നായകനാക്കി യോദ്ധ എന്ന ചിത്രം സംവിധാനം ചെയ്തു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി അത് മാറി. പിന്നീട് ഡാഡി, ഗാന്ധർവം, നിർണയം തുടങ്ങി 6 ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത്. ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു. സണ്ണിഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യം ഹിന്ദിയിൽ സംവിധാനം ചെയ്തത്. തുടർന്ന് 8 ചിത്രങ്ങൾ അദ്ദേഹം ഹിന്ദിയിൽ ഒരുക്കി. ഗാന്ധർവം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം SP വെങ്കടേഷ്, പാടിയത് യേശുദാസ്, ചിത്ര.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന പദാർത്ഥത്തെ ബാധിക്കുന്ന ഒരു ജനിതക അവസ്ഥയാണ് താലസീമിയ. ഇത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒരു ഓട്ടോസോമൽ റിസസീവ് രോഗമാണ്. ആഗോളതലത്തിൽ പ്രതിവർഷം ഏകദേശം 60,000 നവജാത ശിശുക്കൾ ബീറ്റാ തലസീമിയ മേജർ രോഗവുമായി ജനിക്കുന്നു. ബീറ്റാ തലസീമിയ ജീൻ കാരിയേഴ്സ് ആഗോള ജനസംഖ്യയുടെ ഏകദേശം 3% വരും. ഹീമോഗ്ലോബിനോപതികൾ എന്ന് വിളിക്കപ്പെടുന്ന വൈകല്യങ്ങളുടെ ഗ്രൂപ്പിന് കീഴിലാണ് തലസീമിയ വരുന്നത്. ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂളാണ്. ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ കാണുന്നു. ഘടനാപരമായി ഹീമോഗ്ലോബിനിൽ 4 ഉപഘടകങ്ങൾ ഉണ്ട്. ഓരോ ഉപഘടകത്തിലും ഗ്ലോബിൻ ചെയിൻ എന്ന പോളിപെപ്റ്റൈഡ് അഥവാ പ്രോട്ടീൻ ചെയിനും ഹീം എന്ന മോളിക്യൂളും അടങ്ങിയിരിക്കുന്നു. ഹീമോഗ്ലോബിനിൽ ഉള്ള 4 ഗ്ലോബിൻ ചെയിനിൽ 2 ആൽഫ ഗ്ലോബിൻ ചെയിനുകളും 2 ബീറ്റ ഗ്ലോബിൻ ചെയിനുകളും അടങ്ങിയിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു തരം ഗ്ലോബിൻ ചെയിനിന്റെ കുറവാണ് താലസീമിയ. ആൽഫ താലസീമിയയിൽ ആൽഫ ചെയിനുകൾ കുറയും, ബീറ്റ താലസീമിയയിൽ ബീറ്റ ചെയിനുകൾ കുറയും. താലസീമിയ ഉള്ളവരിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും വിളർച്ചയുടെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യും. ഇവർക്ക് ശ്വാസ തടസ്സം, ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയും പതിവായി രക്തം ആവശ്യമായി വരികയും ചെയ്യും. തലസീമിയ ബാധിതരുടെ പ്രശ്നങ്ങൾ വിളർച്ചയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. വികലമായ ചുവന്ന രക്താണുക്കൾ അമിതമായി ഉണ്ടാവുകയും ഇവ ലിവറിലും സ്പ്ലീനിലുമായി നശിക്കപ്പെടുകയും ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിവറിന്റെയും സ്പ്ലീനിന്റെയും അഥവാ കരളിന്റെയും പ്ലീഹയുടെയും സൈസ് അമിതമായി വർദ്ധിക്കുകയും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രക്തം കുറവായതിനാൽ രക്തം ഉൽപ്പാദിപ്പിക്കാൻ ബോൺ മാരോ അധികമായി പ്രവർത്തിക്കുകയും അങ്ങനെ അസ്ഥികളുടെ ഷേപ്പിൽ ഡിഫക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ആയ താലസീമിക് ഫേസിസ് അഥവാ ചിക്മങ് ഫേസിസിന്റെ അപ്പിയറൻസിനുള്ള കാരണം. നിരന്തരമായ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഇവരുടെ ശരീരത്തിൽ അയണിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും ഈ അയൺ എക്സസ് മൂലം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കരൾ പ്രശ്നങ്ങൾ, കാലതാമസമുള്ള വളർച്ച, ഡയബറ്റിസ്, തൈറോയിഡ്, മറ്റ് എൻഡോക്രൈൻ പ്രശ്നങ്ങൾ, പഠന വൈകല്യങ്ങൾ എന്നിവയും ഉണ്ടാകുന്നു. ഇതിനു പുറമെ താലസീമിയ ബാധിതർക്ക് ആവർത്തിച്ച് അണുബാധിത ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. താലസീമിയ എന്ന അവസ്ഥയ്ക്ക് മെയിൻ ആയിട്ടുള്ള ചികിത്സ റെഗുലർ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആണ്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ട്രാൻസ്ഫ്യൂഷന് മുമ്പുള്ള ഹീമോഗ്ലോബിന്റെ ടാർഗറ്റ് 9.5 ഇടയിലായിരിക്കണം എന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് പുറമെ കീലേഷൻ തെറാപ്പി വഴി അയണിന്റെ അമിതഭാരം ശരീരത്തിൽ നിന്നും ഒഴിവാക്കണം. അസ്ഥി മജ്ജ മാറ്റിവെക്കൽ അഥവാ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ താലസീമിയ

0: ുള്ള ഒരു നൂതന ചികിത്സയാണ്. ഇത് വിജയിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻസിന്റെ ആവശ്യം പിന്നീടുള്ള ജീവിതത്തിൽ ഇല്ല. ജീൻ തെറാപ്പി പോലുള്ള നവീന ചികിത്സാ രീതികളും താലസീമിയയ്ക്കായി വികസിപ്പിച്ചെടുക്കുന്നു. 1987 താലസീമിയ ഇന്റർനാഷണൽ ഫെഡറേഷൻ അഥവാ ടിഫ് സ്ഥാപിതമായി. ടിഫിന്റെ പ്രസിഡന്റും സ്ഥാപകനുമായ ശ്രീ പാനോസ് എംഗൽസോസിന്റെ മകൻ ജോർജ് എംഗൽസോസിന്റെ സ്നേഹ സ്മരണയ്ക്കായി 1994 താലസീമിയ ഇന്റർനാഷണൽ ഫെഡറേഷൻ May 8 ഇന്റർനാഷണൽ താലസീമിയ ദിനമായി ആചരിച്ചു. താലസീമിയ ബാധിതരുടെ ജീവിതത്തെ ശാക്തീകരിക്കുന്നതിനും സ്വയം പര്യാപ്തരാക്കുന്നതിനും നമുക്കും അവരെ സഹായിക്കാനുമാകും. എല്ലാത്തിലും പ്രധാനമായി നമുക്കെല്ലാവർക്കും രക്തദാതാക്കളാകാം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ തോമസ് കുഞ്ചറിയ.
2: ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

സേവന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 ദിവസം നീണ്ടുനിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയൽ, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. ഈ മാസം 11 ക്ലാസുകൾ ആരംഭിക്കും. 18 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. താൽപര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0466 2 2 8 5 5 5 4, 0466 2 28 55 54. കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ കാതോരം പദ്ധതിയുടെ ഭാഗമായി എഎൻഎം നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെഎൻഎംസി രജിസ്ട്രേഷനും 22-40 ഇടയിൽ പ്രായവുമുള്ളവർക്ക് അപേക്ഷിക്കാം. 179 ദിവസത്തേക്ക് കരാർ വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 11 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 80 86 25 18 83, 8 0 8 6 2 5 1 8 8 3.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: വാർക്കിച്ചായോ?
2: ഓ,
1: പുതിയ പേരൊക്കെ ഇട്ടല്ലോ നാട്ടുകാര്.
2: എന്നതാ?
1: ഓ, ഒന്നും അറിയാത്ത പോലെ.
2: എന്നാ ചെയ്യാനാ നീ നാട്ടുകാരുടെ ഒരു
1: കാര്യം? ഭാഗ്യമുള്ള ജീവിതമല്ലേ.
2: ഓ, എന്നാ ഭാഗ്യം?
1: ഒരു ജോലിയും ചെയ്യണ്ട, 4 നേരം ഭക്ഷണം, സുഖജീവിതം.
2: അങ്ങനൊന്നുമില്ല.
1: ആ, എന്നാ കേട്ടോ, ഇങ്ങനെ ജീവിക്കുന്നവര് പെട്ടെന്ന് പ്രായമാകുമെന്ന്.
2: ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു?
1: പെൻഗ്വിനിൽ ശാസ്ത്രജ്ഞന്മാര് നടത്തിയ പഠനം.
2: എന്നിട്ട്
1: അവർക്ക് നല്ല സുഖജീവിതമൊക്കെ ആണേലും വേഗത്തിൽ പ്രായമാകുന്നു.
2: അതെങ്ങനെ കണ്ടുപിടിച്ചു?
1: ഈ ശാസ്ത്രജ്ഞന്മാര് പരീക്ഷണം നടത്തിയ പെൻഗ്വിനെ 15 വയസ്സാണ് പ്രായം.
2: ഓക്കേ.
1: പക്ഷേ 20 വയസ്സിന്റെ ശാരീരിക പ്രത്യേകതകളാ അവര് കണ്ടുപിടിച്ചേ.
2: തമ്പുരാനെ കാരണം?
1: ഇഷ്ടം പോലെ ഭക്ഷണം, വ്യായാമം ഇല്ല.
2: മനുഷ്യരുടെ കാര്യം അതുതന്നെയല്ലയോ?
1: അതാ പറഞ്ഞേ, നിങ്ങക്കേ 100 വയസ്സായി കാണൂ.
2: ഞാൻ വ്യായാമം ചെയ്യാറുണ്ട്.
1: വാ കൊണ്ട്, 4 നേരം കഴിക്കുന്ന സമയത്ത്.
2: എന്നാലും നാട്ടുകാർ എനിക്കാണല്ലോ പേരിട്ടത്.
1: അത് നിങ്ങക്ക് തന്നെ.
2: അല്ല, എന്നതാ പേര്?
1: അറിഞ്ഞില്ലേ.
2: ഇല്ലാന്നേ. പറ, പറ.
1: പറയട്ടെ.
2: പറ.
1: കാസനോവ.
2: യോ, സൂപ്പർ പേര്. കാസനോവ, കാസനോവ.
1: അതെ, വളരെ നല്ല പേര്.
2: അല്ല.

0: എന്നതാ അതിന്റെ അർത്ഥം?
1: കാസനോവയുടെയോ?
0: ആ കാസനോവയുടെ.
1: എന്നാ കേട്ടോ,
0: കേക്കാം.
1: കാശുകൊണ്ട് ഏറ്റവും നോവ് അനുഭവിക്കുന്ന ആൾ കാസനോവ.
0: ഓ,
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരും 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത യുഡിഎഫ് എംഎൽഎമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം എഐസിസി നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ടിവികെ അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. എഐസിസിയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല എഐസിസി പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന ബിജെപി നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ആർ എൻ രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ ടിവികെക്ക് നിലവിൽ 5 കോൺഗ്രസ് എംഎൽഎമാരുൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. ടിവികെ നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമവിദഗ്ധർ പറയുന്നു.
0: അസമിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന ബിജെപി നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിജെപി നിയമസഭാകക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയെക്കാൾ

0: മൂന്നിരട്ടി ആണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് വിയറ്റ്നാം സഹമന്ത്രി വു ഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ കേന്ദ്രങ്ങൾ, സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ മൂന്ന് രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളോടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎഇ തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി യുഎഇ സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19th ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 വർഷത്തിനിടെ നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52 രണ്ടാം ഘട്ടത്തിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ

0: റിക്കർവ് ടീം. 10 തവണ ഒളിമ്പിക് ചാമ്പ്യൻമാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2-ാം സീഡായ ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. നിയുക്ത UDF MLA മാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:12. FM ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. FM ഡയറിയിൽ ഇപ്പോൾ ഗാന്ധി ദർശനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 28, മരണത്തിന്റെ പടിവാതിലിൽ തുടർച്ച. അംബാലാൽ സേട്ടും അദ്ദേഹത്തിന്റെ നല്ലവളായ ഭാര്യയും നടിയാതിലെത്തി. എന്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ച ശേഷം അഹമ്മദാബാദിലുള്ള തന്റെ മിർസാപൂർ ബംഗ്ലാവിലേക്ക് എന്നെ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുപോയി. ഈ രോഗകാലത്ത് എനിക്ക് കിട്ടാൻ ഭാഗ്യമുണ്ടായതിനേക്കാൾ നിസ്വാർത്ഥവും സ്നേഹപൂർവവുമായ ശുശ്രൂഷ മറ്റാർക്കും കിട്ടുക സാധ്യമല്ല. എന്നാൽ ഒരു ചെറുപനി എന്റെ ശരീരത്തെ കൂടുതൽ ശോഷിപ്പിച്ചുകൊണ്ട് വിട്ടുമാറാതെ നിന്നു. രോഗം നീണ്ടുപോയേക്കുമെന്നും മാരകമാകാൻ സാധ്യതയുണ്ടെന്നും എനിക്ക് തോന്നി. അംബാലാൽ സേട്ടിന്റെ വീട്ടിൽ എന്റെ മേൽ ചൊരിയാവുന്നതിന്റെ പരമാവധി സ്നേഹ ശുശ്രൂഷകൾ അനുഭവിച്ചുകൊണ്ട് കിടന്നിട്ടും എനിക്ക് അസ്വസ്ഥത തോന്നി. എന്നെ ആശ്രമത്തിലേക്ക് മാറ്റാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്റെ നിർബന്ധത്തിന് അദ്ദേഹം വഴങ്ങേണ്ടി വന്നു. ആശ്രമത്തിലെ കിടക്കയിൽ അങ്ങനെ വേദന കൊണ്ട് ഞാൻ പുളയുമ്പോൾ ജർമ്മനി യുദ്ധത്തിൽ പൂർണമായും പരാജയപ്പെട്ടെന്നും പട്ടാളത്തിൽ ഇനി ആളെ ചേർക്കേണ്ടതില്ലെന്ന് കമ്മീഷണർ അറിയിച്ചുവെന്നുമുള്ള വാർത്ത ശ്രീ വല്ലഭഭായ് കൊണ്ടുവന്നു. ഇനി പട്ടാളത്തിൽ ആളെ ചേർക്കാൻ ക്ലേശിക്കേണ്ടതില്ലെന്ന വൃത്താന്തം വലിയൊരാശ്വാസമായി അനുഭവപ്പെട്ടു.
2: ഈ സമയത്ത് ഞാൻ ജലചികിത്സ പ്രയോഗിച്ചു നോക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ചാശ്വാസം കിട്ടി. എന്നാൽ ശരീരം പുഷ്ടിപ്പെടുത്തുക വളരെ ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. വൈദ്യോപദേഷ്ടാക്കൾ വളരെയുണ്ടായിരുന്നു. അവർ ഉപദേശങ്ങൾ കൊണ്ട് എന്നെ വീർപ്പുമുട്ടിക്കുകയും ചെയ്തു. എന്നാൽ അവയൊന്നും സ്വീകരിക്കാൻ എനിക്ക് മനസ്സു വന്നില്ല. പാലും തദുൽപ്പന്നങ്ങളും കഴിക്കില്ലെന്ന വ്രതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മാംസസൂപ്പ് കഴിക്കാൻ 2-3 പേർ ഉപദേശിച്ചു. അവരുടെ ഉപദേശത്തിനു ബോധബലകമായി ആയുർവേദത്തിൽ നിന്ന് പ്രമാണങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തു. അവരിൽ ഒരാൾ മുട്ട കഴിക്കാൻ ശക്തിയായി ശുപാർശ ചെയ്തു. എന്നാൽ അവരോടെല്ലാം ഒറ്റ മറുപടിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ, സാധ്യമല്ല. ഭക്ഷണക്രമം എനിക്ക് ശാസ്ത്രവിധികൾ നോക്കി നിർണയിക്കാനുള്ളതായിരുന്നില്ല. അത് എന്റെ ജീവിതഗതിയുമായി ഇഴചേർത്ത് നെയ്ത ഒന്നായിരുന്നു. ബാഹ്യപ്രമാണങ്ങളാൽ നയിക്കപ്പെടാത്ത ഒന്നായി എന്റെ ജീവിതഗതി മാറിയിട്ടുമുണ്ട്. അവ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ എനിക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു. എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും സ്നേഹിതന്മാരുടെയും കാര്യത്തിൽ ഞാൻ നിർദാക്ഷിണ്യം നിർബന്ധിച്ചു പോന്ന ഒരു തത്വം എന്റെ കാര്യത്തിൽ എനിക്കെങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിയുക? എന്റെ ജീവിതത്തിലെ ഈ ദീർഘമായ ആദ്യത്തെ ദുർഘട രോഗം അങ്ങനെ എന്റെ തത്വങ്ങൾ പരിശോധിക്കാനും സ്വയം പരീക്ഷിക്കാനുമുള്ള ഒരു അതുല്യ അവസരം എനിക്ക് പ്രദാനം ചെയ്തു. ഒരു രാത്രി ഞാൻ തികഞ്ഞ നിരാശയിൽ നിപതിച്ചു. മരണത്തിന്റെ പടിവാതിൽക്കലാണ് ഞാനെന്ന് തോന്നി. അനസൂയാബഹന് ഞാൻ ആളയച്ചു. അവർ ആശ്രമത്തിലേക്ക് ഓടിവന്നു. ഡോക്ടർ കനൂഗയെയും കൂട്ടിക്കൊണ്ട് വല്ലഭഭായി വന്നു. ഡോക്ടർ എന്റെ നാടി പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു,

നിങ്ങളുടെ നാഡിമിടുപ്പ് ശരിയാണ്. ഞാൻ യാതൊരു അപകടവും കാണുന്നില്ല. വലുതായ ക്ഷീണം കൊണ്ട് മാനസികമായി വന്ന തകർച്ചയാണിത്. എന്നാൽ എനിക്ക് തീരെ ആത്മവിശ്വാസം ലഭിച്ചില്ല. ആ രാത്രി ഉറക്കമില്ലാതെ ഞാൻ കഴിച്ചു.

പ്രിയദർശന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ ചലച്ചിത്രമായിരുന്നു കിലുക്കം. ആ ചിത്രത്തിൽ ബിച്ചു തിരുമല വരികളെഴുതി എസ് പി വെങ്കിടേഷ് സംഗീത സംവിധാനം ചെയ്ത് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണിത്. കർണാടക സംഗീതത്തിലെ നീലാംബരി രാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഗാനത്തിലെ സ്വരസ്ഥാനങ്ങൾ. 29-ാമത്തെ മേളകർത്താരാഗമായ ധീരശങ്കരാഭരണത്തിൽ ജന്യമാണ് നീലാംബരി. ആരോഹണ അവരോഹണത്തിൽ മാത്രം അധിഷ്ഠിതമാക്കി നീലാംബരി രാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് താരാട്ടുപാട്ടുകൾ ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാഗത്തിന്റെ ഗമകപ്രയോഗങ്ങളാണ് മറ്റു രാഗങ്ങളിൽ നിന്നും നീലാംബരിയെ വ്യത്യസ്തമാക്കുന്നത്. ധീരശങ്കരാഭരണത്തിൽ ജന്യമായിട്ടുള്ള നീലാംബരിയിൽ കൈശികി നിഷാദം അന്യസ്വരമായാണ് വരുന്നത്. ഷഡ്ജം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, കാകളി നിഷാദം എന്നിങ്ങനെ ആരോഹണത്തിലും ഷഡ്ജം, കാകളി നിഷാദം, കൈശികി നിഷാദം, ചതുശ്രുതി ദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം എന്നിങ്ങനെ അവരോഹണത്തിലും സ്വരസ്ഥാനങ്ങൾ കാണാം. അതായത് രണ്ട് നിഷാദങ്ങളും ഈ രാഗത്തിൽ വരുന്നുണ്ട്. കാകളി നിഷാദവും കൈശികി നിഷാദവും. ഈ രണ്ടു നിഷാദത്തിൽ കൈശികി നിഷാദമാണ് നീലാംബരി രാഗത്തിൽ അന്യസ്വരമായിട്ട് വരുന്നത്. ഈ ഒരു പ്രയോഗം ഈ ഗാനത്തിലെ അനുപല്ലവിയിൽ നമുക്ക് കാണാവുന്നതാണ്. അനുപല്ലവിയിൽ താളം പോയ നിന്നിൽ മേയും നോവുമായി എന്നിടത്ത് ആ നിഷാദം കൈശികി നിഷാദവും, അതായത് നീലാംബരി രാഗത്തിൽ അന്യസ്വരമായി വരുന്ന കൈശികി നിഷാദവും, പോയ നിന്നിൽ എന്ന ഭാഗത്ത് കാകളി നിഷാദവുമാണ്. കൂടാതെ താരകങ്ങൾ തുന്നുമി എന്നിടത്തും കൈശികി നിഷാദം വരുന്നുണ്ട്. ഈ ഗാനത്തിൽ അനുപല്ലവയും ചരണവും ഒരേ ഇനത്തിലായതിനാൽ ചരണത്തിൽ താനേ നിന്റെ ഓർമ്മതൻ എന്നിടത്ത് കൈശികി നിഷാദവും കാകളി നിഷാദവും, തേഞ്ഞുപോയ തിങ്കള എന്നിടത്ത് കൈശികി നിഷാദവും വരുന്നുണ്ട്. കഥാപാത്രത്തിന് യോജിച്ച രീതിയിൽ വളരെ മനോഹരമായി സംവിധായകൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു.

രാഗലയം അവതരിപ്പിച്ചത് ശ്യാമ ശുഭരാജ്. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.

സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ഇൻഫർമേഷൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എൽ ജി സോഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി സ്പോൺസേർഡ് റിസർച്ച് ഒഴിവിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. നെറ്റ് ഗേറ്റോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എം ടെക് എം ഇ ആണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ cirm@kusat.ac.in എന്ന വിലാസത്തിലേക്ക് ഈ മാസം 15 മുൻപായി അയയ്ക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും.

0: ഇരിക്കുന്നതാണ്.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല LSEയുടെ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 11 രാവിലെ 10 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447749495. 9447749495. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: 1995. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: വൈകിട്ട് കമ്പൗണ്ടർ വരുന്നതും കാത്ത് മുറ്റത്തൂടെ ഉലാത്തുകയായിരുന്നു ശ്രീധരൻ ഡോക്ടർ. നാട്ടുവഴിയിലെ തിരക്ക് അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണ ഈ നേരങ്ങളിൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. എന്നാൽ പതിവില്ലാത്ത തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യമൊന്നും അതിന്റെ കാരണമെന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് വൃശ്ചികക്കാറ്റ് വളപ്പിൽ കലമ്പൽ കൂട്ടുന്നത് കണ്ടത്. ആറാട്ട് അടുത്തിരിക്കുകയാണ്, അതിനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. കണ്ണൂരിൽ നിന്നും വന്ന കാലത്ത് ആറാട്ടിനോട് അത്രയൊന്നും മമത തോന്നിയിരുന്നില്ല. എന്നാൽ അതിന്റെ ജനപ്രീതിയും എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ ഉത്സവത്തിനോട് ചെറിയൊരു ആദരവുണ്ടായി. ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട്ടിൻപുറം എത്ര പെട്ടെന്നാണ് സജീവമാകുന്നത്! നാഗരികതയുടെ അടയാളങ്ങൾ പല വർണ്ണങ്ങളിൽ മുളകൾ പോലെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നു. ആറാട്ട് കഴിയുന്നതോടെ എല്ലാവരും സമ്പന്നരാകും. വരുമാനമില്ലാത്തവർ ആരും നാട്ടിൻപുറത്തുണ്ടാകാറില്ല. രോഗികളായി വരുന്നവർ ആറാട്ടുകാലത്ത് ഫീസിന്റെ കാര്യത്തിലും ദാരിദ്ര്യം കാണിക്കാറില്ല. ആറാട്ടിന് മുമ്പ് ചികിത്സയ്ക്കെത്തുന്നവർ ഫീസായി തരിക ഏതാനും അണകളായിരിക്കും. എന്നാൽ ആറാട്ടുകാലത്ത് നോട്ടല്ലാതെ മറ്റൊന്നും തരില്ല. ഇതൊക്കെയാണെങ്കിൽ പോലും അമ്പലത്തിനോട് അത്രയൊന്നും മമതയല്ല ഉണ്ടായിരുന്നത്. അങ്ങനെയൊരു ഈശ്വരവിശ്വാസിയല്ലാത്ത തനിക്ക് അമ്പലത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും അമ്പലത്തോട് നീരസം തോന്നിയിരുന്നു. അമ്പലവളപ്പിൽ കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ല, അതാണ് കാരണം. ആറാട്ടിലും ഉത്സവം നടത്തിപ്പിലും എല്ലാ ജാതിക്കാർക്കും പങ്കാളിത്തം കൊടുത്തിട്ടും അമ്പലവളപ്പിൽ മാത്രം പ്രവേശനം കൊടുക്കാത്തത് സവർണബോധത്തിന്റെ ദുഷ്ടലക്ഷ്യമായിട്ടാണ് തോന്നിയത്. കേളപ്പനോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായും ഈ വിലക്ക് മാറിയേ തീരൂ. പക്ഷേ അതിനു പറ്റിയ സമയം ഒത്തുകിട്ടിയിട്ട് വേണം അതിനൊരുമ്പെടാൻ, കേളപ്പൻ അഭിപ്രായപ്പെട്ടു. അമ്പലവളപ്പിലേക്ക് അയിത്തജാതിക്കാരെയും കൊണ്ട് കേളപ്പൻ ജാഥ നടത്തുമെന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടായിരുന്നു. കേളപ്പന് അത്തരം അവസ്ഥകളോട് പ്രതികരിക്കാതിരിക്കുവാൻ കഴിയില്ല. ദാമോദരൻ കമ്പൗണ്ടർ ഇനിയും മടങ്ങി വന്നിട്ടില്ല, തീവണ്ടി എത്തിയിട്ടുണ്ടാവില്ല. കാത്തിരിക്കുകയാണ് കേളപ്പന്റെ മരുമകൾ ദേവികയും മെറ്റിൽഡയും അങ്ങോട്ട് വന്നത്. രണ്ടുപേരും പെൺകുട്ടികളുടെ സ്കൂളിലെ അധ്യാപികമാരാണ്. കേളപ്പൻ വരുമെന്നുള്ള വിവരം കിട്ടിയതുകൊണ്ടുള്ള വരവായിരിക്കും. എന്താ മിസ്ട്രസ്സുമാരെ, ശ്രീധരൻ ഡോക്ടർ തിരക്കി. അമ്മാവൻ ഇന്ന് വരുമോ ഡോക്ടറെ? ദേവിക ചോദിച്ചു. കേളപ്പനെ കാണാൻ ആർക്കാ തിടുക്കം? ദേവികയ്ക്കാണോ മെറ്റിൽഡയ്ക്കാണോ? ദേവികയ്ക്കാണ്, ഞാൻ കൂടെ വന്നുവെന്നേയുള്ളൂ, മെറ്റിൽഡ പറഞ്ഞു. കേളപ്പൻ ഇന്ന് വരുമെന്നാ വിചാരിക്കുന്നത്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയതല്ലേ? പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും എത്തേണ്ടതാണ്. അവിടുത്തെ വിവരങ്ങൾ പത്രത്തിൽ നിന്നല്ലാതെ മറ്റൊരു വഴിക്കും അറിഞ്ഞിട്ടുമില്ല. ദാമോദരനെ ഞാൻ ജഡ്കയുമായി വിട്ടിട്ടുണ്ട്, അവൻ വന്നാൽ വിവരമറിയാം. ആട്ടെ, കേളപ്പനെ കാണാൻ എന്താ ഇത്ര തിടുക്കം? അമ്മാവന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി. വീട്ടിലെല്ലാവർക്കും വിഷമമുണ്ട്, ദേവിക പറഞ്ഞു. ശ്രീധരൻ ഡോക്ടർ മെറ്റിൽഡയെ നോക്കി ചോദിച്ചു. മെറ്റിൽഡ മൃദുവായി ഒന്ന് ചിരിച്ചു. കേളപ്പനും മെറ്റിൽഡയും തമ്മിൽ നിശബ്ദമായ പ്രണയത്തിലാണെന്നത് അവർ മറ്റാരോടും തുറന്നു പറയാത്ത ഒരു സത്യമാണ്. മെറ്റിൽഡയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ കേളപ്പന്റെ വാക്കുകൾ ആർദ്രമാവാറുള്ളത് തനിക്കറിവുള്ളതാണ്. തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ കേളപ്പൻ എന്തോ കുത്തിക്കുറിക്കുന്നത് കാണാമായിരുന്നു. തിരക്കിയപ്പോഴാണ് അത് കവിതകളാണെന്ന് മനസ്സിലായത്. കേളപ്പൻ ധാരാളം വായിക്കും, കവിതകളാണ് കൂടുതൽ ഇഷ്ടം. വളരെ പതിഞ്ഞ സ്വരത്തിൽ കവിതകൾ ചൊല്ലാറുമുണ്ട്. കേളപ്പൻ എഴുതിയ ഒരു കവിതയിൽ വയൽവരമ്പിലൂടെ ഏകാഗിയായി നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് മെറ്റിൽഡയുടെ നേരിയ ഛായയുണ്ടായിരുന്നു. അതേപറ്റി ചോദിച്ചപ്പോൾ കേളപ്പൻ ചിരിച്ചതേയുള്ളൂ. മെറ്റിൽഡയെ വിവാഹം കഴിക്കുന്നത് വീട്ടുകാർ എതിർക്കില്ലെന്ന് തോന്നുന്നു. അവർക്ക് മെറ്റിൽഡയെ ഇഷ്ടമാണ്. എന്നാൽ കേളപ്പൻ ആരുടെയോ അനുവാദം കാത്തുനിൽക്കുകയാണ്. അത് കഴിഞ്ഞാലേ വിവാഹമുണ്ടാകൂ. പക്ഷേ അതാരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചോദിച്ചാൽ കേളപ്പൻ അങ്ങനെ പറയുകയുമില്ല. കേളപ്പന്റെ പൊതുജീവിതത്തോട് വളരെ ആദരവുള്ള ഒരു പെൺകുട്ടിയാണ് മെറ്റിൽഡ.

0: സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുവാൻ അതീവ താൽപ്പര്യവുമുണ്ട്. പക്ഷേ എന്തുവേണമെന്ന് കേളപ്പൻ തീരുമാനിക്കണം. കേളപ്പൻ അക്കാര്യത്തിൽ തുറന്നൊരഭിപ്രായം പറയുന്നുമില്ല. മെറ്റിൽഡേയെ നോക്കിക്കൊണ്ടിരിക്കെ ഇവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക എന്ന ചിന്തയിലായിരുന്നു ശ്രീധരൻ ഡോക്ടർ. തെല്ലിട കഴിഞ്ഞ് നാട്ടുവഴിയിൽ ജഡ്കയുടെ ശബ്ദം കേട്ടു. അതിൽ നിന്നും ദാമോദരൻ കമ്പൗണ്ടർ മാത്രം ഇറങ്ങി. പയ്യന്നൂരിൽ സമരത്തിന് പോയവരാരും വണ്ടിയിലില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വിവരവും കിട്ടിയില്ല, അയാൾ പറഞ്ഞു. കോഴിക്കോട്ടെപ്പോലെ പ്രശ്നങ്ങളൊന്നുമില്ലായിരിക്കാം. ഏതായാലും നമുക്ക് നാളെ പുലരുന്നതുവരെ കാത്തുനോക്കാം. എന്നിട്ടും വിവരമൊന്നുമില്ലെങ്കിൽ ആരെയെങ്കിലും വിടാം. ദേവകിയെയും മെറ്റിൽഡയെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. കേളപ്പൻ ചിലപ്പോൾ രാത്രി വന്നുകൂടെന്നുമില്ല. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. പ്ലസ് ടു, ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2505-5.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോല്ലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
2: സംസ്ഥാന കള്ളുവ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2515765. 0491-2515765.
5: എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്.
5: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
7: ഹലോ,
8: എന്റെ മോനെ പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അവന് തുടർ വിദ്യാഭ്യാസത്തിന് അധികം താല്പര്യമില്ല. എങ്കിലും ഒരു 1 ഇയർ കോഴ്സിൽ കൂടി നമുക്ക് എന്തെങ്കിലും ക്യാമ്പസ് ലക്ഷ്യം കൂടി പോകാൻ പറ്റും സാറേ?
7: 1 ഇയർ കോഴ്സ് പറഞ്ഞാൽ, അതായത് ഇപ്പൊ എന്താ പഠിക്കണത്? ഏത് സ്ട്രീമാ പഠിക്കണത്?
8: അവൻ ഇപ്പൊ ബയോമാത്സ്.
7: മാത്സ് ഉണ്ടെങ്കിലേ, നിങ്ങൾ ആ കുട്ടിയായിട്ട് ആലോചിക്ക്, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. പ്ലസ് ടു പാസ്സായിട്ടേ പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ആ ഇയാളോട് മകനോട് ഗൂഗിളിൽ പോയിട്ട് പൈപ്പിംഗ് കോഴ്സ്, ഏറ്റവും നല്ല കോഴ്സ് അത് നടത്തുന്നത് ഡെറാഡൂണിലാണ്. ഒരു 1.5 കൊല്ലത്തെ കോഴ്സാണ്. പാസ്സായാൽ ജോലി കിട്ടും. കേരളത്തും കുറച്ചധികം സ്ഥലത്ത് എറണാകുളത്തൊക്കെ കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷെ അവര് നിങ്ങൾ പറഞ്ഞ ഒരു പ്ലേസ്മെന്റ് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം. ഡെറാഡൂൺ എനിക്കറിയാം പ്ലേസ്മെന്റ് ഉണ്ടെന്ന്, ഇവിടുത്തെ കാര്യം അറിയില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം, 2 കൊല്ലം പ്ലസ് ടു കഴിഞ്ഞ് 1 കൊല്ലം പഠിച്ചാൽ പ്ലേസ്മെന്റ് കിട്ടുമോ? കിട്ടും. ചില സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ടെക്നിക്കൽ കോഴ്സ് ഉണ്ട്. അതിന്റെ ഒരു കോഴ്സാണ് പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അതിൽ പഠിച്ചാൽ ജോലി കിട്ടും. ഇത് മകനോട് പറഞ്ഞു കൊടുക്കുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, എന്നിട്ട് പോവുക കേട്ടോ.
2: ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം 11-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി ഉപരി

0: പഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0484-2-4-6-3-8-7 അല്ലെങ്കിൽ 0484-2-4-2-6-3-9-7 മറ്റൊരു നമ്പർ 9446-4-5-5-8-8-8. വിളിക്കേണ്ട സമയം 11-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. സമയം 8 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെറ്ററി കഴകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തിരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. കോഴിക്കോട് തളി സംഗീതസഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വയനാട് CC മടൂർ തേക്കിൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവരിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ജിദ്ദയിൽ ആൺകുട്ടികളുടെ അണ്ടർ 17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ 4 ഗോളിന് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഞായറാഴ്ച ഉസ്ബെക്കിസ്ഥാനുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പറയാതെ പറയുന്നവർ. ആശയവിനിമയം ഏതൊരു ജീവിവർഗത്തിന്റെയും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമുക്ക് ആശയവിനിമയം നടത്താൻ ഒരു ഭാഷയുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യർക്കാണെങ്കിൽ ആംഗ്യത്തിലൂടെ അവരും ഒരു ഭാഷ ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റു ജീവികളൊക്കെ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? ഇതറിയുന്നത് ഏറെ രസകരം തന്നെയായിരിക്കും അല്ലേ. മനുഷ്യരൊഴികെ മറ്റു ജീവികളൊക്കെ ആശയവിനിമയം നടത്തുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ്. തീറ്റ തേടാൻ, ഇണ ചേരാൻ, പിന്നെ ജീവൻ കാക്കാൻ. അങ്ങനെയുള്ള കുറച്ച് ജീവികളെ നമുക്ക് നോക്കാം. ഒരു വിരലിൻ്റെ വലുപ്പമേ ഉള്ളൂ, പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവികളിലൊന്നാണ് പിസ്റ്റൽ കൊഞ്ച്. അത് അവയുടെ ആശയവിനിമയത്തിലുള്ളൊരു സംവിധാനമാണ്. അവ ആ ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ വായിലൂടെയല്ല, പകരം അവയുടെ തന്നെ നഖത്തിലൂടെയാണ്. ഞണ്ടിൻ്റെ കൊമ്പ് പോലെയുള്ള ഈ നഖം മിന്നൽ വേഗത്തിൽ തുറന്നടയ്ക്കുമ്പോൾ ഒരു കുമിള രൂപം കൊള്ളുന്നു. ജലത്തിൻ്റെ കൂടിയ മർദ്ദം മൂലം ആ കുമിള പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ സമയം ഒരു ജെറ്റ് എഞ്ചിനേക്കാൾ ശബ്ദവും കടുത്ത ചൂടും സൃഷ്ടിക്കപ്പെടും. ശത്രുക്കളെ ഭയപ്പെടുത്താനും ഇരകളെ ഭയപ്പെടുത്തി നിർത്തി അവരെ ഭക്ഷിക്കാനുമാണ് ഈ വിദ്യ അവർ ഉപയോഗിക്കുന്നത്. ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയൊക്കെ കോളനികളായി ജീവിക്കുന്നവരാണ്. അവർക്കിടയിൽ അവരെ ഒന്നാക്കി നിർത്തുന്നത് അവ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും പുറത്തുവിടുന്നതുമായ ചില രാസവസ്തുക്കളാണ്. ഫെറമോണുകൾ എന്നാണ് അവയെ പറയുന്നത്. ചിതലുകളെപ്പോലെ കണ്ണില്ലാത്ത ഭൂമിക്കടിയിൽ ജീവിക്കുന്നവർക്ക് അത്തരത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് അവയുടെ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് ആശയവിനിമയം നടത്തുവാനേ കഴിയുകയുള്ളൂ. ഉറുമ്പുകൾ ഒരേ സഞ്ചാരപാതയിലൂടെ വരിവരിയായി പോകുന്നത് ഈ ഫെറമോണുകളുടെ സഹായത്തോടെയാണ്. അവയെ ട്രെയിൽ ഫെറമോണുകൾ എന്നാണ് പറയുന്നത്. തീറ്റ തേടാനും തിരികെ വരുവാനുമൊക്കെ ഈ ഫെറമോണുകൾ അവരെ സഹായിക്കുന്നു. ഫെറമോണിൻ്റെ രാസഘടന ഓരോ സ്പീഷീസിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ ഈ ലോകത്തുണ്ട്. 20 മുതൽ 20,000 Hz വരെയുള്ള ശബ്ദങ്ങൾക്ക് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ.

0: ഇരുപതിന് താഴെയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ. 20,000-ന് മുകളിലുള്ളവ അൾട്രാസോണിക് ശബ്ദങ്ങളും. കാണ്ടാമൃഗം, ജിറാഫ്, കടുവ, ചീങ്കണ്ണി, തിമിംഗലം, ആന തുടങ്ങിയ ജീവികളെല്ലാം ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് തങ്ങളുടെ സ്പീഷീസിലുള്ളവരോട് ആശയവിനിമയം നടത്തുന്നവരാണ്. 20,000 Hz മുകളിലുള്ള അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നവരാണ് വവ്വാലുകൾ. നായകൾക്കും ഡോൾഫിനുകൾക്കും എലികൾക്കുമൊക്കെ ഈ ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ കഴിയും. നമ്മുടെ ഇരുവശത്തായി രണ്ട് നായകൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നർത്ഥം. കുരങ്ങുകൾ രണ്ടു തരം ആശയവിനിമയമാണ് ചെയ്യാറുള്ളത്. കൈകളും കാലുകളും തലയുമൊക്കെ ചലിപ്പിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന രീതിയാണ് ആദ്യത്തേത്. ചിമ്പാൻസികൾ പല്ലുകൾ പുറത്തു കാട്ടി ഇളിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് ഭയവും ഉത്കണ്ഠയും കാണിക്കാനാണ്. തന്നെക്കാൾ ശക്തനായ ഒരാൾക്ക് മുന്നിൽ കീഴടക്കിയെന്ന് കാണിക്കാനും അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റൊന്ന് നെഞ്ചിലിടിച്ചുകൊണ്ട് അലറുന്ന രീതിയാണ്. തൻ്റെ ശക്തി പ്രകടിപ്പിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഏതാണ്ട് 9 തരം വ്യത്യസ്തമായ ശബ്ദങ്ങളും അവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കാറുണ്ട്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
1: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
0: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
1: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗി പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
0: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് ആൻ എക്സ്പീരിയൻസ് വർത്ത് എ ലൈഫ് ടൈം.
2: ഇന്ന് ഈ പരിപാടിയിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം.
3: ഇന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് അഥവാ കരൾ മാറ്റിവെക്കലിനെ കുറിച്ചാണ്. ലിവർ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനകത്തെ ഏറ്റവും വലിയ അവയവമായി പറയാറുണ്ട്. ഈ കരളിന്റെ പ്രാധാന്യം എന്താണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ?
4: ആക്ച്വലി കരളിന് ശരിക്കും പറഞ്ഞാൽ ഒരു 500 പ്രവർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മുഖ്യമായും നമ്മൾ നോക്കുന്നത് ഒരു 4-5 അതിൻ്റെ പ്രവർത്തനങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. അതിനകത്ത് മുഖ്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ, ബിൽറൂബിൻ്റെ ശരീരത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ പ്രോട്ടീൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാന ഘടകമായ പ്രോട്ടീൻ്റെ ഉത്പാദനം ഉണ്ടാവുന്നത് ലിവറിൽ നിന്നാണ്. പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ രക്തസ്രാവം ഉണ്ടാവാതിരിക്കാൻ ശരീരം തന്നെ ഫാക്ടേഴ്സ് ഉണ്ടാക്കും, അതിൻ്റെ പ്രധാനമായി ഉണ്ടാകുന്നത് ലിവറിൽ നിന്നാണ്. ലിവറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 500 ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം മുഖ്യമായിട്ടുള്ള ടെസ്റ്റുകളെന്ന് മാത്രം.
3: പ്രത്യേകിച്ച് ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലേ നമ്മുടെ ഒരു?
4: അതെ അതെ,
3: രാസ ഫാക്ടറി എന്ന് പറയാം.
4: യെസ് ഡെഫിനറ്റ്ലി. അതായത് രാസ അതായത് ഒരുപാട് ഫങ്ഷൻസിനൊപ്പം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ഒരുപാട് സ്റ്റെപ്സ് നടക്കുന്നുണ്ട്, കെമിക്കൽ സ്റ്റെപ്സ്. അതൊക്കെ നടക്കുന്നത് മുഖ്യമായിട്ടും ലിവറിൽ തന്നെയാണ്. പിന്നെ ഒരുപാട് ബ്ലഡിൻ്റെ ടോക്സിൻസ് എന്നൊക്കെ നമ്മൾ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതൊക്കെ ഒരുപാട് ലിവറിൽ നിന്ന് ലിവറിൽ സംഭവിക്കുന്ന ഫങ്ഷൻസിലൊന്നാണ്.
3: ഏത് അവസ്ഥയിലാണ് എപ്പോഴും ഈ കരൾ മാറ്റിവെക്കൽ വേണ്ടി വരുന്നത്?
4: മുഖ്യമായിട്ടും കരൾ മാറ്റിവെക്കുന്നത് ലിവറിൽ കരൾ വീക്കം എന്ന് പറയുന്ന ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം വരുമ്പോഴാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B, C എന്നുള്ള വൈറൽ ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകാം. പിന്നെ അറിയാമല്ലോ, മദ്യത്തിൻ്റെ അധികം ഉപയോഗം കാരണം കരൾ വീക്കം ഉണ്ടാകാം. പിന്നെ ഇപ്പോൾ പുതിയതായി മെറ്റബോളിക് കാരണങ്ങൾ, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലത്തെ കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങൾ, അമിതമായ വണ്ണം കാരണമൊക്കെ മെറ്റബോളിക് അസോസിയേറ്റഡ് സ്റ്റാറ്റോറിക് ലിവർ ലിവർ ഡിസീസ് എന്നുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ രൂക്ഷതയിലെത്തുമ്പോൾ സിറോസിസ് വരാം, ഇതൊരു കാരണം. പിന്നെ പെട്ടെന്ന് നമ്മൾ പറയില്ലേ മഞ്ഞപ്പിത്തം പെട്ടെന്ന് ബാധിച്ച് ആൾക്കാർ മരിക്കുക എന്ന് പറയില്ല, അതിനാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ അമിതമായി മദ്യം കഴിച്ചുകൊണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും വിഷം അധികം ശരീരത്തിൽ ചെന്നാൽ അധികം പെട്ടെന്ന് വരുന്ന മഞ്ഞപ്പിത്തം, അതിനാണ് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ളതും മരുന്ന് കൊണ്ടും നമുക്ക് ലിവറിൻ്റെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലിവർ മാറ്റിവെക്കുന്ന ഒരു ഇതിൽ.

0: ലിവറിലേക്ക് നമ്മൾ കടക്കും.
1: ഈ ലിവറിൽ ചിലപ്പോൾ ക്യാൻസർ കാണാറുണ്ടല്ലോ, അത്തരം അവസ്ഥകളിൽ നമുക്ക് ലിവർ അതല്ലെങ്കിൽ കരൾ മാറ്റി വെക്കേണ്ടി വരുമോ?
2: യെസ്, അതായത് ലിവർ ക്യാൻസറിനും പല സ്റ്റേജുകളുണ്ട്. അത് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് അവിടെ എന്തെങ്കിലും അത് കരിച്ച് കളയാനായിട്ടും അതായത് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കളയാനൊക്കെ ആയിട്ടുള്ള അതൊരു ആ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ ഒരു ബിയോണ്ട് സ്റ്റേജ്, അത് ഓരോ ക്രൈറ്റീരിയകളുണ്ട്, ആ ക്രൈറ്റീരിയക്ക് ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ മാറ്റിവെക്കാനുള്ള ഇതുണ്ട്. അതായത് അതിനുള്ള ക്രൈറ്റീരിയ നിൽക്കുകയാണെങ്കിൽ ലിവർ മാറ്റിവെക്കുന്നതും ലിവർ ഈ ക്യാൻസറിനുള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്നൊരു ചികിത്സാ രീതിയാണ്.
1: സാധാരണ പ്രായമായവരിലല്ലേ നമ്മൾ ഇത്തരം ഈ കരൾ രോഗങ്ങളെല്ലാം കൂടുതൽ കാണുന്നത്? കുട്ടികളിലും ചിലപ്പോൾ കരൾ രോഗങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ, അതിന്റെ കാരണം എന്തായിരിക്കും?
2: അതായത് ഈ കുട്ടികളിൽ വരാവുന്ന കരൾ രോഗങ്ങൾക്ക് കാരണങ്ങൾ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളൊക്കെയുണ്ട്. അതായത് നമ്മുടെ ഈ ഓരോ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിന്റെ മെയിനായിട്ടുള്ള ഓരോ ഘടകങ്ങൾ, അതായത് മെറ്റബോളിക് ഡിസീസ് നമ്മൾ പറയും, ഓരോ അസുഖങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ജനറ്റിക് കാരണങ്ങൾ കൊണ്ടാണ്. അതും ഉടനെ തന്നെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുട്ടികളിലും ലിവർ മാറ്റിവെക്കുന്ന ഇത് വേണ്ടി വന്നേക്കാം.
1: കുട്ടികളിൽ ചെയ്യാറുണ്ട്.
2: പിന്നെ വളരെ ചുരുക്കം പേരിലൊക്കെ നമ്മുടെ പിത്തം ഒഴുകി വരുന്ന ട്യൂബ് ചിലപ്പോൾ ജനിതകമായി ഇല്ലാതെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്ലോക്ക് വരാം. അതിനെ നമുക്ക് ആദ്യം തന്നെ വളരെ 3 മാസത്തിനുള്ളിൽ നമുക്കത് കണ്ടുപിടിച്ച് അത് ബൈപ്പാസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലിവറിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതിനെ നമ്മുടെ മെഡിക്കൽ ഇതിൽ പറയുന്നത് എക്സ്ട്രാ ഹെപ്പാറ്റിക് ബിലറി അട്രേസിയ എന്ന് പറയും. അതായത് നമ്മുടെ പിത്തനാളിയിൽ ചുരുക്ക് സംഭവിക്കുക. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ ബൈപ്പാസ് ചെയ്ത് നമ്മൾ പിത്തം കുടലിലേക്ക് ഒഴുക്കി സർജറി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലിവറിനെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഒരു ലിമിറ്റിന് അപ്പുറമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനും നമുക്ക് കുട്ടികളിൽ ലിവർ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ വന്നേക്കാം.
1: നമ്മൾ ഈ കരൾ മാറ്റിവെക്കൽ ലിവർ ട്രാൻസ്പ്ലാന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? പൂർണ്ണമായും കരളെടുത്ത് മാറ്റേണ്ടി വരുമോ, എങ്ങനെയാണത്?
2: അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് നമ്മൾ, അതായത് കരൾ മാറ്റിവെക്കൽ എന്നുള്ള ശസ്ത്രക്രിയയിലേക്ക് നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പേഷ്യന്റിന്റെ എന്താണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആദ്യം ഡോക്ടേഴ്സും സർജൻസും ഒരുമിച്ചിരുന്ന് നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ലിവർ മാറ്റിവെക്കൽ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു ഡോണറിനെയാണ്. അപ്പോൾ നമുക്ക് ഡോണറിനെ ലഭിക്കാൻ 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന്, മരിച്ചവരിൽ നിന്ന് നമുക്ക് ഡൊണേഷനായിട്ട് ലഭിക്കുന്ന ലിവറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരിലെ ഒരു ലിവറിൻ്റെ ഒരു ഭാഗം. കാരണം ലിവറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫങ്ഷനിങ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലിവറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം എടുത്ത് മാറ്റിയാലും ആ പേഷ്യൻറ്റിന് വീണ്ടും ആ ലിവർ സാധാരണ ലെവലിലേക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ജീവനുള്ള ഒരു ആളിൽ നിന്നും 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലായിട്ടുള്ള ഹെൽത്തി ആയിട്ടൊരാൾക്കും സമനസാലെ ലിവർ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ അങ്ങനെയാണ് ലിവർ ഡൊണേഷന് പറ്റി പ്ലാൻ ചെയ്യുക. ലിവർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഡിസീസ്ഡ് ആയിട്ടുള്ള ലിവർ മൊത്തമായി എടുത്ത് മാറ്റി പുതിയ ലിവറാണ്, ലിവറിലേക്കുള്ള ഈ പിത്തനാളിയുടെ കണക്ഷനും രക്തക്കുഴലുകളുടെ കണക്ഷനൊക്കെ ചെയ്യുന്നത്.
1: ഈ ജീവനുള്ള ആളുകൾ കരൾ ദാനം ചെയ്യുന്നത് സുരക്ഷിതമാണോ അവരുടെ കാര്യം?
2: അതാണ് ബേസിക്കലി നമ്മൾ ഡൊണേഷൻ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലിവർ ഡോണറിന്റെ ഇതിൽ യാതൊരുവിധ റിസ്ക്കും എടുക്കുകയില്ല. നമ്മൾ ആ ലിവർ സിറോസിസ് ഉള്ള പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയി തന്നെ നമ്മൾ ഡോണറിന്റെയും ബ്ലഡ് ടെസ്റ്റുകളും സ്കാനുകളും ഹാർട്ടിന്റെ ഫംഗ്ഷൻ എല്ലാം കൃത്യമായി നോക്കി ഒരു തീരെ റിസ്ക് ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമേ നമ്മൾ, അതായത് ട്രാൻസ്പ്ലാന്റ് എന്നൊരു പ്രൊസീജർ ചെയ്താൽ ആ ഡോണറിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ സർജറിക്ക് പോകുകയുള്ളൂ. ചെറിയൊരു സംശയം, അതായത് നമ്മൾ ഈ ഓൾറെഡി ഈ ഡോണറിൽ നിന്നുള്ള മുമ്പിലേക്ക് വന്നിരിക്കുന്ന ആളുടെ ലിവർ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ മനുഷ്യന് ചിലപ്പോൾ ഫാറ്റ് ലിവർ ആ ഡോണറിന് ഉണ്ടാകാം. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ചിലപ്പോൾ ടെസ്റ്റിനെടുത്ത് ഫാറ്റ് ലിവർ എന്നുള്ള ഒരു അവസ്ഥയില്ല, അതോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ലെവലിൽ അതുവരെ ഫാറ്റ് ലിവർ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ ലിവറിന് ഡൊണേഷനിലേക്ക് എടുക്കുകയുള്ളൂ. അത് പൂർണ്ണമായും സുരക്ഷിതമായ ഒരു അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഡൊണേഷനിൽ മുമ്പോട്ട് പോവുകയുള്ളൂ.
1: ഇത്തരം കരൾ ദാനം ശരിക്കും നമുക്ക് രക്തബന്ധമുള്ളവർ തമ്മിൽ മാത്രമാണോ കഴിയുന്നത്, അതോ നമുക്ക് അന്യരിൽ നിന്നും അത് സ്വീകരിക്കാൻ കഴിയും?
2: യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്. ബേസിക്കലി ഈ ലിവർ ഡൊണേഷന് നമ്മുടെ രക്തത്തിന്റെ ഗ്രൂപ്പുകൾ അറിയാമല്ലോ, AB O AB. അതുപോലെ നമ്മൾ രക്തദാനം ചെയ്യുന്ന പോലെ തന്നെ മതി ലിവർ ഡൊണേഷന്, അതായത് രക്തം കൊടുക്കുന്ന വരുന്ന സെയിം കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ മാത്രം മതി. അതിനിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേഷനോ അങ്ങനത്തെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും മുമ്പോട്ട് വന്ന് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ ഡൊണേഷൻ എന്ന് പറയുക. അതല്ല നമ്മൾ തീരെ അറിയാത്ത അതിനാണ് ആൽട്രൂയിസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയുക. അതായത് പൂർണ്ണമായും മനുഷ്യ സ്നേഹം കൊണ്ട്

0: തീരെ പരിചയമില്ലാത്ത ഒരു മനുഷ്യന്റെ ജീവിതം മുമ്പോട്ട് നിലനിൽക്കാൻ വേണ്ടി സോമനസാലെ മുമ്പോട്ട് വന്ന് ചെയ്യുന്ന ഡൊണേഷനാണ് ആൾട്രൂസ്റ്റിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പം അതും ചെയ്യാവുന്നതാണ്, പക്ഷെ അതിന് അതിൻ്റെതായ എന്താ പറയുക ലീഗലായിട്ടുള്ള ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആകുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ്, മറ്റേതാകുമ്പോൾ ലീഗൽ കുറച്ചും കൂടി അതിൻ്റെതായ ഡോക്യുമെന്റേഷനും അതിൻ്റെതായ ലീഗൽ അതിനുള്ള കൺസെന്റിങ്ങും ഒക്കെ കുറച്ചും കൂടി ഇത് വേണം. ചെയ്യാവുന്നതാണ്, പക്ഷെ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ ചെയ്യാനുണ്ട്.
1: നമ്മൾ ഇത്തരത്തിൽ ഒരു കരൾ സ്വീകരിക്കുമ്പോൾ അതിന് നമ്മൾ എവിടെയെങ്കിലും നമ്മൾക്ക് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഫോർമാലിറ്റി ചെയ്യേണ്ടത്?
0: തീർച്ചയായും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഈ ഡൊണേഷൻ രണ്ട് രീതിയിലുണ്ട്, ജീവനുള്ള ആൾ തരുന്നതും പിന്നെ മരിച്ചവരിൽ നിന്ന് ലഭിക്കുന്നതും. അതിന് നമ്മുടെ കേരളത്തിൽ രണ്ട് ഇതാണുള്ളത്, കേനോസ് എന്നുണ്ട്, കേസോട്ടോ എന്നുണ്ട്. അപ്പം കോമൺ ആയിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ഓർഗൻ ടിഷ്യൂ ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്ന് പറയും. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിന്റെ അസുഖത്തിന് ഒരു രൂക്ഷത കണ്ടുപിടിക്കുന്ന ഒരു സ്കോർ ഉണ്ട്, അതിനെ മെൽഡ് എന്ന് പറയും. അപ്പം മെൽഡ് സ്കോർ ഉപയോഗിച്ചാണ് നമ്മൾ ആ മെൽഡ് സ്കോർ അധികമായി നിൽക്കുക എന്നതിൻ്റെ അർത്ഥം ലിവറിന്റെ അസുഖം അത്ര രൂക്ഷമാണ്, അത്തരം രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ആ ലിസ്റ്റിൽ ലിവർ കിട്ടുവാണെങ്കിൽ അവരുടെ ആരോഗ്യം നമുക്ക് കൂടുതൽ ഗുണകരമായി മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പം അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ മെൽഡ് സ്കോറും ഒപ്പം കൊടുത്ത് പേഷ്യന്റ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയും. അതായത് പേഷ്യന്റിന് മുൻഗണന ലഭിക്കാൻ വേണ്ടി നമ്മൾ ആ സ്കോറിനൊപ്പം ഇത്തരത്തിലുള്ള രജിസ്ട്രിയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് അതനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് കോമ്പാറ്റബിൾ ആവണല്ലോ. അപ്പം അതും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്കൊരു ഓർഗൻ അലക്കേറ്റ് ആവാന്ന് പറയും. അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഡൊണേഷൻ ആയിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് മുമ്പോട്ട് കൊണ്ടുപോകാം.
1: സാധാരണ ഇപ്പോൾ നമ്മൾ ഇതുപോലെ കിഡ്നി മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതുവരെ നമുക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്ത് രോഗിയെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അവരുടെ ജീവിതം. ഇതുപോലെ ലിവർ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, കരളിനൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ, അതുപോലെ നമുക്ക് രോഗിയെ അവരുടെ ജീവിതം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ?
0: അതായത് കിഡ്നിയുടെ ഫംഗ്ഷൻ പോലെ നമുക്ക് ലിവറിൻ്റെ ഫംഗ്ഷൻ മൊത്തമായി ഒരു പ്രൊസീജിയർ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ട് പ്ലെക്സ് എന്നും അതുപോലെയുള്ള കൃത്രിമമായിട്ടുള്ള ഡയാലിസിസ് പോലത്തെ ഉള്ള ഉണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് ശാശ്വതമായി ഒരു ഇത് നമുക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്കൊരു പേഷ്യൻ്റ് നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാം, പേഷ്യൻ്റിനെ കുറച്ച് ഓർമ്മക്കുറവിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ പേഷ്യൻ്റെ ലിവർ ഫംഗ്ഷൻ ഒരാഴ്ചത്തേക്കോ അങ്ങനെ വല്ലതും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലെക്സ് എന്നുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് ലിവറുടെ ഫംഗ്ഷൻ അതായത് ട്രാൻസ്പ്ലാന്റ് വരെ പേഷ്യൻ്റിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. പക്ഷേ അതൊരു താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ. അത് കുറേ നാളത്തേക്ക്, ഇപ്പോൾ കിഡ്നിക്ക് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന പോലെ നമുക്കതൊരു അധികം നാളത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. വളരെ ചുരുക്കം ആദ്യമേ പറഞ്ഞല്ലോ, ഈ പെട്ടെന്ന് വരുന്ന അക്യൂട്ട് ലിവർ ഫെയിലിയർ പോലത്തെയുള്ള അസുഖങ്ങളിൽ ഈ പ്ലെക്സ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ വളരെ ചുരുക്കം പേരിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെയും രക്ഷപ്പെടാം. പക്ഷേ കരൾ വീക്കം സിറോസിസ് വന്നൊരവസ്ഥയിൽ നമുക്ക് പ്ലെക്സ് എന്നുള്ള ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
1: ഈ ട്രാൻസ്പ്ലാന്റ് ഒരു മേജർ സർജറി ആണല്ലോ, അപ്പൊ ഏകദേശം എത്ര നേരം എടുക്കും? ഇതിനു വേണ്ടി നമ്മളുടെ തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ് വേണ്ടത്?
0: അതായത് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഒരു പ്രൊസീജിയറിന് മിനിമം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയെങ്കിലും എടുക്കാം. അതായത് അറിയാമല്ലോ, നമ്മൾ രണ്ട് മുറികളിലായിട്ട് ഒരു പേഷ്യന്റിനെയും ഡൊണേഷനുള്ള പേഷ്യന്റ് രണ്ടുപേരും ഒരുമിച്ചൊക്കെ ആയിട്ടാണ് സർജറി തുടങ്ങുക. എന്നിട്ട് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ പേഷ്യന്റിന് എല്ലാ ചെക്കപ്പുകളും ചെയ്യണം. കാരണം ഇതൊരു മേജർ ഓപ്പറേഷൻ ആയതും ബാക്കി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ അനസ്തീഷ്യ ഡോക്ടർ കണ്ട്, അതായത് കാർഡിയോളജി സൈഡിൽ നിന്നും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഫിറ്റ്നസ് ലഭിക്കുക എന്ന് പറയും. എന്നിട്ട് ഒടുവിൽ നമ്മൾ എല്ലാ രീതിയിലും പേഷ്യന്റ് ഫിറ്റ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു ദിവസം പ്ലാൻ ചെയ്ത് നമ്മൾ ശസ്ത്രക്രിയയ്ക്ക് മുമ്പോട്ട് പോകുന്നു. സർജറി മിക്കപ്പോഴും ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാം. വളരെ ചുരുക്കം പേരിലേക്ക് നമ്മൾ ആ രണ്ട് അതായത് രക്തക്കുഴലുകൾ തമ്മിൽ ഘടിപ്പിക്കുമ്പോഴോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നീണ്ടു പോയേക്കാം.
1: ഇതൊരു ഓപ്പൺ സർജറി തന്നെയാണ്, ഇതിൽ നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറി അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ.
0: അതായത് ഇപ്പോൾ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾ അതായത് സെന്ററുകളും ചെയ്യുന്നത് ഓപ്പൺ സർജറിയാണ്. പക്ഷേ ഈ ലിവർ ഡൊണേഷൻ അതായത് ലിവർ എടുക്കുന്നത് വളരെ ചുരുക്കം സെന്ററിലൊക്കെ റോബോട്ടിക് ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാ സെന്ററുകളും ആയിട്ടില്ല. മെജോറിറ്റി ഓഫ് ദ സെന്റേഴ്സ് ഹാവ് ഗോട്ട് ഓപ്പൺ സർജറി.
1: ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. എന്തെല്ലാമാണ് ഒരു രോഗി ശ്രദ്ധിക്കേണ്ടത്? കാരണം കരൾ മാറ്റി വെച്ച ഒരു വ്യക്തി എന്തെല്ലാം ശ്രദ്ധിക്കണം?
0: അപ്പോൾ കരൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു 5 ദിവസം വളരെ ക്രൂഷ്യലാണ്. അപ്പൊ ആ ഒരു 2 ആഴ്ചത്തേക്ക് എന്തായാലും ആ രോഗി ഹോസ്പിറ്റലിലെ പൂർണ്ണ പരിഗണനയിലായിരിക്കും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള മുഖ്യമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് രോഗപ്രതിരോധ ശേഷിക്കെതിരായി നമ്മൾ മരുന്നുകൾ കൊടുക്കും. കാരണം നമ്മൾ ഒരു രോഗിക്കായിട്ടൊരു ശരീരത്തിലൊരു അവയവം വയ്ക്കുമ്പോൾ അത് ആ രോഗിയുടെ അവയമല്ലല്ലോ.

0: അപ്പോൾ അതുകൊണ്ട് ആ നമ്മുടെ ശരീരം തന്നെ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ അറ്റാക്ക് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ഇതിനെ നമ്മൾ കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ റിജക്ഷൻ വെച്ചിരിക്കുന്ന ലിവറിനെ നമ്മുടെ ശരീരം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് ഇമ്മ്യൂണോ സപ്രഷൻ പോലത്തെ മെഡിക്കേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ മുഖ്യമാണ്. ആ മരുന്നുകൾ തുടക്കത്തിൽ ഒരു രണ്ടോ മൂന്നോ മരുന്നുകൾ ഉണ്ടാവും, അത് കാലം പോകുന്നതോറും ഓരോന്നായിട്ട് കുറച്ച്, പക്ഷെ എന്നാലും കാലകാലത്തേക്ക് ആ മരുന്ന് ആവശ്യം വരും. കാരണം നമ്മൾ എപ്പോഴും അത് ആ ഒരു ചെക്ക് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ആ ലിവറിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള റിസ്ക്കും ഉണ്ട്. കാരണം ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴ്ന്നിരിക്കും. അപ്പോൾ കുറച്ച് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ആയിട്ട് ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, രോഗികളിൽ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് കഴിവതും പബ്ലിക്കായിട്ടുള്ള ഇതിലധികം എൻകൗണ്ടർ ചെയ്യേണ്ട എന്നുള്ള പറയും. പോവുകയാണെങ്കിൽ തന്നെ മാസ്ക് ധരിച്ച് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടും ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് അവരോട് പറയും. പിന്നെ റെസ്റ്റ് വേണം, ഭക്ഷണം, ആരോഗ്യം, ആവശ്യത്തിനുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുക്കണം.
1: ഈ ഒരു പരിചരണകാലം കഴിഞ്ഞാൽ ഇങ്ങനെ കരൾ മാറ്റിവെച്ച വ്യക്തിക്ക് സാധാരണ ജീവിതം സാധ്യമാണോ?
0: പൂർണ്ണമായും. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 3 മുതൽ 6 മാസം വരെ നമ്മൾ കുറച്ചുകൂടി നല്ല ക്ലോസായി ഡോക്ടറിനെ ഫോളോ അപ്പ് ഒക്കെ വേണ്ടി വരുന്നെന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ഒരു 2 മാസം 3 മാസം കൂടുമ്പം, അത് നമ്മൾ ഓരോ വട്ടം രോഗി ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ ഓരോ മീറ്റിങ്ങിലും നമ്മൾ കൃത്യമായി എങ്ങനെയാണെന്ന് ഡ്യൂറേഷൻ പറഞ്ഞു കൊടുക്കും. ഇപ്പം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് എനിക്ക് പറയാവുന്നത്, കരൾ മാറ്റിവെക്കൽ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം 90 മുതൽ 95% വരെ 5 വർഷം വരെ സക്സസ്ഫുൾ ആണ്. അത് കഴിഞ്ഞും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വളരെ നല്ല ഔട്ട്കം ഉള്ളൊരു പ്രൊസീജിയർ തന്നെയാണ് ലിവർ ട്രാൻസ്പ്ലാന്റ്.
1: ഇവർക്ക് ശാരീരിക ക്ഷമത വേണ്ട ജോലികൾ അങ്ങനെ ചെയ്യാൻ കഴിയുമോ, അതാണ് ഞാൻ ചോദിച്ചത്.
0: അതായത് ബേസിക്കലി നമ്മൾ ആദ്യത്തെ ആ ഒരു 3 മാസം പറഞ്ഞല്ലോ, ആ സമയത്തായിരിക്കും പേഷ്യന്റിന് ആ ഒരു രോഗപ്രതിരോധ ശേഷിക്കുള്ള മരുന്നുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ വരിക. അത് കഴിയുമ്പോൾ ഓരോ മരുന്നുകൾ നമ്മൾ കുറയ്ക്കും തോറും പേഷ്യന്റിന് അവരുടെ നോർമൽ ഇതിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ, അതായത് ലിവർ ഫംഗ്ഷനൊക്കെ നോർമലായി വരുന്നു, നമുക്കൊരു കാണുന്ന ഡോക്ടറിനൊരു തൃപ്തികരമാണെങ്കിൽ അവർക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങാൻ പറ്റും, കുഴപ്പമില്ല.
1: നമുക്ക് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് ഒരു രോഗി എത്താതിരിക്കാൻ, കരൾ രോഗം ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും?
0: അതിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ പണ്ടൊക്കെ കണ്ടിരുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് B, C എന്നുള്ള വൈറസിന്റെ ഇൻഫെക്ഷനും പിന്നെ ആൽക്കഹോളിന്റെ ഉപയോഗം കൂടുതലും. പക്ഷെ ഇപ്പോൾ വെസ്റ്റേൺ പോപ്പുലേഷന്റെ അവരുടെ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലേക്കൊക്കെ കൂടുതൽ വരുന്നത് കാരണം, അവരുടെ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ വന്നത് കാരണം ഈ ഡയബറ്റീസ് പോലെയുള്ളതും അമിതവണ്ണം, അതായത് ഇപ്പം അധികം സെഡൻറ്ററി ലൈഫ് എന്ന് പറയും, ആൾക്കാരധികം വ്യായാമങ്ങളൊന്നും ചെയ്യാതെ അവരുടെ ജീവിതം രീതി തന്നെ വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ അസുഖങ്ങൾ കൂടുതലായി നമ്മുടെ സൊസൈറ്റിയിൽ കൂടുന്നു. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മുഖ്യമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ അധികം കൊഴുപ്പുള്ളതോ അധികം ആയിട്ടുള്ള ജങ്ക് ഫുഡ് നമ്മൾ പറയുന്ന അതുപോലത്തെ ഭക്ഷണമല്ലാതെ കൂടുതലും ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തയ്യാറെടുക്കുക. വ്യായാമം വളരെ മുഖ്യമാണ്. അതായത് നമുക്ക് ചെയ്യാവുന്ന രീതി, ഇപ്പം നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് നടക്കാനൊക്കെയുള്ള, പക്ഷേ നമ്മളൊരു യങ് ഏജിൽ ഒരു 30 to 40 years സമയത്തൊക്കെ നമുക്ക് വണ്ണം ഉണ്ടാവാതിരിക്കാനായിട്ട്, ഒബേസിറ്റി എന്നുള്ള അസുഖം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നതും പിന്നെ ഈ സ്മോക്കിംഗ് പോലെയുള്ള ദുശീലങ്ങളും ഈ ആൽക്കഹോൾ എന്നുള്ള ദുശീലങ്ങളൊക്കെ കഴിവതും ഇല്ലാതാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ വൈറസിന്റെ ഹെപ്പറ്റൈറ്റിസ് B എന്നുള്ള വൈറസിന് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളുണ്ട്. C എന്നുള്ള അസുഖത്തിന് കുത്തിവയ്പ്പില്ല, പക്ഷേ B എന്നുള്ളതിന് നമ്മൾ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
1: സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കരൾ നമുക്ക് ദാനം ചെയ്യാൻ കഴിയുമോ? അത് എത്രമാത്രം ആശ്വാസ്യമാണ്?
0: അതായത് കരൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ രോഗിയോട് പറയുന്നത്, ഒരു ഡോണറായിട്ട് ഒരാൾ സമരസാല വരികയാണെങ്കിൽ ഒരു 18 മുതൽ 50 വയസ്സുള്ളൊരു ആരോഗ്യവാനായ അല്ലെങ്കിൽ ആരോഗ്യവതിയായ ഒരു ആൾക്ക് ഡൊണേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതായത് വേറെ ഷുഗറോ പ്രഷറിൻ്റെ അസുഖമൊന്നും ഇല്ലാത്ത ആരോഗ്യമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലിവറിന് ഒരു ആരോഗ്യമുള്ളൊരു ലിവറാണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗമേ എടുക്കുകയുള്ളൂ ട്രാൻസ്പ്ലാന്റിനായിട്ട്. അത് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ലിവർ കൊണ്ട് തന്നെ ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ആവശ്യത്തിനനുസരിച്ച് അത് റീജനറേറ്റ് ചെയ്യാന്ന് പറയും. അപ്പം അങ്ങനെ ആവുന്നതുകൊണ്ട്
1: 6 മാസം കൊണ്ട് പൂർവ്വസ്ഥിതിയിൽ എത്തും.
0: അപ്പം അതിൻ്റെ ഫംഗ്ഷനും എല്ലാം നോർമലായി തിരിച്ചു വരും. പക്ഷെ ആ ഒരു സമയം വരെ നമ്മൾ കഴിവതും നമ്മൾ ഫോളോ അപ്പിൽ മീൻസ് ഡോക്ടറിനെ കാണാൻ വരണം, അവരും ശ്രദ്ധിക്കണം. കാരണം ആ ലിവറിന് നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ പരമാവധി ഇങ്ങനെ മദ്യം കഴിക്കുന്നതിൽ നിന്നോ വേറെ അനാവശ്യമായി ഉപയോഗം

0: പെയിൻ കില്ലേഴ്സിന് ആവശ്യം ഉപയോഗങ്ങൾ അതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യും. നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ആ ലിവർ നോർമൽ ലെവലിലേക്ക് 6 മാസത്തിനുള്ളിൽ വരും.
1: തീർച്ചയായും അപ്പോൾ ഈ കരൾദാനം നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: അതെ, ബേസിക്കലി ലിവിങ് ഡോണർ ഡൊണേഷൻ പോലെ തന്നെ നമ്മൾ ഇത് മരിച്ചവരിലും അവരിലും ഡൊണേഷൻ്റെ ആ ഒരു അവയർനെസ് വരുത്തുന്നത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും.
1: ലിവർ ട്രാൻസ്പ്ലാന്റ് അഥവാ കരൾ മാറ്റിവെക്കലിനെ കുറിച്ച് മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരത്തിൽ വന്ന് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
3: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
3: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, world-class healthcare and an experience worth a lifetime.
5: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ഹലോ കൊച്ചി FM പരിപാടിയിൽ കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് KAU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകിയതിന്റെ ശബ്ദലേഖനം. വൈകിട്ട് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 6:50 കാർഷിക ജീവനം, ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മൂനിപ്പള്ളി ചേറ്റുകുളം ചിറ്റടുത്ത് PN പ്രകാശൻ പങ്കെടുക്കുന്നു. പശുപരിപാലനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തുറവൂർ സ്വദേശി യാക്കോബ് സംസാരിക്കുന്നു. 7:35 FM ഈവനിംഗ് ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം, രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം, 9:30 സാഹിത്യ സുരഭി, KN മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ, സുധീഷ് കോട്ടയമ്പ്രത്തിന്റെ കവിതകൾ, 10 ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ സംഗീത കച്ചേരി, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യമിതായിരുന്നു, ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് കോട്ട നിലവിൽ വന്നത് 1503 കേരളത്തിലാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ കോട്ടയുടെ പേരെന്ത്? കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, പള്ളിപ്പുറം കോട്ട. എറണാകുളം ജില്ലയിലെ വൈപ്പിനിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് കോട്ട നിലവിൽ വന്നത് 1503 കേരളത്തിലാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ കോട്ടയുടെ പേര് പള്ളിപ്പുറം കോട്ട. കേരളത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ. ചിന്താശകലം, ലോകത്ത് ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ ആരും പഠിക്കുമായിരുന്നില്ല. ഹെലൻ ഗെല്ലറുടെ ഈ വാക്കുകൾ

ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷപൂർവ്വം പൂർണ്ണമായ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 27 സെക്കൻഡ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹെലോ VPS ലേക്ഷോർ.

ഹലോ, വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരെ, നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ അതിമനോഹരമായ ഒരു പൂമരത്തിനെ കാണുകയാണ്. നിറയെ പൂക്കളും ഇടയിൽ പച്ച ഇലകളുമുള്ള വൃക്ഷം, പൂക്കളിൽ അഭിമാനം കൊള്ളുന്ന പൂമരം. ദാ, അതിവിടെ തന്നെയുണ്ട്. നിങ്ങൾക്കും അത് കാണാനാകും. എങ്ങനെയെന്നോ, കണ്ണടച്ച് സ്വന്തം മനസ്സിലേക്ക് നോക്കിയാൽ മതി. പ്രതീക്ഷയുടെ പൂക്കളുമായി നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ സൗന്ദര്യം കാണുന്നില്ലേ? ആ സൗരഭ്യം അനുഭവിച്ചറിയാനാകുന്നില്ലേ? ആ സൗന്ദര്യവും സൗരഭ്യവുമാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കേൾക്കുന്നില്ലേ ഒരു മനോഹര ഗാനം ആ പൂമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു.

0: സ്വാഗതം. ഹലോ വി പി എസ് ലേക് ഷോറിലേക്ക്. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, വിഷ്ണു ആണോ? വിഷ്ണു, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലത. എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
0: വിഷ്ണുവിന്റെ മെസ്സേജ് ഒക്കെ കിട്ടി വിളിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള, എന്താ ചെയ്യുന്ന വിഷ്ണു? ഓ, വെരി നൈസ്. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്?
2: അമ്മ, പിന്നെ അനിയത്തി. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് അവള് കുട്ടിയൊക്കെയായിട്ട് സെറ്റിൽ ആണ്.
0: ഓക്കെ.
2: അച്ഛൻ റീസെന്റ് മരിച്ചായിരുന്നു, ഒരു 6 മന്ത്സ് മുമ്പ് മരിച്ചായിരുന്നു.
0: ഓക്കെ.
2: ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്.
0: രണ്ടുപേരേ ഉള്ളൂ നിങ്ങളെ കുട്ടികള്?
2: അതെ അതെ.
0: എത്ര കാലം ഇവിടെ ജോയിൻ ചെയ്തിട്ട്?
2: ഇവിടെ ഞാനിപ്പോ ഒരു 3 വർഷമായി.
0: ഇനി നമുക്കൊരു കല്യാണം ഒക്കെ വേണ്ടേ? അമ്മയ്ക്കൊരു കൂട്ടൊക്കെ കൊടുക്കണ്ടേ?
2: നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: പെട്ടെന്ന് തന്നെ ആവട്ടെ, നല്ലൊരു കുട്ടിയൊക്കെ കിട്ടട്ടെ, ഞങ്ങളും പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മയ്ക്കൊരു കൂട്ടൊക്കെ ആവട്ടെ വീട്ടില്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ അച്ഛനെ ആലോചിച്ചിട്ട് അമ്മയ്ക്ക് സങ്കടവും മൂഡ് ഓഫും ഒക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട് അമ്മ, ആക്റ്റീവായി തുടങ്ങിയോ? ബാക്ക് ടു നോർമൽ ആയോ മോനെ? എന്തായിരുന്നു അച്ഛന് അസുഖം?
2: അച്ഛന് ക്യാൻസർ വന്നാണ്. അപ്പൊ കുറച്ച് ലേറ്റ് ഡയഗ്നോസിംഗ് ആയിരുന്നു. ആള് സെൽഫ് ട്രീറ്റ്മെന്റ് ആയിരുന്നു, നമ്മളൊക്കെ അറിയിക്കാതെ.

0: അപ്പോ അങ്ങനെ ലേറ്റ് ആയിട്ടാണ് അത് ഡയഗ്നോസ് ചെയ്തത്.
1: പിന്നെ
0: ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പോയി.
1: ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. അതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നത്, അച്ഛനമ്മമാരൊക്കെ മക്കളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ആവുന്നതും ഒന്നും പറയാതെ അങ്ങ് ഒളിപ്പിച്ചു വെക്കും. അതല്ല എല്ലാം പെട്ടെന്ന് കാണിച്ച് മാറിയാല് മക്കൾക്കൊരു തുണയാവില്ലേ ജീവിതാന്ത്യം വരെ. അപ്പൊ അതവര് ചിന്തിക്കില്ല, ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് പലതും ഒളിച്ചു വെക്കും. അപ്പൊ എന്തായാലും വിഷ്ണുവിന്റെ അച്ഛന്റെ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് ഇനിയെങ്കിലും ആരും അസുഖങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാതിരിക്കട്ടെ. മക്കൾക്കെന്നും ആശ്രയിക്കാൻ അച്ഛനും അമ്മയും അല്ലാതെ വേറെ ലോകത്തില് ധൈര്യമായിട്ട് നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. ഇതൊക്കെ അനുഭവിച്ച ഒരാളായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്റെ അച്ഛനും ക്യാൻസർ തന്നെയായിരുന്നു. അറിഞ്ഞിട്ട് അച്ഛന്റെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്തു, 3 മാസം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മോനെ അമ്മയെ നന്നായിട്ട് നോക്കണം കേട്ടോ, നന്നായിട്ട് സ്നേഹിച്ച് പൊന്നിപ്പോലെ നോക്കുക അമ്മയെ കേട്ടോ. അമ്മയ്ക്ക് സുഖാണോ അച്ഛനും സുഖാണോ എന്നൊക്കെ മക്കളൊന്ന് വിളിച്ചു ചോദിച്ചാ മതി, അല്ലാതെ അവരുടെ അടുത്തൊന്നും ഒന്നും ആവശ്യമില്ല. അച്ഛനമ്മമാർക്ക് ഒരു പരിഗണന എപ്പോഴും വേണം, അച്ഛനെയും അമ്മയെയും. എന്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമ്മയെ പൊന്നുപോലെ നോക്കുന്നത് കൊണ്ടാണ്, വേറൊന്നുമല്ല. പക്ഷെ നമ്മള് നല്ല അടിയൊക്കെ കൊടു കേട്ടോ, അമ്മയും മോളും കൂടി നല്ല അടിയൊക്കെ കൊടും. പക്ഷെ ആദർശങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങള് അടി കൂടാറുണ്ട്, പക്ഷെ കാര്യത്തോടടുക്കുമ്പം ഞങ്ങള് കട്ടക്കാണ്
0: രണ്ടാളും.
1: അമ്മയുടെ പേരെന്താ? വിഷ്ണു.
0: ഷീബ.
1: ഷീബ. അപ്പൊ ഷീബ അമ്മയുടെ അടുത്ത് എന്റെ പ്രത്യേക അന്വേഷണം പറയൂ.
0: തീർച്ചയായും.
1: അയ്യോ മേഡം ഒന്നും ഇല്ല, വിഷ്ണുവിനെ ഇനി തൊട്ട് ആശീച്ചിയാണ്. മേഡം ഇല്ല, മേഡം ഇടവൊന്നും ഇവിടെ ഇല്ല.
0: പരിപാടി മിസ് ചെയ്യാണ്ട് ഇരുന്ന് കേൾക്കുന്ന ഒരാള് അമ്മയുടെ. പിന്നെ ഞാൻ അതിനു മുമ്പ് കാലത്ത് 8:30 സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഞാൻ ഓൾറെഡി പോകും. പിന്നെ ഇതുപോലെ ലീവൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ പരിപാടി ഒരു കാരണവശാലും മിസ് ചെയ്യാറില്ല.
1: താങ്ക് യു മോനെ. അപ്പൊ കേട്ടോണ്ടിരിക്കൂ, വിഷ്ണുവിന്റെ ആഗ്രഹങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂവണിയിട്ടെ, നന്നായിട്ട് ജോലി ചെയ്യൂ.
0: അമ്മക്ക് ചേച്ചിനെ ഒരു ദിവസം കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്.
1: നമുക്കൊരു ദിവസം കാണാലോ, ഒരു കുഴപ്പമില്ല. വിഷ്ണുവിന് ഏത് പാട്ടാ വെച്ചിരുന്നത് പറമോനെ?
0: എനിക്ക് വെക്കേണ്ടത് നമ്മുടെ ചുക്കാൻ സിനിമയിലെ ഒരു അന്തിമാനം പൂത്തുപോലെ പാട്ട്.
1: ഓ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ പാട്ട്,
0: ആ പാട്ടൊന്ന് വെച്ചു തരാണെങ്കിൽ.
1: പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചുതരാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ, സന്തോഷായിട്ടിരിക്കും.
0: ശരി
1: ശരി മോനെ.
0: ഓക്കെ ചേച്ചി, താങ്ക് യു.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ VPS ലേക്ഷോർ, പ്രിയപ്പെട്ട ആശേച്ചി, ബാലേട്ട ടൂ വീലർ ഉണ്ട്, എടുക്കും, തിരിക്കും, ഓടിക്കും.
3: ഓ,
2: എന്നല്ലാതെ അതിന്റെ സൗണ്ട് മാറിയാലോ, ഒരു നട്ട് പോയാലോ ഞാൻ അറിയില്ല. എന്റെ വണ്ടി കണവൻ തൊടാറില്ല എന്നത് വേറെ. ചിലപ്പോ എന്തെങ്കിലും വശപിശക് എനിക്ക് തോന്നിയാൽ ഞാൻ പറയും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. കുറേ പറഞ്ഞ് കെട്ടിയോൻ വണ്ടിയെടുത്ത് ഒന്ന് ഓടിച്ചു നോക്കി വന്നാൽ വന്ന വഴി ചോദിക്കും, ഈ വണ്ടി കൊണ്ട് നടന്നിട്ട് താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന്. മക്കളുടെ ഭാഗ്യം അതൊന്ന് കഴുകിക്കൂടെ? ആ ഡിക്കിയിൽ വല്ല പെരുമ്പാമ്പും പെറ്റുകിടക്കുന്നുണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട വണ്ടി പോലുണ്ട്. അങ്ങനെ പോകും ലിസ്റ്റ്. അതൊരു വഴിക്ക്. അപ്പുറത്തെ വീട്ടിലെ ഒരു പൂച്ചയുണ്ട്, അതിന്റെ നഖം മൂർച്ച കൂട്ടുന്നത് എന്റെ സീറ്റിലാണ്. മഴ പെയ്ത് സീറ്റിൽ കവറിടാതെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ മാന്തി പൊളിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ കിട്ടും അതിന്. എല്ലാം കൊണ്ടും അവഗണനയാണ് സജീ. പോട്ടെ, ആര് മൈൻഡാക്കുന്നു? അങ്ങനെ വണ്ടി അതിന്റെ മാക്സിമം ഓടിച്ചു തന്നു. പണി കഴിച്ചു തരുന്ന ലക്ഷണമൊന്നും ഇവൾ തരുന്നില്ല. എന്നാ പിന്നെ ഒരടി ഞാൻ മുന്നോട്ടില്ല എന്ന് വാശി കാണിച്ച് ഒരു സുപ്രഭാതത്തിൽ വണ്ടി വഴിയിൽ നിന്നു. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നു. സെന്റർ സ്റ്റാൻഡ് ഇടാൻ നോക്കി, സ്റ്റാൻഡ് കാണുന്നില്ല. ഇതിന്റെ സ്റ്റാൻഡ് എവിടെ? സ്റ്റാൻഡ് ഇല്ല. വിനീത കുലീനത വരുത്തി ഞാൻ പറഞ്ഞു, ആദ്യത്തെ പണി പറഞ്ഞു സ്റ്റാൻഡ് വെക്കണം, എന്നാലേ പണിയാൻ പറ്റൂ. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ പിന്നെ ഓലം വന്നു, കാളം വന്നു, വരിവരിയായി പണി പറഞ്ഞു. എന്ത് ചെയ്യാം, ചെയ്യാതെ പറ്റുമോ? നീ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ആ നിമിഷം ഞാൻ മനസ്സിലാക്കി. ഇത്രയൊക്കെ പണിയുണ്ടായിട്ടാണോ ഈ കെട്ടിയോൻ ഇതൊന്നും മൈൻഡാക്കാതെ ഇരുന്നത് എന്ന വാശിയിൽ ഞാൻ തന്നെ വണ്ടി വർക്ക്ഷോപ്പിലെത്തിച്ചു. വണ്ടി പണി കഴിപ്പിച്ചോളാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം പണി കഴിപ്പിക്കാൻ. അല്ല പിന്നെ. അങ്ങനെ പണി കഴിഞ്ഞു, ബില്ല് വന്നു. ബില്ല് കണ്ട് ബോധം പോകാഞ്ഞത്, ബോധം പോയാൽ വീട്ടിലെത്താൻ എനിക്ക് പിന്നെയും കണവനെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. എന്റെ ബോധം പോയില്ല, നല്ല സുഖം ഓടിക്കാം. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം എന്നതുപോലെ സീറ്റ് മാറ്റി. ഇനി വീട്ടിൽ ചെന്നിട്ട്

0: വണ്ടി ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം. ഷാമ്പു ഇട്ട് കെട്ടിയോൻ ആളുടെ വണ്ടി കഴുകുന്നത് കണ്ടിട്ടുണ്ട്. വീട്ടിലെത്തിയതും ബക്കറ്റും ഷാമ്പുവും കൊണ്ട് പൈപ്പിൻ ചുവട്ടിലെത്തി. ഷാമ്പു ബക്കറ്റിൽ കലക്കി. ഇനി ഉരച്ച് കഴുകും, ചകിരിയെടുക്കാം, അഴുക്ക് പോകാം. അത്രയും ബെസ്റ്റ് സാധനം വേറെ എന്താണുള്ളത്? പിന്നെ പൊരിഞ്ഞ പോരാട്ടായിരുന്നു. ഏകദേശം അവസാന സ്റ്റേജ് എത്തിയപ്പോഴാണ് നമ്മുടെ നായകന്റെ വരവ്. കണ്ടോ എന്റെ വണ്ടി? നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും സൂപ്പറായിട്ട് വണ്ടി കഴുകാൻ അറിയാം. പുച്ഛിക്കുന്നതിലും ഒരതിരില്ലേ എന്നൊക്കെ വീരവാദം പറഞ്ഞു നിൽക്കുമ്പോഴാണ് കെട്ടിയോൻ എന്റെ കയ്യിലെ ചകിരി കാണുന്നത്. ഇതുകൊണ്ടാണോ വണ്ടി കഴുകിയത്? അല്ലാതെ പിന്നെ ചെളി പോകണ്ടേ? എന്റെ ഭഗവാനെ എന്നും പറഞ്ഞ് ഈ മനുഷ്യൻ വീടിന്റെ സ്റ്റെപ്പിലേക്ക് ഒരു ഇരുത്തം. ഇപ്പൊ വണ്ടി മൊത്തം സ്ക്രാച്ച് ആണേൽ എന്താ, സൂപ്പർ വർക്കിംഗ് കണ്ടീഷൻ ആണ് കേട്ടോ. സ്നേഹപൂർവം രാജീവ് സുജീഷ് ആണ്. സത്യം പറഞ്ഞാൽ രാജി എഴുതിയ ആ ഒരു രീതിയിൽ എനിക്ക് വായിക്കാൻ പറ്റാതെ പോയി.
1: അല്ലെങ്കിൽ വായനയിൽ നിങ്ങൾ പുറകോട്ട അല്ലാത്ത ഡയലോഗ് അടിക്കാനേ പറ്റുള്ളൂ.
0: എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു നിലവാരത്തിന് താഴേക്ക് പോവാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല.
1: പറ്റൂല, നിങ്ങൾ എപ്പോഴും നിലവാരത്തിന് മുകളിലാണ്.
0: പറ, നിലവാരമില്ലാതെ എന്തെങ്കിലും പറയാനെന്ന് പറഞ്ഞു.
1: അല്ല, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടേ, നമ്മളൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലോ, അല്ല നമുക്ക് അറിയുന്ന പണിയെ തുടങ്ങാവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ വണ്ടി ഓടിക്കാനും കഴുക്കാനും തുടക്കാനും പിടിക്കാനുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ സ്വയം പഠിക്കുന്നത് നല്ലതാണ്. എനിക്കിപ്പോ ഉള്ള സംശയം എന്താ വെച്ചാൽ, സ്റ്റാൻഡേർഡ് ഒരു വണ്ടിക്ക് എന്തായാലും സ്റ്റാൻഡ് ഉണ്ടാവൂലേ?
0: അപ്പൊ ചാരി വെക്കുന്നതാണ് എല്ലാ ദിവസവും.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റ് ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ VPS ലേക്ഷോർ, പ്രിയാശിച്ചി ബാലേട്ട ഡാനി. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് റേഡിയോ ഓൺ ചെയ്യും.

0: ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ VPS ലേക്ഷർ പ്രിയാശിച്ചി ബാലേട്ട ഡാനി. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് റേഡിയോ ഓൺ ചെയ്യലാണ്. എറണാകുളം സെന്റ് ആൽബർട്ട് കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഓർമ്മകളാണ് ഈ കത്ത് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. 1980 BSc സുവോളജി ക്ലാസുകൾ രസകരമായിരുന്നു. പക്ഷെ പ്രൊഫസർ മത്തായി സാർ വളരെ കർക്കശക്കാരനായിരുന്നു. കുട്ടികളോട് കളിത്തമാശകൾ പറയാത്ത ആളുമായിരുന്നു. എങ്കിലും അദ്ദേഹം കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ക്ലാസ്സിൽ ആരും സംസാരിക്കുവാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ പിന്നെ കൂടുതലൊന്നും പറയില്ല, അന്നത്തെ ക്ലാസ് മതിയാക്കി ഇറങ്ങിപ്പോകും. അദ്ദേഹത്തിന് ശക്തി മത്തായി എന്ന ഒരു ഇരട്ട പേരും ഉണ്ടായിരുന്നു. ആ സമയത്ത് രാമേശ്വരത്ത് ഒരു സ്റ്റഡി ടൂർ വന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. എന്നാൽ കൂടെ കർക്കശക്കാരനായ മത്തായി സാറും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം. വിഷമത്തോടെ എല്ലാവരും ട്രെയിനിൽ യാത്ര പുറപ്പെട്ടു. എന്നാൽ വിചാരിച്ച പോലൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ക്ലാസ്സിൽ ദേശക്കാരനാണെങ്കിലും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം കൂടെ വന്നതിനാൽ മാത്രം ഞങ്ങൾക്ക് കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായി. രാമേശ്വരത്ത് പല പ്രദേശങ്ങളിലൂടെയും ഞങ്ങൾ കാൽനടയായി സഞ്ചരിച്ചു. കുഴികൾ നിറഞ്ഞ ചതുപ്പ് പ്രദേശത്ത് അപകട സാധ്യത ഇല്ലാത്ത വഴികളിലൂടെയാണ് പരിചയ സമ്പന്നനായ അദ്ദേഹം ഞങ്ങളെ നയിച്ചത്. അങ്ങനെ നടന്നു നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. എല്ലാവർക്കും ദാഹം. ആ ഗ്രാമത്തിലെ ആളുകൾ മണ്ണിൽ കുഴിയുണ്ടാക്കി അതിൽ നിന്നൂറി വരുന്ന കലക്ക വെള്ളമാണ് കുടിക്കുന്നത്. അവിടുത്തെ ആളുകൾക്ക് പ്രതിരോധ ശേഷി കൂടുതലുള്ളത് കൊണ്ടാകാം അവർക്ക് പ്രശ്നമില്ലാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ അല്പം മാത്രം കുടിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം ചില എളുപ്പവഴിയിലൂടെ ഞങ്ങളെ റൂമിലെത്തിച്ചു. അടുത്ത ദിവസം ഞങ്ങൾ ഒരു കടൽ തീരത്തെത്തി. അവിടെ തവളക്കൂട്ടങ്ങളെ പോലെ കുറച്ചു കുട്ടികൾ സന്ദർശകരുടെ ചില്ലറ നാണയങ്ങൾക്കായി നീന്തി കളിക്കുന്നു. നാണയങ്ങൾ വെള്ളത്തിലിടുമ്പോൾ അവരത് ആഴത്തിൽ പോയി മുങ്ങിയെടുക്കും. അതിലവർ വിദഗ്ധരാണ്. അവിടെ നിന്നും നടന്ന് ഞങ്ങൾ മറ്റൊരു തീരത്തെത്തി. ഞങ്ങളുടെ കൂട്ടത്തിലെ വൈപ്പിൻകാരനായ ജെറോം ആഴം നോക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് ചാടി. അല്പം കഴിഞ്ഞിട്ടും തിരികെ കാണാതെ വന്നപ്പോൾ എല്ലാവരുടെയും നെഞ്ചൊന്ന് പിടഞ്ഞു. എല്ലാവരും ശ്വാസമടക്കി ജലപ്പരപ്പിൽ നോക്കിക്കൊണ്ടിരുന്നു. അവൻ തിരികെ കയറി വന്നിട്ട് പറഞ്ഞു, നിലയില്ലാത്ത സ്ഥലം, ഇവിടെ ആരും ഇറങ്ങരുത്. അങ്ങനെ അവിടം വിട്ടു. മത്തായി സാർ ഞങ്ങളെ അദ്ദേഹത്തിന് അറിയാവുന്ന മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആഴം കുറഞ്ഞതും ശാന്തവുമായ കടലാണ്. അദ്ദേഹത്തിന്റെ പിന്നാലെ കുറച്ചു ദൂരം കടലിലേക്ക് ഇറങ്ങി നടന്നു. എല്ലാരോടും കണ്ണു തുറന്ന് വെള്ളത്തിൽ മുഖം മുട്ടിച്ച് അടിത്തട്ടിലേക്ക് നോക്കുവാൻ പറഞ്ഞു. ഹാ, ഒരു പുതിയ അനുഭവം. വിവിധ വർണ്ണങ്ങളിലുള്ള പവിഴപ്പുറ്റുകളും കടൽ വെള്ളരിയും കടൽ ചേനയും അവക്കിടയിൽ മാത്രം ജീവിക്കുന്ന സുന്ദര മീനുകളും എല്ലാം കൺമുന്നിൽ. അന്നത്തെ പഠനം കഴിഞ്ഞ് കരക്ക് കയറുമ്പോൾ ഒരു മീൻകാരി കുറേ തിരുത മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നു. മത്തായി സാർ അവരുമായി വില പറഞ്ഞ് അത് കുട്ടയോടെ വാങ്ങി അതുമായി ഞങ്ങളുടെ ലോഡ്ജിനടുത്ത് പോയി. അവിടുത്തെ തീരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ചില തീരങ്ങൾ ശാന്തവും മറ്റു ചിലതിൽ ഒരിക്കലും നിലയ്ക്കാത്ത തിരമാലകളും. അവിടെ ഒരു തീരത്ത് 3 കല്ല് വെച്ച് അടുപ്പ് കൂട്ടി ഉണങ്ങിയ പനയോല കത്തിച്ച് മത്തായി സാർ ഉടുമുണ്ട് വെറുത്ത് കയറ്റി വെച്ച് ഒരു പാറക്കല്ലിൽ ഇരുന്ന് മീൻ ഓരോന്നായി ക്ലീൻ ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ രണ്ടു പേർ സഹായിക്കാൻ കൂടി. പാചകം പരിചിതമല്ലാത്ത യുവാക്കൾക്ക് അതൊരനുഭവമായി. ചട്ടിയും എണ്ണയും വാങ്ങി തിരുത മീൻ ഫ്രൈ ചെയ്തു. ചപ്പാത്തിയും വാങ്ങി ആസ്വദിച്ച് കഴിച്ചു. അന്ന് ക്ലാസ്സിലുണ്ടായിരുന്നവർ പലരും പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരായി തീർന്നു. ഇന്ന് അവരെല്ലാം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിലായിരിക്കും. ഇപ്പോൾ എവിടെയാണ് എന്നറിയില്ല. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. എന്തായാലും കൊച്ചി FM-ലൂടെ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അറിയും ഞങ്ങൾക്ക് അവസ്മരണീയമായ നിമിഷങ്ങൾ സമ്മാനിച്ച പ്രൊഫസറുടെ ഓർമ്മകൾ മായുന്നില്ല. ദിലീപ് കുമാർ, നാരായണൻ ആശാൻ റോഡ്, പുന്നുരുന്നി, വൈറ്റിലയിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
3: നമുക്ക് എപ്പോഴും ജീവിതത്തിൽ മറവി കൊള്ളാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല ജന്മങ്ങൾ ഉണ്ടാവും. അതിലെപ്പോഴും ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ തന്നെയായിരിക്കും. ക്ലാസ് റൂമിലെ അനുഭവങ്ങൾ മാത്രമല്ല, ക്ലാസ് റൂമിന് പുറത്ത് അവർ പലപ്പോഴായി നമ്മളോട് കാണിച്ചിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ എപ്പോഴും നമുക്ക് വലിയ തോതിലുള്ള സന്തോഷമോ എല്ലാ കാലത്തേക്കും ഓർമ്മിക്കാനുള്ള അനുഭവങ്ങളോ ഒക്കെ തന്നിട്ടുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പറയാൻ ധാരാളമായിട്ടുണ്ടാവും.
2: ദിലീപെ, പലർക്കും അവരുടെ ഔദ്യോഗികപരമായ സ്ഥാനമാനങ്ങളൊക്കെ ഇരിക്കുമ്പോ അതിന്റേതായ നിയമങ്ങളോ അല്ലെങ്കിൽ കർക്കശ ഭാവങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഒരു ക്ലാസ്സിൽ ശബ്ദമുണ്ടാക്കാതിരിക്കണം എന്ന് പറയുന്നത് ഒരു പ്രൊഫസറുടെ ആദ്യ നടപടിയാണ്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ അവർ പഠിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ല എന്നുള്ളത് പിന്നീട് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് പറയുന്നത്, ഒരു മനുഷ്യനെ നമ്മൾ ഒന്നും അറിയാതെ വിലയിരുത്തൽ നടത്തുന്ന തെറ്റാണ്. ആത്യന്തികമായി അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് അറിയുകയും ചെയ്യുമ്പോഴാണ് ഒരുപാട് നല്ല മനസ്സിനുടമകളെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം നല്ല അധ്യാപകരാണ് നമ്മുടെ ഓർമ്മയിൽ നിത്യവസന്തമായിട്ട് നിൽക്കുന്നത്.

0: അശ്വതി, അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇനി ശനിയും ഞായറും ഒക്കെയാണ്, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. ഇനി പതിയെ പതിയെ ഈ വെക്കേഷൻ തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ജൂൺ മാസത്തിന്റെ മഴയോടൊപ്പം പുതുമഴയോടൊപ്പം പുതുബാഗുകളും പുസ്തകങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും. അവസാനമായി ഈ വെക്കേഷനിൽ ടൂറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊക്കെ ഈ ഒന്ന് രണ്ട് ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹലോ വി പി എസ് ലേക് ഷോർ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം തിങ്കളാഴ്ച വീണ്ടും എത്തിച്ചേരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: വലിയൊരു നമസ്കാരവും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

മലയാളം ഹിന്ദി സിനിമകളിലെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ സംഗീത് ശിവന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മോഹൻലാൽ നായകനായ യോധ ആണ് ഏറ്റവും പ്രശസ്തമായ മലയാള ചിത്രം. സംഗീത് ശിവനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം. യോധ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും ആലപിച്ച ഗാനം. ഗാനരചന ബിജു തിരുമല, സംഗീതം AR റഹ്മാൻ.

0: സംവിധായകൻ സംഗീത് ശിവനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വേദനയുണ്ട്,
2: അയ്യോ അയ്യോ, ഒരുത്തനിവിടെ ചാവാൻ കിടക്കുമ്പോഴാ എല്ലാരും പൊളിച്ച തമാശ.
0: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
3: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ ആര്യ.

0: ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. 22 ഫീമെയിൽ കോട്ടയം ഈ ചിത്രത്തിൽ ആർ വേണുഗോപാൽ രചിച്ച്, റെക്സ് വിജയൻ സംഗീതം നൽകി, ജോബ് കുര്യൻ, നേഹായസ് നായർ എന്നിവർ ആലപിച്ച ഗാനം.

രാജീവ് നായർ വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം. ഗായകർ മധു ബാലകൃഷ്ണൻ, കാർത്തിക്, ടിപ്പു, കെ സുബ്രഹ്മണ്യൻ. ചിത്രം 3 ഡോട്ട്സ്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ത്രീ ജി തേർഡ് ജനറേഷൻ മുരുകൻ കാട്ടാക്കട വരികളെഴുതി അദ്ദേഹം പാടിയ ഗാനം. സംഗീതം നൽകിയത് മോഹൻ സിതാര.

ത്രിമൂർത്തി എന്ന ചിത്രത്തിനു വേണ്ടി ഗോകുൽ കർമ്മ പാടിയ ഗാനം. വരികളെഴുതിയത് ഷൈൻ കെ കരുൺ. സംഗീതം ശരത്ലാൽ നെമിഭുവൻ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
0: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
2: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞം വറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
0: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
3: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.
0: സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ്. സമയം 9 കഴിഞ്ഞ് 44:30. ചിത്ര, അഭിജിത് കൊല്ലം എന്നിവർ പാടിയ ഗാനം. ചിത്രം A4 ആപ്പിൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജെറി അമൽദേവ്.

32 അധ്യായം 23 വാക്യം. ഈ ചിത്രത്തിൽ ഗോവിന്ദ് പത്മസൂര്യ പാടിയ ഗാനം. ഗാനരചന അനു എലിസബത്ത് ജോസ്. സംഗീതം ബിജിപാൽ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: കോസ്റ്റാറിക്കൻ പ്രസിഡന്റ് ലോറ വിർജീനിയ ഫെർണാണ്ടസ് ഡെൽഗാഡോയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരീറ്റ സാൻജോസിലെത്തി. ഇന്ത്യ കോസ്റ്റിക്ക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. യുഡിഎഫിന് ചരിത്രവിജയം സമ്മാനിച്ച ജനങ്ങളെയും കഠിനാധ്വാനം ചെയ്ത പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്താൻ പാടില്ലെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജനവികാരം മാനിക്കണമെന്നും മുഖ്യമന്ത്രിയെ പക്വതയോടെ പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷമായ റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഹോർമുസ് കടലിടുക്ക് കടക്കുന്നതിനിടെ 3 അമേരിക്കൻ ഡിസ്ട്രോയറുകളെ ഇറാൻ ആക്രമിച്ച സംഭവത്തിൽ ഇറാനെ കൂടുതൽ ശക്തമായി ആക്രമിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആക്രമണത്തിനിടയിലും 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായി ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 35-ാം വാർഷികാഘോഷം ഇന്ന്. കണ്ണൂർ കൃഷ്ണൻമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. ചൈനയിലെ ഷാങ്ഹായിൽ ലോകകപ്പ് അമ്പെയ്ത്ത് 2-ാം ഘട്ടത്തിൽ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കവർ ടീം. ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:38. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 8, ലോക തലസീമിയ ദിനം. എന്താണ് തലസീമിയ എന്ന രോഗാവസ്ഥ? ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഇതിൽ പങ്കെടുക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ അജിത് കുമാർ VT. ഒപ്പം ചേരുന്നു നിത്യ സനി.
2: സ്വാഗതം ഡോക്ടർ.
3: നമസ്കാരം.
2: ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് ഡോക്ടർ, ഈ തലസീമിയ എന്ന രോഗാവസ്ഥ എന്താ?
3: ഇന്ന് മെയ് 8 തലസീമിയ ഡേ ആചരിച്ചു വരുന്നത്. തലസീമിയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു ജനിതക രോഗമാണ്. രക്തത്തിൽ ഉണ്ടാവുന്ന ഒരു പദാർത്ഥമാണ് ഹീമോഗ്ലോബിൻ. അതിൽ ഹീമോഗ്ലോബിൻ തന്നെ ഹീമും ഗ്ലോബിനും കൂടി ചേർന്നതാണ്. അതിൽ ഗ്ലോബിന്റെ അഭാവം കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ്, ഒരു ജനിതക രോഗമാണ് തലസീമിയ. അപ്പൊ തലസീമിയയിൽ ബേസിക്കലി അപ്പൊ രക്തക്കുറവാണ് അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇന്ത്യയിലും പല എസ്പെഷ്യലി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഈ തലസീമിയക്ക് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും ചികിത്സിക്കുന്ന സെന്റേഴ്സാണ്. തലസീമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതിന്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. തലസീമിയ 2 തരമുണ്ട്, ആൽഫ തലസീമിയ ആൻഡ് ബീറ്റ തലസീമിയ. പക്ഷെ നമ്മൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയ. എന്നാൽ ഗ്ലോബിൻ ചെയിൻ 2 ഗ്ലോബിൻ ചെയിനാണ്, ആൽഫ ഗ്ലോബിനും ബീറ്റ ഗ്ലോബിനും. അപ്പൊ ഏതെങ്കിലും ആൽഫ ഗ്ലോബിന്റെ അഭാവം കൊണ്ട് ആൽഫ തലസീമിയ ഉണ്ടാവുന്നു, ബീറ്റ ഗ്ലോബിൻ ചെയിന്റെ അഭാവം കൊണ്ട് ബീറ്റ തലസീമിയ. നമ്മളിവിടെ കൂടുതൽ കാണപ്പെടുന്നത് ബീറ്റ തലസീമിയാണ്. അത് തന്നെ 3 തരമായിട്ട് തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും തീവ്രത കുറഞ്ഞ തലസീമ മൈനർ അല്ലെ ട്രെയ്റ്റ്. ഏറ്റവും കൂടുതൽ തീവ്രത ഉള്ളത് തലസീമ മേജർ എന്ന് പറയും. ഇതിന്റെ ഇടയിലുള്ള അവസ്ഥയാണ് തലസീമ ഇന്റർമീഡിയ എന്ന് പറയും. തലസീമിയ മേജർ കൂടുതൽ പുറത്തേക്ക് കാണപ്പെടുന്നതും അവരുടെ ലക്ഷണങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരുന്നതും ജനിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് രക്തക്കുറവൊക്കെ ആയിട്ട് കാണപ്പെടുക. രക്തക്കുറവ്, ക്ഷീണം, തളർച്ച, വെയിറ്റ് കൂടാത്ത അവസ്ഥ, ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് വരാം. അപ്പൊ അങ്ങനെ തലസീമിയ മേജർ, അത് വളരെ സീരിയസ് ആയിട്ടൊരു അസുഖം തന്നെ. അവർ രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. തലസീമിയ മൈനർ അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചെറിയ തോതിലുള്ള രക്തക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളൂ. ഇരുമ്പിന്റെ അംശം കുറയുന്നത് കൊണ്ട് അയൺ ഡെഫിഷ്യൻസി എനീമിയ പോലെ അത് കാണപ്പെടും. അപ്പൊ യൂഷ്വലി തലസീമിയ ട്രെയ്റ്റോ തലസീമിയ മൈനർ അവർക്ക് ഒരു സിംപ്റ്റംസ് ഉണ്ടാവില്ല. അവർക്ക് ഒരു ലക്ഷണങ്ങളും ആകെ കുറച്ച് ചെറിയൊരു രക്തക്കുറവ് മാത്രമേ ഉണ്ടാവും. പക്ഷെ തലസീമിയ മേജർ അങ്ങനെയല്ല, അവർ തീവ്രത കൂടിയൊരു അസുഖമാണ് അത്. അവരെന്തായാലും 6 മാസം 7 മാസത്തിനുള്ളിൽ 1 വയസ്സിനുള്ളിൽ എന്തായാലും അവർ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഈ രക്തക്കുറവും ശ്വാസമുട്ടും വളർച്ചയും വളർച്ച മുരടിപ്പും അതെല്ലാം കാണപ്പെടും. അത് ജീവന് ഹാനികരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് കറക്റ്റായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ഹീമോഗ്ലോബിനിൽ ഗ്ലോബിൻ ചെയിന്റെ അഭാവം കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് തലസീമിയ. രക്തക്കുറവാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
2: ഡോക്ടർ, ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചല്ലോ, ഈ രോഗം നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കാൻ പറ്റുക?
3: ആദ്യം ഇതിന്റെ ലക്ഷണങ്ങൾ, 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ രക്തക്കുറവ് കാണുകയാണെങ്കിൽ, അവർക്ക് വളർച്ച മുരടിപ്പ് കാണുകയാണെങ്കിൽ, അവർക്ക് ഓരോ അവയവങ്ങളെ ബാധിച്ച് ഇപ്പൊ ശ്വാസം മുട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ടെങ്കിൽ അത് തലസീമിയ മേജർ ആവാം. ഇപ്പൊ തലസീമിയ ട്രെയ്റ്റ് എന്നാൽ സാധാരണ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് അസുഖത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് രക്തക്കുറവ് കാണാം. അല്ലെങ്കിൽ ഗർഭിണികൾ അവർ സാധാരണ ഒരു ആദ്യത്തെ ഒരു 3 മാസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാണപ്പെടുന്നതാണ്. അവർക്ക് ലക്ഷണങ്ങളും ഉണ്ടാവില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും അവർക്ക് രക്തക്കുറവ് കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റർമീഡിയ. മേജർ ആണെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് 1 വയസ്സിനുള്ളിൽ അവർക്ക് രക്തക്കുറവും എല്ലാ അസുഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും കാണപ്പെടും. പൊതുവെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അത് സമഗ്രമായിട്ടുള്ള ബ്ലഡ് കൗണ്ട് അത് ഏത് ലാബിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ടെസ്റ്റാണ്. നമുക്ക് ഹീമോഗ്ലോബിനും അതിന്റെ വേറെ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തലസീമിയയുടെ ഒരു ലക്ഷണങ്ങളായിരുന്നു അതിൽ സൂചന നൽകിക്കും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഹീമോഗ്ലോബിൻ ഇലക്ട്രോഫോറസിസ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ജനിതകമായിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അപ്പൊ ഈ 2 ടെസ്റ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രോഗനിർണയം നമുക്ക് പറ്റും. അത് ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. രോഗികൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ തന്നെ അതിന്റെ കറക്റ്റായിട്ടുള്ള ചികിത്സയും നൽകാവുന്നതാണ്.
2: ഈ തലസീമിയ രോഗത്തിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ആണ് പോവാൻ സാധ്യതയുള്ളത്?
3: ഇപ്പോൾ തലസീമിയ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തക്കുറവ് തന്നെയാണ്. വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് തലസീമിയ മേജർ എന്ന്.

0: രക്തക്കുറവ് നന്നായിട്ടുണ്ടാവും, അവർക്ക് രക്തം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് രക്തം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവര് മരണത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഒരു 6 മാസം അവരെ 7 മാസം, നമ്മൾ സാധാരണ കുട്ടികളെ ചോറൂണ് സമയത്താണ് യൂഷ്വലി പുറത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വരുന്നത്. ആ സമയത്താണ് കൂടുതൽ ഈ ഇവരെ തലസ്സിമി മേജർ എന്ന അസുഖത്തിന് നമ്മൾക്ക് അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അവർ വളർച്ചയാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ എന്ന്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലായി കുട്ടി വെയിറ്റ് കൂടുന്നില്ലല്ലോ അല്ലെങ്കിൽ രക്തക്കുറവാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർക്ക് രോഗനിർണയം കണ്ടിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷെ ചികിത്സിച്ചില്ലെങ്കിൽ അവർക്ക് ഹാർട്ടിനെ ബാധിക്കാം, പല അവയവങ്ങളെയും ബാധിക്കാം. പിന്നെ അതുകൂടാതെ തലസ്സിൽ മേജർ ആയിട്ടുള്ള രോഗികൾക്ക് നിർബന്ധമായിട്ട് രക്തം സ്വീകരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് പുറമേ നിന്ന് രക്തം സ്വീകരിക്കേണ്ടി വരും. ബിക്കോസ് അവരെ മജ്ജ നല്ല ബോൺ മാരോ രക്തം ഉണ്ടാക്കുന്നില്ല, ഹീമോഗ്ലോബിൻ ഇല്ല, ശരിക്കുള്ള നല്ല ഹീമോഗ്ലോബിൻ ഇല്ലാത്ത കാരണം സിവിയർ ആയിട്ടുള്ള വളർച്ച വരുന്നുണ്ട്. അപ്പം അതിന് രക്തക്കുറവ് ഉള്ള കാരണം അവർ രക്തം സ്വീകരിച്ചേ പറ്റൂ അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി. അപ്പം അത് രക്തം 2-3 ആഴ്ച കൂടുമ്പോൾ രക്തം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓരോ അവയവങ്ങളിലും രക്തം സ്വീകരിക്കുമ്പോൾ നമ്മൾ അയണിന്റെ അംശം കൂടി വരും. അയൺ കൂടിക്കഴിഞ്ഞാൽ കരളിനെയും ഹാർട്ടിനെയും ഒക്കെ ബാധിക്കാം, പല അവയവങ്ങളെ, എൻഡോക്രൈൻ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ചികിത്സ കൊണ്ടും ഈ അസുഖത്തിന്റെ കാരണം കൊണ്ടും നമുക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന് അസുഖത്തിന്റെ തീവ്രത കൊണ്ട് പ്രോബ്ലംസ് വരാം, പിന്നെ ചികിത്സ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ അയൺ അംശം കൂടുമ്പോഴുള്ള ഒരു ഓരോ അവയവങ്ങളെ ബാധിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഹാർട്ടിനെയും കരളിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അയൺ നീക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഒരു ആദ്യത്തെ ഒരു 10 ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊടുക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പം അത് കൊടുത്തില്ലെങ്കിൽ ഈ അയണിൻ്റെ അംശം കൂടും. ഇതൊരു ബ്ലഡിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, പല അവയവങ്ങളെയും ബാധിക്കാം, മൾട്ടി ഓർഗൻ ഡിസീസാണ് വേണമെങ്കിൽ പല അങ്ങനെ വേണമെങ്കിൽ പറയാം, മൾട്ടി സിസ്റ്റം ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. പല അവയവങ്ങളെയും ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, കരളിനെ ബാധിക്കാം, പല എൻഡോക്രൈൻ ഓർഗൻസിനെ ബാധിക്കാം, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രനൽസ്, അങ്ങനെ പല പല പാൻക്രിയാസ്, അങ്ങനെ പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ബ്ലഡ് സ്വീകരിക്കുന്നതോടെ ബ്ലഡ് ഇൻഫെക്ഷൻസും അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എന്താണ്, എല്ലാം 3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ they are prone for infections. അപ്പോൾ ബ്ലഡിൽ കൂടെ ഇൻഫെക്ഷൻസ് വരാം.
1: സാർ, ഇതൊരു സങ്കീർണമായൊരു രോഗം അവസ്ഥ തന്നെയാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും?
0: അത് നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. ചില രാജ്യങ്ങളിൽ പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്. അവര് പോപ്പുലേഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തലസീമിയ ട്രെയ്റ്റ്, ഇപ്പൊ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് 25% സാധ്യതയുണ്ട് അവർ തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ജനിക്കാൻ. അപ്പൊ ഒരു സമൂഹത്തിൽ നമുക്ക് ട്രെയ്റ്റുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്. അത് വളരെ ചെറിയ ടെസ്റ്റാണ്, വലിയൊരു വില പിടിച്ച ടെസ്റ്റുകളൊന്നുമല്ല. പക്ഷെ പോപ്പുലേഷൻ സ്ക്രീനിങ് നമ്മൾക്ക് ഇവിടെ ഇല്ല, നമുക്ക് പോപ്പുലേഷൻ സ്ക്രീനിങ് ഇല്ല. പല ചില മെഡിറ്ററേനിയൻ കൺട്രീസിലും പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പോപ്പുലേഷൻ സ്ക്രീനിങ് ഉണ്ട്, മൊത്തം പോപ്പുലേഷനെ സ്ക്രീൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു കുടുംബത്തിൽ ഒരു രോഗിക്ക് തലസീമിയ ട്രെയ്റ്റോ അല്ലെ തലസീമിയ മേജറോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ, അവർ ആ ജീൻ വാഹകരാണോ, ഈ തലസീമിയ ജീൻ വാഹകരാണോ. അപ്പൊ ഈ ജീൻ വാഹകരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് വേറൊരു ജീൻ വാഹകരെ ആവാൻ പാടില്ല. അപ്പൊ 2 ജീൻവാഹകരെ ഒരുമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 25% സാധ്യതയുണ്ട് ഒരു തലസീമിയ മേജർ എന്ന ഒരു അസുഖമുള്ള കുട്ടിയെ ഉണ്ടാവാനുള്ള സാധ്യത. തലസീമിയ മേജർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ, അവർക്ക് നിരന്തരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും, ബ്ലഡ് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ പിന്നെ അത് അയണിന്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടി വരും, അത് ജീവിതകാലം ചെയ്യുന്ന വേണ്ടി വരും. അപ്പൊ ഇത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും 2 തലസീമിയ ജീൻ വാഹകര അല്ലെങ്കിൽ തലസീമിയ ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക. പിന്നെ ഗർഭസ്ഥാവസ്ഥയിൽ ഇപ്പൊ നമുക്ക് അറിയില്ല, നമുക്ക് ഗർഭസ്ഥാവസ്ഥയിൽ 2 ആൾക്കാർ ട്രെയ്റ്റ് ആണെങ്കിൽ ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഗർഭസ്ഥാവസ്ഥയിൽ കുട്ടിക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ കോറിയോണസ് വില്ല സാമ്പിളിംഗ് കുറയും, പ്ലാസന്റയിൽ സാമ്പിൾ എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗർഭസ്ഥ ശിശു തലസീമിയ ബാധിതരായിട്ടുള്ളൊരു കുട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഇപ്പൊ പാരന്റ്സ് 2 ആളും ട്രെയ്റ്റ് ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ കുട്ടി ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് സ്കൂളിലും സോഷ്യൽ മീഡിയയിലും പിന്നെ ടിവിയിലൊക്കെ ഇത് ബോധവൽക്കരണം കൊടുക്കുക. ഇപ്പൊ പ്രിവെൻഷൻ തലസീമിയ ബാധിതയായ ഒരു കുട്ടി ജനിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കുക, 2 ട്രെയ്റ്റ് തമ്മിൽ കല്യാണം

0: കഴിക്കണമെങ്കിൽ അവർ കുട്ടിയെ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: ഡോക്ടർ, ഇപ്പോ തലാസീമിയ രോഗികളെ കൂടുതൽ എങ്ങനെ സൃഷ്ടിക്കാതിരിക്കാമെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈ തലാസീമിയ രോഗം ബാധിച്ചവർ, ഓൾറെഡി രോഗികളായിട്ടുള്ളവർ, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
0: തലാസീമിയ ട്രെയ്റ്റ് ആണെങ്കിൽ ഏറ്റവും തീവ്രത വളരെ കുറവുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് അവർക്ക് സാധാരണ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അവർക്ക് ചെയ്യേണ്ടത് തന്നെ അവർ വേറെ തലസീമിയ ട്രീറ്റിനെ കല്യാണം കഴിക്കാതിരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലസീമിയ മേജർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ഇപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത തന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ സമയത്തുള്ളത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വഴി മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരെ രോഗം പൂർണ്ണമായും മാറ്റാൻ പറ്റാവുന്നതാണ്. ഇങ്ങനെ ആദ്യത്തെ 1-2 വയസ്സിനുള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും അസുഖം മാറാൻ വേണ്ടിയിട്ട് മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾക്കും നമുക്കിവിടെ മലബാർ മേഖലയിലുള്ള ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ഉണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല ഗവൺമെന്റ് തലത്തിലുണ്ട്, പ്രൈവറ്റ് തലത്തിലുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നമുക്ക് മാച്ചിങ് ഡോണർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നേരം ബ്ലഡ് സ്വീകരിക്കുക, ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക, പിന്നെ ഈ ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരുന്ന അയണിന്റെ അംശം കുറയ്ക്കാനുള്ള മരുന്നുകൾ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യത്തെ ഒരു 6-7 മാസം തൊട്ട് തുടങ്ങണം. 2-3 ആഴ്ച കൂടുമ്പോൾ അവർക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും. ഈ അയണിന്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ അവരെ സാമൂഹികമായിട്ടും അവരുടെ സോഷ്യൽ അവരുടെ ഇമോഷണൽ നീഡ്സും അവരുടെ സോഷ്യൽ നീഡ്സ് ഒക്കെയാണ്. അങ്ങനെ ഇവരെല്ലാം 2-3 ആഴ്ച കൂടുമ്പോൾ ബ്ലഡ് കയറ്റാൻ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ വേണ്ടി വരും. സോഷ്യൽ എക്കണോമിക് അവരെ ഒരു തലസീമിയ കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ അവരെ ആ വീടിനെ മൊത്തം ബാധിക്കും. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. അപ്പോൾ സമൂഹം അവരെ ഐക്യപ്പെടുത്തുക. ഞാനിപ്പോൾ കോഴിക്കോട്ടിലായിരുന്നു. അപ്പോൾ അവിടെ തലസീമിയ രോഗികൾ കുറച്ച് കൂടുതലുണ്ട്. അവിടെ ഇപ്പോൾ നന്നായിട്ട് ചികിത്സ കൊടുത്ത കാരണം പല കുട്ടികളും എൻജിനീയേഴ്സ് ഉണ്ട്, അവിടെ തന്നെ ഡോക്ടറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ നമുക്ക് ചികിത്സാക്രമം. അവർ ഡോക്ടേഴ്സ് ആവാം. പിന്നെ അവർ കല്യാണം കഴിക്കുമ്പോൾ അവർ വേറെ തലസീമിയ ട്രീറ്റ്മെന്റ് കല്യാണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷേ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലാണ്. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മജ്ജ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പിന്നെ അവർ രക്തമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല.
1: അപ്പൊ ഈ അവസരത്തിൽ ഡോക്ടർക്ക് സമൂഹത്തോട് എന്ത് സന്ദേശമാണ് ഈ രോഗവുമായി ബന്ധപ്പെട്ട്?
0: സമൂഹം അവർക്ക് മുൻഗണന നൽകുക. സമൂഹത്തിന് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള സമൂഹത്തിന് ഒരു മനസാക്ഷി വേണം. എന്നാൽ അവർക്ക് ഒറ്റപ്പെടുത്തല്ല, പക്ഷെ കൂട്ടി ചേർത്ത് പിടിച്ചിട്ട് ഇവരെ മുന്നോട്ട് പോകണം. എന്നാൽ ഇവർക്കും ഒരു ലൈഫുണ്ട്. ഇത് അവരുടെ മാനസികാവസ്ഥ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ എക്കണോമിക് കാര്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ സമൂഹം തലസീമിയ രോഗികളെ ഏറ്റെടുക്കുന്നതാണ്. പിന്നെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. കഴിയുന്നതും തലസീമിയ കുട്ടി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫാമിലിയിലത്തെ എല്ലാവരെയും എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ എല്ലാവരും ടെസ്റ്റ് ചെയ്യുക. എന്നാൽ അവർക്ക് തലസീമിയ ട്രെയ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർ ജീൻ വാഹകരാണോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും അവർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മജ്ജമാറ്റിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ്. കുറച്ചൊരു അങ്ങനെ ഒരു 10-15 ലക്ഷം വേണ്ടി വരും. അപ്പം അതിന് ഗവൺമെൻറ് കുറച്ചുകൂടെ കൂടുതൽ മുന്നോട്ട് വന്നിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: വളരെ നന്ദി ഡോക്ടർ. ഈ തലാസീമിയ എന്ന രോഗത്തെ കുറിച്ച് നമ്മളിപ്പോൾ സമൂഹം അറിയേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സാറ് വിശദീകരിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15:15. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന ഈ ചിത്രത്തിൽ മോഹൻലാൽ, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ദീപക് ദേവ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 9, 10, 11 തീയതികളിലായി നടക്കുന്നു. അപേക്ഷകർക്ക് പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. അനുവദിച്ചിട്ടുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ പരീക്ഷ തുടങ്ങുന്നതിന് 90 മിനിറ്റ് മുൻപേ അഡ്മിറ്റ് കാർഡും ഐഡന്റിറ്റി കാർഡും സഹിതം എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാലയുടെ വെബ്സൈറ്റായ www.admissions.kusat.ac.in സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 9778783191. നമ്പർ ആവർത്തിക്കാം, 9778783191. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കുഴൽമന്ദത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മാസ്റ്റർ ട്രെയിനറെ നിയമിക്കുന്നു. ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിനാണ് നിയമനം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും PGDCA അടിസ്ഥാന യോഗ്യത. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 11 സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0492227777, 0492227777.
1: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ

0: തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2505179. നമ്പർ ആവർത്തിക്കാം, 0491-2505179. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 695012 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് രജിസ്റ്റേർഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481-2300443. 0481-2300443.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2541520. 0484-2541520. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഗ്രാമിന് 30 കുറഞ്ഞ് 13,995 നിരക്കിലും പവന് 1,11,960 നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 10:32. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തെരെ ഇഷ്ക് മേ എന്ന ചിത്രത്തിനു വേണ്ടി AR റഹ്മാൻ ഈണം നൽകി ആലപിച്ച ഗാനം കേൾക്കാം.

ചിത്രമഞ്ജരിയിൽ അടുത്തതായി തമിഴ് ഗാനം കേൾക്കാം. ചിത്രം ഡ്യൂഡ്. സായ് അഭ്യങ്കാർ, ജോണിതാ ഗാന്ധി എന്നിവർ പാടിയത്. ഗാനരചന ആദേശ് കൃഷ്ണ. ഈണം നൽകിയത് സായ് അഭ്യങ്കാർ.

സച്ചേത് പരമ്പരയുടെ വരികൾക്ക് കൗസർ മുനീർ സംഗീതം നൽകിയ ഗാനം ചിത്രം ദോ പത്തി. പാടിയത് പരമ്പര ടണ്ടൻ.

0: രാഞ്ചൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രമഞ്ജരി തുടരും നാട്ടുവിശേഷത്തിനു ശേഷം. നാട്ടുവിശേഷം ഇടപ്പള്ളി ചങ്കമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈഷ്ണവം ട്രസ്റ്റ് വാർഷിക പരിപാടി വൈകിട്ട് 3 മണിക്ക്. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാല ബാലവേദിയുടെ നേതൃത്വത്തിൽ ഒഴിവുകാല വായനക്കളരിയുടെ ഭാഗമായി നടത്തുന്ന ചിത്രമധുരം പൂക്കാട്ടുപടി ഊരക്കാട്ടിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 6 മണി മുതൽ ഡീകോഡിംഗ് എ നാഷൻസ് സിംബൽസ് എന്ന വിഷയത്തിലുള്ള ചർച്ച. പങ്കെടുക്കുന്നവർ ടി എം കൃഷ്ണയും മിറിയം ജോസഫും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കാലടി മുഖ്യ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ജിയോസ്പേഷ്യൽ ടെക്നോളജിയിലുള്ള ഹ്രസ്വകാല വേനൽക്കാല കോഴ്സ് ഈ മാസം 13 ആരംഭിക്കും. 10 ദിവസത്തെ ഈ കോഴ്സിൽ GIS, റിമോട്ട് സെൻസിംഗ്, സർവേ അനുബന്ധ ജിയോസ്പേഷ്യൽ ടെക്നിക്കുകൾ എന്നിവയിൽ പ്രത്യേകം പരിശീലനം നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്ക് 82 89 90 21 47. നമ്പർ ഒരിക്കൽ കൂടി 82 89 90 21 47. ഇടുക്കി ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ORC പദ്ധതി വഴി നടപ്പിലാക്കുന്ന ജില്ലാ റിസോഴ്സ് സെന്ററിലേക്ക് ഓണറേറിയം അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ റെമഡിയൽ ട്രെയിനർ എന്നിവരുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ ലഭ്യമാക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് 79 02 69 59 51. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ പീരുമേട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് 2026-27 അധ്യയന വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും അധ്യാപകരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 16 വൈകിട്ട് 5 മണി. കൂടുതൽ വിവരങ്ങൾക്ക് 04-86-2-29-62-97 04-86-2-29-62-97. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു.

കെൻ കരുണാസ് വരികൾ എഴുതി ആലപിച്ച ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം യൂത്ത്, സംഗീതം ജി വി പ്രകാശ് കുമാർ. ചിത്രമഞ്ജരിയിൽ അടുത്തതായി ഹിന്ദി ഗാനം. സോനു നിഗം, കൃഷ്ണകലി സാഹ എന്നിവർ പാടിയത്. ഗാനരചന അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം സച്ചിൻ ജിഗർ. ചിത്രം പരം സുന്ദരേ.

സൂരജ് സന്തോഷ്, ചിന്മയി ശ്രീപദ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സിറേ. ഗാനരചന സാരഥി, സംഗീതം ജസ്റ്റിൻ പ്രഭാകർ.

ചിത്രം കാതുവാക്കില് രണ്ടു കാതൽ. ജി രവി, ശശാ തിരുപതി എന്നിവർ പാടിയത്. വിഘ്നേഷ് ശിവന്റെ വരികൾക്ക് അനിരുദ്ധ് രവിചന്ദർ ഈണം നൽകിയത്.

ജനനായകൻ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ്, അനിരുദ്ധ് രവിചന്ദർ, അറിവ് എന്നിവർ പാടിയത്. സംഗീതം അനിരുദ്ധ് രവിചന്ദർ.

പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ 30 മിനിറ്റും 10 സെക്കൻഡും. ഇനി 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: तो श्रोताओ, अब इसी के साथ हमारा आज का उमंग कार्यक्रम यही समाप्त होता है। तो अपने मित्र अजीत को
1: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
0: उमंग उमंग उमंग उमंग।
2: ശ്രോതാക്കൾ കേട്ടത് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ നിയന്ത്രിത പ്രക്ഷേപണായുധം താര വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തുവച്ച് DRDOയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്ന ആയുധത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒറ്റക്കെട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുടിയേറ്റക്കാരുടെ സംരക്ഷണം, അവരുടെ ജീവിതചക്രത്തിലുടനീളം ശക്തമായ അന്താരാഷ്ട്ര സഹകരണം എന്നീ അടിസ്ഥാന തത്വങ്ങളിലൂന്നിയതാണ് ഇന്ത്യയുടെ കുടിയേറ്റ നയമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തിലെ പ്രതിനിധി സംഘ തലവന്മാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ പണമിടപാട് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്. വഞ്ചന കേസുകളിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. മൂന്ന് സ്ഥാപകർ അറസ്റ്റിലായി. പെരിയാർ കടുവ സങ്കേതത്തിൽ വനം വകുപ്പിന്റെ പ്രത്യേക സംരക്ഷണയിലായിരുന്ന പെൺകടുവ മംഗളയെ തൃശൂരിലേക്ക് മാറ്റി. വ്യാഴാഴ്ച രാത്രിയാണ് പ്രത്യേക കൂടിനുള്ളിലാക്കി വാഹനത്തിൽ കാഴ്ച പരിമിതി നേരിടുന്ന കടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയത്. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് 35 വർഷം പൂർത്തിയാവുന്നു. വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയും സമഗ്ര വാർത്താ പ്രക്ഷേപണത്തിലൂടെയും ശ്രോതാക്കളുടെ ഇഷ്ടനിലയമാണ് കണ്ണൂർ നിലയം. കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ

0: ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ് സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 3:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വിലവിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രചോർച്ച ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോൺ ഇൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള കാർഷിക യൂണിവേഴ്സിറ്റി അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീർ മറുപടി നൽകിയതിന്റെ ശബ്ദലേഖനം. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6 മണിക്ക് ലളിതഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, 6:20 മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മോനിപ്പള്ളി ചേറ്റുകുളം ചിറ്റേടത്ത് PN പ്രകാശൻ പങ്കെടുക്കുന്നു. പശുപരിപാലനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തുറവൂർ സ്വദേശി യാക്കോബ് സംസാരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഈവനിംഗ് ഇതിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പറ്റ പന്തിരൂലം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി, 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം UK കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:30 സാഹിത്യ സുരഭി, KN മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ, സുധീഷ് കോട്ടയംപുറത്തിന്റെ കവിതകൾ, 10 മണിക്ക് ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ സംഗീത കച്ചേരി, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇനി പഴം പച്ചക്കറി വിലവിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറവില. ഏത്തക്ക നാടൻ മൊത്തവില ചില്ലറവില

0: 40 രൂപ 46 രൂപ, മറുനാടൻ 34 രൂപ 40 രൂപ, പയർ നാടൻ 70 രൂപ 75 രൂപ, മറുനാടൻ 60 രൂപ 65 രൂപ, ചേന നാടൻ 35 രൂപ 40 രൂപ, മറുനാടൻ 30 രൂപ 35 രൂപ, മരച്ചീനി നാടൻ 30 രൂപ 32 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച ചുവപ്പ് 38 രൂപ 42 രൂപ, കുമ്പളങ്ങ 18 രൂപ 25 രൂപ, ഞാലിപ്പൂവൻ 50 രൂപ 55 രൂപ, പാളയംതോടൻ 25 രൂപ 30 രൂപ, പൂവൻ 42 രൂപ 50 രൂപ, റോബസ്റ്റ 22 രൂപ 27 രൂപ, ബീട്രൂട്ട് 55 രൂപ 60 രൂപ, വെണ്ടയ്ക്ക 45 രൂപ 50 രൂപ, പാവയ്ക്ക 61 രൂപ 67 രൂപ, ചുരയ്ക്ക 34 രൂപ 40 രൂപ, വഴുതന 43 രൂപ 50 രൂപ, കത്തിരി ഉരുണ്ടത് 36 രൂപ 42 രൂപ, കാബേജ് 40 രൂപ 45 രൂപ, കാരറ്റ് 55 രൂപ 60 രൂപ, കോളിഫ്ലവർ 44 രൂപ 50 രൂപ, കൊത്തമര 40 രൂപ 45 രൂപ, കൂർക്ക 45 രൂപ 50 രൂപ, ചേമ്പ് വലുത് 58 രൂപ 65 രൂപ, ചേമ്പ് ചെറുത് 45 രൂപ 50 രൂപ, വെള്ളരി 20 രൂപ 24 രൂപ, മുരിങ്ങക്കായ 35 രൂപ 45 രൂപ, ബീൻസ് 130 രൂപ 137 രൂപ, ഇഞ്ചി 132 രൂപ 142 രൂപ, പച്ചമുളക് 40 രൂപ 45 രൂപ, കരുനാരങ്ങ 210 രൂപ 220 രൂപ, ചെറുനാരങ്ങ ഒരെണ്ണത്തിന് 5 രൂപ 6 രൂപ, കോവയ്ക്ക 42 രൂപ 50 രൂപ, പച്ചമാങ്ങ 35 രൂപ 40 രൂപ, സവാള 19 രൂപ 22 രൂപ, ചെറിയ ഉള്ളി 70 രൂപ 75 രൂപ, ഉരുളക്കിഴങ്ങ് 23 രൂപ 30 രൂപ, മത്തൻ 20 രൂപ 25 രൂപ, പീച്ചിങ്ങ 58 രൂപ 65 രൂപ, പടവലം 59 രൂപ 65 രൂപ, തക്കാളി 52 രൂപ 60 രൂപ, അമരപ്പയർ 73 രൂപ 80 രൂപ. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഞ്ജരി പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണം നൽകിയത്.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ലളിതഗാനം ഇനി വൈകിട്ട് 6 മണിക്ക്.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
3: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞംവറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
4: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.
1: സുധീഷ് കോട്ടയംബ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച 11 വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842426387. മറ്റൊരു നമ്പർ 04842426397 അല്ലെങ്കിൽ 94464558888. സമയം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 12 സെക്കൻഡും. സേവന വാർത്തകൾ. സെന്റർ ഫോർ ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും മൂഴിക്കുളം ശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പക്ഷി പ്രകൃതി നിരീക്ഷണ പരിപാടി നാളെ രാവിലെ 6 മണി മുതൽ 10 മണി വരെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മൂഴിക്കുളം ശാലയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്നു. വിവിധ പക്ഷികളുടെ സ്വഭാവങ്ങൾ, ശബ്ദങ്ങൾ, ആവാസ വ്യവസ്ഥകൾ എന്നിവ അറിയാനും പ്രകൃതിയെ കൂടുതൽ അറിയാനും ഉതകുന്ന ഈ പരിപാടി സൌജന്യമാണ്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62 82 12 31 98. നമ്പർ ഒരിക്കൽ കൂടി 62 82 12 31 98.
5: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
6: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
5: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97 47 29 36 78. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിലുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 80 75 76 85 97 80 75 76 85 37.
7: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ

0: എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
1: പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷക്കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് 0486-2-29-62-97 അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവു വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS, ആയ, വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 62-38-59-96-60. ആരോഗ്യവകുപ്പ് നടത്തുന്ന സ്റ്റാഫ് നഴ്സുമാർക്കായുള്ള 45 ദിവസത്തെ BCCPN കോഴ്സ് മെയ് 15 മുതൽ ജൂലൈ 7 വരെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ ജില്ലാ പരിശീലന കേന്ദ്രത്തിൽ നടക്കും. MSc നഴ്സിംഗ്, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജില്ലാശുപത്രി, തൊടുപുഴയിലോ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലോ പ്രവർത്തിക്കുന്ന നഴ്സുമാർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 96-05-79-94 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിനായി അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിരുന്ന നിരീക്ഷകർ നിയുക്ത UDF MLA ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വിട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു.

0: ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തി. നിയുക്ത ബിജെപി എംഎൽഎമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മുതിർന്ന ബിജെപി നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ആർ എൻ രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. അസമിൽ ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സർക്കാർ തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന ബിജെപി നേതാക്കൾ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ബിജെപി നിയമസഭാ കക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കി. കമ്പനിയുടെ മൂന്ന് സ്ഥാപകരെ ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇരകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കർണാടക, ഡൽഹി എൻസിആർ എന്നിവിടങ്ങളിലെ 17 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച് ഇന്ന് 35 വർഷം പൂർത്തിയാകുന്നു. വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ കെ ടി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 മെയ് 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്.
0: ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ നടക്കും. നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖരും നാടകോത്സവത്തിന്റെ ഭാഗമാകും. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശിയായ നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 കാറും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. നവീകരിച്ച സംവിധാനത്തിലേക്ക് മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. 25 മുൻപ് മാറ്റിയ ബെയറിംഗാണ് തേയ്മാനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 1050 തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പോയി. ഇന്ന് പുലർച്ചെ 3:30 350 വനിതാ തീർത്ഥാടകരുമായുള്ള വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടാകും. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സ് 9 വിജയിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം.

0: കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിളവെടുപ്പ് കാലമായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: മൊത്തമായും ചില്ലറയായും കർഷകരുടെ പക്കൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വ്യാപാരികൾ ജില്ലയിൽ സജീവമാണ്. കാലവർഷം എത്തും മുമ്പ് കയറ്റുമതി കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കച്ചവടക്കാർ. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസൺ ആയതോടെ വാഴക്കുലയ്ക്കൊപ്പം തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8-നാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് തളി സാധകം സംഗീത സഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോഴിക്കോട് കേസരി ഭവനിലാണ് സംഗീതോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: തളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ 11-ാമത് വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവം സാധകം സംഗീത സഭയുടെ സഹകരണത്തോടുകൂടി ചാലപ്പുറം കേസരി ഭവനിൽ ഇന്ന് ആരംഭിക്കും. പ്രണവം ശങ്കര നമ്പൂതിരിയുടെ വായ്പാട്ട് ഇന്ന്, നാളെ വൈകിട്ട് എസ് അശ്വതി വിനുവിന്റെ വായ്പാട്ടും നടക്കും. ഞായറാഴ്ച സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ നിർവഹിക്കും.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 466 പോയിന്റ് കുറഞ്ഞ് 77,378-ലും നിഫ്റ്റി 138 പോയിന്റ് നഷ്ടത്തിൽ 24,188-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവൻ 240 രൂപ കുറഞ്ഞ് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച, കാരണങ്ങളും പ്രതിവിധികളും ഡോക്ടർ നീതു ഫ്രാൻസിസ് സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പലരും തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചാണ്. മൂത്രച്ചോർച്ച അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. എന്താണ് മൂത്രച്ചോർച്ച എന്ന് നമുക്ക് നോക്കാം. മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയായോ അതോ അതിൽ കൂടുതലായോ പോകുന്നതിനെയാണ് മൂത്രച്ചോർച്ച എന്ന് പറയുന്നത്. ഇത് ഒരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. അന്താരാഷ്ട്ര യൂറോളജിക്കൽ ജേണലുകളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏകദേശം 60% പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. പുരുഷന്മാരിലും ഇത് ഗണ്യമായ രീതിയിൽ കണ്ടുവരുന്നു. ഇത് കേവലം പ്രായമാകുന്നതിന്റെ സ്വാഭാവിക ഫലമല്ല, മറിച്ച് കൃത്യമായി ചികിത്സയിലൂടെ പരിഹരിക്കാവുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. മൂത്രച്ചോർച്ചയുടെ തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുമ്പോഴോ പടികൾ കയറുമ്പോഴോ നിലത്ത് നിന്നും എഴുന്നേൽക്കുമ്പോഴോ ചെറിയ തോതിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥയാണിത്. അടിവയറ്റിലെ മർദ്ദം വർദ്ധിക്കുമ്പോൾ മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശികൾക്ക്, അതായത് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് സംഭവിക്കുന്നതാണ് ഇതിന്റെ കാരണം. ഇത് കൂടുതലായി കാണുന്നത് സ്ത്രീകളിലാണ്. രണ്ടാമതായി ഉള്ളത് ഏർജ് ഇൻകോണ്ടിനൻസ്. ശക്തമായ മൂത്രശങ്ക ഉണ്ടാവുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുൻപേ മൂത്രം ഒഴുകിപ്പോവുകയും

ചെയ്യുന്ന അവസ്ഥയാണിത്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മൂത്രസഞ്ചിയുടെ പേശികൾ അനാവശ്യമായി സങ്കോചിക്കുന്നതാണ് ഇതിനുള്ള കാരണം. നാഡീ സംബന്ധമായ അസുഖങ്ങൾ മൂലവും മൂത്രത്തിലുള്ള അണുബാധ മൂലവും ഇത് സംഭവിക്കാം. മൂന്നാമതായുള്ളത് മിക്സ്ഡ് ഇൻകോണ്ടിനൻസ് ആണ്. മുൻ പറഞ്ഞ രണ്ട് ലക്ഷണങ്ങളും ഒരേ വ്യക്തിയിൽ തന്നെ കാണപ്പെടുന്ന അവസ്ഥയാണിത്. നാലാമതായിട്ടുള്ളത് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്. മൂത്രസഞ്ചി പൂർണമായി ഒഴിയാത്തതുകൊണ്ട് തുടർച്ചയായി ചെറിയ രീതിയിൽ മൂത്രച്ചോർച്ച ഉണ്ടാകുന്നു. ഇതിന് കാരണമായി കാണുന്നത് മൂത്രവാഹിനി തടസ്സം, നാഡീ പ്രശ്നങ്ങൾ, ബ്ലാഡർ മസിൽ ദുർബലത എന്നിവയാണ്. ഇത് കൂടുതലായി കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം ഇത് കൂടുതലായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കവുമായിട്ടാണ്. ഇതിനു പുറമെ മുഴകളോ മൂത്രസഞ്ചിയിലെ കല്ലുകളോ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഉള്ള സിവിയർ യൂട്രൈൻ പ്രൊലാപ്സോ, ഇതിനു പുറമെ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മൂത്രസഞ്ചി കൺട്രാക്ട് ചെയ്യുന്നതിനെ തടയുന്നതിനാലും ഇത് സംഭവിക്കും. അഞ്ചാമതായിട്ടുള്ളത് ഫംഗ്ഷണൽ ഇൻകോണ്ടിനൻസ്. മൂത്രം പോകാനുള്ള സിസ്റ്റം നോർമൽ ആയിരുന്നാൽ പോലും ടോയ്ലറ്റിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണിത്. അതായത് വയോജനങ്ങളിൽ, കിടപ്പ് രോഗികളിലാണ് ഇതൊക്കെ കണ്ടുവരുന്നത്. അടുത്തതായി കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതശൈലിയും ആരോഗ്യസ്ഥിതിയും മൂത്രച്ചോർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. താൽക്കാലിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായുള്ളത് മൂത്രത്തിലുള്ള അണുബാധ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മലബന്ധം, ചില മരുന്നുകൾ അതായത് ഡയൂറിറ്റിക്സോ സെഡേറ്റീവ്സോ പോലുള്ളവ, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, മദ്യപാനം. സ്ഥിരമായുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സ്ത്രീകളിലുള്ള കാരണങ്ങൾ അഥവാ പെൽവിക് കാരണകൾ, ഗർഭധാരണം, ഒന്നിലധികം സുഖപ്രസവം എന്നിവ മൂലം താഴ്ഭാഗത്തുള്ള മസിലുകളും മൂത്രസഞ്ചിയുടെ മസിലുകളും വീക്കാകുന്നു. ഇതിനു പുറമെ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ്, ആർത്തവവിരാമം കഴിയുമ്പോൾ ഈസ്ട്രജൻ കുറയുന്നതുമൂലമുള്ള മസിൽ വീക്ക്നെസ്സും ഇതിന്റെ കാരണമായി കാണപ്പെടുന്നു. പെൽവിക് സർജറികൾ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ പോലുള്ള അവസ്ഥയ്ക്കെടുക്കുന്ന റേഡിയേഷൻ കാരണവും ഇത് വരുന്നു. നാഡീ സംബന്ധമായ കാരണങ്ങളാണ് അടുത്തതായി ഉള്ളത്. സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ്, സ്പൈനൽ കോർഡ് ഇഞ്ചറി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയാണ് ഉദാഹരണങ്ങൾ. മൂന്നാമതായി കാണുന്നത് തടസ്സ കാരണങ്ങൾ. പുരുഷന്മാരിൽ ആണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളിൽ ആണെങ്കിൽ ഇത് പെൽവിക് ഓർഗൻ പ്രലാപ്സ് എന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ ട്യൂമർ, മൂത്രാശയ കല്ലുകൾ എന്നിവയും തടസ്സത്തിന്റെ കാരണങ്ങളായി പറയുന്നു. നാലാമതായി ഉള്ളത് ജീവിതശൈലി കാരണങ്ങളാണ്. അതായത് അമിത ഭാരം, ഉള്ളിലേക്കുണ്ടാകുന്ന പ്രഷർ പെട്ടെന്ന് കൂടുകയും മസിൽ വീക്കാവുകയും ചെയ്യുന്നതിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രായം കൂടുമ്പോൾ പേശികളുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രായം കൂടുന്നതും ഒരു റിസ്ക് ഫാക്ടറായി നമ്മൾ കണക്കാക്കുന്നു. ദീർഘകാല ചുമയോ ഭാരമുള്ള ജോലിയോ ചെയ്യുന്നവരിലും മൂത്രച്ചോർച്ച കാണപ്പെടുന്നു. പരിഹാര മാർഗങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം മൂത്രച്ചോർച്ചയ്ക്ക് ഫലപ്രദമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ അഥവാ കീഗൽ എക്സസൈസസ്. ഇത് ചെയ്യുന്നതിലൂടെ കാലക്രമേണ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു. മൂത്രച്ചോർച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പോകാതെ പിടിച്ചുവെക്കാനുള്ള കപ്പാസിറ്റി മാംസപേശികൾക്ക് വരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി കസേരയിൽ ദൃഢമായിരുന്ന് മുന്നോട്ടാഞ്ഞ് മൂത്രനാളിയുടെ ഭാഗം ഒന്ന് ചുരുക്കി പിടിക്കുക. മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള പേശികളെ അകത്തേക്കകത്തേക്ക് ചുരുക്കി പിടിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. കീഴ്വായു പോകാൻ തോന്നുന്ന അവസ്ഥയിൽ ചുരുക്കി പിടിക്കുന്നത് പോലെ 3 സെക്കൻഡ് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലേക്കാക്കുക. 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. മുൻപ് വിവരിച്ചതുപോലെ യോനി ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കുക. അതിനുശേഷം പൂർവ്വസ്ഥിതിയിലാക്കുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കുക. ബ്ലാഡർ ട്രെയിനിംഗ്. നിശ്ചിത സമയക്രമത്തിൽ മൂത്രമൊഴിക്കാൻ ശീലിക്കുന്നത് വഴി മൂത്രസഞ്ചിയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്തതായി പറയുന്നത് ഭക്ഷണ ക്രമീകരണവും ജീവിതശൈലി മാറ്റവും. അമിതവണ്ണം കുറയ്ക്കുക, പുകവലി ഉപേക്ഷിക്കുക, മലബന്ധം ഒഴിവാക്കുക, കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കുക, വ്യായാമം ചെയ്യുക എന്നിവയാണത്. ചികിത്സയിലേക്ക് നമുക്ക് പോകാം. ഓരോരുത്തരുടെയും രോഗാവസ്ഥ അനുസരിച്ച് ചികിത്സാ രീതിയിൽ മാറ്റം വരാം. ഓരോ മൂത്രച്ചോർച്ചയ്ക്കും വേണ്ടത് ഓരോ രീതിയിലുള്ള ചികിത്സയാണ്. അത് കൃത്യമായി കണ്ടെത്തിയില്ലെങ്കിൽ ഒരെണ്ണത്തിന് ചെയ്യുന്ന ചികിത്സ കൊണ്ട് മറ്റേതിന് മോശമായി പോകാൻ സാധ്യതയുണ്ട്. രോഗാവസ്ഥ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രോഗം മൂർജിക്കാൻ സാധ്യതയുള്ളതിനാൽ വിദഗ്ധ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുന്നതാണ് നല്ലത്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന അവസ്ഥയുടെ ചികിത്സ എന്തെന്ന് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കീഗൽസ് എക്സസൈസ് ആണ് ഉള്ളത്. ഇതിനു പുറമെ ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ടോപ്പിക്കലായിട്ടുള്ള ഈസ്ട്രജൻ ഓയിന്റ്മെന്റുകളും കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൊണ്ടും മാറുന്നില്ലെങ്കിൽ സർജറിയിലേക്ക് പോകേണ്ടിവരും.
സ്ലിംഗ് ഓപ്പറേഷൻ

0: എന്നാണ് ഇതിന് പറയുന്നത്. TVT അഥവാ TOT എന്ന പ്രൊസീജിയറുകളാണുള്ളത്. ഇതൊരു ഡേ കെയർ സർജറിയാണ്. വളരെ ചെറിയ മുറിവ് മാത്രമുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഈ സർജറിയിൽ മൂത്രനാളിക്ക് താഴെയായി ഒരു മെഷ് വെച്ച് താങ്ങ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നത് മൂലം ചോർച്ച ഇല്ലാതാകുന്നു. ഏകദേശം 90% വിജയസാധ്യതയുള്ള സർജറിയാണിത്. ഏർജ് ഇൻകോണ്ടിനൻസിന് ചികിത്സ എന്താണെന്ന് നോക്കാം. ആദ്യപടി മരുന്നുകളാണ്. മരുന്നുകൾ മൂത്രസഞ്ചിയിലെ പേശികളെ റിലാക്സ് ചെയ്യുന്നു. ബോട്ടിലിനും ടോക്സിൻ ഇഞ്ചക്ഷൻ ആണ് അടുത്ത ചികിത്സാ രീതി. എൻഡോസ്കോപ്പി വഴി ഇഞ്ചക്ഷൻ മൂത്രാശയ പേശികളിലേക്ക് കുത്തിവയ്ക്കുന്നു. ഇതിലൂടെ പേശികൾ റിലാക്സ് ആകുന്നു. ഇതിനു പുറമെ ഇന്റർസിം പോലുള്ള ഡിവൈസസ് ഉണ്ട്. ഇത് സ്പൈനൽ കോഡിന് താഴ്ഭാഗത്തുള്ള ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഡിവൈസാണ്. സേക്രൽ ന്യൂറോ മോഡുലേറ്റർ എന്ന് പറയും. മൂത്രസഞ്ചിയുടെ കൺട്രോൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസിന്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായ മൂത്ര തടസ്സം മാറ്റുക എന്നതാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുള്ള തടസ്സം ആണെങ്കിൽ അത് ഒന്നെങ്കിൽ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ സർജറി കൊണ്ടോ ചികിത്സിക്കാം. സ്ത്രീകളിൽ കാണുന്ന ഗർഭാശയമുഖ മുഴകളോ പെൽവിക് ട്യൂമറുകളോ ആണെങ്കിൽ അതിന്റേതായ ചികിത്സ എടുക്കുക. ഇതിനു പുറമെ മൂത്രസഞ്ചി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂറിൻ പോകാനുള്ള ട്യൂബ് അഥവാ കത്തീട്രൈസേഷനും ചെയ്യാവുന്നതാണ്. മൂത്രച്ചോർച്ച എന്നത് ലജ്ജിച്ച് മറച്ചുവെക്കേണ്ട ഒന്നല്ല. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നതിന് മുൻപ് ഡോക്ടറെ കണ്ട് കൃത്യമായ ഉപദേശം തേടുക. ശരിയായ ചികിത്സ വഴി ഈ പ്രശ്നത്തെ അതിജീവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും.
1: യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രച്ചോർച്ച കാരണങ്ങളും പ്രതിവിധികളും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നീതു ഫ്രാൻസിസ്.

ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടിവികെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് എഐസിസി അധ്യക്ഷന് കൈമാറി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ടിവികെ

സാധിച്ചില്ല. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച ടി വി കെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടി വി കെയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സിപിഐ, സിപിഐഎം, വി സി കെ എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഡി എം കെയുടെയും എ ഐ എ ഡി എം കെയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവ്

0: AIADMKയുടെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് കൊൽക്കത്തയിൽ യോഗം ചേരുന്നത്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന രണ്ടാമത് അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through safe and regular migration pathways.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ, കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്രചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 ഇഡി അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത

0: ജില്ലകളിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ് സിയെ നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി യുഎസ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 യുഎസ് യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽ മഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കാർത്തിക് പാടിയ ഗാനത്തോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ ഗാനോത്സവം. ആദം ജോൺ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന് വരികളെഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

കൂട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ്, ആശാജി മേനോൻ എന്നിവർ പാടിയ ഗാനം. കൈതപ്രത്തിന്റെ രചനയിൽ മോഹൻ സിതാരയുടെ ഈണം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവത്തിൽ അടുത്തതായി വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ പാടിയ ഗാനം അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച് രതീഷ് വേഗ ഈണമിട്ടത്.

അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ട്

0: രാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, മറ്റൊരു നമ്പർ 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484-2-42-63-87, 0484-2-42-63-97, അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലകക്കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ഗാനോത്സവം തുടരുന്നു. കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണൻ ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ ഒരുക്കിയത്. ചിത്രം എല്ലാം ശരിയാകും.

അടുത്തതായി ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം. രാജീവ് ആരുങ്കലിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകിയത്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചനയിൽ ജാസി ഗിഫ്റ്റ് ഈണമിട്ട് ജാസി ഗിഫ്റ്റ് അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനം. ചിത്രം അശ്വാരൂഢൻ.

ചിത്രം കൽക്കട്ട ന്യൂസ്. മധു ബാലകൃഷ്ണൻ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ദേവ് ജ്യോതി മിശ്ര.

ബി കെ ഹരിനാരായണൻ പാട്ടെഴുതി, അരുൺ മുരളീധരൻ ഈണമിട്ട ഗാനം, ഗായത്രി രാജീവ്, അരവിന്ദ് വേണുഗോപാൽ എന്നിവർ പാടിയത്. ചിത്രം നദികളിൽ സുന്ദരി യമുന.

ഡോക്ടർ ലവ് എന്ന ചിത്രത്തിനു വേണ്ടി റിയ രാജു പാടിയ ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മ രചന നിർവഹിച്ച ഈ ഗാനത്തിന് ഈണമൊരുക്കിയിരിക്കുന്നത് വിനു തോമസ്.

സൂ ഫ്രം സോ എന്ന ചിത്രത്തിനു വേണ്ടി സൂര്യ ശ്യാം ഗോപാൽ പാടിയ ഗാനം. ഗാനരചന സിജി തുറവൂർ, സംഗീതം കെ സുമോദ്, സംഗീതം കെ സുമേധ്.

0: സേവന വാർത്തകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന ഏകവർഷ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊതുവിഭാഗത്തിൽ അപേക്ഷകന് 25 വയസ്സ്, കവിയരുത്. കോട്ടയത്ത് പാമ്പാടിയിലുള്ള ക്യാമ്പസിൽ ഈ മാസം 23 പ്രവേശന പരീക്ഷ നടത്തും. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം, കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി, കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മുൻപറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. 7-ാം സ്റ്റാൻഡേർഡ് പാസ്സാണ് ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 0408 02 82 20 31. താൽപ്പര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറുമടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം ഈ മാസം 15 മുൻപ് കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം അയക്കണം. വിലാസം സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 6801, തൃശൂർ ജില്ല.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇളം ദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചുവരുന്ന പെൺകുട്ടികൾക്കായുള്ള കരിമണ്ണൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും ആൺകുട്ടികൾക്കായുള്ള കൂവപ്പള്ളി പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും പ്രവേശനം ആരംഭിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പ്രവേശനം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മറ്റന്നാളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 63 00 77 85 47 63 00 77.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിലെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ നിലവിലുള്ള 2 താൽക്കാലിക ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി നിയമിക്കുന്നു.

0: അഭിമുഖം ഈ മാസം 13-ന് രാവിലെ 11 മണിക്ക് ചെങ്ങന്നൂർ ഗവൺമെന്റ് ITIയിൽ നടക്കും. സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-79-2-95-31-50 04-79-2-95-31-50 തകഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതയല്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാക്ഷ്യപത്രം ഇതുവരെ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആധാർ നമ്പറും സർട്ടിഫിക്കറ്റുകളും ഈ മാസം 15-നകം ഓൺലൈനായോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-77-2-27-42-53 04-77-2-27-42-53 ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ പേപ്പർ 1-നായി സംഘടിപ്പിക്കുന്ന UGC പരീക്ഷാ പരിശീലനം മെയ് 2-ാം വാരം ആരംഭിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 90-48-96-96 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗനിർഭരമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്ക് അടുത്ത 1000 ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചല ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. IMFന്റെ കണക്കനുസരിച്ച് 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണ സംഘങ്ങളുടെ സംയോജിത പരിശീലനം കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരിൽ ആത്മവിശ്വാസവും ജനസൌഹൃദപരമായ സേവനത്തിന് അവരെ പ്രാപ്തരാക്കാനുമാണ് പരിശീലനം ലക്ഷ്യമിടുന്നത്. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ച് അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും പൂർണ്ണ സുതാര്യതയോടെയാണ് നടപടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് MP ഡോക്ടർ ശശി തരൂരിനെ കൃത്രിമമായി ചിത്രീകരിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളും AI നിർമ്മിത ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യണമെന്ന ഹർജിയിൽ ഡോക്ടർ തരൂരിന്റെ വ്യക്തിത്വ പ്രതിഭാ അവകാശങ്ങൾ സംരക്ഷിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി. 4 ആഴ്ചയ്ക്കുശേഷം കേസ് വീണ്ടും പരിഗണിക്കും. VD സതീശന് പിന്തുണയുമായി INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. കോൺഗ്രസിന്റെ പാരമ്പര്യം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്നതാണെന്ന് ചന്ദ്രശേഖരൻ കൊല്ലത്ത് പറഞ്ഞു. അഖിലേന്ത്യാ സർവേകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആർത്രൈറ്റിസ് ആഘാതത്തെക്കുറിച്ച് കോഴിക്കോട് ചർച്ച സംഘടിപ്പിക്കുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ, റുമാറ്റോളജി വിഭാഗങ്ങളും പൂനെ സെന്റർ ഫോർ റുമാറ്റിക് ഡിസീസസും സംയുക്തമായാണ് വൈകിട്ട് പരിപാടി സംഘടിപ്പിക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 മണിക്ക് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455888. എസ് ടി ഡി കോഡ് ചേർത്ത്

0: 04 84 എന്ന കോഡ് ചേർത്ത് 24 26 3 9 7 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 24 26 3 8 7 എന്ന നമ്പറിലും ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്ന് വെള്ളിത്തിരയിൽ പങ്കെടുക്കാൻ പോകുന്നത് നമുക്ക് ആരെന്ന് നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: എന്റെ പേര് ലേഖ.
0: ലേഖ, എവിടെ നിന്നാണ്? എറണാകുളം ജില്ല തന്നെയാണ്. ഒരുപാട് നാളായി വെള്ളിത്തിരയിൽ പങ്കെടുത്തിട്ട് അല്ലേ?
1: കൊറേ നാളായി. ഓഫീസിൽ ഇരിക്കുമ്പോ എപ്പോഴും വിളിക്കാൻ പറ്റൂല. ഇപ്പൊ സമയം കിട്ടിയപ്പോ വിളിച്ചു നോക്കിയതാണ്.
0: ഏത് ഓഫീസിലാ ജോലി ചെയ്യുന്ന ലേഖ?
1: ഞാന് കെല്ലിലാണ്, KELKEL മാമല.
0: മാമലയിലാണ്. അപ്പൊ ഇന്നെന്താ അവധിയാണോ?
1: അല്ല, അവധിയില്ല. ഊണ് കഴിഞ്ഞപ്പോ രണ്ടുമണിയാ റെസ്റ്റ് ആണ്.
0: ഓ,
1: ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കി.
0: ഇന്റർവെല്ലിൽ വിളിച്ചാണ്. അവള് നല്ല കാര്യം.
1: അതെ,
0: വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്നാണ് അവിടെ അല്ലേ പോളിസി?
1: എന്തോ
0: മോഹൻലാൽ ഒരു ചിത്രത്തിൽ പറയുന്നില്ലേ, വിശ്രമവേളകൾ ആനന്ദകരമാക്കാം. കളിപ്പാട്ടം, കളിപ്പാട്ടം ചിത്രം കണ്ടിട്ടുണ്ടോ? കളിപ്പാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ,
0: അതിലെ ഡയലോഗാണ് അത്, വിശ്രമവേളകൾ ആനന്ദകരമാക്കാം. പറയൂ, ആകാശവാണിയുടെ ഏതെല്ലാം പരിപാടികൾ കേൾക്കുന്നുണ്ട്?
1: രാവിലത്തെ പ്രോഗ്രാമം കേൾക്കണം. ഓഫീസിൽ കണ്ട് പകച്ചൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അന്നേരം ഉച്ചത്തെ 1 മണി തൊട്ട് 3 മണി വരെ വെക്കും.
0: അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്.
1: ഡോക്ടറോട് കേൾക്കാനുള്ള പരിപാടി ഇടയ്ക്ക് വെക്കാറുണ്ട്.
0: വെക്കാറുണ്ട്. ശരി, പരിപാടികളെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ?
1: അഭിപ്രായം കുഴപ്പമൊന്നുമില്ല.
0: അങ്ങനെ പോകുന്നുണ്ട് അല്ലേ?
1: ഇല്ല, പിന്നെ കൊറേ വർഷങ്ങളായിട്ട് ആകാശവാണിയുടെ ശ്രോതാവാണ്.
0: വളരെ സന്തോഷം.
1: സാറ് പുതിയ ആളായതൊക്കെ അറിയാതെ പഴയതൊക്കെ എല്ലാരും അറിയാം. ഷാനി സാറിന്റെ സ്വരക്കൂട്ട പരിപാടിക്ക് വന്നിരുന്നു. അപ്പൊ മോഹത്തറ സാറും ഈരയൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയാം.
0: ഞാൻ പുതിയതല്ല കേട്ടോ, ഞാൻ പഴയ ആൾ തന്നെയാണ്. ഇവിടെ വന്നിട്ട് ഒരു കൊല്ലത്തിൽ,
1: കൊച്ചിയിലില്ലല്ലോ.
0: ആ, കൊച്ചിയിൽ വന്നിട്ട് ഒരു കൊല്ലത്തിൽ അധികമായി. ഇനി പഴക്കാൻ കാലമില്ല. ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു.
1: അപ്പൊ പ്രതാപനെ അറിയില്ലേ?
0: പ്രതാപൻ
1: കൊച്ചിയിലുണ്ട്. കൊച്ചിയിലുണ്ട്.
0: ആ, അറിയാം അറിയാം. അതെ അതെ, അറിയാം.
1: ഞങ്ങക്ക് ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആൻസ്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ?
1: പാട്ട് രക്തത്തിലെ മഞ്ഞൾ ചേക്കേറും മകര പെൺപക്ഷി.
0: ഓക്കെ, രക്തം സിനിമയിലെ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: അതെ അതെ,
0: യേശുദാസ് പാടിയിട്ടുള്ള.
1: അതെ, യേശുദാസ് പാടിയേക്കുന്നത്.
0: ആർ കെ ദാമോദരന്റെയാണ് രചന, ജോൺസന്റെ സംഗീതം. എനിക്ക് തോന്നുന്നു രക്തം പ്രേമസീറ അഭിനയിച്ച ചിത്രമായിരുന്നു തോന്നുന്നു അല്ലേ? പഴയ ചിത്രമല്ലേ?
1: സിനിമ കണ്ടതാണ്, പക്ഷെ മറന്നുപോയി.
0: ആണോ? ഷാനവാസ്, അങ്ങനെ അതാണ് എനിക്ക് ഒരു ഓർമ്മ, കൃത്യമായൊരു ഓർമ്മ ഇല്ല. 1981 ഫിലിമാണ് രക്തം. ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ്. ഞാനിപ്പോ ഇതിലെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് പറയണം, എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടിയില്ല. അത് കല്ലൂർ ഡെന്നിസിന്റെ രചന. ആ, പ്രേംനസീർ തന്നെ. പ്രേംനസീർ പോലീസ് വേഷത്തിലുണ്ട്, മധു ഉണ്ട്. ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു. ശ്രീവിദ്യ, എം ജി സോമൻ ഇവരൊക്കെ ഉള്ള ചിത്രമായിരുന്നു. ഈ പാട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മഞ്ഞൾ ചേക്കർ, മധുരപ്പൻ പക്ഷി, മഞ്ഞപ്പൂക്കൂട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു പാട്ടല്ലേ? എന്തായാലും നമുക്ക് അപ്പൊ പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കേ,
0: സംസാരിച്ചാൽ വളരെ സന്തോഷം. ഇഷ്ടാനും കേട്ടോളൂ.
1: ഓക്കേ, ശരി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഹലോ, കോൾ കട്ടായി തോന്നുന്നു, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, അടുത്ത കോൾ കണക്ട് ചെയ്തോളൂ. ഹലോ, അല്ല ആ കോൾ ഹോൾഡിൽ കിടക്കുകയാണ്. ഹലോ, കോൾ കണക്റ്റ് ആയിട്ടില്ല. ഈ കോൾ കട്ടായി കഴിഞ്ഞാലേ അടുത്ത കോൾ കിട്ടൂ. ഒരു കോൾ കട്ട് ചെയ്യൂ, എന്നിട്ട് അടുത്ത കോൾ എടുക്കൂ. നമുക്ക് കോൾ എടുക്കുന്നതിൽ വന്നൊരു ബുദ്ധിമുട്ടാണ്, കോൾ കിട്ടിയിട്ടില്ല. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, വെള്ളിത്തിരയിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുകയാണ്. നമ്മുടെ ടെലിഫോൺ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കോൾ ഹോൾഡിൽ കിടക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അടുത്ത കോളിലേക്ക് പോവാം.
3: ഹലോ
2: ഹലോ

0: നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ തൃശൂർ ജില്ലയിലെ കയ്പമംഗലം കുരിക്കുഴിയിൽ നിന്ന്.
0: കയ്പമംഗലത്ത് നിന്ന്. പേരെന്താ പറഞ്ഞു? ജ്യോതി.
1: പേര് സുലൈമാൻ.
0: സുലൈമാൻ ആണ് അല്ലേ? ഏത് പാട്ടാണ് വേണ്ട ആദ്യം അത് പറയും, നമുക്ക് എന്നിട്ട് സംസാരിക്കാം.
1: ഞാനൊരു പാട്ട് പാടാം സാർ, അത് മതി.
0: ഏത് പാട്ടാ പറഞ്ഞോളൂ, ഏത് സിനിമ?
1: ഡോക്ടർ എന്ന ചിത്രത്തിൽ പീലിയിലെ പാടി ഒരു പാട്ടുണ്ട്. ഞാൻ രണ്ടുപേര് പാട്ട്.
0: ഓ തീർച്ചയായിട്ടും. വിരലൊന്ന് അതാണോ?
1: വിരൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണത്തമ്പികളെ ആനന്ദ മാധുരിയിൽ ഞാൻ അരിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദ മാധുരിയിൽ ഞാൻ അരിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. ഹലോ.
0: പഴയ പാട്ടുകളാണോ സുലൈമാൻ ഇഷ്ടം?
1: ഞാൻ പഴയ പാട്ടിന് സാറെ കേൾക്കാറ്.
0: പഴയ പാട്ടാണ് കൂടുതൽ കേൾക്കുന്നത് അല്ലേ? ഡോക്ടർ 1963 ചിത്രമാണ്, 60 കൊല്ലത്തിലധികമായി. ചിത്രം കണ്ടിട്ടുണ്ടോ? പ്രൈം മിനിസ്റ്ററല്ല, സത്യനല്ലേ? സത്യൻ, ഷീല, തിക്കുറിശി, മുത്തയ്യ, അവരൊക്കെ ഉണ്ടായിരുന്ന. അതെ, പഴയ പാട്ടിന്റെ ആളാണല്ലേ. പറയും. സുബ്രഹ്മണ്യൻ ചേട്ടൻ അല്ലേ? ഓക്കെ.
1: പിന്നൊരു അബ്ദുൽ സലാം, എറണാകുളം ജെട്ടി, അല്ല അഴീക്കോട് ജെട്ടി.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ടാണല്ലേ.
1: പിന്നെ ശംസുദ്ദീൻ ഉണ്ട്.
0: ഓ, എല്ലാവർക്കും ആവട്ടെ. അപ്പൊ ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ സംഗീതം ദേവരാജനാണ്, രചന പി ഭാസ്കരനാണ്. സാധാരണ പി ഭാസ്കരൻ കൂടുതൽ ചെയ്തിട്ടുള്ള എം എസ് ബാബുരാജ അങ്ങനെയൊക്കെ അല്ലേ? പക്ഷേ ഇത് വയലാറല്ല, ദേവരാജനും പി ഭാസ്കരനുമാണ്. ആ വരുന്നല്ലേ ഉള്ളു, ഒരു മാസം ഉണ്ടല്ലോ സമയം അല്ലേ? നേരത്തെ ആവാം. പത്ത് രൂപ അല്ലല്ലോ, 27-ാം തീയതി അല്ലേ വരുന്നാൾ വരുന്നത്? 20-ാം തീയതി അല്ലേ? 20 ദിവസം ഉണ്ട്. ഓക്കെ, ഒരു മാസം ഇല്ലാന്നേ ഉള്ളു. ഈ ചിത്രത്തിൽ മറ്റൊരു രസകൻ പാട്ടുണ്ടായിരുന്നു,
1: കോമഡി പാട്ട്.
0: കേളടി നിന്നെ, 100-ന്റെ നോട്ട് കൊണ്ട് ആറാട്ട് അല്ലേ? മെഹബൂബിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, നല്ല. അതെ അതെ, എസ് പി പിള്ള അഭിനയിക്കുന്നു. കോട്ടയം ശാന്തിയാണ് അതില് പാട്ടിന്റെ ഇടയിൽ ചില ഡയലോഗൊക്കെ പറയുന്നുണ്ട്, നോക്കണ്ട നിക്കണ്ട എന്നൊക്കെ പറയുന്ന അല്ലേ. നല്ല പാട്ടുകളുടെ ചിത്രമായിരുന്നു ഡോക്ടർ. കിനാവിന്റെ കുഴിമാടത്തിൽ, പിന്നെ വരണുണ്ട് വരണുണ്ട് മണിമാരൻ, അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. ഈ പാട്ട് ആവശ്യപ്പെട്ടാലും ഡോക്ടർ എന്ന ചിത്രത്തില് പീലീല പാടിയ പാട്ടിലേക്ക് പോകുന്നു. ഓക്കെ,
1: താങ്ക് യു സാർ.
0: ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. വെള്ളിത്തിരയാണ്.
1: നമസ്കാരം സാർ, ഞാൻ കുഴപ്പുള്ളി ബീച്ച് ബിന്ദുവാണ്.
0: ബിന്ദു അല്ലേ? ഏതാ സ്ഥല പേര് പറഞ്ഞേ?
1: കുഴപ്പുള്ളി ബീച്ച്.
0: ആ ഹാ, പറയൂ. ഇതിൽ പങ്കെടുക്കാറുണ്ടോ നമ്മുടെ വെള്ളിത്തിരയിൽ?
1: ആ ഞാൻ പങ്കെടുക്കാറുണ്ട്. ജനുവരി 1-ാം തീയതി വെച്ചാണ്
0: ഓ
1: ലാസ്റ്റ്.
0: ആ അതെ അതെ, ഒരു ഇടവേള കൊടുത്തിട്ട് വിളിക്കുകയാണ് അല്ലേ?
1: ആ ആ 3 മാസം കഴിഞ്ഞ് എപ്പോഴും വിളിക്കാറില്ലേ.
0: ആ അത് നന്നായി, നമ്മൾ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണമല്ലോ. അപ്പം ഇന്ന് വേണ്ട പാട്ട് ഏതാ പറയൂ.
1: ഇന്ന് വേണ്ട പാട്ട് ബെനീല മാനസനിളയിൽ
0: പൊന്നോളങ്ങൾ,
1: പൊന്നോളങ്ങൾ.
0: അതെ, മഞ്ജീരധ്വനി ഉണർത്തി അല്ലേ?
1: ആ അതെ, ആ പാട്ട്. ആ പാട്ട്
0: ആ ശരി. എന്താണ് ഈ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
1: എനിക്ക് ഈ പാട്ട് നമ്മുടെ നസീർ സാറിന്റെ ലാസ്റ്റ് മൂവിയിലെ
0: ഓ,
1: പാട്ടാണ്.
0: അതറിയാം. ധ്വനി നസീർ സാറിൻ്റെ ലാസ്റ്റ് മൂവി ആയിരുന്നു അല്ലേ?
1: പിന്നെ ആ പിന്നെ ഒരു സംഗീത സംവിധായകൻ നൗഷാദ് അലി എന്ന് പറഞ്ഞ ഒരാളുടെ.
0: ആ അതെ, അദ്ദേഹം മലയാളത്തിൽ ഒരു ചിത്രമേ ചെയ്തിട്ടുള്ളൂ, അതാണ് ധ്വനി. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി ഒരു കാര്യം കൂടി പറയാം. മെയ് 5 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു. ഇന്നിപ്പോ മെയ് 8 ആയിട്ടുള്ളൂ. 2006 മെയ് 5 അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഹിന്ദിയിലെ വലിയ കമ്പോസർ ആയിരുന്നു. ലതാ മങ്കേഷ്കറിൻ്റെ ഒക്കെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം ഈണമിട്ട് പാടിപ്പിച്ചിട്ടുണ്ട് ലതാ മങ്കേഷ്കറിനെ കൊണ്ടൊക്കെ. മലയാളത്തിൽ യൂസുഫ് അലി കേച്ചേരിയുടെ കൂടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പറയൂ, പിന്നെന്താ പറയാൻ വന്നല്ലോ.
1: ഞാനിവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പീലിംഗ് ഷെഡിൽ ചെമ്മീൻ ഗ്ലാമറാണ്. അപ്പൊ അവ കമ്പനിയില് അബീക്കട കമ്പനിയില് എല്ലാവർക്കും ഹായ് പറയണം സാർ.
0: എല്ലാവർക്കും വേണ്ടിട്ട് കമ്പനി അബീക്കട കമ്പനി എന്നാ പറഞ്ഞ അല്ലേ?
1: ആ അബീക്കട കമ്പനിയില്
0: എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിട്ട്. അതെ,
1: ഒരു ഹായ്. പിന്നെ ഇവിടെ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് മത്സ്യത്തൊഴിലാളി, പിന്നെ ഒരു മോളുണ്ട്, മോക്ക് 2 പിള്ളേര്, ആങ്ങളുടെ മക്കളെല്ലാവരും ഉണ്ട്. അതിന്റെ ആങ്ങളമാർക്കും എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടി ഒരു ഹായ് പറയുന്നു ബിന്ദു. ആവശ്യപ്പെട്ട പ്രകാരം നമുക്ക്
1: എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് മെയ് 11-ാം തീയതി ഞങ്ങളുടെ.
0: മെയ് 11-ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഓക്കെ, എല്ലാ മംഗളങ്ങളും വരുന്നു, വിവാഹ വാർഷിക മംഗളങ്ങൾ. എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടഗാനം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം. ഇത്
0: നമസ്കാരം, ഇതാരാണ്?
1: പട്ടണക്കാട് മേനാശ്ശേരിയിൽ നിന്ന് പ്രഭു.
0: പ്രഭു.
1: അതെ,
0: ആ പറയൂ.
1: വളരെ സന്തോഷമുണ്ട് ഇന്ന് തന്നെ എനിക്ക് കിട്ടിയതിൽ. കാരണം ഞങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പ്, ഞങ്ങളുടെ ഫാമിലി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരു അയൽക്കൂട്ടത്തിൻ്റെ ഒരു ട്രിപ്പ്, 45 പേരും കൂടി ഇന്ന് മൈസൂറിൽ 7 മണിക്ക് പോവുകയാണ് ഞങ്ങൾ വൈകിട്ട്.

0: വൈകിട്ട് പോവാനാണ് അല്ലേ. എന്താ,
1: അപ്പൊ
0: എല്ലാവരും വളരെ സുരക്ഷിതരായി യാത്ര കഴിഞ്ഞെത്തട്ടെ.
1: കെ ഗ്രൂപ്പ് എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര്.
0: ഓക്കെ. ആ
1: ആ ഗ്രൂപ്പിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ആ
0: മൈസൂർ സന്ദർശനമാണ് അല്ലേ.
1: മൈസൂർ
0: വൃന്ദാവൻ ഗാർഡൻസ് ഒക്കെ പോകുന്നുണ്ടോ?
1: ആ
0: വൃന്ദാവൻ ഗാർഡൻസ്, ചാമുണ്ഡി ഹിൽ ഒക്കെ പോകുന്നുണ്ടോ മൈസൂർ?
1: പോകണ്ട പോകണ്ട.
0: നമ്മുടെ നാട്ടിൽ വൃന്ദാവൻ ഗാർഡൻസിൻ്റെ മാതൃകയിലൊരു പൂന്തോട്ടമുണ്ട്, അത് ഏതാന്ന് പറയാമോ? വൃന്ദാവൻ ഗാർഡൻസിൻ്റെ മാതൃകയിൽ നമ്മുടെ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഡാംസിനോടനുബന്ധിച്ചുള്ള ഒരു ഗാർഡൻ ഉണ്ട്, ഏതാണെന്നറിയാമോ?
1: ഇടുക്കിയിലാണ്?
0: ഇടുക്കിയിലല്ല,
1: അല്ല
0: വൃന്ദാവൻ്റെ മാതൃകയിലുണ്ടാക്കിയിട്ടുള്ള.
1: എവിടെയാണ്? തിരുവനന്തപുരം?
0: അല്ല, തിരുവനന്തപുരം അല്ല, പാലക്കാടാണ്, മലമ്പുഴ ഗാർഡൻസ്.
1: മലമ്പുഴ? ഓക്കെ.
0: അതെ, മലമ്പുഴയിലെ യക്ഷിയൊക്കെ അവിടെ ആ
1: മലമ്പുഴ പോയിട്ടുണ്ട്.
0: ആ അത് അതിൻ്റെ മാതൃകയിൽ, അത് മലമ്പുഴ ഗാർഡൻസ് ഉണ്ടാക്കിയത് വൃന്ദാവൻ്റെ മാതൃകയിലാണ്. അതെ, നമ്മൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ആദ്യം അറിയണ്ടേ അല്ലേ. അതെ, എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടൂറൊക്കെ പോകുമ്പോൾ എപ്പോഴും വിദേശത്തേക്ക് പോകും, ഫിൻലാൻഡ്, തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലോ അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയി കണ്ടിട്ടും ഉണ്ടാവില്ല.
1: ഞങ്ങള് കുടുംബസമേത ഈ ട്രിപ്പില് ഞങ്ങള് 18 അംഗങ്ങളാണുള്ളത്. ഞങ്ങൾ ഒറ്റക്കാണ്. പിന്നെ വയനാട് കഴിഞ്ഞ പ്രാവശ്യം പോയത്, അപ്പൊ ഞങ്ങൾ ഒരു ആഗ്രഹമായിരുന്നു
0: മൈസൂർ പോകണമെന്നല്ലേ.
1: അങ്ങനെ എല്ലാവരുമായിട്ട് അപ്പൊ 45 പേര് അടങ്ങുന്ന ഒരു പേരാണ്.
0: അതെ അതെ, മൈസൂർ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. മൈസൂരിന്റെ അവിടുത്തെ കിട്ടാവുന്ന സാധനങ്ങളുടെ പ്രത്യേകത അറിയാമോ? നമുക്ക് അവിടെ നിന്ന് എന്തെല്ലാം വാങ്ങിക്കാൻ പറ്റും? ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കൂടി കഴിയണമല്ലോ. ആ, പൂക്കളെ കുറിച്ച് മൈസൂർ സാൻഡൽ സോപ്പ് പണ്ടേ കേട്ടുകയാണ്. മൈസൂർ സാൻഡൽ ചന്ദനത്തിന് വളരെ പ്രശസ്തമാണ്. മൈസൂർ ചന്ദനം, ചന്ദനത്തൈലം, അതുപോലെ പെർഫ്യൂംസ്, പിന്നെ മൈസൂർ സിൽക്സ് എന്ന് പറഞ്ഞ സാരി അങ്ങനെയൊക്കെ ഉണ്ട്. ചന്ദനത്തിരി, ഇങ്ങനെ കുറേ പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് മൈസൂർ കൊട്ടാരത്ത് പോവാം, ചാമുണ്ഡി ഹിൽസിൽ പോവാം, കാണാൻ ഒരുപാട് സ്ഥലം ഈ വൃന്ദാവൻ ഗാർഡൻസിൽ പോവാം. എന്തായാലും എല്ലാവിധ ഇത് സുഖമായിട്ട് നിങ്ങളുടെ യാത്ര കഴിഞ്ഞു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത് അത് പറയൂ.
1: പാട്ട് എന്തിനെന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, എപ്പോഴും നിന്നെ എനിക്ക് ഇഷ്ടമായി എന്നുള്ള ഗാനമാണ് വേണ്ടത്. രണ്ടു മൂന്ന് പേരുടെ പേരൊന്നും പറയാണ്ട് സാറേ, നമ്മുടെ എന്റെ സുഹൃത്തുക്കളാണ് അടുത്ത.
0: ആ പറഞ്ഞോളൂ.
1: അത് ഒന്ന് സോജി കൈതക്കൽ, ഒന്ന് വിനോദ് കീഴക്കല്. ഒന്ന് കൈതക്കൽ തന്നെയുള്ള നമ്മൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രമേശ്. അങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ജയചന്ദ്രനും മഞ്ജരിയും പാടിയ പാട്ട് അല്ലേ. എം ജയചന്ദ്രനാണ് സംഗീതം. നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: താങ്ക് യു.
0: മൈ ബോസ് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ, കേട്ടോളൂ.
1: കേൾക്കാം. ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക്
1: ഹലോ,
0: സ്വാഗതം.
1: ആ ചാച്ചുമോ സാറല്ലേ?
0: അതെ, നമസ്കാരം.
1: ആ
0: ആരാണ്?
1: ഇത് ശിവദാസ് സാറാ, കോഴഞ്ചേരിന്ന്.
0: ആ, കോഴഞ്ചേരി ശിവദാസ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ.
1: നമ്മൾ സംസാരിച്ചുണ്ട്.
0: അതെ, പറയൂ. ഒരുപാട്
1: സാറ്
0: നാൾക്ക് ശേഷം
1: ഭക്ഷണം കഴിച്ചോ?
0: വിളിക്കുകയല്ലേ.
1: ആ സാറ് ഭക്ഷണം കഴിച്ചോ?
0: ആ, കഴിച്ചു കഴിച്ചു. രണ്ടര
1: അതാ
0: മണിക്കല്ലേ.
1: ഈ വാട്സപ്പിൽ പറഞ്ഞു, അത് സുമാറായില്ലേ? ഇതാ നല്ലത്, ഫോൺ പരിപാടി ഒന്നും.
0: അതെ, തൽക്കാലം നമുക്ക് അപ്പോൾ അന്നേ ഒരു ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ. ആ, അതുകൊണ്ട്
1: അത്
0: അങ്ങനെ വേണ്ടി വന്നതാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴേ, അപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് ഒരാൾ ഇപ്പോൾ സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞ പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊടുക്കുമ്പോൾ
1: ശരി ശരി ശരിയാ.
0: അത് ഒരു
1: അത്ര
0: പാർട്ടിക്ക് വേണ്ടി നമ്മൾ
1: കൂട്ടിച്ചേർത്ത്.
0: പ്രവർത്തിക്കുന്ന പോലെയാവില്ലേ.
1: ശരി ശരി
0: അപ്പോൾ
1: ശരിയാ.
0: അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തത്സമയ പരിപാടികൾ നമ്മൾ ആ സമയത്ത് നിർത്തിയത്.
1: പിന്നില്ല പിന്നില്ല,
0: പക്ഷേ നമ്മുടെ
1: അതുകൊണ്ട്
0: ശ്രോതാക്കൾ
1: ഇതാകും.
0: വളരെ മാന്യമായിട്ടാണ് കേട്ടോ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ
1: അങ്ങനെ
0: അങ്ങനെ
1: ഒന്നും
0: വല്ലവരും
1: ഉണ്ടായിട്ടില്ല.
0: ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൊടുക്കാൻ കഴിയാതെ വരുമല്ലോ. അപ്പോൾ
1: പിന്നില്ല
0: അങ്ങനെ,
1: പിന്നില്ല, അത് മോശത്തരാ,
0: അതെ,
1: മോശമല്ല.
0: മോശമല്ലേ. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോണ്ടാണ് തൽക്കാലം നിർത്തി വെച്ചത്. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടെ നമ്മൾ തുടങ്ങുകയും ചെയ്തല്ലോ.
1: ഓക്കെ, ഇതാ
0: അപ്പം
1: നല്ലത്,
0: അതെ,
1: നല്ല
0: ഏത്
1: പരിപാടി.
0: പാട്ടാണ് വേണ്ട ശിവദാസിന്
1: സാറേ,
0: പറയും.
1: ഞാൻ ഒരു ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്ന് നടപ്പാക്കുമോ സാറേ?
0: നമുക്ക്
1: നമുക്ക്
0: അങ്ങനെയൊക്കെ,
1: ആ വെള്ളിത്തിര ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാൻ പറ്റുമോ? വെള്ളിത്തിര വെള്ളിത്തിര എന്ന് പറഞ്ഞാൽ അത്
0: അത്
1: മാറ്റാൻ
0: മാറ്റാം.
1: പറ്റുമോ?
0: അത് താങ്കൾ പറഞ്ഞു വളരെ നന്നായി. നമ്മൾ അടുത്ത ദിവസം
1: അതാ
0: തന്നെ
1: ഷാജി
0: മാറ്റും.
1: മോഹൻ സാർ പറഞ്ഞ വെള്ളിത്തിര വെള്ളിത്തിര എന്നൊക്കെ പറഞ്ഞു.
0: ആഹാ, അത് അടുത്ത ദിവസം
1: അതാ
0: തന്നെ
1: സാറേ,
0: മാറ്റും കേട്ടോ. അത് കാരണം ഒരുപാട് നാൾ കേൾക്കുമ്പോൾ ആളുകൾക്കൊരു ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ.
1: അതൊന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ നോക്കാം കേട്ടോ.
0: അതെ, പല ബാക്ക്ഗ്രൗണ്ടുകളും മാറ്റുന്നുണ്ട് അക്കൂട്ടത്തിൽ. അത് മാറ്റും, ചില പുതിയ പരിപാടികൾ വരുന്നുണ്ട്. ആകാശവാണിയുടെ നാടകങ്ങളൊക്കെ കേൾക്കുന്ന വ്യക്തിയാണോ താങ്കൾ?
1: ഞാൻ പരിപാടിക്കും കേൾക്കും, ഞാൻ സ്റ്റേഷൻ അടക്കുന്ന പോലും പരിപാടി കേൾക്കും.
0: ആ, അപ്പോൾ നമ്മൾ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കൊച്ചി FM പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ മെയ് 10 മുതൽ രാത്രി 9:30 നാടകങ്ങളുടെ തുടങ്ങുകയാണ് അഖില കേരള റേഡിയോ നാടകോത്സവം. അതെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കൂ, ഒരാഴ്ച നാടകങ്ങളാണ്. നാടകത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ ദിവസം തിരനോട്ടം, രാത്രി 9:30 പോകുന്ന പരിപാടി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ആവർത്തിക്കും.

0: സാറേ എന്നാ തുടങ്ങണത്?
1: 10 തുടങ്ങും അഖില കേരള റേഡിയോ നാടകോത്സവം. അപ്പോൾ ആദ്യത്തെ നാടകത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ നാടകത്തിൽ മോഹൻലാലും മറ്റ് ചലച്ചിത്ര താരങ്ങളുമാണ് അഭിനയിക്കുന്നത്. അത് കൊച്ചി FM ആണ് അവതരിപ്പിക്കുന്നത്.
0: ഞാൻ റേഡിയോ കൂട്ടായ്മയിലുള്ള സാറേ ഞാൻ ഉണ്ട്.
1: അപ്പം ഞാൻ റേഡിയോ കൂട്ടായ്മയിലൊക്കെ പറയൂ അതെല്ലാവരോടും കേൾക്കാൻ. മോഹൻലാൽ അവതരിപ്പിച്ച നാടകത്ത് തുടങ്ങുന്നു, മോഹൻലാൽ അഭിനയിച്ച നാടകത്തിൽ അവസാനിക്കുന്നു ഇത്തവണത്തെ അഖില കേരള റേഡിയോ നാടകോത്സവം. മോഹൻലാൽ, മാലാപാർവതി, ശിവദ, അതിഥി രവി, മുത്തുമണി ഇവരൊക്കെയാണ് കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകത്തിൽ അഭിനയിക്കുന്നത്. കടങ്കഥയിലെ രാജകുമാര, കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നാണ്. 7 നാടകങ്ങളാണ്, അതിൻ്റെ തിരനോട്ടമുണ്ട്, പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട്. അങ്ങനെ 18 വരെയാണ്. 10 തിരനോട്ടം തുടങ്ങിയിട്ട് 18 അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം ഏറ്റു ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ദിവസം തന്നെ മാറ്റും, അതിൻ്റെ പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസാരിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ പാട്ട് ഏതാണ് നമ്മൾ പറഞ്ഞത്?
0: അപ്പൊ എനിക്ക് ആ ഇത് മംഗലസൂത്രങ്ങളെ ചിത്രപാടേ ഏതോ
1: ആ പാട്ടാണ് വേണ്ടത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ബേണി ഗിരീഷിന്റെ സംഗീതം.
0: പാട്ടൊക്കെ
1: അത്തരം പാട്ടുകളാണ് ഇഷ്ടം അല്ലേ?
0: പിന്നെ മറക്കാൻ പറ്റില്ല സാറേ അതൊക്കെ പാട്ടെന്ന്
1: പറഞ്ഞാല്. പക്ഷെ ഇപ്പൊ വേനൽ കുറച്ചുകൂടി കിനാവൊന്നും കാണാൻ പറ്റാത്ത വിധം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം. ഓക്കെ, നമസ്തേ.
0: ശരി ശരി, ഓക്കെ സാറേ, ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയാണ്. സ്വാഗതം.
1: ഞാൻ പെരുമ്പാവൂരിന്നാണ്, നാരായണൻ ആണ്.
0: നാരായണൻ പെരുമ്പാവൂരിൽ നിന്ന് പറയൂ.
1: ഞാൻ വിളിക്കാറുള്ളതാണ്, അതിന്
0: പങ്കെടുക്കാറുണ്ട് നമ്മുടെ പരിപാടിയിലല്ലേ?
1: എല്ലാം കാണാൻ കേൾക്കാറുണ്ട്. ഞാൻ വീട്ടിൽ കടയിലുള്ളപ്പോ എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ ഇപ്പൊ വീട്ടിലാണ്, വീട്ടിലാണ് വീട്.
0: ആഹാ, എല്ലാ പരിപാടികളും കേൾക്കുന്ന വ്യക്തിയാണ്.
1: കടയിൽ പണിക്ക് പുറത്തേക്ക് പോകാത്ത സമയത്ത് മൊബൈൽ പഞ്ചർ ഓടിക്കണം, അപ്പൊ പുറത്തേക്ക് പോകാത്തപ്പോ റേഡിയോ കേൾക്കാൻ പറ്റും, അവിടെ ഇരുന്ന് കേൾക്കും.
0: അപ്പൊ നമ്മളിപ്പോ കുറച്ചു മുമ്പേ വിളിച്ച ശ്രോതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും വരുന്നു. അതെ, ഒരു സവിശേഷതയുണ്ട്. നാടകത്തിന്റെ തുടക്കവും അവസാനവും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അഭിനയിച്ച നാടകങ്ങളാണ്. അതാണ് ഒരു പ്രത്യേകത. ഒരുപാട് ചലച്ചിത്ര നാടക രംഗത്തെ പ്രമുഖർ അഭിനയിക്കുന്നുണ്ട് കേട്ടോ.
1: ഞാൻ കേൾക്കാറുണ്ട് രാത്രി.
0: അപ്പോൾ 9:30 മുതൽ 10:30 വരെയാണ് മെയ് 10-ാം തീയതി മുതൽ. അതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുതൽ 2 മണി വരെ ആ നാടകങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി രാത്രി ആർക്കെങ്കിലും കേൾക്കാതെ പോയെങ്കിൽ ഉച്ചയ്ക്ക് കേൾക്കാനൊരു അവസരമുണ്ട്. നമുക്കൊരു സിനിമ പോലെ 1 മണിക്കൂർ കേട്ടിരിക്കാം, ശബ്ദരേഖ പോലെ. പറയുക, അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഞാൻ പറഞ്ഞല്ലോ, അനുഭവങ്ങൾ പാലിച്ചോളെ.
0: അനുഭവങ്ങൾ പാലിച്ചോളെ, അതെ.
1: ഒരു പാട്ട് വിപ്ലവഗാനങ്ങൾ പറഞ്ഞായിരുന്നു.
0: വിപ്ലവഗാനമാണോ? അനുഭവങ്ങൾ പാലിച്ചോളെ ഒരുപാട് വിപ്ലവഗാനങ്ങളുണ്ട്. അതെ, സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവാൻ അല്ലേ? സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവാൻ.
1: അപ്പങ്ങടെ മോക്കളുടെ ബർത്ത്ഡേ എന്ന്,
0: അതിനാണോ ഈ പാട്ട്?
1: ഞാൻ അതിനുവേണ്ടി. അങ്ങനെയൊന്നുമില്ല,
0: അതിപ്പോ നമ്മള് മെയ് 1-നൊക്കെ കൃത്യമായി കൊടുക്കുന്ന ഒരു പാട്ടായിരുന്നു ഇത്. ഈ പരിപാടി ഉണ്ടായിരുന്നില്ല, പാട്ടുകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ നമ്മള് പിന്നെ കല്യാണി കളവാണി എന്നാണ് അതിലൊരു നല്ല പാട്ട്. പിന്നെ പ്രവാചകന്മാരെ പറയൂ, പ്രകാശ മകലയാണോ, അഗ്നിപർവ്വതം പൊകഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രത്യേകത ഉള്ള. അതെ അതെ, സത്യന്റെ അവസാന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഷീല ഒക്കെ ഉണ്ടായിരുന്നു. പഴയ പടമാണ്, കാരണം ഈ പടത്തിന്റെ ചില ഈ പാട്ടിന്റെ ചിത്രീകരണമൊക്കെ സത്യൻ മരിച്ചതിന് ശേഷമാണ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്മാരെ പറയൂ എന്ന് പറയുമ്പോൾ സത്യൻ പാലത്തിലൂടെ വെറുതെ നടന്നു പോകുന്നൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ പാട്ട് പാടുന്നതായി കാണിക്കുന്നില്ല. ആ കാലത്ത് 71-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ്. 71 ജൂൺ 15-നാണല്ലോ അദ്ദേഹം ഇവിടെ പറയുന്നത്, സത്യൻ.

0: അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായില്ല, എന്താ ചോദിച്ച? എന്റെ പേരോ? എന്റെ പേര് എം വി ശശികുമാർ. തകഴി ശിവശങ്കരപിള്ളയുടെ അതേ പേരിലുള്ള നോവലാണ് സിനിമയായിട്ട് വന്നത്, അനുഭവങ്ങൾ പാളിച്ചവർ. നമുക്കപ്പോ ആ പാട്ടിലേക്ക് പോവാം അല്ലേ?
1: എല്ലാവർക്കും വേണ്ടി.
0: ആ കെ എസ് സേതുമാധവന്റെ ചിത്രമായിരുന്നു.
1: പേര് അശ്വതി എന്നാണ് നോക്കടെ.
0: ആ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ ശോഭ മോഹൻ, കടുങ്ങല്ലൂരിൽ നിന്ന്.
0: ഓ, ആലുവ അടുത്തുനിന്ന് അല്ലേ?
1: അതെ
0: നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അടുത്താണോ?
1: അതെ, ഞാൻ ആക്കുടത്തില്ലേ, ആക്കുടത്തിന്റെ സൈഡ് റോഡാണ്.
0: ആ സൈഡാണ്. ഓക്കെ.
1: ഞാൻ മണി വന്നപ്പോ സാറുമായിട്ട് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നു.
0: ആണോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല കേട്ടോ, സത്യം പറഞ്ഞു.
1: അല്ല, കൊറേ ഒരു വർഷം കഴിഞ്ഞു സാർ
0: വന്ന സമയത്തായിരിക്കാൻ, ഇങ്ങനെ ഓർമ്മയില്ല.
1: അപ്പൊ സാറ് കടുങ്ങല്ലൂർ ആലുവയിലാ താമസിക്കുന്നെന്ന് പറഞ്ഞു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് നമുക്ക്? ഇന്ന് ഇനി
1: സമയമല്ല,
0: അല്ല കുഴപ്പമില്ല, ഇന്ന് സംസാരിക്കാൻ സമയമുണ്ട്, കാരണം അടുത്ത കോളിലേക്ക് പോകാൻ പറ്റില്ല, അത്രേ ഉള്ളൂ.
1: ഏതോ ജന്മ കൽപ്പനയിൽ എന്ന് പറഞ്ഞിട്ട് പാളങ്ങൾ എന്ന സിനിമയിലേ
0: മണിചേറാൻ പാടിയ പാട്ട്.
1: അതെ.
0: പാട്ടിനെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയാമോ?
1: ഇല്ല, അങ്ങനെ അറിയില്ല, എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്.
0: വളരെ ഇഷ്ടമാണ് അല്ലേ? വാണി ചേറാൻ പാടിയ പാട്ടാണ്. അതിന്റെ കൂടെ ഒരു മെയിൽ വോയിസ് ഉണ്ട്, അത് ഉണ്ണിമേനോനാണ്. രചന പൂവച്ചൽ ഖാദർ, ജോൺസൺ. പാട്ട് രംഗത്ത് ഓർമ്മയുണ്ട് ആരാന്ന്?
1: എനിക്ക്

0: ജയഭാരതിയാണോ? ഷേർഖാൻ
1: ജയഭാരതിയല്ല, സറീന വഹാബാണ്. ആ, സറീന
0: ശരിയാ,
1: വഹാബും നെടുമുടി വേണുവും വരുന്നുണ്ട്.
0: ഞാൻ ഇന്നലെ നോക്കി വെച്ചതാ. ശരിയാ സാർ, ഞാൻ മറന്നുപോയി.
1: പാളങ്ങൾ നല്ല ചിത്രമായിരുന്നു, ഭരതന്റെ ചിത്രമായിരുന്നു. നെടുമുടി വേണുവും ഗോപിയൊക്കെ, ഭരത് ഗോപി, കൊടിയേറ്റം ഗോപി എന്നൊക്കെ പറഞ്ഞ ഭരത് ഗോപിയൊക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു.
0: ശരി, പഴയ സിനിമകളൊക്കെ കാണുമായിരുന്നു,
1: അതെ
0: പാട്ടുകളും നല്ലതായിരുന്നു പണ്ടത്തെയൊക്കെ.
1: അതെ അതെ ജോൺ പോളിൻ്റെയാണ് തിരക്കഥ.
0: ആ
1: റെയിൽവേയുടെ പശ്ചാത്തലത്തിലുള്ളൊരു

0: അതെ
1: പാട്ടിലും നല്ലതായിരുന്നു പണ്ടത്തെയൊക്കെ.
0: അതെ ജോൺ പോളിൻ്റെയാണ് തിരക്കഥ.
1: ആ
0: റെയിൽവേയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമായിരുന്നു പാളങ്ങൾ.
1: ഞാൻ ഇന്നലെ ഈ പാട്ട് നോക്കിയപ്പോ കണ്ടു ശ്രീനിവാസവും
0: അതെ
1: ഇതും കണ്ടത്.
0: ആ നല്ല പാട്ടാണ്. മാത്രമല്ല ഇതിൽ പണ്ട് ഈ ഹമ്മിങ് വരുന്ന ആ ശബ്ദം പറയാറില്ലായിരുന്നു, അത് ഉണ്ണിമേനോൻ്റെ ശബ്ദമാണ്. നമ്മൾ പറയുമ്പോൾ വാണിജ്യറാം ആലപിച്ച ഗാനം എന്ന് മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ.
1: ആ ശരി.
0: മകാനല്ലെങ്കിലും പക്ഷെ വളരെ ഒരു എന്താ പറയുന്ന ഒരു ഫീൽ തരുന്ന ഒരു പാട്ടാണ്. പാട്ട് പാടുന്ന ആളാണോ? അല്ല,
1: കർണാടക സംഗീതം പഠിക്കാൻ പോവായിരുന്നു, പക്ഷെ അതൊക്കെ
0: രണ്ടുപേരും പാടുന്നു, അപ്പോൾ നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്.
1: ലളിതഗാനം എന്തേലും പാടിയാ മതി.
0: ആ രണ്ടുപേരും പാടും, എന്നിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: വിരുന്നിനാരോ വരുമെന്നൊരു തിരുവോണ പക്ഷി ചിലച്ചു, പക്ഷി ചിലച്ചു.

0: മതി അല്ലേ, ഇത്രയും മതി. തീർച്ചയായും ഇത് ആകാശവാണിയുടെ ഉള്ള ഗാനം അല്ല അല്ലേ? സംശയമുണ്ടല്ലേ, എനിക്ക് അങ്ങനെ പരിചയത്തല്ല പാട്ട്. എന്തായാലും പാടിയത് നന്നായി. നമുക്കപ്പോൾ ഇഷ്ടഗാനത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. പെട്ടെന്ന് പറഞ്ഞോളൂ.
1: ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പിന്നെ എന്റെ അനിയത്തി കൃഷ്ണയുടെയും ബാബുവിന്റെ ഇന്നലെ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരാള് രാഹുൽ ആൻഡ് സാദി.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം. ഓക്കെ,
1: പരിചയപ്പെടാൻ പറ്റിയതും സന്തോഷം.
0: ഇഷ്ടഗാനം കേട്ടോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.

ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് സ്വാതി, തസ്ബീറ പരീദ്. ഈ പരിപാടിക്ക് വേണ്ടി സാങ്കേതിക സഹായം നിർവഹിച്ചത് കെ സി പ്രതാപ്, ശ്യാംലാൽ എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: പ്രിയ ശ്രോതാക്കളെ, ഹലോ കൊച്ചി FM ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം, കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് KIU അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്കാരം
2: സർ. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് എന്നാണ് നമ്മൾ കാർഷിക മേഖലയെ വിളിക്കുന്നത്. ഇന്നും ജനസംഖ്യയുടെ, അതായത് നമ്മൾ ഭാരതത്തിൻ്റെ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു 46% ആളുകൾ ഇന്നും കൃഷിയിൽ വ്യാപൃതരായിരിക്കുകയാണ്. എന്നാൽ കാലാകാലങ്ങളായി നമ്മുടെ കാർഷിക മേഖലയ്ക്കുള്ള ചില പ്രശ്നങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഉൽപാദനക്ഷമതയിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ കൃഷിയെ ഒരു പരമ്പരാഗത തൊഴിലായി കാണുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അത് നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്നും അത്ര വ്യക്തമായ മറുപടി പറയാനില്ലാത്ത കുറേ ആളുകളെങ്കിലും ഉണ്ടാവും. എൻ്റെ അച്ഛൻ കൃഷി ചെയ്തിരുന്നു, അല്ലെങ്കിൽ മുത്തച്ഛൻ കൃഷി ചെയ്തിരുന്നു, അവർ ചെയ്തത് ഞാനും ഇന്ന് ചെയ്തു വരുന്നു. പലരും കൃഷിയെ ഒരു നന്മയായിട്ടൊക്കെയാണ് കാണുന്നത്. കൃഷിയിൽ നിന്ന് ഞാൻ ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്ന ആളുകൾ ഇന്നും കുറവാണ്. എന്നാൽ ഇതിനെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കൃഷി എന്ന് പറയുന്നത് അങ്ങനെ കേവലം മണ്ണിൽ പണിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആധുനിക സാങ്കേതിക വിദ്യ, പുത്തൻ ബിസിനസ് ആശയങ്ങൾ, ഇതെല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു സംരംഭകത്വ മേഖല കൂടിയായി മാറിയിരിക്കുകയാണ് കൃഷി. ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്ന് നാം ഈ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത്. അത്തരം കാർഷിക മേഖലയിലെ സംരംഭങ്ങൾക്ക് വളരെ വലിയൊരു പിന്തുണ നൽകി വരുന്ന ഒരു സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ. എങ്ങനെയെല്ലാം ഈ ഇൻക്യുബേറ്ററിൻ്റെ സേവനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്നു, കൃഷിയിലൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെല്ലാം സേവനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നെല്ലാമാണ് ഇന്ന് നാം ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ അങ്ങയോട് ചോദിച്ചുകൊള്ളട്ടെ, ഈ സംരംഭം എന്ന് പറയുന്ന ഒരാശയം അത് വളരെ കാലങ്ങളായി നാം ചർച്ച ചെയ്തു വരുന്ന ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഒരു കാർഷിക സംരംഭം എന്ന് പറയുന്ന ആശയത്തിന് എന്തെല്ലാം രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്?
3: തീർച്ചയായിട്ടും അഖില് തുടങ്ങിയത് തന്നെ ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൃഷി ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കൃഷിയെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭാഗമാക്കി മാറ്റാം, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് എന്നുള്ള രീതിയിൽ അതിനെ കാണണം. അപ്പോൾ അഗ്രികൾച്ചറിനെ നമ്മൾ അഗ്രി ബിസിനസ് എന്നുള്ള രീതിയിൽ കാണണം. അപ്പോൾ അഗ്രി ബിസിനസ്സായിട്ട് കാണുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം, പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിക്കാനുള്ള അങ്ങോട്ടുള്ള നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്നു, ഇൻപുട്സ് എന്തൊക്കെയാണ്, അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതിനതിൻ്റെ നമ്മൾ അതിലുള്ള സാമ്പത്തിക ഭദ്രത, നമ്മൾ അങ്ങോട്ട് പോകുന്നത് കുറയ്ക്കും വേണം, ഇങ്ങോട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് കൂട്ടാനും നോക്കണം. അപ്പോൾ അതാണ് അഗ്രി ബിസിനസ്സിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ട പുത്തൻ ആശയങ്ങൾ, അതിപ്പോൾ റോ മെറ്റീരിയൽ, ആദ്യം വേണ്ടത് വിത്താണ്. വിത്ത്, നല്ല ക്വാളിറ്റിയുള്ള വിത്ത് മുതൽ അതിൻ്റെ

0: മണ്ണില്ലാ കൃഷി രീതി, അല്ലെങ്കിൽ പൊസിഷൻ ഫാമിങ്, IoT, റോബോട്ടിക്സ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം കൂടുതൽ കൊയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം, ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാർക്കറ്റിങ്, അതിൻ്റെ ബ്രാൻഡിങ്, ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള കാർഷിക മേഖലയിലെ നമുക്കൊരു എന്താ പറയുക ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ കാർഷിക മേഖലയിലുള്ള എല്ലാ നൂതനമായിട്ടുള്ള ആശയങ്ങൾ, അതിനെക്കുറിച്ച് കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിനുവേണ്ട പ്രായോഗിക പരിശീലന കളരി നൽകാനുമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള പരിശീലനം മാത്രമല്ല, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും കൂടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റാഫ്റ്റാർ പ്രോഗ്രാം എന്ന് പറഞ്ഞു, ഇപ്പോൾ റാഫ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഹിന്ദി വാക്കാണ്, എന്നുവെച്ചാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കർഷകൻ്റെ വരുമാനം കൂട്ടാനുള്ള പദ്ധതികൾ എന്നുള്ള രീതി ഒരർത്ഥം മാത്രമേ റാഫ്റ്റാർ പ്രോഗ്രാമിനുള്ളൂ. അതിപ്പോൾ ജലസേചനമായിക്കോട്ടെ, പിന്നെ വളം കൊടുക്കുന്നതായിക്കോട്ടെ, ഡ്രോൺ ടെക്നോളജി ആയിക്കോട്ടെ, ഇതെല്ലാം കാർഷിക മേഖലയിലുള്ള എല്ലാ നൂതനത്വത്തിനും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ ഫെസിലിറ്റി ഉണ്ട്. അത് നമ്മളുടെ കൂടെ എന്നും കർഷകരുടെ കൂടെ ഉണ്ട്.
1: ഇനി അങ്ങ് പറഞ്ഞു വന്നത് ഒന്നുകൂടെ ഒന്ന് വിശദമാക്കാമോ? ഒരു സാധാരണ കർഷകന് തൻ്റെ ഒരു ആശയം, തൻ്റെ പക്കലുള്ള ഒരു ആശയം സംരംഭമാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള എന്തെല്ലാം സഹായമാണ് നമ്മുടെ ബിസിനസ് ഇൻക്യുബേറ്റർ നൽകുന്നത്?
0: അവരുടെ മനസ്സിലുള്ള ആശയം എന്താണെങ്കിലും, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്താണെങ്കിലും അവർക്ക് കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൽ വരാം. ആ ആശയത്തെ ഒരു പ്രോട്ടോടൈപ്പാക്കി മാറ്റാനും അതിന് വേണ്ട മെൻറ്ററിങ്, അതിന് വേണ്ടിയുടെ വാലിഡേഷൻ എന്ന് വെച്ചാൽ അത് ടെസ്റ്റ് ചെയ്യാൻ, അവരുടെ മനസ്സിലുള്ള ആശയത്തിനെ ഒരു പ്രോഡക്റ്റാക്കി മാറ്റി അതിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ ടെസ്റ്റ് ചെയ്യുക, കൃഷി മേഖലയിൽ അത് ഉപയോഗിക്കുക, ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എത്രയാണ് ചെക്ക് ചെയ്യുക, അതെല്ലാമാണ് ഈ വാലിഡേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ആണെങ്കിൽ, ഫുഡ് പ്രോഡക്റ്റ്, മൂല്യവർദ്ധിത ഉൽപ്പന്നമാണെങ്കിൽ അത് എത്ര നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, എന്താണ് അതിൻ്റെ എനർജി കണ്ടൻറ്റ്, അത് ന്യൂട്രീഷ്യസ് ആണോ ശരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൽ നിന്നും കറക്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെ ആ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് അനാലിസിസ്, അതിൻ്റെ സൂക്ഷിയിരിപ്പ് കാലാവധി, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണമേന്മ ടെസ്റ്റ് ചെയ്യുക, എത്ര നാൾ വരെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ ലേബലിംഗ്, അതിൻ്റെ പാക്കേജിങ്, ഇതെല്ലാം ഒരു പ്രോഡക്റ്റിനെ കൊമേഴ്ഷ്യലി മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ട എന്തെല്ലാം സാധ്യതകൾ അവർക്ക് വേണോ, ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് നെറ്റ്വർക്കിംഗ് വേണോ, ഇതെല്ലാം നമുക്ക് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൽ നിന്ന് ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം പുറമേ അവരൊരു പുതിയ ആശയമാണെങ്കിൽ ആ ആശയത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി കൂടെ ഉണ്ട്. അത് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ കഴിഞ്ഞ 7 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ഏകദേശം 14.5 കോടി രൂപ, ഏകദേശം 117 കാർഷിക സംരംഭങ്ങൾക്കായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ അപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ മീൻസ് അതിൻ്റെ വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ കഴിഞ്ഞ മാസം 16 മുതൽ ഈ മാസം മെയ് മാസം 16 വരെയാണ് നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, ഇമെയിലായിട്ട് അപ്ലൈ ചെയ്യാം, അതിനൊക്കെയുള്ള ഡീറ്റെയിൽസ് കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ഒന്നുകിൽ ഗൂഗിൾ ഫോം വഴി അവർക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അയക്കാം, അതല്ലെങ്കിൽ PDF ഫോമാറ്റിൽ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് തപാൽ വഴി അയക്കാം. ഏത് രീതിയിൽ അവർ അയക്കുകയാണെന്നുണ്ടെങ്കിലും മെയ് മാസം 16 വൈകുന്നേരം 4 മണിയാണ് നമുക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3 തരത്തിലുള്ള അപ്ലിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് KU PACE എന്ന് പറയും. KU PACE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുത്തൻ സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ അവരൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബിൽഡിംഗ് കെട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കേണ്ടി വരും, ലേത്ത് മെഷീനോ ഡ്രില്ലിംഗ് മെഷീൻ, പൗഡറിംഗ് മെഷീൻ, പാക്കേജിംഗ് മെഷീൻ. അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിനെ കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കാൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് PACE പദ്ധതി. അതുപ്രകാരം 25 ലക്ഷം രൂപയാണ് സാമ്പത്തിക സഹായം കൊടുക്കുന്നത്. രണ്ടാമത്തെ പദ്ധതി KU RAISE എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അപ്പോൾ ഈ RAISE എന്ന് പറഞ്ഞ പദ്ധതി വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു പദ്ധതി ഉണ്ട്. വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞവർക്കും, ഇനി അതിന് കേട്ട് കഴിഞ്ഞാൽ തോന്നും വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ, അങ്ങനെയില്ല. വിദ്യാർത്ഥി ജീവിതം അല്ലെങ്കിൽ 10-ാം തരം തോറ്റ ആളുകളാണെങ്കിലും, സ്കൂളിൽ പോവാത്ത ആളുകളാണെങ്കിലും, കർഷകനാണെന്നുണ്ടെങ്കിലും എല്ലാം അവർക്ക് ആശയത്തിന് കൊടുക്കുന്നതാണ് 5 ലക്ഷം രൂപ. 25 ലക്ഷം പദ്ധതി, ഞാൻ നേരത്തെ പറഞ്ഞ PACE പദ്ധതിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമേ അല്ല. ഒരു പിന്നെ 10-ാം സ്കൂളിൽ തന്നെ പോവാത്ത ആളുകൾക്കും, കർഷകനാണെന്നുണ്ടെങ്കിൽ നൂതനമായിട്ടുള്ള ആശയം, പുത്തൻ ആശയങ്ങളായിരിക്കണം. ആശയത്തിൻ്റെ പുതുമയാണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപേക്ഷകൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ പ്രായത്തിനോ യാതൊരു പ്രശ്നങ്ങളുമില്ല.

0: അവർക്ക് അപ്ലൈ ചെയ്യാം, ആർക്കും വേണമെങ്കിൽ. അപ്പോൾ രണ്ട് തരത്തിലെന്നാണ് ഞാൻ പറഞ്ഞു. ഒന്ന് പേസ് എന്ന് പറഞ്ഞത് വിപുലീകരിക്കാൻ വേണ്ടി 25 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ആശയങ്ങൾ കൈമുതലായിട്ട് അപ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവും, ഓക്കെ എനിക്ക് പുതിയ തെങ്ങ് കയറാനുള്ളൊരു പുതിയ മെഷീൻ ഉണ്ടാക്കണം, അടയ്ക്ക പറിക്കാനുള്ളൊരു പുതിയ മെഷീൻ ഉണ്ടാകണം, അടയ്ക്ക പൊളിക്കാൻ ഒരു മെഷീൻ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളെ ഒരു പ്രോട്ടോടൈപ്പാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. ആ 5 ലക്ഷം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 4 ലക്ഷം. നാച്ചുറലി സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്, വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് 4 ലക്ഷം? വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം എന്ന് പറയാൻ അവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല, ലൈസൻസിങ് ആവശ്യമില്ല. അവർ വിദ്യാർത്ഥി എന്നുള്ള അവരുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ ഹെഡിൻ്റെ എന്താ പറയുക റെക്കമെൻഡേഷൻ ലെറ്റർ മാത്രമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവർക്ക് 4 ലക്ഷം രൂപ. പക്ഷേ 5 ലക്ഷം മറ്റുള്ളവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞവർക്കോ കോളേജിൽ പോവാത്തവർക്കോ വിദ്യാഭ്യാസ സ്കൂളിൽ പോവാത്തവർക്കോ ഒക്കെ കൊടുക്കുന്ന 5 ലക്ഷമാണ് ആശയത്തിന്. പക്ഷേ അവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്.
1: ധാരാളം ആളുകൾ ഇതിനകത്തേക്ക് അപേക്ഷിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങ് പറയുകയുണ്ടായി ആശയം നൂതനമായിരിക്കണം എന്നുള്ളത്. അതുകൂടാതെ മറ്റെന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വരുന്ന അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക?
0: വളരെ നല്ല ചോദ്യം. ഞങ്ങൾക്ക് ഏകദേശം ഒരു വർഷം നമുക്ക് ഏകദേശം 500-നും 600-നും ഇടയ്ക്കൊക്കെ അപ്ലിക്കേഷൻ, ഒരു തവണ 500-600 ക്രോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ അന്ന് ആളുകൾക്ക് ആശയം ഇങ്ങനെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ആശയങ്ങൾ കൂടുതലുള്ള സമയമായിരുന്നു. അപ്പോൾ 600 അപ്ലിക്കേഷനിൽ നിന്ന് ഞങ്ങളൊരു 40 കുറയ്ക്കും. അപ്പോൾ ഈ 40 കുറയ്ക്കണമെങ്കിൽ 4 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്നാമത്തെ മാനദണ്ഡം ഞാൻ അതേ പറഞ്ഞു, പുതുമ. പുതുമയ്ക്കാണ് 30 മാർക്ക്. മീൻസ് സെലക്ഷനുള്ള മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നൂതനത്വമാണ്. അപ്പോൾ പുതുമ, എന്ത് പുതുമയാണുള്ളത്? ഇപ്പോൾ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്, ഇന്ന് നിലവിലുള്ള ഉൽപ്പന്നത്തിൽ നിന്നും വിഭിന്നമായിട്ട് എന്ത് പ്രോഡക്റ്റാണ് എന്നുള്ളത്.
1: നമുക്ക് ഒരു കോൾ ഉണ്ട്, നോക്കാം ആരെന്ന്.
2: ഹലോ
1: ഹലോ, കൊച്ചി എഫ് എം ആണ്, ആരാ വിളിക്കുന്നത്?
2: എന്റെ പേര് മിനു എന്നാണ്, ഞാൻ വയനാട് നിന്നാണ് വിളിക്കുന്നത്.
1: ശരി,
2: ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു.
0: ചോദിച്ചോളൂ.
2: ഓക്കെ, ഈ ഗ്രാന്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞുതരാവോ? അതേപോലെ ഈ അപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞിട്ട് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാന്റിന് വേണ്ടി സെലക്ട് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് വിശദമാക്കിയാല്.
0: താങ്ക് യു. വളരെ, ഞങ്ങളതാണ് ഞങ്ങളത് ചോദിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ, എന്തിൻ്റെ പേരിലാണ്, എന്തായിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന്. അപ്പോൾ വളരെ നല്ല ചോദ്യം. അപ്പോൾ ഇത് നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. നിങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് 4 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന് പുതുമ. പുതുമ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് പുത്തൻ ആശയമായിരിക്കണം. അതാണ് ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താ പറഞ്ഞാൽ മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം, അത് കൊമേഴ്ഷ്യലായിട്ട് അതിൻ്റെ സ്കെയിലബിലിറ്റി, ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ സ്കെയിലബിൾ ആക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വാണിജ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഈ ഗ്രാൻറ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ. മൂന്നാമത്തെ ക്രൈറ്റീരിയ, കർഷകരുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയകളായിരിക്കണം. കർഷകന് ഉപകാരമുണ്ടാവണം. എന്നുവെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ഒന്നുകിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കർഷകൻ വാങ്ങിക്കേണ്ടതായിരിക്കണം, അല്ലെങ്കിൽ കർഷകൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കണം. ഈ രണ്ട് രീതിയിൽ കർഷകനുമായിട്ട് ബന്ധമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് നമ്മൾ ഈ ഗ്രാൻറ് കൊടുക്കുന്നത്. ഏറ്റവും അവസാനത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായിട്ടുള്ള മാർഗങ്ങൾ, അപ്പോൾ അതാണ് 4-ാമത്തെ ക്രൈറ്റീരിയ. അപ്പോൾ ഈ 4 മാനദണ്ഡങ്ങൾ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ അതിനകത്ത് അപ്ലിക്കേഷൻ്റെ അപേക്ഷകളുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അപ്ലിക്കേഷൻ ഫോമുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ആധാർ, നിങ്ങൾക്ക് ആധാർ വേണം, നിങ്ങൾ 18 കഴിഞ്ഞിരിക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് പുതുമ എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ആശയത്തിൻ്റെ പുതുമ എന്താണെന്ന് പറയണം. കർഷകന് ഈ ടെക്നോളജി, ഈ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ കർഷകനുണ്ടാവുന്ന ലാഭം എന്താണെന്ന് പറയണം. അതിന് ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട, അതെന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. അതിനകത്ത് എഴുതാനുള്ള അപേക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളെ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റി മാത്രമാണ് അതിനകത്ത് കൊടുക്കേണ്ടി വരുന്നത്, അതും ആധാർ ഐ ഡി. ഓക്കെ, മിനുവിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ മിനു, താങ്ക് യു. സർ, ഈ കോൾ വരുന്നതിന് കുറച്ച് മുൻപായിട്ട് അങ്ങ് പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഇൻക്യുബേറ്റർ അവർക്ക് നൽകുന്ന, സംരംഭകർക്ക് നൽകുന്ന ഒരു സാമ്പത്തിക പിന്തുണയെക്കുറിച്ച്. അതൊരു ഗ്രാൻ്റ് ആണെന്നും അങ്ങ് പറയുകയുണ്ട്. അത് ഗ്രാൻ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് അവർക്ക് അവരിലേക്ക് ആ തുക എത്തിക്കുക? അത് അവർ തിരിച്ചടക്കേണ്ടതാണോ? എന്നെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ സംശയം വന്നേക്കാം. അത് ഗഡുക്കളായിട്ടാണോ, എങ്ങനെയാണ്, അതൊന്ന് വിശദമാക്കാമോ?
0: വളരെ നല്ല ചോദ്യം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ഗ്രാൻഡ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഗിഫ്റ്റാണ്, ഇതൊരു സമ്മാനമാണ്.

0: ാണ് അപ്പൊ ഈ സമ്മാനം ആയതുകൊണ്ടാണ് ഇത്രയും സെലക്ഷൻ പ്രൊസീജിയർ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളത്. എല്ലാവർക്കും നമുക്ക് 25 ലക്ഷം കൊടുക്കാൻ പറ്റില്ല, അതുമാതിരി തന്നെ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ പ്രൊസീജിയർ ഈ 400-500 അപേക്ഷകരിൽ നിന്ന് നമ്മൾ 40 പേരിലേക്ക് നമ്മൾ സെലക്ഷൻ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ 4 മാനദണ്ഡം പറഞ്ഞു: പുതുമ വാണിജ്യവൽക്കരണം, കർഷകനുമായിട്ടുള്ള ബന്ധം, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെക്നോളജീസ്, അതിനാണ് നമ്മൾ അല്ലെങ്കിൽ സുസ്ഥിരമായിട്ടുള്ള ടെക്നോളജിക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് സബ്സിഡിയല്ല, ലോണുമല്ല, ഇത് സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം 25 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷം കൊണ്ടോ ഒരു സംരംഭം നമുക്ക് നടക്കാൻ പറ്റില്ല. ചില സംരംഭങ്ങൾ നമ്മൾ 25 ലക്ഷം കൊണ്ട് സാധ്യമാണ് താനും. അപ്പോൾ ഈ 25 ലക്ഷത്തിൻ്റെ ഗ്രാൻഡിന് ഇത് ഗ്രാൻഡായിട്ടാണ് കൊടുക്കുന്നത്, സമ്മാനമായിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ 25 ലക്ഷം കൊണ്ടൊരു സംരംഭം തുടങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഗവൺമെൻറ്റിനും അറിയാം, നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് കൂടുതൽ അതിനോട് ചേർന്ന് നമുക്ക് വേണ്ട സ്കീംസ് ഉണ്ട്. നമുക്ക് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് എന്ന PMFME സ്കീമുണ്ട്, അതുമൊരു PMEGP സ്കീമുണ്ട്, പിന്നെ നമ്മളുടെ SFAC സ്മോൾ ഫാമർ അഗ്രി ബിസിനസ് കൺസോർഷ്യം സ്കീംസ് ഉണ്ട്, ഓണ്ടർപ്രനിയൽ സപ്പോർട്ടിംഗ് സ്കീംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി സെൻട്രൽ സ്റ്റേറ്റ് സ്കീംസ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴി സബ്സിഡി കിട്ടും. ഈ സബ്സിഡികളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 30 മുതൽ 35%, ചിലത് 40% വരെ സബ്സിഡി കിട്ടുന്ന സ്കീം. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നുള്ള 25 ലക്ഷം സബ്സിഡിയായിട്ട് കിട്ടുന്ന 35%, പിന്നെ ലോണുണ്ട്, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറഞ്ഞ വഴി നമുക്ക് ഒരു 6% പലിശ നിരക്കിൽ നമുക്ക് 2 കോടി വരെയാണ് ഒരു കാർഷിക മേഖലയിലുള്ള ഒരു സംരംഭമാണെങ്കിൽ നമ്മൾ ലോണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏതൊരു സംരംഭമാണെങ്കിലും, ഞാൻ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ബയോടെക്നോളജി ആയിക്കോട്ടെ, പുതിയ വളങ്ങൾ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ഇറിഗേഷൻ ആയിക്കോട്ടെ, ഡ്രോൺ ടെക്നോളജി ആയിക്കോട്ടെ, IoT റൊബോട്ടിക് സാങ്കേതികവിദ്യ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇത് എന്ത് തന്നെ ആയാലും ആ ഒരു സംരംഭം എങ്ങനെ നമുക്ക് ചെയ്യാമെന്നും ഏതൊക്കെ പിന്നെ സാമ്പത്തിക സ്രോതസ്സിനെ സംയോജിപ്പിച്ച് നമുക്കൊരു സംരംഭം തുടങ്ങാമെന്നുമാണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അല്ലാതെ ഒരു പരിശീലനം കഴിഞ്ഞ് അവരെ അവിടെ നിന്ന് ഞങ്ങൾ വിടുവല്ല. അത് ആ പരിശീലനം ഞങ്ങളുടെ തുടക്കം മാത്രമാണ്. അതിനുശേഷം പ്രായോഗിക പരിശീലന കളരിയിൽ കൂടെ അതൊരു ഇൻഡസ്ട്രി ആയിട്ട് തുടങ്ങാനും അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, അത് ഫീൽഡ് ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സംഗതികളുമാണ് നമ്മൾ ചോദിക്കുന്നത്.
1: അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഹലോ, കൊച്ചി FM ആണ്. ആരാ വിളിക്കുന്നത്?
2: എന്റെ പേര് അനന്ദു.
1: എവിടെ
2: നിന്നാണ്
1: അനന്ദു? എവിടെ നിന്നാണ്?
2: എന്റെ സ്ഥലം കണ്ണൂര്.
1: ആ ശരി, എന്താ സംശയം ചോദിച്ചോളൂ.
0: അനന്തുവിന് ഫണ്ട് അല്ലാതെ എന്ത് അസിസ്റ്റൻസ് ആണ് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ ചോദ്യം? അപ്പോ ഫണ്ട് തരിക എന്നുള്ളത് ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടിയാണ്. ഫണ്ടിനേക്കാൾ ഉപരി നിങ്ങളെ ഒരു സംരംഭകനാക്കുക എന്നുള്ളതാണ് റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം വരുന്നത് അവസാനമാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആശയങ്ങളാണ് വേണ്ടത്, നിങ്ങൾ എന്ത് ഐഡിയ തുടങ്ങണം, നിങ്ങൾക്കൊരു ട്രയൽ നടത്താൻ പറ്റുമോ, നിങ്ങൾക്കിപ്പോൾ ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാനുള്ള മാർക്കറ്റ് സ്റ്റഡീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1000 ബോട്ടിൽ ഫുഡ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ 1000 പാക്കറ്റ് ഫുഡ് പ്രോസസ്സിംഗ് പ്രോഡക്ട്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിൽഡിങ്ങോ എക്യുപ്മെൻസോ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്താണോ ഉണ്ടാക്കേണ്ടത് ആ ഉണ്ടാക്കേണ്ട സാധനം എടുത്തിട്ട് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് RTS പ്രോഡക്റ്റോ ഫുഡ് പ്രോഡക്ട്സോ എന്താണ് വേണ്ടത്, വാണിജ്യ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു 1000 പാക്കറ്റോ അല്ലെങ്കിൽ ഒരു 10,000 ബോട്ടിൽസോ ഒക്കെ ഉണ്ടാക്കി മാർക്കറ്റ് സ്റ്റഡി നടത്തി അതിലൊരു ആത്മവിശ്വാസം ഉണ്ടായതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻഡസ്ട്രി തുടങ്ങിയാൽ മതി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ആ ആശയം പുതിയതാണെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായവും കൂടെ നൽകുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരാശയം കിട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ, ലൈസൻസിങ്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഇതിനെല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ റിഫൈൻമെൻറ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്കിങ് ഇതെല്ലാം കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ ചെയ്തു തരും. അപ്പോൾ അനന്തുവിന് എന്താവശ്യം ഉണ്ടെങ്കിലും തൃശ്ശൂരുള്ള റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ വന്നാൽ മതി. ഒരു സംരംഭകനാക്കിയിട്ട് വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.
1: ശരി അനന്തു, സന്തോഷം വിളിച്ചത്.

0: അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മൾ കേവലം ഒരു നല്ല കുറച്ച് ആശയങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്കൊരു പണക്കിഴി കൊടുത്ത് തോളിൽ തട്ടിയിട്ട് ടാറ്റ പറഞ്ഞ് വിടുന്ന ഒരു പരിപാടിയല്ല. ദീർഘകാലത്തെ സുദൃഢവും ഊഷ്മളവുമായൊരു ബന്ധം നമ്മൾ വളർത്തുകയാണ് ഈ സംരംഭകനുമായിട്ട് അല്ലേ? ഇനി
1: തീർച്ചയായിട്ടും.
0: ഞാനിതിൽ അപേക്ഷിക്കുന്നു എന്നിരിക്കട്ടെ, എൻ്റെ ആശയം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്ന് പറയാമോ, ഓരോ ഘട്ടവും എങ്ങനെയാണെന്ന്?
1: അത് പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അവരെ അപേക്ഷ നമ്മൾ പറഞ്ഞു, മെയ് 16-ന് ഉള്ളിലുള്ള അപേക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ക്രീനിങ് നമ്മൾ നടത്തുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ 4 മാനദണ്ഡങ്ങളാണ്. അതിൻ്റെ പുതുമ, അതിൻ്റെ വാണിജ്യവൽക്കരണത്തിനുള്ള സാധ്യതകൾ, പിന്നെ കർഷകനുമായിട്ടുള്ള ബന്ധം, പിന്നെ അന്തരീക്ഷ മലിനീകരണം കുറയും. ഈ 4 ബേസിൽ നമ്മളതിനെ മാർക്കിട്ട് നമ്മളൊരു ഇനീഷ്യൽ സ്ക്രീനിങ് ഉണ്ട്. അതിനൊരു 10 ജഡ്ജസ് ഉണ്ട്. ആ ജഡ്ജസിൻ്റെ മാർക്ക് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് സ്ക്രീനിങ് നടത്തും. ആ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 40 പേരെ, ഏകദേശം 40 പേർ, ഏറ്റവും ടോപ്പിൽ വരുന്ന 40 പേരെ നമ്മൾ 1 മാസത്തെ പ്രായോഗിക പരിശീലന കളരിയുണ്ട്. അത് സൗജന്യമാണ്, 1 മാസത്തെ പരിശീലന കളരി. ഈ 1 മാസത്തെ പരിശീലന കളരി എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിലിരിക്കുന്നവർ, എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോവാത്ത കർഷകൻ മുതൽ എൻജിനീയേഴ്സ് ഉണ്ടാവും, MBA കഴിഞ്ഞവരുണ്ടാവും, PhD കഴിഞ്ഞവരുണ്ടാവും, പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം കഴിഞ്ഞവരുണ്ടാവും. അപ്പോൾ ഈ ഒരു വിവിധ ഗ്രൂപ്പുകളിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ക്ലാസ്സുകളാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണത്തെക്കുറിച്ചോ മെക്കനൈസേഷനെക്കുറിച്ചോ ക്ലാസ്സല്ല അവർക്ക് എടുക്കുക. അവർക്ക് എടുക്കുന്ന ക്ലാസ് ഒരു യഥാർത്ഥ സംരംഭകനാക്കാൻ എന്തൊക്കെ വേണം എന്നുവെച്ചാൽ അവരുടെ മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ ലൈസൻസിങ്, IPR എന്നുവെച്ചാൽ അവർക്ക് പലർക്കും പേറ്റൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ പേറ്റൻറ്റ് ഇല്ലാത്തവർക്ക് എങ്ങനെ പേറ്റൻറ്റ് എടുക്കുക? അപ്പോൾ അതിൻ്റെ IP ഇഷ്യൂസ്, പാക്കേജിംഗ് ഇഷ്യൂസ്. അപ്പോൾ ഒരു സംരംഭകൻ സ്കെയിലപ്പ് എങ്ങനെ അവർക്ക് സ്കെയിലപ്പ് ചെയ്യണം? ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 25 ലക്ഷം നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഈ 25 ലക്ഷത്തിൻ്റെ മേലെ അവർക്ക് വേണം ഒരു സംരംഭം തുടങ്ങണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എവിടെ നിന്നൊക്കെ പൂൾ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങാം ഷെയർ ആക്കിയിട്ട്? അപ്പോൾ ഇങ്ങനെ അവരുടെ വാണിജ്യാടിസ്ഥാനത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കൊടുക്കുക. ഇതെല്ലാമാണ് പിച്ചിങ്. എങ്ങനെ പിച്ച് ചെയ്യാം എന്ന് വെച്ചാൽ മറ്റുള്ള സംരംഭകരുടെ മുന്നിൽ പോയിട്ട് എങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്ത് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ അവരുടെ ആശയം വ്യക്തമാക്കുക എന്ന് വെച്ചാൽ വരുന്ന പല സ്റ്റാർട്ടപ്പുകൾക്കും അത് വളരെ നന്നായിട്ട് അറിയുന്നവരുണ്ടാവും. അപ്പോൾ
0: ഒരു
1: ശരി, അടുത്ത
0: കോളിന് ശേഷം നമുക്ക് അതിലേക്ക് മടങ്ങി വരാം സാർ. ഹലോ, ഹലോ,
2: ഹലോ,
0: നമസ്കാരം. ഹലോ, കൃഷിഫമാണ്. ആരാ വിളിക്കുന്നത്? ഗ്രീഷ്മ. എന്താണ് ചോദിക്കാനുള്ളത്?
2: സ്റ്റാർട്ടപ്പ് ഗ്രാൻഡിനെ കുറിച്ചുള്ള പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ഡൗട്ട് ചോദിക്കാനായിട്ടായിരുന്നു.
0: ചോദിച്ചോളൂ.
2: ഹലോ,
1: ചോദിച്ചോളൂ ഗ്രീഷ്മ, ചോദിച്ചോളൂ.
2: നമുക്ക് ഒരു പുതിയ ആശയം ഉണ്ടായിരുന്നു സാറെ, ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. പക്ഷെ നമ്മൾ കമ്പനി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല.
1: ഓക്കെ,
2: അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ?
1: നിങ്ങൾ ഗ്രീഷ്മ ഏത് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്ക് ആയിട്ടായിരിക്കും. 2 പ്രോഗ്രാമാണ് നമുക്കുള്ളത്, KU PACE എന്ന് പറഞ്ഞ പ്രോഗ്രാമും KU RAISE എന്ന് പറഞ്ഞ പ്രോഗ്രാമും. അപ്പോൾ KU PACE എന്ന് പറഞ്ഞ പ്രോഗ്രാമിനാണെങ്കിൽ 25 ലക്ഷം രൂപയാണ് നമ്മൾ റാഫ്റ്റാറിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ 25 ലക്ഷത്തിൻ്റെ ഗ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. കമ്പനി രജിസ്ട്രേഷന് ശേഷം മാത്രം, അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമാണ് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ
2: KU RAISE
1: പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. അതും ഗ്രീഷ്മ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, വിദ്യാർത്ഥിനിയാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷനും ആവശ്യമില്ല, ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാം.
2: അല്ല, നമ്മൾ വിദ്യാർത്ഥിയല്ല, നമ്മളിപ്പോ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ ഇനിയിപ്പോ ആ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും ആ സെലക്ഷൻ കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ 1 മാസത്തെ സൗജന്യ പരിശീലന കളരി നമ്മൾ നടത്തുന്നുണ്ട്. ആ സമയത്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിയണം. പേസിൽ അപ്ലൈ ചെയ്യല് കമ്പനി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോ അപ്ലൈ ചെയ്ത് ഇട്ടത് കൊണ്ട് ആവാൻ സാധ്യത കുറച്ച് കുറവാണല്ലോ. അപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ് എല്ലാ തരത്തിലും ആ പ്രോഡക്റ്റ് റെഡി ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ ആളുകൾക്കാണ് നമ്മൾ പേസിന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ 25 ലക്ഷമാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കമ്പനി ഓൾറെഡി തുടങ്ങിയ ആളുകൾക്ക് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ അത് രജിസ്ട്രേഷൻ ഉള്ളവർ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. റേസ് പദ്ധതിയിൽ നമുക്ക് രജിസ്ട്രേഷൻ തുടങ്ങുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഗ്രീഷ്മയ്ക്ക് ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റേസ് പദ്ധതിയിൽ 5 ലക്ഷം കിട്ടിയതിന് ശേഷം അത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പേസിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു സംരംഭകയ്ക്ക്

0: കിട്ടാനുള്ള മാക്സിമം തുക എന്ന് പറഞ്ഞാൽ 30 ലക്ഷമാണ്. നേരെ മറിച്ച് നിങ്ങൾ ആദ്യമേ നിങ്ങൾ പേസിനാണ് അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 25 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ആദ്യം റേസിന് അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയോ അല്ലെങ്കിൽ ഒരു സംരംഭകയോ ആണെങ്കിൽ നിങ്ങൾക്ക് ആ 5 ലക്ഷം കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് 25 ലക്ഷത്തെ പേസിനും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 30 ലക്ഷമാണ് ഗ്രാന്റ് കിട്ടുക. ഓക്കെ,
1: അപ്പൊ നമുക്ക് ഈ വർഷം റേസ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷം അടുത്ത വർഷത്തെ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാലേ സാർ?
0: കറക്റ്റ് കറക്റ്റ്, അങ്ങനെ തന്നെ. അങ്ങനെ 30 ലക്ഷം കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
1: ഓക്കെ,
2: ശരി ഗ്രീഷ്മ. അങ്ങ് പറഞ്ഞു വരികയായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ഈ ഇൻക്യുബേറ്റർ സംരംഭകർക്ക് ഒരു സുഹൃത്തും വഴികാട്ടിയും എല്ലാമായി ദീർഘകാലം അവരുടെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു വരികയായിരുന്നു.
0: നമ്മൾ എനിക്ക് സെലക്ഷൻ പ്രോസസ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു മാസത്തെ പരിശീലന കളരിയിരിക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ 40 പേരെ നമ്മൾ എടുക്കുന്നു. ആ 40 പേർക്ക് വേണ്ട ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ബ്രാൻഡിങ് മാർക്കറ്റിങ് എക്സ്പോർട്ടിങ് ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്തത് കേരളത്തിൽ കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല ഇൻക്യുബേഷൻ സെൻ്ററാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ സൈറ്റിലെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആണ് ആദ്യമായിട്ടത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തത്. പ്രത്യേകിച്ചും കാർഷിക സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വന്ന് കാണാനും അത് അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംരംഭം തുടങ്ങാനുമുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തേജനമാണ് അത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിങ്ങിനും എക്സ്പോർട്ടിങ്ങിനും എല്ലാം ഉള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആ ഒരു മാസത്തെ സൗജന്യ പരിശീലന കളരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു സെലക്ഷൻ പ്രോസസ്സ് വീണ്ടും ഉണ്ട്. ആ പ്രോസസ്സിനകത്ത് വീണ്ടും വരുന്നത് എന്ന് പറഞ്ഞാൽ നാഷണൽ എക്സ്പേർട്സ് ആണ് വരുന്നത്. IIT കാൺപൂർ, മാനേജ് ഹൈദരാബാദ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, അപ്പോൾ അങ്ങനെ പല നാഷണൽ എക്സ്പേർട്സുമാണ് അടുത്ത സ്ക്രീനിങ്ങിന്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്രാൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പിന്നെ സൗജന്യ പരിശീലന കളരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഗ്രാൻറ്റ് കിട്ടിയ ആളുകൾക്ക് വീണ്ടും അരമാസത്തെ പരിശീലന കളരി വീണ്ടും ഉണ്ട്. അവിടെ നമ്മൾ അവർക്ക് ഫോക്കസ് ചെയ്യുക മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തെ പരിശീലന കളരിയിൽ അവരെ സ്കിൽസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, അവരുടെ മീൻസ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു ബിസിനസ്സുകാരനായി മാറാനുള്ള ഒരു കോച്ചിങ്ങാണ്, ഗ്രില്ലിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ ഗ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അപ്പോൾ എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്യണം, എങ്ങനെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, അപ്പോൾ ആ തന്ത്രങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷമുള്ള അരമാസത്തെ പരിശീലന കളരിയിൽ. അപ്പോൾ ഒരു സംരംഭകൻ എങ്ങനെയായിരിക്കണം, അവർക്ക് ഉണ്ടാവുന്ന ലൂപ്പ് ഹോൾസ്, സക്സസ്ഫുൾ ആയിട്ടുള്ള സംരംഭകരെ കൊണ്ടുവന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. ഒരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു.
2: ഒരു കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. നമസ്കാരം, ഹലോ, കൊച്ചി FM ആണ്.
3: ഹലോ
2: ഹലോ, പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്? ശരി, ഡോക്ടർ KP സുധീർ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് സംശയം, ചോദിച്ചോളൂ.
3: ചോദിച്ചോട്ടെ. സാർ, നമുക്ക് ഈ സ്കീമിൽ ഒന്നിൽ കൂടുതൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും, വളരെ നല്ല ചോദ്യം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും നമുക്ക് ഒരു ഐഡിയ ഒന്നും ആവണമെന്നില്ല, പല ആശയങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ ആശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിന് ഗ്രാൻഡ് കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
3: ഓക്കെ ഓക്കെ സർ. അതുപോലെ ഒരു ഒരു സംശയം കൂടിയുണ്ട്, ഈ വനിതകൾക്ക് എന്തെങ്കിലും അതിൽ പ്രത്യേക ആനുകൂല്യങ്ങളോ മറ്റോ?
0: വനിതകൾക്ക് നമ്മൾ എപ്പോഴും വനിതകൾ ഒരു ഇൻക്ലൂസീവ്നെസ്സിന് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വനിതകൾക്ക് ഒരു ഒരു എന്താ പറയുക, സെലക്ഷൻ പ്രോസസ്സിൽ തീർച്ചയായിട്ടും ഒരു നമ്മളൊരു ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും, നിങ്ങളെ കൺസിഡർ ചെയ്യും. പക്ഷേ എന്നാലും ആശയങ്ങളിൽ നമ്മളെ ക്രൈറ്റീരിയക്കകത്ത് വനിതയാണോ പുരുഷനാണോ എന്നുള്ളതില്ല. പക്ഷേ എന്നാലും ഒരേ ലെവലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു എന്താ ഒരു ഫോക്കസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വനിതാ സംരംഭകർക്ക്. പക്ഷേ സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സെലക്ഷൻ പ്രോസസ്സിനകത്ത് 4 ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അത് പുത്തൻ ആശയങ്ങൾക്ക്, പുതുമയ്ക്ക്, 2 വാണിജ്യവൽക്കരണത്തിനുള്ള സ്കോപ്പ്, പിന്നെ കർഷകനുമായിട്ടുള്ള ബന്ധം, പിന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യ. ഈ 4 ടെക്നോളജിയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വനിതകൾ വരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വനിതകൾക്ക് നമ്മൾ ഊന്നൽ കൊടുക്കും സെലക്ഷൻ പ്രോസസ്സിൽ. ഓക്കെ,
3: അപ്പോൾ
0: ഓൾ ദി ബെസ്റ്റ്.
2: ശരി, നമ്മുടെ ഈ പരിശീലന പരിപാടി കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു സംരംഭകരെ നമ്മൾ വാർത്തെടുത്തിരിക്കുകയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ 40 പേരിലേക്ക് നമ്മൾ ആദ്യം പരിശീലനം കൊടുക്കുന്നുണ്ടോ, ഈ 40 പേർക്കും നമുക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ പറ്റണമെന്നില്ല.

0: പക്ഷേ 40 പേർക്ക് വരെ ഒരു സംസ്ഥാനത്തിന് കൊടുക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ 40 പേരെ സെലക്ട് ചെയ്യുന്നത്. ഈ 40 പേരെ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെയും അടുത്ത സ്ക്രീനിങ് പ്രോസസ്സിലെല്ലാം പുറത്താവണം എന്നില്ല. ഈ സ്ക്രീനിങ് പ്രോസസ്സ് കഴിഞ്ഞ് 40 പേരെ എടുക്കാം. ഈ 40 പേരും വളരെ നന്നായിട്ട് അവരുടെ പ്രോഡക്റ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് നോവലാണെന്ന് അവർക്കെല്ലാം, പാനലിസ്റ്റുകൾക്കെല്ലാം തോന്നുന്നു. വെച്ചാൽ 40 പേർക്കും ഗ്രാൻറ് കിട്ടാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 40 പേരെ നമ്മൾ ഇനീഷ്യൽ പ്രോസസ്സിലെടുക്കുക. 40 പേരെ എടുക്കാം. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ 40 പേരെ പ്രസൻറ്റ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾക്ക് മാക്സിമം കിട്ടിയിരിക്കുന്ന 20 പേരെ. എന്ന് വെച്ചാൽ ഒരു ബാച്ചിൽ 40 പേരിൽ 20 പേർക്കാണ് മാക്സിമം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് തന്നെ വലിയ റേറ്റാണ് ഇന്ത്യയിൽ നോക്കുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച 50 സ്റ്റാർട്ടപ്പുകളെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിജിയുടെ അടുത്ത് നമ്മൾ ഡിസ്കഷന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിട്ടിട്ടുള്ള ഡിസ്കഷന് വേണ്ടി. അത് അതിന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള 5 സ്റ്റാർട്ടപ്പുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് പല മേഖലയിൽ നിന്നാണ് അവർ തിരഞ്ഞെടുത്തത്. അവർ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്ന, അവിടെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത് തന്നെയാണ്, അവരുണ്ടാക്കുന്ന റവന്യൂ എത്രമാത്രം ലാഭം ഉണ്ടാക്കി, പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് എത്ര അടച്ചിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടുള്ള സെലക്ഷനിൽ നമ്മളുടെ ഇപ്പോൾ തെങ്ങോലയിൽ നിന്നും സ്ട്രോ ഉണ്ടാക്കുന്ന ഒരു സംരംഭകൻ നമ്മളെ ഇവിടുന്ന് സെലക്ട് ആയിപ്പെട്ടു. പിന്നെ അതുമാതിരി തന്നെ നമ്മളെ ഇവിടുന്നുള്ള ഈ തവിടിൽ നിന്നൊക്കെ പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സംരംഭം എന്ന് വെച്ചാൽ അത് സസ്റ്റൈനബിൾ ടെക്നോളജി എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ ബനാന ചിപ്സ്, നമ്മളെ നാടൻ ചക്കയുടെ ചിപ്സും കായയുടെ ചിപ്സും ഫ്ലേവേർഡായിട്ട്, ഇപ്പോൾ നമ്മൾ ലേസൊക്കെ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ചിപ്സ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ഒരു മാനസ് മധു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംരംഭം ചെയ്യുന്ന ഒരു ഡോക്ടർ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു സംരംഭം ഉണ്ടായിരുന്നു അത്. പിന്നെ ചക്കയുടെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉണ്ടാക്കുന്ന ചക്ക കുരു എന്ന് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ഉണ്ടാക്കുന്ന ഒരു വനിതാ സംരംഭക വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇത്തരത്തിലുള്ള അതുമാതിരി തന്നെ നമ്മൾ മില്ലറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള മില്ലറ്റ് ഫ്ലേക്സ് ഉണ്ടാക്കിയ സംരംഭം. അപ്പോൾ അങ്ങനെ ഒരു 5 പേരെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും നല്ലൊരു മേജർ ഷെയറാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം കൃഷി മന്ത്രാലയം 6 പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തും കേരളത്തിൽ നിന്നുള്ള 6 സംരംഭകരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും നമ്മളെ ഇപ്പോൾ കശുമാങ്ങൻ്റെ കാഷു സ്പ്രൗട്ട്സ് എന്ന് കശുവണ്ടിയുടെ സ്പ്രൗട്ട് മുളച്ച് വരുന്ന സ്പ്രൗട്ടിൽ നിന്നും പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു സംരംഭകന് അതിനകത്ത് നിന്ന് കിട്ടി. അതുമാതിരി തന്നെ നമ്മളെ കപ്പ അല്ലെങ്കിൽ നമ്മൾ മരച്ചീനിയുടെ സ്റ്റാർച്ച്, അതിൻ്റെ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ സ്റ്റാർച്ച് മുക്കില്ലേ, നമ്മളിപ്പോൾ ക്ലോത്ത്സ് അല്ല, അപ്പോൾ നമ്മളെ മുണ്ട് അല്ലെങ്കിൽ ഷർട്ട്, അപ്പോൾ അത് സ്റ്റാർച്ച് ഇപ്പോൾ നമ്മൾ മുക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റാർച്ചിൽ മുക്കുകയാണ്. അപ്പോൾ വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ ആ സ്റ്റാർച്ച് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർച്ച് നമ്മൾ അയൺ ചെയ്യുന്നതിൻ്റെ മുന്നേ, ജസ്റ്റ് മുന്നേ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു വനിതാ സംരംഭക ഉണ്ടായിരുന്നു, വിനീത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം നല്ല പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റി. അതുമാതിരി മില്ലറ്റിൻ്റെ ഫ്ലേക്സിൻ്റെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇത്തരം ഈ സംരംഭകർക്കുള്ള നാഷണൽ ലെവലിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് നമ്മളെ കൊച്ചു കേരളത്തിൽ നിന്നാണ്, ആലപ്പുഴയിൽ നിന്ന്. അപ്പോൾ നമ്മളത് ഡ്രോൺ ബേസ്ഡ് ആയിട്ട് ഫ്യൂസിലേജ് എന്ന് പറയും, അതും കേരള കാർഷിക സർവകലാശാലയുടെ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പുകൾ വളരാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെല്ലാം ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആദ്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പോളിസി ഉണ്ടാക്കിയിരിക്കുന്ന കേരള സംസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു എഡ്ജ് നമുക്ക് ഓൾറെഡി ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാർട്ടപ്പ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, ഒരു കേരള സ്റ്റാർട്ടപ്പ് പോളിസി ഉണ്ട്, പിന്നെ നിരവധി ഇൻക്യുബേഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ അതിന് ഏകദേശം 15 ഇൻക്യുബേഷൻ സെൻ്ററുകൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൃഷിക്ക് വേണ്ടി മാത്രമുണ്ട്. കൃഷി അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഉണ്ട്. പക്ഷേ ഇത്രയും ഇൻക്യുബേഷൻ സെൻ്റർ, 15 ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം കൊടുക്കാനുള്ള സംവിധാനം കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ മത്സ്യ മേഖലയിലുള്ള സംരംഭകത്വ സാധ്യതകൾക്കാണെങ്കിലും മൃഗസംരക്ഷണ മേഖലയിലുള്ള സംരംഭകത്വ സാധ്യതകൾക്കും എല്ലാം ഗ്രാൻറ്റ് കൊടുക്കുന്നത് കേരള കാർഷിക സർവകലാശാലയാണ്. ഇപ്പോൾ ഫിഷറീസ് സർവകലാശാലയും വെറ്റിനറി സർവകലാശാലയും ഉണ്ടെങ്കിലും ഈ മേഖലയിലുള്ള നൂതനമായ ആശയങ്ങൾക്ക് ഗ്രാൻറ്റ് കൊടുക്കണമെങ്കിൽ അവരിപ്പോൾ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഒട്ടും വൈകിക്കരുത്. ഈ മാസം 16 വൈകുന്നേരം 4 വരെ അതിനുള്ള സമയമുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ മത്സ്യമേഖലയായിരിക്കും, ചിലപ്പോൾ പിന്നെ നമ്മളെ കൊഞ്ച് കൃഷിക്കായിരിക്കും, അല്ലെങ്കിൽ കല്ലുമ്മക്കായ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി, എന്തെങ്കിലും പുതുമ വേണം. അല്ലാതെ സാധാരണ രീതിയിൽ ഇപ്പോൾ കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പിന്നെ ഞണ്ട് കൃഷിക്കോ ഒന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും പുത്തൻ രീതിയിലുള്ള കൃഷി രീതി കൊണ്ടുവരികയാണെങ്കിൽ ചെയ്യാം. ചോദിച്ചോളൂ.
1: അടുത്ത ഒരു കോൾ വന്നിട്ടുണ്ട് നമുക്ക്. നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ്?
2: എറണാകുളം ജില്ലയിൽ നിന്ന്. കാക്കനാട്.
1: എന്താണ് ഇന്ന് ഈ പരിപാടിയിൽ ചോദിക്കാനുള്ളത്?

0: മറ്റേ മറ്റേ തൊഴിൽ രംഗത്ത് നമുക്ക് ഈ ഈ വാഹനങ്ങളൊക്കെ മേടിക്കാനോ ഇതിന്റെ കിട്ടുമോ, മറ്റേ സ്ഥലം വാങ്ങിക്കാനോ കിട്ടുമോ അറിയാൻ വേണ്ടിയാ.
1: സ്ഥലം വാങ്ങിക്കാൻ ഈ പദ്ധതി വഴി കിട്ടില്ല, പക്ഷെങ്കിലും നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റീഫർ വാൻസ് എന്ന് വെച്ചാൽ തണുപ്പുള്ള സാധനങ്ങൾ, നമ്മൾ പഴം പച്ചക്കറിക്കാണല്ലോ, നമ്മൾ കൃഷിയാണ് ഇവിടുന്നത്തെ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളിപ്പോ പിന്നെ നമ്മൾ വയനാട്ടിൽ നിന്നും എറണാകുളത്തേക്ക് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുവരാനുള്ള റീഫർ വാൻസ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴിയുള്ള SHM ഫണ്ട് വഴിയുള്ള ശീതീകരിച്ച വണ്ടികൾ, ശീതീകരണി അടക്കമുള്ള വണ്ടികൾ വാങ്ങിക്കാനുള്ള സബ്സിഡി ഉണ്ട്. 40% സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ബന്ധപ്പെടണം. ഇവിടെ നമ്മൾ ഇന്നത്തെ നമ്മളെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിലുള്ള പുത്തൻ സംരംഭങ്ങൾ എങ്ങനെ തുടങ്ങാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ വരെ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് കാർഷിക സർവകലാശാലയിൽ നിന്ന്. അതാണ് ഇന്നത്തെ നമ്മളെ ചർച്ചാ വിഷയം കേട്ടോ. പക്ഷേ നിങ്ങൾ വണ്ടി വാങ്ങിക്കാനുള്ള വണ്ടി വാങ്ങി ശീതീകരിച്ച വണ്ടികൾ വാങ്ങിക്കാൻ കൃഷി ഡിപ്പാർട്ട്മെന്റിന് SHM വഴി കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു
2: വിളിച്ചത്. ഹലോ, കാർഷിക മേഖലയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന,
3: എന്റെ പേര് മേഘ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു,
1: ചോദിച്ചോളൂ.
3: സാർ, ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, പക്ഷെ അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ആ ഐഡിയക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് നമ്മൾ ഇറക്കുകയാണെങ്കിൽ റേറ്റിന് ഫണ്ട് അവൈലബിൾ ആണോ?
1: ഓക്കെ, അപ്പോൾ നിങ്ങൾ ആശയം മനസ്സിലായി തന്നെ. ആ പ്രോഡക്റ്റ് നമ്മളെ ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ അല്ല അല്ലേ, ഒരു പുത്തൻ ആശയമാണ്. അപ്പോൾ നിങ്ങൾ ആ പ്രോഡക്റ്റിനെ, പുറത്തുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മളുടെ കേരള കണ്ടീഷനിലും അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷനിലും അതിനെ മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അതുകൊണ്ടുള്ള മെച്ചം എന്താണ്, നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് പുതുമയുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ആ പ്രോഡക്റ്റ് കൊണ്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് പക്ഷേ നിങ്ങൾ ശ്രീലങ്കയിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ കൊണ്ടുവന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഇപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ കിട്ടില്ല. പക്ഷേ കേരളത്തിൽ നിന്നോ ഉള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങിച്ചിട്ടാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മളെ കർഷകന് ഉപകാരം ഉണ്ടാവണം. നിങ്ങളൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ, അതിപ്പോൾ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും കപ്പയാണെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കണം. അല്ലാതെ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റ് ഇറക്കുമതി ചെയ്തിട്ട് ആ ആശയത്തിലുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാൻഡ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ആശയം പുറത്തുള്ളതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളുടെ നാട്ടിലുള്ള പ്രോഡക്റ്റിലേക്ക് ആക്കി നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അത് ഇറക്കുന്നതിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ,
2: ശരി, സന്തോഷം വിളിച്ചത്.
4: ഹലോ,
2: ഹലോ,
4: ഹലോ, എന്റെ പേര് രശ്മി, ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്.
2: ശരി രശ്മി, എന്താണ് സംശയം?
4: സാർ, എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഗ്രാന്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഐഡിയയുടെ കൂടെ നമ്മൾ അതിന്റെ ഡെമോൺസ്ട്രേഷൻ, അതായത് പ്രൊഡക്റ്റുമായിട്ട് വരണോ, എങ്ങനെയാണ് നമ്മൾ, എന്തൊക്കെ തയ്യാറെടുപ്പോട് കൂടിയാണ് വരണ്ടതെന്നാണ്.
1: ഓക്കെ രശ്മി, അപ്പോൾ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലൊന്നും വേണ്ട, നിങ്ങൾ ഓൺലൈനായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഈ അപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ സ്ക്രീനിങ്ങിനകത്ത് നമ്മൾ ഓൺലൈനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ നേരിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി പ്രോഡക്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ ആ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ വലിയൊരു മെഷീനാണെങ്കിൽ നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എല്ലാം നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്ന്, എന്നുവെച്ചാൽ സിംഗിൾ ടേക്ക്, അത് നമ്മൾ പറയും എങ്ങനെ വീഡിയോ എടുക്കണം എന്ന്, എന്നുവെച്ചാൽ എഡിറ്റിംഗ് ഇല്ലാതെ, എന്നുവെച്ചാൽ നിങ്ങളത് എവിടെയും കാണിക്കാനല്ല, ജഡ്ജസിനെ കാണിക്കാനാകും. അപ്പോൾ പുറത്തുനിന്ന് നിങ്ങളൊരു സിംഗിൾ ടേക്കിലുള്ള ഒരു 360 വ്യൂവിൽ നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങളും കൂടിയും ഫേസ് നിങ്ങളും കൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിലൊരു വീഡിയോ എടുത്തിട്ട് കൊണ്ടുവന്നാൽ മതി. പ്രോഡക്റ്റ് ആണെങ്കിൽ നാച്ചുറലി നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ ചെറിയൊരു സാമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ധാരാളം. അല്ല, ആശയത്തിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏത് അപ്ലിക്കേഷനാണ്, ഏതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പേസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് നിങ്ങൾ കാണിക്കണം നമ്മളെ. അത് ഓൺലൈനായിട്ട് കാണിക്കാം, ഓൺലൈനാണ് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾ അതിന് കൊണ്ടുവരണം. പക്ഷേ റേസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാച്ചുറലി നിങ്ങളുടെ പ്രോഡക്റ്റ് ഇല്ലല്ലോ, നിങ്ങളുടെ മനസ്സിൽ ആശയമേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ തുടങ്ങിയിട്ട് ഏത് വരെ എത്തി, നിങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ്, അതുമാതിരി മെഷീനാണെങ്കിൽ ഒരു കാഡ് ഡ്രോയിങ് നമ്മൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ജഡ്ജസിൻ്റെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ മെക്കാനിസം നിങ്ങൾ റിവീൽ ചെയ്യല്ലേ, അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ IP ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്നോളജിയാണ്.

0: നിങ്ങളുടെ പേറ്റൻ്റാണ് നിങ്ങൾ ഐ പി ആണ്, അത് ഒരിക്കലും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പ്രോഡക്റ്റും ആയതിൻ്റെ ശേഷം നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ആശയത്തിലാണെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലാതെ അതുമായിട്ട് കൊണ്ടുവരേണ്ട. പക്ഷേ പേസ് പദ്ധതിക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യലി അത് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ,
1: ശരി രശ്മി. ധാരാളം ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്, ഒരു കോൾ കൂടെ എടുക്കാം. ഹലോ,
2: ഹലോ,
1: പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്?
2: ഞാൻ ആര്യയാണ് വിളിക്കുന്നത്.
1: ആര്യ എവിടെ നിന്നാണ്? ആര്യ
2: ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ശരി ശരി,
0: ചോദിച്ചോളൂ ആര്യ.
2: സാർ, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു.
0: ചോദിച്ചോളൂ.
2: ഈ റേസിൽ തന്നെ 500,000 രൂപയോളം നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റുഡൻസിന് ആണെങ്കിൽ 400,000 എന്നും പറയുന്നുണ്ട്.
0: അതെ.
2: അപ്പൊ 500,000 കിട്ടുന്നത് മറ്റ് സംരംഭകര് ഐഡിയ അവതരിപ്പിക്കുമ്പോഴാണോ?
0: നല്ല ചോദ്യം. ഓക്കെ, മനസ്സിലായി, ചോദ്യം മനസ്സിലായി. വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ട് 400,000 എന്ന്. അപ്പൊ വിദ്യാർത്ഥികൾക്കും 500,000 കിട്ടും. വിദ്യാർത്ഥികൾക്ക് എങ്ങനെ 500,000 കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഒരു കമ്പനി നിങ്ങൾക്കുണ്ടെങ്കിൽ, അവര് സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 500,000 അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, എന്ന് വെച്ചാൽ രജിസ്ട്രേഷനും ലൈസൻസിങ്ങും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷനൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ, ഇതൊന്നും ഇല്ലാതെ തന്നെ 400,000 നിങ്ങൾക്ക് കിട്ടും. പക്ഷേ വിദ്യാർത്ഥി അല്ലാത്ത ഒരാൾക്ക് രജിസ്ട്രേഷനൊന്നും ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രജിസ്ട്രേഷനോ ഒരു ലൈസൻസിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 400,000 വരെ കിട്ടുള്ളൂ എന്നേയുള്ളൂ. പക്ഷേ വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 500,000 കിട്ടും. ഓക്കെ, അപ്പൊ 500,000 അപ്ലൈ ചെയ്യാം. ഓക്കെ,
1: ഇത്രയും നേരം അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ, സംരംഭകത്വ മേഖലയിലേക്ക് ആദ്യ ചുവടുവയ്പ് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്കിലും ബിസിനസ് എന്ന് കേൾക്കുമ്പോഴേക്കും വളരെ നെഗറ്റീവായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ സംശയാലുക്കളാവുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ചോദ്യം എന്ന് കൂട്ടിക്കോളൂ. എന്തുകൊണ്ടാണ് ചില സംരംഭങ്ങളെങ്കിലും പാതി വഴിയിൽ നിലച്ചു പോകുന്നത്? മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: അത് അഖിൽ ചോദിച്ചത് എന്ന് വെച്ചാൽ, ഓരോ സംരംഭങ്ങളും നിർത്താൻ അല്ലെങ്കിൽ പാതി വഴിക്ക് നിന്ന് പോകുന്നതിന് പല പല കാരണങ്ങളാവും. അപ്പോൾ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ മേധാവി എന്നുള്ളതിന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ടാണ് ഞാൻ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്റർ തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഹെഡായിട്ട് വർത്ത്. ഓരോ ദിവസവും കേസസുകൾ നിരവധിയാണ്. അപ്പോൾ ഓരോന്നിനും പല പല പ്രശ്നങ്ങളാണ്. അവർ ഒന്നുകിൽ ആശയം നല്ലതാവില്ല, ഒരു യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇന്നുള്ള പ്രോഡക്റ്റിൽ നിന്നും വിഭിന്നമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാവില്ല. പിന്നെ പലപ്പോഴും വരുന്നൊരു സാധനം ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങുമാണ്. മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് അവർ ഉണ്ടാക്കി വയ്ക്കും, ആ ഉണ്ടാക്കിയതിന് വിപണി കണ്ടെത്താൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ പൊല്യൂഷൻ ഇഷ്യൂസ്. എന്ന് വെച്ചാൽ ഇത് പലപ്പോഴും അതിൻ്റെ പൊല്യൂഷൻ മാനദണ്ഡങ്ങൾ ഒന്നും ചെയ്യാതെ, എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക് എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ആ പ്രോഡക്റ്റ് എങ്ങനെങ്കിലും ലോഞ്ച് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലാതെ ചിലത് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം ബിൽഡിങ് കൊണ്ടേ വയ്ക്കും, പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ആളുകൾ അതിൻ്റെ വഴിക്ക് വരെ സ്ഥലം കൊടുക്കുക. അതങ്ങനെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതിന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കേഫ് സിഫ്റ്റ് എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട്. പണ്ടൊക്കെ ഓരോ ലൈസൻസും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് എടുക്കണമായിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ആണെങ്കിൽ പഞ്ചായത്താണെന്നുണ്ടെങ്കിലും ആരോഗ്യത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇന്ന് അതൊന്നും ആവശ്യമില്ല. ഇന്നിപ്പോൾ കേസ് ഷിഫ്റ്റ് വഴി അവർക്ക് ഒറ്റ ഓഫീസ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലൈസൻസും കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടും. അപ്പോൾ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റം സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതാണ്. അതിപ്പോൾ ഒരു വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞവർക്കാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും, ഇപ്പോൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പഠിക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം മുതലേ അവരൊരു സംരംഭകനാക്കാനാണ് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോ ഓണ്ടർപ്രനർഷിപ്പിന് നമ്മളൊന്നും പഠിച്ച സമയം മാതിരിയല്ല. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ സെമസ്റ്റർ, ഇപ്പോൾ എല്ലാ സെമസ്റ്റർ സിസ്റ്റമാണ്, ആദ്യത്തെ സെമസ്റ്റർ മുതൽ സംരംഭകത്വം അവരുടെ ബ്ലഡിൽ കുത്തിക്കയറ്റുവാണ്. അപ്പോൾ ആ പഠിക്കുന്ന കോഴ്സ്, ഇപ്പോൾ അഗ്രി ആണോ പഠിക്കുന്നത്, ഫുഡാണോ പഠിക്കുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് ആണോ പഠിക്കുന്നത്, MBA ആണോ പഠിക്കുന്നത്, കെമിസ്ട്രി ആണോ പഠിക്കുന്നത്, ആ കോഴ്സ് കഴിഞ്ഞാൽ ഏതെല്ലാം സംരംഭകത്വ സാധ്യതകളുണ്ട്, അപ്പോൾ അതുമായിട്ട് മെർജ് ചെയ്ത് പോകാൻ പറ്റുന്ന സംരംഭകത്വ സാധ്യതകൾ എന്താ? അപ്പോൾ അതിനുള്ള സംരംഭകത്വത്തിനെ കുറിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ടോപ്പിക്കുകൾ, പിന്നെ ആ ഫീൽഡിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നു, ഫെയിലിയർ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. അപ്പോൾ പണ്ടത്തെ മാതിരി ആയിരുന്നില്ല, നമ്മളൊക്കെ തിയറി ഓറിയൻറ്റഡും പ്രാക്ടിക്കൽസ് കുറച്ച്

ായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഫസ്റ്റ് സെമിസ്റ്റർ ഓൺവേർഡ്സ് ഇവർക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കോഴ്സ്. അപ്പോൾ ഒരു സംരംഭം അവർ പ്രശ്നങ്ങളില്ലാതെ, ഫെയിലിയർ ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പല ഫെയിലിയർ കേസസിനെയും കൂടി നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് റാഫ്റ്റാറിൽ പദ്ധതിയിലും മറ്റുള്ള കോഴ്സിൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ പലപ്പോഴും ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യത്തിനിപ്പം അഖിൽ ചോദിച്ചു, ഇവരെ കണക്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും, ഇവിടെ ഫെയിലിയർ വരുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങിനാണ്. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ അവരവിടെ ഒരു സ്റ്റാഗ്നേഷൻ വരുവാണെങ്കിൽ, അവിടെ ഉണ്ടാ കെട്ടിക്കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലാർജ് സ്കെയിലിൽ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ ബൾക്കായിട്ട് എടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിനുശേഷം ഇവർക്ക് എക്സ്പോർട്ട് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കേരള കാർഷിക സർവകലാശാലയിലാണ് ആദ്യമായിട്ട് നമ്മൾ 4 കൺസൈൻമെൻറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ 4 കൺസൈൻമെൻ്റ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു പാർട്ട് കൺസൈൻമെൻ്റ് വരുന്ന ആളുകൾക്ക് എക്സ്പോർട്ട് ഗുണനിലവാരത്തിൽ ഉണ്ടാക്കുന്ന, കയറ്റുമതിക്കുള്ള ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവരുണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഒരു ബി ടു ബി മീറ്റ്, നമ്മളപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം കൊടുക്കുന്ന മാതിരി തന്നെ അവർക്ക് അവരെയും അതുതന്നെ ബയർ സെല്ലർ മീറ്റ് നമ്മൾ സംഘടിപ്പിക്കലുണ്ട്. അപ്പോൾ നല്ല സെല്ലേഴ്സിനെ നമ്മൾ കൊണ്ടുവരും, ഈ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കൂടി കണക്ട് ചെയ്യും, ഒരു പ്ലാറ്റ്ഫോമിൽ അവർ കൊണ്ടുവരും. അപ്പോൾ ബയേഴ്സ് അവർക്ക് വേണ്ട ക്വാളിറ്റി പറയും, ആ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെ രണ്ടുപേരും മീറ്റ് ചെയ്ത് എഗ്രിമെൻ്റ് ആക്കി അവിടുന്ന് വിടും. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റിനെ വെറുതെ ഉണ്ടാക്കി പരിശീലനം കൊടുത്ത് വിടുമല്ല, നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ അവരെ ഒരു സംരംഭകരാക്കി ഫീൽഡിൽ നിലനിൽക്കുന്നു എന്ന് എൻഷുവർ ചെയ്യാനുള്ള എല്ലാവിധ സിസ്റ്റംസും, അവർക്കൊരു ഇൻഡസ്ട്രി തുടങ്ങാൻ അവർക്കുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സപ്പോർട്ട്, അവരുടെ പ്ലാൻ എവിടെ, ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട്, അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പൈസ വളരെ കൂടുതലാണെങ്കിൽ വളരെ നോമിനൽ റേറ്റിൽ നമ്മൾ DPR വരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം അവർക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചങ്ങാലിക്കോടൻ നേന്ത്രക്കായ വെച്ചിട്ട് അവർക്കൊരു ഹെൽത്ത് മിക്സ് അവർക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു പിന്നെ ഫ്ലേക്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അവരൊരു 100 kilo അല്ലെങ്കിൽ 1 quintal പിന്നെ മില്ലറ്റ്സോ അല്ലെങ്കിൽ ഒരു 100 കൊല കായക്കൊലയോ നേന്ത്രക്കായ കൊലയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗർ വേണം, അല്ലെങ്കിൽ അത് വേണം, അതിൻ്റെ പാക്കേജ് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു 500 packets 1000 packets അവിടെ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഞങ്ങളുടെ മെഷീനറീസ് യൂസ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിയിട്ട് പോവാം. അത് ഉണ്ടാക്കിയിട്ട് അവർ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തും റീറ്റെയിലേഴ്സിൻ്റെ അടുത്തും എല്ലാം ചോദിച്ച് മാർക്കറ്റ് ചെയ്ത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായതിൻ്റെ ശേഷം മാത്രം ഇൻഡസ്ട്രി തുടങ്ങിയാൽ മതി. നമ്മളിപ്പോൾ ഒരു ഷർട്ട് എടുക്കാനോ, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ചുരിദാറോ ഒരു സാരി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മളിട്ട് പരീക്ഷിക്കും അല്ലേ. അതുപോലെ 500 to 1000 rupees സാധനം എടുക്കാൻ വരെ നമ്മൾ ഇത്രയും സാധനങ്ങൾ മുഴുവൻ നോക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. പക്ഷേ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു ഡ്രയർ അങ്ങ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു പൾവറൈസർ പൊടിക്കാനുള്ള ഒരു മെഷീൻ നമ്മളങ്ങ് വാങ്ങിക്കും. അത് വാങ്ങിച്ചിട്ട് ആ മെഷീനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുകയാണ് പിന്നെ ചെയ്യുന്നത്. ആ മെഷീൻ നമുക്ക് യൂസ്ഫുള്ളാണോ, അല്ലെങ്കിൽ ആ മെഷീനാണോ നമുക്ക് വേണ്ടത് ഒന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു തുണി വാങ്ങിക്കാൻ ഷോപ്പിൽ പോകുന്ന മാതിരി തന്നെ ഒരു ഇൻഡസ്ട്രി ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവർക്ക് അത് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വിവിധ തരം മെഷീനറികളാണ് നമുക്കുള്ളത്. ഏകദേശം 100 മെഷീനറിയാണ് കേരള കാർഷിക സർവകലാശാല റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ വന്ന് ആ പ്രോഡക്റ്റ് എടുത്ത്, ഇപ്പോൾ നാളികേരത്തിനുള്ള പ്രോഡക്റ്റ്സാണോ, നാളികേര സംസ്കരണത്തിനുള്ള ലൈൻ അവിടെയുണ്ട്. മില്ലറ്റാണോ, മില്ലറ്റിൻ്റെ സംസ്കരണത്തിനുള്ള ലൈൻ അവിടെയുണ്ട്. സ്പൈസസ് ആണോ, സ്പൈസസിൽ നിന്ന് നിരവധി പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ക്രയോജനിക് ഗ്രൈൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റി നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ -120 അല്ലെങ്കിൽ -150 സ്പൈസസിൻ്റെ നില, അതിൻ്റെ മണവും ഗുണവും ഒന്നും ചോർന്നു പോവാതെ പൊടിക്കാനുള്ള ഫെസിലിറ്റിയാണ് ക്രയോജനിക് ഗ്രൈൻഡിങ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണ് ഇവിടെ വന്നിട്ട് പുതിയ സ്പൈസസ്, ഇപ്പോൾ നമ്മൾ പിങ്ക് പെപ്പർ എന്നൊക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പിങ്ക് പെപ്പർ പൊടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ജർമ്മനിയിൽ ഇപ്പോൾ ഡസൽഡോഫിലൊക്കെ എക്സ്പോയ്ക്ക് പോയിട്ട് ആ പ്രോഡക്റ്റ് എക്സിബിറ്റ് ചെയ്തതിൻ്റെ ശേഷം, മാർക്കറ്റ് കൊണ്ടുവന്നതിന് ശേഷം അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് സ്പിൻ ഓഫ് ചെയ്തിട്ട് അവർക്ക് ഇൻഡസ്ട്രി തുടങ്ങിയാൽ മതി. ആദ്യം തന്നെ ഒരു ക്രയോജനിക് ഗ്രൈൻഡിങ്ങിൻ്റെ ഒരു ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് ഫെസിലിറ്റി യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയി, ഓക്കെ ഈ പ്രോഡക്റ്റ് എനിക്ക് വിൽക്കാൻ സാധിക്കും, അത് വിൽക്കാൻ വാങ്ങിക്കാനുള്ള ക്ലയൻറ്റ് യൂറോപ്പിലുണ്ട്, US ഓസ്ട്രേലിയയിലുണ്ട്, അത് ഉറപ്പിച്ചതിൻ്റെ ശേഷം സാമ്പിൾ പാക്കറ്റ്സ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അയക്കുന്നു. അത് കഴിഞ്ഞ് കോൺഫിഡൻസ് ആയതിൻ്റെ ശേഷം മാത്രം ഇൻഡസ്ട്രി തുടങ്ങിയാൽ മതി. അതുവരെ അവർക്ക് നമ്മളുടെ ഫെസിലിറ്റി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ റെൻറ്റിലായിട്ട് ഈ പ്രോഡക്ട്സിൻ്റെ കൊടുക്കുന്ന പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്, അപ്പോൾ അതിൽ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണോ നമ്മൾ കൂടുതൽ
ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ കൂടെയാണ് കർഷകൻ്റെ വരുമാനം ഏറ്റവും കൂട്ടാനുള്ള ഏറ്റവും നല്ല ഒരു സംരംഭ മേഖലയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നം.

0: ഉൽപ്പന്നങ്ങൾ വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇങ്കുബേഷൻ സെൻറ്ററിൽ നമ്മൾ നാളികേരത്തിനുള്ള സംസ്കരണത്തിനുള്ള പ്രോഡക്ട്സിൻ്റെ ലൈനുണ്ട്, സുഗന്ധവ്യഞ്ജന വസ്തുക്കളിലെ പ്രോഡക്ട്സിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള, പഴം പച്ചക്കറിയുടെ സംസ്കരണത്തിനുള്ള പ്രോസസ്സ് ഉണ്ട്, അരിയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്, ബേക്കിംഗ് ടെക്നോളജി. അപ്പോൾ ഇതെല്ലാം തുടർന്ന് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണം, ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ആൾ പുത്തൻ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാരറ്റ് ബേസ്ഡ് കേക്ക് വളരെ കോമൺ ആണ്, പപ്പായ ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ട്രോബെറി ബേസ്ഡ് ആയിട്ടുള്ള കേക്ക്, ജാതിക്ക ബേസ്ഡുള്ള കേക്ക് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് പരീക്ഷിക്കണം ലാർജ് സ്കെയിലിൽ. ഒന്ന് 10 എണ്ണം വീട്ടിലുണ്ടാക്കിയപ്പോൾ നന്നായി വന്നു. അപ്പോൾ ലാർജ് സ്കെയിലിൽ നമുക്ക് 100-200 കേക്ക് ഒരുമിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് നമുക്ക് വലിയ ഓവൻ വേണം. അപ്പോൾ അത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി അത് നടക്കില്ല. അപ്പോൾ നേരെ മറിച്ച് അഗ്രി ബിസിനസ് ഇങ്കുബേഷൻ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഡിസംബറിൻ്റെ മുന്നേ നവംബർ മാസത്തിൽ ഒരു 1 വീക്ക് വന്ന് നിങ്ങൾക്കൊരു 100, 1000, 2000 കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർ യൂസ് ചെയ്യാം. ആ ഒരു സീസണിൽ നിങ്ങൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓവൻ വാങ്ങിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്ത്രീകളാണെങ്കിലും മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിലുള്ള സപ്പോർട്ട് ഇല്ലെങ്കിലും, വീട്ടുകാരുടെ സപ്പോർട്ട് വേണമായിരിക്കും, പക്ഷേ എന്നാലും സപ്പോർട്ട് അധികം കുറവുള്ള ആളുകൾ തീർച്ചയായിട്ടും അഗ്രി ബിസിനസ് ഇങ്കുബേഷൻ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ഒരു സംരംഭമായി മുന്നോട്ട് പോവാം. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും വന്ന് നിങ്ങൾക്ക് ആ ഫെസിലിറ്റി ഉപയോഗിക്കാം. ഒരു സംരംഭകനാവാനുള്ള എല്ലാവിധ സഹായവും സഹകരണം റാഫ്റ്റർ അഗ്രി ബിസിനസ് ഇങ്കുബേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് ലഭ്യമാണ്.
1: അങ്ങയുടെ വാക്കുകൾ കേട്ട് ഞാൻ അതിശയപ്പെടുകയായിരുന്നു. ഈ യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് ഈ മേഖലയിൽ എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്നത്. ഒരുപക്ഷെ അതുപോലെ തന്നെ ആയിരിക്കാം ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും. ഇന്ന് നമുക്കറിയാം ഡ്രോൺ, പ്രിസിഷൻ ഫാമിംഗ്, ഇതെല്ലാം മെല്ലെ മെല്ലെ നമ്മുടെ കർഷകർ സ്വീകരിച്ച് അഡാപ്റ്റ് ചെയ്ത് വരികയാണ്. ഇതിനെല്ലാമുള്ള എന്ത് സഹായമാണ് നമ്മുടെ ഈ ഇൻക്യുബേഷൻ സെൻറ്ററിൽ നിന്ന് നൽകുന്നത്?
0: ഇപ്പോൾ ഈ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാമാണ് എന്നുവെച്ചാൽ നൂതനമായിട്ടുള്ള ആശയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ IoT, റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ, കാർഷിക മേഖല, ഫ്രൂട്ട്സ് പ്ലക്ക് ചെയ്യാനുള്ള സിസ്റ്റം, ഫ്രൂട്ട് ഒരു പഴം പച്ചക്കറി പാകമായോ എന്ന് സെൻസർ ഉപയോഗിച്ച് സെൻസ് ചെയ്തിട്ട് അതിനെ ഹാർവസ്റ്റ് ചെയ്യാൻ, കേടുവരാതെ ഹാർവസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമുക്കുണ്ട്. അതുമാതിരി ഡ്രോൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അനന്ത സാധ്യതകളാണുള്ളത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നിന്നുള്ള ഒരു ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വളം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് സ്പ്രേ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ കുമ്പളങ്ങി ഏരിയയിൽ, നമ്മളിവിടെ എറണാകുളത്ത് കുമ്പളങ്ങി ഏരിയയിൽ നമ്മൾ വിതയ്ക്കാൻ, കുമ്പളങ്ങി ഏരിയയിൽ അറിയാലോ ചതുപ്പ് നെല്ലാണ്, നമ്മൾ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലങ്ങ് പൂണ്ടു പോകും. അപ്പോൾ ആ കാലതിലേക്ക് പോവാതെ നമുക്ക് ഈ ഡ്രോൺ ടെക്നോളജി വെച്ച് വളരെ യൂണിഫോമായിട്ട് വിത്ത് വിതയ്ക്കാനും കൂടി പറ്റും. അപ്പോൾ കർഷകൻ ഈ പറഞ്ഞമാതിരി പണ്ടൊക്കെ കർഷകർ ഈ ചളിയിലേക്ക് ഇറങ്ങി ചെയ്യുമായിരുന്നു. ഇപ്പോഴത്തെ ആളുകളൊന്നും അങ്ങനെ ആ ബൂട്ടും അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ ചളിയിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂണിഫോമായിട്ട് വിത്ത് വിതയ്ക്കാൻ പറ്റും, വളം അപ്ലൈ ചെയ്യാൻ പറ്റും, കീടനാശിനി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ന്യൂട്രിയൻസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, പണ്ടൊക്കെ നമുക്കൊരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, ഒരു പ്രളയം വന്നു. ആ പ്രളയം അല്ലെങ്കിൽ ഒരു പിന്നെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര കൃഷി നഷ്ടം വന്നു. നമ്മൾ പണ്ട് പോയി നമ്മൾ എണ്ണി നോക്കുമായിരുന്നു, എന്ന് വെച്ചാൽ എത്ര മൂട് തെങ്ങ് പോയി, എത്ര വാഴ പോയി, എന്നിട്ടാണ് അവർക്ക് വിളനഷ്ടം, അവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡ്രോൺ സാങ്കേതിക വിദ്യ നമുക്ക് അതിനെല്ലാം ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഇമേജ് ഉപയോഗിച്ചിട്ട് പ്രീവിയസ് ഇമേജും ഈ ഇമേജും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ എത്ര സ്ക്വയർ മീറ്റർ ഏരിയയിൽ എത്ര പ്ലാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസും കേടുവന്ന സ്ഥലവും കൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് അത് യൂസ്ഫുൾ ആണ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ. അതുമാതിരി ഫോറസ്റ്റ് ഏരിയയുടെ പിന്നെ എത്ര കാടിൻ്റെ, നമുക്കറിയാം കാട് കുറഞ്ഞുകൊണ്ട് വരിക, അപ്പോൾ അതിൻ്റെ പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർവേ നടത്താൻ വേണം. അപ്പോൾ സർവേലൻസ് തന്നെ എന്തിന് ഇത്തവണത്തെ പിന്നെ ഇലക്ഷന് വേണ്ടിയിട്ട് വരെ നമ്മളവിടെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് ഡ്രോൺ ലൈസൻസ് ഉള്ളവരെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ സർവേലൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡ്രോൺ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. യുദ്ധം മാത്രമല്ല, ചൈനയിലെല്ലാം ഫുഡ് കൊടുക്കാൻ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കാൻ, മരുന്നെത്തിക്കാൻ, ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റിൻ്റെ സമയത്ത് പിന്നെ നമ്മൾ ഒരു ഓർഗൻ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്ററാണ് ഉപയോഗിക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ബോഡി അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് ഡ്രോൺ അല്ലെങ്കിൽ ഓർഗൻ നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. അപ്പോൾ ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ ഒരു റെവല്യൂഷനാണ് കാർഷിക മേഖലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രോൺ ലൈസൻസ് ആർക്കും ഈ ഡ്രോൺ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഡ്രോണിന് ഡ്രോൺ ലൈസൻസിങ് ആവശ്യമാണ്. അപ്പോൾ ആ ഡ്രോണിൻ്റെ ലൈസൻസിങ് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ DGCA അപ്രൂവ്ഡ് ലൈസൻസിങ് കൊടുക്കുന്ന ഒരു സംവിധാനം കേരള കാർഷിക സർവകലാശാല തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക്, നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കോ ഇതൊരു സംരംഭമാക്കി മാറ്റാൻ, പ്രത്യേകിച്ച്

0: പ്രത്യേകിച്ചും ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഫാമർ പ്രൊഡ്യൂസർ കമ്പനീസിന് എഫ് പി എക്കും എഫ് പി സിക്കും നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട് ഡ്രോൺ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിക്കണമെങ്കിൽ ഡ്രോൺ ലൈസൻസ് വേണം. അപ്പോൾ ആ ഡ്രോൺ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പും നമ്മൾ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോൺ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പ്രിസിഷൻ ഫാമിംഗ്, അക്വഫോണിക്സ്, ഹൈഡ്രോപോണിക്സ്, ഈ സാങ്കേതിക വിദ്യകൾക്കെല്ലാം ഉള്ള സാമ്പത്തിക സഹായം ഈ റേ സ്പേസ് പദ്ധതി വഴി അവർക്ക് അപ്ലൈ ചെയ്യാം. അതിനുള്ള സാങ്കേതിക വശങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ടെക്നിക്കൽ സംശയങ്ങൾക്കെല്ലാം അവർക്ക് റാഫ്റ്റർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം.
1: നമുക്കറിയാം, പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ കർഷകർ മഴയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി മാറിയിട്ടുള്ളതും. ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള പരിശീലനമാണ് നമ്മൾ നൽകുന്നത്?
0: തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ കർഷകന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് എന്ന് വെച്ചാൽ ശരിക്കും മൂന്ന് വെല്ലുവിളികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു

0: മാറിയിട്ടുള്ളതും. ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള പരിശീലനമാണ് നമ്മൾ നൽകുന്നത്?
1: തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ കർഷകന് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് എന്ന് വെച്ചാൽ, ശരിക്കും മൂന്ന് വെല്ലുവിളികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെല്ലുവിളിയാണ് കാലാവസ്ഥ വ്യതിയാനം സൂചിപ്പിച്ച്. അതേമാതിരി തന്നെ വേസ്റ്റ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി വേറെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം. അപ്പോൾ അതിന് ആക്കം കുറയ്ക്കുന്ന രീതിയിലുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഞങ്ങൾ ഈ റാഫ്റ്റാറിൻ്റെ റേ സ്പേസ് പദ്ധതിയിൽ ഞങ്ങൾ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് കൊടുക്കുന്നുണ്ട്. കാർബൺ ഫുട് പ്രിൻസ് കുറയ്ക്കാനുള്ള സാങ്കേതിക വിദ്യകൾ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വളം നൈട്രജൻ ഉണ്ടാക്കുന്നത് നൈട്രജൻ കുറച്ച് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടെക്നോളജി, അപ്പോൾ കോൾഡ് പ്ലാസ്മ ടെക്നോളജി എന്നൊക്കെ പറയും. നമ്മളെ കഴിഞ്ഞ പ്രീവിയസ് കോഹോർട്ടിലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കോൾഡ് പ്ലാസ്മ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. അത് നമ്മളെ ലൈറ്റ്നിങ്, നമ്മളെ മിന്നൽ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈട്രജൻ നമുക്ക് ആ സിസ്റ്റം വഴി വെള്ളത്തിനകത്ത് നമ്മൾ നൈട്രജൻ കൂട്ടുകയും അപ്പോൾ നൈട്രജൻ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാർബൺ ഫുട് പ്രിൻസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അത് കൂടുതൽ നമുക്ക് വീണ്ടും ക്ലൈമറ്റ് ചേഞ്ചിനുള്ള അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ നമുക്ക് ഒന്നിൽ കൊടുക്കും. പിന്നെ അതുമാതിരി സ്ട്രെസ്, നമ്മളെ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയ സോൾട്ട് ടോളറൻറ്റ് വെറൈറ്റി, ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്, അപ്പോൾ ഈ ക്ലൈമറ്റിനെ നമ്മൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിത്തിനങ്ങൾ, അതിൻ്റെ കൃഷി സമ്പ്രദായങ്ങൾ, അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതിനെല്ലാം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സഹായിക്കാൻ സാധിക്കും.
0: ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. അവസാനമായി നമ്മളെ ശ്രോതാക്കളെ നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം അല്ലേ, ഈ ഒരു സുവർണ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. May 16 അങ്ങ് പറയുകയുണ്ടായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി.
1: May 16 വൈകുന്നേരം 4 മണിക്കുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ടവർ പ്രത്യേകിച്ചും ഇമെയിൽ അയക്കുകയൊക്കെ ആണെങ്കിൽ 4 മണിക്കുള്ളിൽ എത്തണം. 4 മണി കഴിഞ്ഞിട്ട് 0.01 സെക്കൻഡ് ആയി കഴിഞ്ഞവരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സമയം വൈകിക്കാതെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇമെയിലായിട്ട്, പോസ്റ്റലായിട്ട്, തപാൽ മാർഗം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും, ഒരു 3-4 ദിവസമാണ് ഇപ്പോൾ തപാലിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അല്ലേ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ദിവസമെങ്കിലും മുന്നേ നിങ്ങൾ തപാൽ മാർഗമാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫോമുകളെല്ലാം കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിലുണ്ട്. RABI.KAU റാഫ്റ്റാർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ എന്നുള്ളതിനാണ് RABI. RABI.KAU.IN എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അപേക്ഷ കിട്ടും. അത് ഇമെയിലായിട്ടോ ഓൺലൈനായിട്ടോ ഗൂഗിൾ ഫോം വഴിയോ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ വെബിനാർ മുഖാന്തരം ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ വെബിനാറുകളെല്ലാം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു നമ്പർ പറയാം. ആ നമ്പറിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഒരു മെസ്സേജ് അയച്ചാൽ മതി. 9778436265. ഞാൻ നമ്പർ ഒരിക്കൽ കൂടെ പറയാം. 9778436265. ഓക്കെ. അതിനല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ ലാൻഡ് നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ഓഫീസ് നമ്പർ 0487-243-8332. ലാൻഡ് നമ്പർ ഒരിക്കൽ കൂടെ പറയാം. 0487-243-8332. അപ്പോൾ ഈ നമ്പറിലോ ലാൻഡ് നമ്പറിലോ നേരത്തെ പറഞ്ഞ മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ കൂടുതൽ ഇതിനെ പറഞ്ഞ ഡീറ്റെയിൽസും വെബിനാറുകളും എല്ലാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിനൊരു അവസരം തന്ന ആകാശവാണിക്ക് പ്രത്യേക നന്ദി. കേരള കാർഷിക സർവകലാശാലയുടെ പേരിലും അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ പേരിലും പ്രത്യേക നന്ദി.
0: തീർച്ചയായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ, കാർഷിക മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാർഷിക സംരംഭങ്ങൾക്ക് പിന്തുണയേകുവാൻ കേരള കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന വിഷയത്തിൽ ഇത്രയും നേരം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ഡോക്ടർ KP സുധീറാണ്. ഒരുപാട് നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്.
1: നന്ദി. നമസ്കാരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കൊൽക്കത്തയിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തീരുമാനമെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് സിയാൽ കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന സംശയം. 8 വർഷം മുമ്പ് കാണാതായ പിതാവിനെയാണ് കൊലപ്പെടുത്തിയതെന്ന് സംശയം ഉയർന്നു. പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. പാലക്കാട് സ്വദേശിയായ നൌഷീജയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:33. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ 4 മണിപ്പൂക്കൾ.

ജീവിതം ഒരുപാട് തിരക്കുകൾ നിറഞ്ഞതാണല്ലോ. ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും. പക്ഷേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നമ്മളെ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെറിയ കാര്യമുണ്ട്, പാട്ടുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ എന്നത് കേൾക്കാൻ മാത്രം ഉള്ളതല്ല, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്കും. ചിലപ്പോൾ സന്തോഷമുള്ളപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിന് ഭാരമുള്ളപ്പോൾ, നമുക്ക് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ പാട്ടുകളിലൂടെ അനുഭവിക്കാറുണ്ട്. ചില ആളുകൾ ഓർക്കും, അതുപോലെ തന്നെ ചില ആളുകൾ ഓർത്ത് കരയും. ചില സ്വപ്നങ്ങൾ വീണ്ടും കാണാം അല്ലെ, അങ്ങനെ കാണുന്നതുണ്ട്. അതെ, നിങ്ങൾക്കുള്ള ആ പാട്ടുകൾക്കായി നാലുമണിപ്പൂക്കൾ ഇവിടെ റെഡിയാണ്. നാലുമണിപ്പൂക്കളിലേക്ക് പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, ഒപ്പം ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തേടുന്ന എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം. നാലുമണിപ്പൂക്കളിലേക്ക് സന്ദേശം അയക്കേണ്ട നമ്പർ പറയാം. 94 46 45 58 88. അപ്പൊ സന്ദേശം അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. പിന്നെ ഒറ്റ വാക്കാക്കാതെ ഒന്നു രണ്ട് വാക്കുകൾ കൂടി അഡീഷണൽ ആഡ് ചെയ്തോളൂ, സ്നേഹത്തോടു കൂടിയിട്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അതിലെ ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. അപ്പൊ ഒന്നുകൂടി പറയാം, 94 46 45 58 88. അപ്പോ ഒരു തമിഴ് പാട്ട് കൂടെ തന്നെ തുടങ്ങാം. തുടങ്ങല്ലേ?

വിജയ് ആന്റണി സംഗീതം നൽകിയ ഗാനമാണ് കേട്ടത്. വേട്ടക്കാരൻ എന്ന ചിത്രത്തിലെ വിജയ് ആന്റണിയുടെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ബീറ്റ്സ് ആയിരിക്കും, ഡിഷ്ടിഷ്ടിഷ്ടുള്ള ബീറ്റ്സ് ആയിരിക്കും, നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. അപ്പോ തമിഴ് പാട്ട് കേട്ട് തുടങ്ങി. ഇനിയിപ്പോ നമ്മൾ അടുത്ത ആദ്യത്തെ സന്ദേശം വായിക്കാൻ പോവാണേ. ഹായ് നാലുമണി പൂവേ, സുഖമാണോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സുഖമാണ്, ചായ കുടിച്ചിട്ടില്ല, ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കാം, കുഴപ്പമില്ല. എന്നാലും എല്ലാവരും ചായ കുടിക്കുന്ന സമയമാണ്. അപ്പോൾ ചോദിച്ചേക്കണത് എത്ര ദിവസമായി ഞാൻ മെസ്സേജ് വിടുന്നു എനിക്കൊരു പാട്ട് വേണം. തീർച്ചയായിട്ടും ഇപ്പോൾ പാട്ട് വെച്ചതാ കേട്ടോ. കുടിച്ച കള്ള് കള്ളം ഒന്നും പറ്റില്ലട എന്ന പാട്ട് വേണം. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ബിജു, മിനി, സുനിത, സരിത എന്നിവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ് നാലുമണി പൂവേ, സുഖമാണോ? വീണ്ടും എന്നോട് ചോദിച്ചു ചായ കുടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പുത്തൻ വേലിക്കരയിൽ നിന്ന് രശ്മി രാജേഷാണ്. ഇന്ന് എന്റെ അനിയത്തിയുടെ മകളായ നീലുവിന്റെ, ആ നീലുവിനെ വീട്ടിൽ വിളിക്കുന്നത് നിളങ്ക എന്നാണ് കേട്ടോ, അല്ല ശരിക്കുള്ള പേര് നിളങ്ക എന്നാണ്, ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, നീലു എന്നാണ് വിളിക്കുന്നത്. നിളങ്കയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ നീലുവിന്റെ വല്യമ്മയാണ്. എന്നെ ഇല്ലി എന്നാണ് നിലവാവ വിളിക്കുന്നത്. ഇല്ലിയുടെ നിലുമോൾക്ക് വേണ്ടിയിട്ട് വാനില ചെടിയെ വാനോളം വളരൂ എന്ന വാഴയിലെ പാട്ട് വെച്ച് തരാമോ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. അപ്പോ പേരുകളൊക്കെ നല്ല രസമുണ്ടല്ലേ. നിളങ്ക ഞാൻ ആദ്യമായിട്ട് കേൾക്കണം അങ്ങനെ ഒരു പേര്. അതുപോലെ ഇല്ലി, ഇല്ലി നല്ല പേരാ.

ചെടി നല്ല രസമുണ്ട് വെക്കാനായിട്ട്. ഇത് മൊത്തം ലായുണ്ട്, ഈ വാനില ചെടിയിലും ലായുണ്ട്, മൊത്തം ലായാണ്. അപ്പോ നിലുവിന് വേണ്ടിയിട്ട് നിലുവിന്റെ വല്യമ്മ ചോദിച്ചിരിക്കുന്ന പാട്ട്, വാഴയിലെ പാട്ട് ഇതാ കേട്ടോളൂ.

നാല് മണിപ്പൂക്കളിലേക്ക് സന്ദേശം അയക്കുന്ന നമ്പർ ഏതാണ്? 94 46 45 58 88. അയച്ചോണ്ടിരിക്കും കേട്ടോ, പതുക്കെ പതുക്കെ ഞാൻ കോളൊക്കെ അല്ല ഈ മെസ്സേജൊക്കെ വായിച്ച് വരാം. ചെറവർ ചെറവർ വരുന്നുണ്ട്. അപ്പോ അടുത്ത സന്ദേശം വായിക്കാം. ഇതിപ്പോ നമ്മൾ യൂത്ത് ജെൻസി ടൈപ്പ് പാട്ടല്ല ഇപ്പൊ കേട്ടത്. നമ്മൾ കുറച്ച് ഒന്ന് പിറകിലേക്ക് പോയിട്ട് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പറയാൻ പോവാണേ. ഹലോ നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണ്. ഇന്ന് എന്റെ മകളുടെ 10-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അഖില ആൻഡ് സഖിൽ, SAKIL എന്നാണ് ഇപ്പം സഖിലിനായിരിക്കും പറയണ്ടാവുക. സഖിലിനും വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആരാ ചോദിച്ചിരിക്കുന്നത്? ഷീല വേണു, കാത്തിക്കുടം. കാതിക്കുടം എന്നാണോ പറയാ, എനിക്കറിയില്ല സ്ഥലം. KATHI KUDIM കാതിക്കുടം എന്നായിരിക്കും അല്ലെ, കാതിക്കുടം, കാതിക്കുടത്തു നിന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പോ ഷീലാമ്മക്ക് വേണ്ടിയിട്ട്, ഷീലാമ്മയുടെ മകള് അഖിലയ്ക്കും മകളുടെ ഭർത്താവ് സഖിലിനും വേണ്ടിയിട്ട് അവരാഘോഷിക്കുന്ന 10-ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇതാ ചോദിച്ച ഗാനം കേൾക്കാം.

അഖിലനും അഖിൻ അവരുടെ പേര് മറന്നുപോയല്ലോ, ആ 10-ാമത്തെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന ഷീലാമ്മ ചോദിച്ച പാട്ട് നല്ല ആസ്വദിച്ചു എന്ന് കരുതുന്നു. അവർക്ക് മംഗളാശംസകൾ. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അജ്മലാണ്, അജ്മൽ മുഹമ്മദ് ഫ്രം കോടാലി തൃശൂർ നിന്നാണ്. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സിംഗപ്പൂരിൽ പഠിക്കുന്ന എന്റെ ഇക്കാക്ക അജാസ് മുഹമ്മദിന് വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരുമോ? ചോദിച്ചിരിക്കുന്ന പാട്ട് ആഷിഖി 2-ലെ തും ഹി ഹോ.

എന്ന പാട്ടാണേ. അപ്പോൾ അർജിത് സിംഗ് പാടിയ വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണത്. അപ്പോൾ സിംഗപ്പൂരിൽ പഠിക്കുന്ന അജ്മലിൻ്റെ ഇക്കാക്ക അജാസ് മുഹമ്മദിന് വേണ്ടി ആ പാട്ടിതാ വന്നുകൊണ്ടിരിക്കുന്നു.

ഹായ് നാലുമണിപ്പൂവേ, സുഖമല്ലേ? ചായ കുടിച്ചു? ചോദിച്ചു. ഞാൻ ചായ കുടിച്ചെന്ന് പറഞ്ഞില്ല, ഇപ്പൊ അവര് പറഞ്ഞു കേട്ടോ. അങ്ങോട്ട് ഞാൻ ചായ കുടിച്ചു, അവര് ചായ കുടിച്ചു അത്രേ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. ഞാൻ കാക്കാത്തുരുത്തിയിൽ നിന്നും സുനിത സന്തോഷാണ്. ഞാൻ മെസ്സേജ് അയക്കാറുണ്ട്, അത് വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ എന്റെ അച്ഛനെ കേൾക്കാൻ വേണ്ടിയാണ് മെസ്സേജ് അയക്കാറ് എന്ന്

നിങ്ങൾക്കറിയാം. ഇന്ന് എന്റെ എല്ലാ കസിനൻസും വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും പ്രേക്ഷകരല്ല ശ്രോതാക്കൾക്ക് വേണ്ടിയും സമ്മറിൻ ബത്തലഹ എന്ന സിനിമയിലെ ചൂളമടിച്ച് കറങ്ങി നടക്കുന്ന പാട്ട് വെച്ച് തരാമോ? എന്റെ കസിൻസും നാലുമണിപ്പൂവിന്റെ ശ്രോതാക്കളാണ്. അവരും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കും അങ്ങോട്ട് തിരിച്ച് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഹായ്, അച്ഛന്റെ പേര് ഗോവിന്ദൻ കുട്ടി, ചേർപ്പ് ഊരകത്താണ് വീട്. അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് മോളയക്കുന്ന പാട്ടുകളാണ് ഇത്. കച്ചാ കേൾക്കുന്നില്ലേ? അപ്പോ പാട്ട് ഇതാണ് സമ്മറിൻ ബത്തലഹമിലെ ചൂളമടിച്ച് കറങ്ങി നടക്കും. ചിത്രയും സംഘവും ആലപിച്ച ഗാനമാണ്. വളരെ പ്രസിദ്ധമായ പ്രശസ്തമായ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് കേൾക്കാം.

ഒരു സന്ദേശം, അത് ഫോട്ടോ എടുത്ത് അയച്ചേക്കണേ. സന്ദേശം വായിക്കാം. ഞാൻ രമേശ്, തൃച്ചാറ്റുകുളം, ചേർത്തല, വടക്കേറ്റം. കൊച്ചി എഫ് എമ്മിന്റെ എല്ലാ പരിപാടികളും വളരെ നല്ലത് തന്നെ. ഓ നന്ദി. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ. എനിക്ക് പാട്ട് വെച്ച് തരുമോ? രാജാ ഹിന്ദുസ്ഥാനിയിലെ പരദേശി എന്നുള്ള പാട്ട്. ഇത് ഓർമ്മച്ചെപ്പ് കൂട്ടായ്മയിലെ വയ്യങ്കിട്ടില്ലല്ലോ. അപ്പുകുട്ടൻ, ജയകുമാർ, ജയശങ്കർ, വി ടി വിജയൻ, കുറെ പേരുണ്ട്. ആർ മഞ്ജുളാദേവി, പ്രകാശൻ ഗുജറാത്തോ, പ്രകാശൻ ഗുജറാത്ത്, ഗുജറാത്തിലായിരിക്കും. ഗിരീഷ്, ജയശ്രീ, ജയശ്രീ ബി നായർ, മുബൈയോ, ഒരു മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. നസീമ, രാജി, ഗീത, ഈസ, ജയകൃഷ്ണൻ, അനിൽകുമാർ, അജിത് കുമാർ, മിക്കേ പ്രസാദ്, കുറെ പേരുണ്ട്. തുടങ്ങി 90 പേരടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇത് സമർപ്പിക്കുന്നു. അപ്പം ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ പേരൊക്കെ വായിച്ചത്. അപ്പോൾ പരദേശി പരദേശി ജാനാനഹി എന്നുള്ള പാട്ടില്ലേ രാജാ ഹിന്ദുസ്ഥാനിയിലെ, അപ്പോൾ നമുക്കിത് കേൾക്കാം. ഉദിത് നാരായണനും ആൽക്കായ് യാഗ്നിക്കുമാണ് പാടിയിരിക്കുന്നത്. ഗാനമിതാ.

നാലുമണിപ്പൂക്കളിലെ സന്ദേശം. അടുത്തത് എറണാകുളം ബോൾഗാട്ടിയിൽ നിന്നും ലത. എന്റെ മകൾ ശ്രീദേവിയുടെ 14-ാമത്തെ വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ, അതായത് 7-ാം തീയതി. മരുമകൻ ദീപക്, അവർക്ക് മരുമകന്റെ പേര് ദീപക് എന്നാണ്, അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പാട്ട് വേണം. പാട്ട് ഇതാണ്, പള്ളിച്ചട്ടമ്പയിലെ കാട്ടുചെമ്പകം പൂത്തില്ലേ എന്ന പാട്ട്. പ്ലീസ് വെച്ചു തരാം കേട്ടോ. എനിക്ക് പ്ലീസ് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ വെച്ചു തരാം കേട്ടോ. പക്ഷെ ഇന്നലെ ആയിരുന്നു വിവാഹ വാർഷികം, സാരല്ല. അപ്പോൾ ലത ചേച്ചിയുടെ മകളുടെ പേര് ശ്രീദേവി. ശ്രീദേവിയുടെ ഭർത്താവാണ് ദീപക്. അപ്പോൾ ഇവർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചി എഫ് എം ഇതാ കാട്ടുചെമ്പകം പൂത്തില്ലേ എന്നുള്ള പാട്ട് വിശാൽ മിശ്രയും ആവണി മൽഹാറും കൂടി പാടിയ പാട്ടാണ്. നല്ലൊരു പാട്ടാണ്, കേട്ടോളൂ.

പ്രിയ നാലുമണി പൂവേ, നമസ്കാരം. തിരിച്ചു നമസ്കാരം. ഞാൻ ഒരാഴ്ച ഇടവിട്ടാണ് പാട്ട് ആവശ്യപ്പെടാറ്. എനിക്ക് അഭിമന്യു എന്ന ചിത്രത്തിലെ രാമായണക്കാറ്റ് എന്ന ഗാനം കേൾക്കണം. സൗത്ത് വാഴക്കുളത്ത് നിന്നും എം കെ അനിക്കുട്ടൻ, സീത അനിക്കുട്ടൻ, ആകാശ്, ആരിഷ് എന്നിവരൊക്കെ ബാക്കിയില്ല, കുറച്ചുകൂടി ഉള്ളു ടൈപ്പ് ചെയ്യാൻ. അത് ഇതിപ്പോ ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, ഇവരയച്ചിങ്ങനെ തോന്നുന്നു. അനിക്കുട്ടൻ, സീത അനിക്കുട്ടൻ, ആകാശ്, ആരിഷ് എന്നിവരാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കൂടിയിട്ടാണ് അയക്കുന്നത് അല്ലേ, അത്രയും കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഒന്നരടൊന്നും വിടണ്ട എന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് പാട്ട് വേണ്ടേ. അപ്പോൾ അഭിമന്യു എന്ന ചിത്രത്തിലെ രാമായണക്കാറ്റെന്നുള്ള പാട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു.

സത്യം പറയാലോ, ഇത് 4 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആവാൻ പോവാന്നുള്ളത് ഞാൻ മറന്നുപോയി. ഞാൻ ഇനിയൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അടുത്തൊരാൾ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വത്സകുമാർ പാലക്കാട് ജില്ലയിലെ 5 മൂർത്തി മംഗലത്ത് നിന്നൊരു നല്ലൊരു മഴഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ അല്ലായിരുന്നു, മഴപ്പാട്ട് ഇടാന്ന് വെച്ചിട്ടപ്പോൾ അയ്യോ ഇപ്പോൾ ആ സമയം തീർന്നുപോയി. അപ്പം ഞാൻ ഇടാൻ വെച്ച പാട്ട് എന്നെ കൊഞ്ചം എന്നുള്ള പാട്ടാണ്, ആദി സിനിമയിലെ തമിഴ് പാട്ടായിരുന്നു. അപ്പോൾ

ക്ഷമിക്കണം മത്സ്യകുമാർ ചേട്ടാ, അപ്പൊ ആ പാട്ട് വെക്കാൻ പറ്റിയില്ല. പക്ഷെ ഭാര്യ മിനിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരുന്നത്. മിനി ചേച്ചിക്കും ആശംസകളുണ്ട്. അപ്പോ അതുപോലെ തന്നെ ശ്രീമൂല നഗരത്തിൽ നിന്ന് ആശാ സജീവ് കുറച്ചു കാലമായിട്ട് മെസ്സേജ് ഒന്നും അയക്കാറില്ല. അപ്പൊ ഇന്ന് അയച്ചിട്ടുണ്ടായിരുന്നു, വായിക്കാൻ പറ്റിയില്ല. കമരു നിസ, അനിത, സന്തോഷ്, താഹിറ, നിസാർ, നിമ്പ, നിമ്പാറോ, അയ്യോ, ആലിയ, കണ്ണൻ എന്നിവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും വെക്കാൻ പറ്റിയില്ല, ക്ഷമിക്കണം, സമയമില്ല. 4:55 മിനിറ്റും 10 സെക്കൻഡുമായി നാലുമണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. 4:00

പറ്റിയില്ല, ക്ഷമിക്കണം, സമയമില്ല. 4 മണി കഴിഞ്ഞ് 55 മിനിറ്റും 10 സെക്കൻഡുമായി 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. 4 മണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നാളെ വീണ്ടും കേട്ടുമുട്ടാം.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 4:55 37 സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എക്സ്റ്റൻഷൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്ററിന്റെയും സിയാൽ എച്ച് ആർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും സഹകരണത്തോടെ ഈ മാസം 12 ചൊവ്വാഴ്ച 10 മുതൽ സ്വിഗ്ഗി വെയർ ഹൌസിൽ വെച്ച് പിക്കർ, പാക്കർ, സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് തൊഴിൽ മേള നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 10th, 12th, ITI, ഡിപ്ലോമ, UG തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 90 48 21 62 67, മറ്റൊരു നമ്പർ 97 44 37 49 64. നമ്പറുകൾ ഒരിക്കൽ കൂടി 90 48 21 62 67, 97 44 37 49 64.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വിവിധ അക്കാദമിക പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കാറ്റ് 2026 ഈ മാസം 9, 10, 11 തീയതികളിൽ നടത്തും. ന്യൂഡൽഹിയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിരുന്ന പരീക്ഷാ കേന്ദ്രം മാറ്റി HRL ഡിജിറ്റൽ സൊല്യൂഷനായി നിശ്ചയിച്ചിരിക്കുന്നു. അപേക്ഷകർ തങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ നിന്ന് പുതുക്കിയ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്ത് പുതിയ കേന്ദ്രത്തിൽ പരീക്ഷയ്ക്ക് ഹാജരാകണം. പരീക്ഷ ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 90 മുൻപ് പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. പരിശോധന നടപടികളുടെ ഭാഗമായി അപേക്ഷകർ പ്രിന്റ് ചെയ്ത പ്രൊഫഷണൽ അഡ്മിറ്റ് കാർഡും ഒരു ഒറിജിനൽ ഫോട്ടോ ഐ ഡി കാർഡും അല്ലെങ്കിൽ ഡിജി ലോക്കർ രേഖയും കൊണ്ടുവരണം. ആധാർ അല്ലെങ്കിൽ ഈ ആധാർ, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, സ്കൂൾ കോളേജ് ഐ ഡി എന്നിവ അംഗീകരിക്കുന്ന തിരിച്ചറിയൽ രേഖകളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 97 78 78 31 91 97 78 78 31 91.
5: വെഡിങ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
6: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 8, 9, 11 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 04842-60-41-16 04842-60-41-16. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ കാഴ്ചപരിമിതരുടെ കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മാസം 10 മുൻപായി ജില്ലാ സെക്രട്ടറിക്ക് പേരുകൾ നൽകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ 94 00 64 20 77, ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 94 00 64 20 77. കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, പൈതൺ, ഫുൾ സ്റ്റാക്ക് വിത്ത് AI എന്നീ കോഴ്സുകളുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളിൽ പ്രവേശനം ആരംഭിച്ചു. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 31 മുൻപായി സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയുമായി കോട്ടയം സെന്ററിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 62 82 84 17 72 62 82 84 17 72. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
7: ആകാശവാണി FM വാർത്തകൾ.

0: കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. റെയിൽവേ സുരക്ഷയും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് ഉത്തരേന്ത്യൻ റെയിൽവേ പാതകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് എന്ന ഓട്ടോമാറ്റിക് ട്രെയിൻ സുരക്ഷാ സംവിധാനം നടപ്പിലാക്കാൻ ഇന്ത്യൻ റെയിൽവേ അനുമതി നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നു. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. DRDOയും ഇന്ത്യൻ വ്യോമസേനയും സംയുക്തമായി വികസിപ്പിച്ച ടാക്ടിക്കൽ അഡ്വാൻസ് റേഞ്ച് ഓഗ്മെന്റേഷൻ താരയുടെ ആദ്യ പറക്കൽ പരീക്ഷണം ഒഡീഷ തീരത്ത് വിജയകരമായി നടന്നു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള ലിമിറ്റഡ് സിയാൽ കാർഗോ മേഖലയിൽ സുശക്തമായ വളർച്ച കൈവരിച്ചു. 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 2:49. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉള്ളടക്കം എന്ന ചിത്രത്തിൽ യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
0: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
2: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞം വറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
0: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
3: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.
0: സുധീഷ് കോട്ടയമ്പ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: ഒ എൻ വി കുറിപ്പിന്റെ വരികൾ SP വെങ്കടേഷ് ചിട്ടപ്പെടുത്തി. ചിത്രപാടിയ ഗാനം ചിത്രം ഇന്ദ്രജാലം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടൻറ്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87, മറ്റൊരു നമ്പർ 0484-2-42-63-97, മൊബൈൽ നമ്പർ 94-46-45-58-88. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484-2-42-63-87, 0484-2-42-63-97, 9446-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

അപ്പു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പി സുന്ദർരാജൻ. അടുത്ത ഗാനം പാടിയത് യേശുദാസും ചിത്രയും ചിത്രം ഇന്നലെ. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 കഴിഞ്ഞ് 29:22. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയത് ചിത്രം തലയണമന്ത്രം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
0: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
2: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞം വറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
0: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
3: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.

0: രാകേഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭയിൽ.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പാടിയ ദേശുദാസും ചിത്രയും, ചിത്രം അങ്കിൾ ബൺ. ഗാനരചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിൽ വേണുഗോപാൽ, രാധിക തിലക് എന്നിവരും സംഘവും പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പി കെ ഗോപി, ചിട്ടപ്പെടുത്തിയത് ശരത്.

കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ വൈകിട്ട് 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:00. ഇപ്പോൾ ബിജു നാരായണൻ പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. ഗാനരചന ശിവദാസ് വെങ്കിട, സംഗീതം സാംജി ആറാട്ടുപുഴ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 10:35. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, ക്ഷീരവികസനം.

0: വകുപ്പിൻ്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മോനിപ്പള്ളി ചേറ്റുകുളം ചിറ്റയടത്ത് പി എൻ പ്രകാശൻ പങ്കെടുക്കുന്നു. പശുപരിപാലനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് തുറവൂർ സ്വദേശി യാക്കോബ് സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 FM ഈവനിംഗിൽ നിലവറ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുക്കുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ കെ വി ഷോയ്സനുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9, ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി, കെ എൻ മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ, സൈക്കിൾ, സുധീഷ് കോട്ടയംപ്രത്തിൻ്റെ കവിതകൾ. 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ സംഗീത കച്ചേരി. 11:00 ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
0: ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രാമായണം ചൊല്ലുന്നോരമ്മ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, സേവന വാർത്തകൾ, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാളെ രാവിലെ 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, വേഗം കുറയുന്ന ഭാരം, ശരിയേത്, തെറ്റേത്. 7:50 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം, ആദ്യ ഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്രഗാനങ്ങൾ.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി,
6: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ, വ്യാഴം
5: രാവിലെ 7:15 ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: രാവിലെ 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ കെ വി ഷോയ്സനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, കെ എൻ മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ, സുധീഷ് കൊട്ടയംപ്രത്തിന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ച അറിയിപ്പുകൾ, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:00 ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55.

0: സേവന വാർത്തകൾ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് ലളിതഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ജാതിക്കൊപ്പം കവുങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്ന കരിമാലൂർ സ്വദേശി TP ഷാജിയെ പരിചയപ്പെടുത്തുന്നു. തേലത്തുരുത്ത് സ്വദേശിയായ KK ശശി വാഴക്കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വേഗം കുറയ്ക്കുന്ന ഭാരം, ശരിയേത് തെറ്റേത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 7:55 ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരികുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയേണ്ടതല്ല. കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ജോ ഫ്രാൻസിസ് മാത്യുവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9, ഡൽഹി റിലേ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, ഡൽഹി റിലേ. 11 മണിക്ക് ഹിന്ദിയിലും, തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതകൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഒരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484242-6387, 0484242-6387, അല്ലെങ്കിൽ 9044645588. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484242-6387, 0484242-6387, 9444655888. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയരിപ്പോൾ മധുരം ഗീതം, ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഒരു ഗാനം. പി സുശീലാദേവി പാടിയത്. ഗാനരചന ചേരാവള്ളി ശശി, സംഗീതം V ദക്ഷിണാമൂർത്തി.

മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും നിങ്ങൾ കേട്ട ഗാനം പാടിയത് പി. സുശീലദേവി. സംഗീതം വി. ദക്ഷിണമൂർത്തി. ഗാനരചന ചേരാവള്ളി ശശി.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വിവിധ അക്കാദമിക പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കാറ്റ് ഈ മാസം 9, 10, 11 തീയതികളിൽ നടത്തപ്പെടും. ന്യൂഡൽഹിയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിരുന്ന പരീക്ഷാ കേന്ദ്രം മാറ്റി HRL ഡിജിറ്റൽ സൊല്യൂഷൻ ആയി നിശ്ചയിച്ചിരിക്കുന്നു. അപേക്ഷകർ തങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ നിന്ന് പുതുക്കിയ അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്ത് പുതിയ കേന്ദ്രത്തിൽ പരീക്ഷയ്ക്ക് ഹാജരാകണം. പരീക്ഷ ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 90 മിനിറ്റ് മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. പരിശോധനാ നടപടികളുടെ ഭാഗമായി അപേക്ഷകർ പ്രിന്റ് ചെയ്ത പ്രൊവിഷണൽ അഡ്മിറ്റ് കാർഡും ഒരു ഒറിജിനൽ ഫോട്ടോ ഐ ഡി കാർഡും അല്ലെങ്കിൽ ഡിജി ലോക്കർ രേഖയും കൊണ്ടുവരണം. ആധാർ, ഇ ആധാർ, വോട്ടർ ഐ ഡി, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഐ ഡി എന്നിവ അംഗീകരിക്കുന്ന തിരിച്ചറിയൽ രേഖകളാണ്. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ,

0: മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ പരീക്ഷാ ഹാളിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എക്സ്റ്റൻഷൻ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്ററിൻ്റെയും CIELHR Services പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും സഹകരണത്തോടെ ഈ മാസം 12 ചൊവ്വാഴ്ച 10 മുതൽ സ്വിഗ്ഗി വെയർഹൌസിൽ വച്ച് പിക്കർ, പാക്കർ, സൂപ്പർവൈസർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് തൊഴിൽ മേള നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 10th, 12th ITI, ഡിപ്ലോമ, UG തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 90 48 21 62 67, 97 44 37 49 64, 04842 57 67 56 എന്നീ നമ്പറുകളിലേക്ക് വിളിച്ച് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി: 9048216267, 97 44 37 49 64, 04842 57 76.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
1: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
3: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞംവറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
1: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
4: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.
1: സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: തിരുവനന്തപുരം IHRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസ് ഈ മാസം ആരംഭിക്കുന്ന FYUGP ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 06 93 07, മറ്റൊരു നമ്പർ 94 00 51 94 91. നമ്പറുകൾ ഒരിക്കൽ കൂടി: 94 95 06 93 07, 94 00 51 94 91. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃത ഫീസാനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04842 54 15 20, 04842 54 15 20. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKക്ക് പിന്തുണ അറിയിച്ച് CPMും CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന്

0: മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIM പിന്തുണ അറിയിച്ചു. VCK തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ TVK കോൺഗ്രസിന്റെ 5 MLA മാർ ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCK 2 MLA മാർ വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണുമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്.

0: ആയി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തേയ്മാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റപ്പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
0: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328, നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്. സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആന്റ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 വർഷം മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 മണിയോടെ കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. ടി വി കെയ്ക്ക് പിന്തുണ അറിയിച്ച് സിപിഎമ്മും സിപിഐയും. പശ്ചിമബംഗാളിൽ മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയരിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പട്ടാളം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനമാദ്യം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 25°C. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: കാർഷിക ജീവനം.
0: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: പശുപരിപാലനവും ജീവിതവും. തുറവൂർ സ്വദേശി യാക്കോബ് ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മോനിപ്പള്ളി, ചേറ്റുകുളം ചിറ്റിയടത്ത് പി എൻ പ്രകാശൻ എന്നിവർ പങ്കെടുക്കുന്നു.
1: ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം
2: പശുപരിപാലനത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് തുറവൂർ സ്വദേശി യാക്കോബ് സംസാരിക്കുന്നു.
3: ഞാനിപ്പോ എത്ര നാളായിട്ടാണ് ഈ പശുവിന്റെ പരിപാലന രീതികളിലേക്കൊക്കെ ഇറങ്ങിയിട്ട്?
4: ഒരു 10 വയസ്സുള്ളപ്പോ ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയതാണ്. ഇപ്പോ എനിക്ക് 69 വയസ്സുണ്ട്. ഈ കാലം വരെ ഒക്കെയും ഈ പശുക്കളുടെ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. പിന്നെ നമ്മളെ വലിയ ഫാമൊന്നും അല്ല, നമുക്കിപ്പോ നിലവിൽ 3 പശുക്കളാണ് ഉള്ളത്. പശുക്കൾ അധികം ഉണ്ടായിരുന്നു, എനിക്ക് ഇതിനിടയ്ക്ക് വയ്യായ വന്നിപ്പോ പശുക്കളെയൊക്കെ കൊടുത്തു. ഇപ്പൊ കുറവൊക്കെ ആയി, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നായി കഴിഞ്ഞപ്പോ വീണ്ടും വാങ്ങിച്ചപ്പോ നിലവിൽ 3 പശുക്കളുണ്ട്. ഞങ്ങൾ ഡയറിയിലാണ് പാലളക്കണേ.
3: ചേട്ടൻ ഒരു കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മൃഗപരിപാലനത്തിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു കാരണം എന്താ?
4: മാതാപിതാക്കളായിട്ട് ഈ പുസ്തകം കൊണ്ടു നടന്ന ആൾക്കാരാണ്. പക്ഷെ അന്നൊന്നും ഇത്രയും നല്ല എണ്ണം പശുക്കളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ നാടൻ പശുക്കളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് ഇന്നത്തെ പോലെ ലിറ്റർ കണക്കല്ലായിരുന്നു അന്ന്, ഇടങ്ങഴി 2 ഇടങ്ങഴി അങ്ങനെ ഒരു കണക്കായിരുന്നു അന്നത്തെ കാലഘട്ടത്തില്. അപ്പൊ അങ്ങനെയുള്ള പശുക്കളൊക്കെ ആയിരുന്നു പഴയ കാലത്തൊക്കെ. ക്ലാസ്സിൽ പോണേക്ക് മുന്നും ക്ലാസ് കഴിഞ്ഞ് വന്നാലും ഇവർ ശുശ്രൂഷിക്കല് എന്റെ വീട്ടിലെ എന്റെ കാർന്നന്മാര് എന്നെ ഏൽപ്പിച്ചേക്കണ ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ 6 മക്കളില് മൂത്ത ആളാണ്. അപ്പൊ അതിന്റെ പേരില് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ബെല്ലെടുത്തും കൊണ്ട് കെട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചുകൊണ്ടുവന്ന് അവർക്ക് ആഹാരം കൊടുത്ത്, അതേപോലെ ക്ലാസ്സിൽ പോണേക്ക് മുൻപും ഇവർക്ക് ആഹാരം കൊടുക്കുകയും ഇവരെ എവിടെയെങ്കിലും തണലുള്ളിടത്തോ അല്ലെങ്കിൽ തീറ്റ ഉള്ളിടത്തോ കെട്ടിയിടുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താണ് എന്നെ ശീലിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചെറുപ്പത്തിലായി ഞാൻ ആ ഫീൽഡിലേക്ക് വരേണ്ടി വന്നത്.
3: അപ്പൊ ചേട്ടന് ഏതിനം പശുക്കളാണ് ഉള്ളത്? അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ആ ഇനത്തിനെ പറ്റി എന്തൊക്കെയാണ് അറിയാവുന്നത്? അത് നമ്മുടെ കർഷക സുഹൃത്തുക്കളോട് നമുക്കിന്ന് പങ്കുവയ്ക്കാം.
4: ജേഴ്സി പശുക്കളാണെങ്കിൽ നമ്മുടെ നാടിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും ഒക്കെ അനുയോജ്യമായതാണ്. അതേസമയം HFP എന്ന പശുക്കളാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയായിട്ട് അവര് പെട്ടെന്ന് എഴുകി ചേരില്ല. കാരണം അവര് അണപ്പ് കൂടുതലായിരിക്കും, അതേപോലെ അവർക്ക് നല്ല ശുശ്രൂഷ വേണം. പക്ഷെ ജേഴ്സി ഇനങ്ങൾക്ക് മറ്റതിനെ അപേക്ഷിച്ച് പാല് വളരെ കുറച്ച് കുറവായിരിക്കും. ഒരു 11-12 ലിറ്റർ പാലൊക്കെയാണ് ആവറേജ് കിട്ടുള്ളൂ. മറ്റേ പശുക്കളാണെങ്കിൽ 18 ലിറ്റർ 20 ലിറ്റർ പാലൊക്കെ കിട്ടും. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ ഭക്ഷണം കൊടുക്കല്, ഇപ്പൊ നിലവിൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തേങ്ങ പിണ്ണാക്ക്, മില്ലില് ആൾക്കാർ കുത്തിച്ച് കൊണ്ടുപോകണ നെല്ലിന്റെ തവിട് അങ്ങനെ കിട്ടും നമുക്ക്. അതും ഈ തേങ്ങ പിണ്ണാക്കാണ് കൂടുതൽ കൊടുക്കണേ. പിന്നെ കേസ് ഒക്കെ കുറച്ചൊക്കെ കൊടുക്കുള്ളൂ. കാരണം പിന്നെ പുല്ല്, എന്റെ ഭാര്യ പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കും, അവർക്ക് ആവശ്യത്തിന് തിന്നാനുള്ള പുല്ല് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ മേയാൻ വേണ്ടിയിട്ട് എന്റെ വീടിന്റെ തൊട്ട് താഴെ പാടമാണ്. ആ പാടത്ത് 10 മണിവരെ ആ പാടത്ത് കൊണ്ടേ കെട്ടും. 10 മണിയാകുമ്പോഴാണ് തിരിച്ച് കഴിച്ച് കൊണ്ടുവരുള്ളൂ. കൊണ്ടുവന്ന് കഴിയുമ്പോൾ നന്നായിട്ട് കുളിപ്പിച്ച് അതിന്റെ ശരീരത്തിലൊക്കെയുള്ള ചെളിയും വഴുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ കഴുകി കളഞ്ഞ് കയറ്റി കെട്ടും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കണത്. പിന്നെ ഭാര്യയാണെങ്കിൽ പാടത്തിന്റെ പരിസരത്തൊക്കെ പോയി പുല്ല് വെട്ടിക്കൊണ്ടുവരും. കുറച്ച് തീറ്റപ്പുല്ല് ഇട്ടിട്ടുണ്ട്, ആ തീറ്റപ്പുല്ലും അരിഞ്ഞിട്ട് കൊടുക്കും.
3: ചൂടുള്ള കാലാവസ്ഥയിൽ ഇവരെങ്ങനെയാണ്, ചൂട് കുറയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ?
4: ഒന്നാമതായിട്ട് രാവിലെ തന്നെ പശുക്കളെ നനച്ചു കഴിഞ്ഞിട്ട് അവരെ മേയാനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞല്ലോ. ആ മേയാൻ കൊണ്ട് തിരിച്ചു വരും ഏകദേശം 10 മണിയാവും. ഈ 10 മണിയാകുമ്പോഴും ഒന്നുകൊണ്ട് നനയ്ക്കും. ആ നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഞങ്ങളുടെ അടുത്ത് മരങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ ചോല കിട്ടാവുന്ന മരങ്ങളൊക്കെ ഉണ്ട്, ആ മരത്തിന്മേ എവിടെയെങ്കിലും കൊണ്ടുപോയി കിട്ടും. അങ്ങനെയാണ് ചെയ്യണേ ഞങ്ങള്. അതേ ഇങ്ങനെ കറക്കാൻ അടുത്ത് ഉച്ചയാകുമ്പോഴാണ് തൊഴുത്തിലേക്ക് അഴിച്ചു വിട്ടോളൂ. ആ കറവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൊടുത്ത് പുറത്ത് കിട്ടും. പിന്നെ വൈകുന്നേരം കയറ്റി കെട്ടുമ്പോഴും നനച്ച് കയറ്റി കെട്ടും. ശരിക്കും എയറ് കിടക്കാവുന്ന രീതിയിലുള്ള തൊഴുത്താണ്.
3: അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ?
4: തൊഴുത്ത് ചുറ്റുവശം എയറ് കിടക്കാവുന്ന രീതിയിലുള്ള തൊഴുത്താണ് ഞങ്ങളുടെ തൊഴുത്ത്. ആദ്യത്തെ തൊഴുത്തുണ്ടായത് ഞങ്ങളൊരു പുതിയ വീട് വെച്ചപ്പോ അത് പൊളിച്ചു കളഞ്ഞു. അതിനകത്ത് 8 പശുവിനെ കിട്ടാമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കുള്ള തൊഴുത്തിൽ 3 പശുക്കളെ കിട്ടാൻ പറ്റുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ കൊണ്ടു നടക്കാൻ പറ്റുകയും ചെയ്യില്ല. അപ്പൊ അത് കാരണം ആ 3 പശുക്കളെയാണ് ഇപ്പൊ ഞങ്ങൾ കൊണ്ടു നടക്കാറുള്ളൂ. അവർക്ക് ശരിക്കും പറയാതെ ഫാൻ ഉണ്ട് തൊഴുത്തില്, പക്ഷെ ഫാൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം ചുറ്റുവശത്തുനിന്ന് നല്ല കാറ്റുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ തൊഴുത്തിൽ ചെല്ലുമ്പോൾ അവർ അണക്കിയോ അല്ലെങ്കിൽ

0: ചക്കരിക്കാതിരിക്കോ അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവാറില്ല ഇതുവരെയും. അതുകൊണ്ട് ഫാനുണ്ട്, പക്ഷെ ഇടാറില്ല. രാത്രി രണ്ടു പ്രാവശ്യമൊക്കെ ഞാൻ നോക്കും അവരെന്തോ എടുക്കണേ, അവരണക്കണുണ്ടോ, അവർക്ക് ചൂട് അങ്ങനെ ഉണ്ടോ നോക്കും. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം ഫാനൊന്നും അധികം ഇടാറില്ല.
1: ഇതിന്റെ വേസ്റ്റ് അതായത് ചാണകവും മൂത്രവും ഒക്കെ എങ്ങനെയാണ്, കളയുന്നതൊക്കെ എങ്ങനെയാണ്?
0: ആ തൊഴുത്തിനോട് ചേർന്ന് തന്നെ ഒരു കല്ലുകൊണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാണകം ഞങ്ങള് പുറത്ത് വാരിയിട്ട് ഉണക്കി ചാക്കിനാണ് ഞങ്ങൾ കൊടുക്കണേ. ഈ പ്രാവശ്യം തന്നെ ഒരു

0: വേനൽക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാണകം ഞങ്ങൾ പുറത്ത് വാരിയിട്ട് ഉണക്കി ചാക്കിനാണ് ഞങ്ങൾ കൊടുക്കണേ. ഈ പ്രാവശ്യം തന്നെ ഒരു 10-60 ചാക്ക് ചാണകം ഞങ്ങളിപ്പോൾ നിലവിൽ കൊടുത്തു കഴിഞ്ഞു. ഒരു 10-15 ചാക്ക് ചാണകം ഒരു ഇപ്പൊ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനാൾ വന്നിട്ടില്ല. ഒരാൾ ചോദിച്ചു, അപ്പൊ തരാന്ന് പറഞ്ഞു നിൽക്കാണ്. അപ്പൊ അത് കാരണം ഇപ്പൊ ഈ വേനൽക്ക് ചാണകം ഉണ്ടാവില്ല കുഴിയിൽ വാരിയിടാനായിട്ട്. കുഴി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദിവസം സൈഡ് കല്ല് വെച്ച് കെട്ടി തിരിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ വേനലാവുമ്പോ അത് ഉണക്കി കൊടുക്കും. പിന്നെ തൊഴുത്ത് കഴുകണ വെള്ളം മാത്രമാണ് വേസ്റ്റ് വെള്ളമായിട്ട് വരുള്ളൂ. കാരണം കുളിപ്പിക്കുന്നത് മോട്ടർ അടിച്ച് വേറെ സ്ഥലത്ത് കെട്ടിയിട്ടാണ് കുളിപ്പിക്കണേ. ഞങ്ങളുടെ പറമ്പിലേക്ക് ഒഴുകി പറമ്പിന്റെ അത്തഞ്ചലിലേക്ക് മുന്നേ തന്നെ നിന്നുകൊള്ളും. വേസ്റ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ അധികം ഉണ്ടാവില്ല. ഈ മൂത്രം ആ തൊഴുത്ത് കഴിഞ്ഞ വെള്ളം ഉണ്ടാവുള്ളൂ. അതൊരു ചെറിയ കുഴി കുത്തി ഉണ്ടായ കുഴിയിൽ വെറ്റിപ്പൊക്കോളും. ഇപ്പൊ രാവിലെ അടിച്ചു കഴിഞ്ഞ വെള്ളവും ആ മൂത്രം കൂടി കിടക്കുന്നത് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല, വെറ്റിപ്പൊക്കോളും. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ.
1: ഈ പൊൾത്തൊട്ടി ഉള്ളതുപോലെ തന്നെ വെള്ളം കുടിക്കാനുള്ള തൊട്ടികളും ഉണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഇത്?
0: ഞങ്ങളത് അങ്ങനെ തൊട്ടികളില്ല, പക്ഷെ ഒരു 20 ലിറ്റർ ഒക്കെ കൊള്ളാവുന്ന ബക്കറ്റുകളുണ്ട്. ആ ബക്കറ്റിൽ വെള്ളം വെച്ചു കൊടുക്കും. അപ്പൊ നമ്മള് വൈകിട്ട് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും തീർക്കൂല. എന്നാലും ഒരു കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഒരു 4 ലിറ്റർ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു 20 ലിറ്ററിന്റെ ബക്കറ്റിൽ വെച്ചാലും. ബാക്കിയുള്ള വെള്ളമൊക്കെ അവർ കുടിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ തീറ്റയാണെങ്കിലും ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കൂല. 6 മണി ആവുന്നതിന് തിന്നാളെ തീറ്റ പുല്ലൂട്ടിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പുല്ലൂട്ടിലൊന്നും ഉണ്ടാവില്ല. കാരണം അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കാലത്ത് കറക്കുമ്പോൾ പാല് കുറയും.
1: അപ്പൊ ഒരു ദിവസം ഇവർക്ക് എത്ര നേരമായിട്ടാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത്? ഭക്ഷണവും വെള്ളവും ഒരു ഓർഡർ ഉണ്ടായിരിക്കുമല്ലോ.
0: നമ്മൾ രാവിലെ കറന്നു കഴിയുമ്പോ തന്നെ ഭക്ഷണം കൊടുക്കും അവർക്ക്. പിണ്ണാക്കും തിരിയും തവിടും എല്ലാം കൂട്ടിട്ട് രാവിലെ കൊടുക്കും. പുല്ല് വാരിയിട്ട് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തുകൊണ്ടേ കിട്ടൂല. അപ്പൊ പിന്നെ അവർക്കൊന്നും തിന്നാനൊന്നും കിട്ടില്ല. പാടത്തുകൊണ്ടേ കിട്ടാണെങ്കിൽ അവിടെ കൊണ്ട് തിന്ന് കുറച്ചു നേരമൊക്കെ തിന്ന് വെയിലായി കഴിഞ്ഞുമ്പോ തണലത്തേക്ക് മാറിക്കോര്. അപ്പൊ ആ വെയിൽ ഒരു 10 മണിക്ക് പോയി അഴിച്ചുകൊണ്ടൊന്ന് കയറ്റി കൊണ്ടുവരും. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണലത്ത് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടന്ന് എക്കരയ്ക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തീറ്റയിട്ട് കൊടുക്കുന്ന ഒരു 6 മണിക്ക് മുന്നേ തീരാവുന്ന രീതിയിലുള്ള തീറ്റ പുല്ല് ഇട്ട് കൊടുക്കുള്ളൂ. രാത്രി പുല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കില്ല. ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3.5 മാസമൊക്കെ ആകുമ്പോഴേക്കും ഭൂരിഭാഗം പശുക്കളും മതി കാണിക്കും. ചിലർ കരയും, അല്ലെങ്കിൽ മാച്ച് പോയി കാണും. അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കും. ആ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മൃഗാസ്പത്രിയിൽ അത് മിക്കവാറും അവർ ആ സമയത്ത് കിട്ടില്ല. കാരണം ഇത് രാത്രി കരയണമെങ്കിൽ രാവിലെ കുത്തണം, അല്ലെങ്കിൽ ചെനയക്കാനായിട്ട് സമയം പിടിക്കും. അപ്പോൾ അടുത്ത് ഇങ്ങനെ ഒരു കമ്പൗണ്ടർ അറിയാവുന്ന ഒരു പയ്യനുണ്ട്. അപ്പൊ അവനെ വിളിക്കും. അവനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്ന് കുത്തി വെച്ച് തരും. അങ്ങനെ അക്കാര്യത്തിൽ അങ്ങനെ ചെയ്യാറ്. 6 മാസം വരെ കറക്കുള്ളൂ. 6 മാസം കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കറവ വിടും. കറവ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറക്കുമ്പോൾ കൊടുക്കണ പാലുണ്ടാവണ തീറ്റ ഒഴിവാക്കും. ബാക്കി എന്ത് തീറ്റ വേണമെങ്കിലും വില കുറയും. കുറവ് ഏതിനാന്ന് വെച്ചാൽ ആ തീറ്റ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ റേഷൻ വാങ്ങിക്കും. റേഷൻ വാങ്ങിക്കുമ്പോൾ അരി ഉണ്ടെങ്കിൽ അത് കഞ്ഞി വെച്ച് കൊടുക്കും. അങ്ങനെ ഓവറായിട്ട് കൊടുക്കാണ്ടിരുന്നാൽ അത് വേവ് കുറച്ച് കുറച്ച് കൊടുക്കണമെന്നുള്ളൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അരി വയ്ക്കുമ്പോൾ ഒത്തിരി വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവർക്ക് അക്കരയ്ക്കാൻ കിട്ടില്ല. അപ്പോൾ ദഹനക്കുറവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കൊല്ലങ്ങളായിട്ട് കൊടുക്കാറുള്ളതാണ്. ശരീരം ഒന്ന് പുഷ്ടിയാവും കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ. നെല്ലിന്തവിടെ ഈ മില്ലുകളിൽ നിന്ന് പോയി അയാൾക്കാണ് ചെല്ലുമ്പോൾ 10 കിലോ 5 കിലോ ഒക്കെ കിട്ടുള്ളൂ. ഇത് നെല്ലിന്തവിടെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ്. അതാവുമ്പോൾ പിന്നെ വയറിന് അസുഖങ്ങൾ ഉണ്ടാവില്ല ഇവർക്ക്. ഇപ്പം എൻ്റെ വീട്ടിലെ പശുക്കൾക്ക് വയറിന് അസുഖങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. നെല്ലിന്തവിടെ കൂട്ടി കൊടുക്കണതുകൊണ്ട് അവർക്ക് എടുത്ത് അക്കരയ്ക്കാൻ കിട്ടും. പിന്നെ അത് ചെന്നയുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കും. പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലാണ്ട് പാൽ ഉൽപ്പാദനമുള്ള തീറ്റകൾ ഞാൻ കൊടുക്കാറേ ഇല്ല. ഈ പാലാവാൻ ഒരു 10 ദിവസം ലേറ്റ് ആവുന്നുള്ളൂ. പാലുണ്ടാവാത്ത അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ മടിയിൽ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇപ്പം മടിവെക്കാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള സാധനം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടിവെക്കം ഉണ്ടാവില്ല. നമ്മൾ ചെനയിൽ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള തീറ്റ കൊടുക്കുമ്പോഴാണ് മടിവെക്കം ഉണ്ടാവുന്നത്. പാൽ ഉൽപ്പാദിപ്പിക്കൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അതുവരെ പാൽ ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല. നാച്ചുറലായിട്ട് മടി എടുക്കുന്നതാണ്. ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ കിട്ടുള്ളൂ. ഈ മടിനീര് വന്ന് മടി പോയി കഴിയുമ്പോഴായിരിക്കും നമുക്കറിയാൻ പറ്റുള്ളൂ. കാരണം എല്ലാ പശുക്കളും ഇങ്ങനെ നീര് വന്നോളണമെന്നില്ല. പക്ഷെ ഉള്ളിൽ പ്രശ്നമുണ്ടാവും, നമ്മളറിയൂല. അവസാനം പ്രസവിച്ച് കറക്കണ നേരത്ത് നമ്മൾ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന തീറ്റകൾ ചെനയിൽ കൊടുക്കാറ്, ഞാൻ കൊടുക്കാറില്ല. കൂടുതലായിട്ട് പുല്ലാണ്. ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കാരണം പുല്ലാണ്. ഇഷ്ടംപോലെ പുല്ല് കൊടുക്കുക. അവർക്കടെ ആവശ്യത്തിന് പുല്ല് കൊടുക്കും. വൈക്കോല് വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ട്. പക്ഷെ വൈക്കോല് കൊടുത്താൽ ഇപ്പം അവർക്ക് വൈക്കോല് വേണ്ട, അവർ തിന്നേയില്ല. അവർക്ക് ഇഷ്ടം പോലെ പുല്ലുള്ള കാരണമുണ്ട്. പുല്ല് മതി, അവരിഷ്ടം പോലെ പുല്ലുണ്ട്. അവർക്ക് അത് ചെനയായാലും കറവയായാലും ഇഷ്ടംപോലെ പുല്ല് കൊടുക്കും. കെട്ടിത്തീറ്റും പിന്നെ വെട്ടിയിട്ടും കൊടുക്കും. അങ്ങനെ അത് കൊടുക്കുന്നതിനോണ്ട് അവർക്ക് അങ്ങനെ കൈത്തീറ്റ കൊടുക്കും. പക്ഷെ അങ്ങനെ ഓവറായിട്ട് കൈത്തീറ്റ ഒന്നും കൊടുക്കാൻ പറ്റും

0: നമുക്കൊന്നും ഒരു മുതലില്ല നമുക്ക്. കാരണം ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബം കഴിയണം, പിന്നെ ഞാനിപ്പോ രോഗിയാണ്, എനിക്കുള്ള ചെറിയ ചെറിയ വരുമാനമൊക്കെ ഉള്ളൂ. അപ്പൊ കഴിപ്പിച്ച കൊടുക്കലൊക്കെ കുറവാണ്. പക്ഷെ എന്ന് വിചാരിച്ചാൽ എന്റെ പശുക്കളൊക്കെ നല്ല നല്ല മെഴുക്ക് തന്നെ ഇരിക്കുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ക്ഷീണിച്ചൊന്നും ഇരിക്കില്ല. കാരണം എനിക്ക് എന്റെ മക്കളെക്കാളും കൂടുതൽ എന്റെ പശുക്കളോടുണ്ട്. കാരണം മക്കൾക്ക് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കൃത്യമായിട്ട് അമ്മച്ചിടയിൽ നിന്ന് മേടിച്ച് കഴിച്ചോളും. ഇവരെ നമ്മൾ കൊണ്ട് കെട്ടിയിട്ട് കൊണ്ട് അവർക്കൊന്നും കൊടുക്കാതെ സമയത്തിന് കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ അവർക്കുടെ കാര്യം പട്ടിണിയാവില്ലേ. അപ്പൊ ഞാൻ എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അവരെ കാര്യം നോക്കണം. അത് ഇപ്പൊ വീട്ടിലായിരിക്കും എൻ്റെ വൈഫിനായാലും എൻ്റെ മക്കൾക്കായാലും ഒക്കെ അറിയാം. സമയത്തിന് വെള്ളം കൊടുത്തില്ലെങ്കിൽ അപ്പച്ചൻ ദേഷ്യപ്പെടും, വഴക്കുറയും, അങ്ങനെ അറിയാവുന്നതുകൊണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്യും.
1: ഇത്രയും നാളത്തെ ഈ പശു പരിപാലനത്തിൽ ചേട്ടന് മാനസികമായിട്ട് സന്തോഷമാണോ?
0: ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി ഒത്തിരി സന്തോഷമാണ്. കാരണം ഇപ്പൊ ഞാൻ നിലവിൽ രണ്ട് പാലും മാറ്റി വെച്ച ഒരു പേഷ്യന്റാണ്. ആ ഞാൻ ഇപ്പോഴും എന്റെ തൊഴുത്തിൽ പശു ഇല്ലെങ്കിൽ ഞാൻ രാത്രി കിടന്ന ഉറങ്ങില്ല. പശു മസ്റ്റ് വേണം. പശു എങ്ങനെയുള്ള പശു ആയാലും കുഴപ്പമില്ല, പശു തൊഴുത്തിൽ വേണം. അത് രാവിലെ എനിക്ക് തൊഴുത്തിൽ ചെല്ലണം, അല്ലെങ്കിൽ എന്റെ തൊഴുത്തിൽ പശു ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല. അത് തന്നെ എന്റെ ഭാര്യയാണെങ്കിലും പശുവിന് കൊടുക്കാന്ന് പറഞ്ഞാൽ പറയും, ഏയ് കൊടുക്കണ്ട, അതിനെ കൊടുത്താൽ ശരിയാവില്ല, അതവിടെ വേണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മേടിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കും. ഇപ്പൊ ഈ വെയിലൊക്കെ കൊണ്ട് നടക്കും, വേണ്ട നമുക്ക് കൊടുക്കണ്ടെന്ന് പറയുള്ളൂ. ഭാര്യയാണെങ്കിലും പുള്ളിക്കാറ്റിനുള്ള അതിനെ കൃത്യമായിട്ട് നോക്കുന്ന ആൾ. എനിക്ക് വയ്യാത്തതുകൊണ്ട് അതിനെ കുളിപ്പിക്കാനും തീറ്റ വെട്ടിട്ട് കൊടുക്കാനും കാര്യങ്ങളും 90% കാര്യം ഇപ്പൊ പുള്ളിക്കാറ്റിയാണ് ചെയ്യണത്. ഇരിക്കുമ്പോൾ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ പുള്ളിക്കാറ്റിയാണ് ചെയ്യണത്. ഞാൻ കൂടെ നിൽക്കുള്ളൂ, ഹെൽപ്പ് ചെയ്യുള്ളൂ. പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്യണത് പുള്ളിക്കാറ്റിയാണ്. കാരണം എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല, അത് കാരണമുണ്ട്. പക്ഷെ ഞാനിത് കൊണ്ടു നടന്നിട്ടാണ് എന്റെ മക്കളൊക്കെ നല്ല നിലയിൽ പഠിച്ച്. ഇപ്പൊ ഒരാൾ BSc നഴ്സ് പഠിച്ച് പുറത്താണ്, മൂത്താള് BCom പഠിച്ചിട്ട് അവള് ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആള് ഒരു സ്കൂൾ ടീച്ചറാണ്. ഇവരൊക്കെ പഠിച്ചതൊക്കെ ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചത്. ഞാൻ നഴ്സിംഗ് വരെ പഠിപ്പിച്ചതേയും ഈ ഒറ്റ വരുമാനം ഉണ്ടായുള്ളൂ, എനിക്ക് വേറെ ഒരു വരുമാനം ഉണ്ടായില്ല. ദൈവന്റെ വെച്ച് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചതും ഈ പശുവിന്റെ പരിപാടിയും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നാണ് കാര്യങ്ങളൊക്കെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്റെ തൊഴുത്ത് വേറെ എന്തെല്ലാം മുതൽ നശിച്ചു പോയാലും എനിക്കൊരു വിഷമമില്ല. എന്റെ തൊഴുത്ത് കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആകെ മൂഡ് ഓഫ് ആവും. വീട്ടിലാണെങ്കിലും ദേഷ്യമായിരിക്കും, മൊത്തം മൂഡ് ഓഫ് ആവും, കാര്യങ്ങളൊക്കെ ഇതാവും. എല്ലാം എനിക്ക് ആകെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലാണ്. 10-20-23 ലക്ഷം രൂപ ചെലവ് ചെയ്ത ആളാണ്. പക്ഷെ ഇപ്പോഴും ആ ചെലവ് ചെയ്താണ് എനിക്ക് ഇതില്ല. പക്ഷെ എന്റെ തൊഴുത്തിൽ കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഈ തൊഴിലുകൊണ്ട് ഒരു തൊഴിലുള്ള കാര്യമല്ല. പിന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം, കൃത്യസമയത്തിന് ചെയ്യണം. എപ്പോഴെങ്കിലും വെള്ളം കൊടുത്തു, എപ്പോഴെങ്കിലും കടന്നു, എപ്പോഴെങ്കിലും പാലുണ്ടായി, അങ്ങനെ പറ്റില്ല. കറക്റ്റ് സമയത്തിന് ചെയ്യണം. അതിനോട് അത് നമുക്ക് അതിനോട് വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായാലാണ് ഈ കാര്യങ്ങൾക്ക് അപ്പൊ നമുക്കൊരു ഭാരമായിട്ട് തോന്നില്ല. ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും ചെയ്യണേനൊന്നും എനിക്ക് അങ്ങനെ ഭാരമായിട്ടൊന്നും തോന്നാറില്ല. മറ്റുള്ളവരെ പറയാം, നീ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് വയ്യാത്തല്ലേ എന്നൊക്കെ പറയും. ഞാൻ പറയാം, അതൊന്നും സാരില്ല, നമുക്കത് ഭാരമല്ല. നമ്മളൊരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം പശുവിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ആ പശു തന്നെ പോയിക്കോളും. നമ്മളെ ഒരു ഇടത്തൊന്നുമല്ലോ കൊണ്ടുപോണേ. അപ്പൊ അവർ അതൊരു പോയിക്കോളും, കൊണ്ടുപോയി ചെല്ലുന്നിടത്ത് പുല്ലുള്ളടുത്ത് കെട്ടി അത് കുറച്ചുനേരം തീറ്റി ഒക്കെ ഭയങ്കര സന്തോഷമാണ്. എനിക്കെന്നല്ല എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഇതേ വരെ ഒരു ഭാരമായിട്ട് പറയാറുമില്ല, ഞങ്ങൾക്ക് തോന്നാറുമില്ല. ഇതേ വരെ ദൈവം അവരെ കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി തന്നെയാണത്.
2: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പശുപരിപാലനം ചില നേട്ടങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ചത് തുറവൂർ സ്വദേശി യാക്കബ്.

പ്രിയ ശ്രോതാക്കളെ, ഇനി കാർഷിക ജീവനത്തിൽ ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മൂനിപ്പള്ളി ചേറ്റുകുളം ചിറ്റേടത്ത് പി എൻ പ്രകാശനാണ് തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത്. 3.5 പതിറ്റാണ്ടായി പ്രകാശൻ പശുക്കളെ വളർത്താൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം 50-ലധികം പശുക്കളുണ്ട്. പശുക്കൾക്ക് വിഷരഹിതമായ ഭക്ഷണമാണ് നൽകുന്നത്. ഇതിനായി 12 ഇനം ധാന്യങ്ങളുടെ പൊടികൾ സംയോജിപ്പിച്ച് സ്വന്തമായി കാലിത്തീറ്റ നിർമ്മിക്കുന്നു. ഏതു കാലാവസ്ഥയിലും ഈ തീറ്റ പശുക്കൾക്കു നൽകാം. രോഗസാധ്യതയും കുറയ്ക്കാം. കൃഷി ആദായകരവും ആനന്ദകരവുമാണെന്നാണ് പ്രകാശൻ പറയുന്നത്. നമുക്ക് പ്രകാശന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. എത്ര

0: വർഷമായി ഈയൊരു ക്ഷീരമേഖലയിലേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് എന്നൊക്കെയൊന്ന് പറയാമോ?
1: ഏകദേശം 39 വർഷമായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബത്തിലാരും കർഷകരല്ല. ഞാനൊരു പശുവിനെ വാങ്ങി തുടങ്ങിയതാണ്. ഇപ്പോൾ 65 പശു, എരുമ, കോഴി ഇങ്ങനെ ഇവയൊക്കെ ഉണ്ട്. 15 വരെ പശുക്കളെ ഞങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുത്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. അന്നൊക്കെ നമുക്ക് തുടക്കത്തിലാണ് കുഴപ്പമില്ല, ലാഭങ്ങളും ഉണ്ട്. പിന്നീട് പണിക്കാരെ വെക്കുകയായിരുന്നു പശുവിൻ്റെ എണ്ണം കൂടിയപ്പോഴേ.
0: എന്തൊക്കെ ഇനം പശുക്കളുണ്ട് ഇപ്പോൾ? അവയുടെ പ്രത്യേകതകൾ വിവരിക്കാമോ?
1: സങ്കരയിനം പശുക്കളാണ് കൂടുതലും. ഈറ, സഹിവാള, അച്ചപ്പ്, ജേഴ്സി, വെച്ചൂർ, എരുമ ഇങ്ങനെ അങ്ങ് പോകുന്നു. ഓരോ പശുവിൻ്റെയും സ്വഭാവത്തിലും പാലിൻ്റെ അളവിലും ഗുണത്തിലും വ്യത്യാസങ്ങളുണ്ട്. അസുഖങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്.
0: ഈ അസുഖങ്ങൾ കൂടുതൽ വരുന്ന ഇനം ഏതാണ്?
1: എച്ചപ്പിനത്തിൽ പെടുന്ന പശുക്കൾക്ക് അസുഖങ്ങൾ കൂടുതൽ കണ്ടുവരുന്നു. അപ്പോൾ പാൽ കൂടുതൽ കിട്ടും. മറ്റുള്ള നാടൻ ഇനത്തിൽ പെടുന്ന പശുക്കൾക്ക് അസുഖങ്ങൾ വളരെ കുറവാണ് ഇതിനെ അപേക്ഷിച്ച്.
0: ഇവയുടെ പരിപാലന രീതികൾ എങ്ങനെയാണ്? ഓരോന്നിനും വ്യത്യസ്തതകൾ ഉണ്ടാവുമല്ലോ.
1: ഇവകളെ പരിപാലിക്കുന്നതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. എച്ചപ്പിനത്തിൽ പെടുന്നതിന് നല്ല തണുപ്പ്, വെള്ളത്തിൻ്റെ അണപ്പുകൾ കൂടുതലുണ്ടാകുന്നുണ്ട്. അതിന് പ്രത്യേകമായി ഫോഗറ്, ഫാന് എന്നിവയെല്ലാം കൊടുത്ത് കൂടുതൽ സംരക്ഷണം ആവശ്യമുണ്ട്. അതിന് അസുഖങ്ങൾ കൂടുതൽ വരുന്നതും എച്ചപ്പിനാണ്.
0: എന്തൊക്കെ അസുഖങ്ങൾ കണ്ടുവരുന്നു എന്ന് വിവരിക്കാമോ? അതിനായിട്ട് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ സ്വീകരിക്കുന്നത്?
1: തൈലേറിയ മുതലുള്ള അസുഖങ്ങൾ, ബബീസിയ, അനാപ്ലാസ്മ, ചർമ്മമുഴ, പിന്നെ കുളമ്പ് രോഗം. ഒരു തവണ മാത്രം എനിക്ക് ഒരു 15-20 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കിയൊന്നും മരണസംഖ്യ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനായി എല്ലാം 6 മാസം കൂടുമ്പോഴും, അത് കഴിഞ്ഞതിന് ശേഷം 6 മാസം കൂടുമ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി നൽകുന്നുണ്ട്. അത് മൃഗസംരക്ഷണ ഹോസ്പിറ്റൽ വഴിയും അല്ലാതെ സ്വന്തമായും പൈസ കൊടുത്തും ഞാനത് ചെയ്യും. 6 മാസത്തിൽ സർക്കാരിൻ്റെ വരുന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് ഡോക്ടറെ വിളിച്ച് ചെയ്യിക്കാറ് പതിവുണ്ട്.
0: ഇവയ്ക്ക് തീറ്റ എന്തൊക്കെയാണ് താങ്കൾ നൽകുന്നത്? പ്രത്യേകതകളുണ്ടല്ലോ, അവ നിർമ്മിക്കുന്ന രീതി അതൊക്കെ ഒന്ന് വിവരിക്കാമോ?
1: കാൽത്തീറ്റയുടെ കാര്യത്തിലാണെങ്കിൽ സ്വന്തമായി ചേരുവകൾ കുറേ ചേർത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് അസുഖങ്ങളും വളരെ കുറവ് കാണുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും പലയിടത്തുനിന്നായി ഈ നല്ല ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഒരു 14 ധാന്യങ്ങളുണ്ട്. അത് ചേരുവകൾ, സാധനങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഡ്രമ്മുകളിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം നൽകുകയാണ്. അതുകൊണ്ട് വേറെ മറ്റ് പൂപ്പല് കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഡ്രമ്മിനകത്ത് എത്ര നാൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഇത് കൂടാതെ വൈക്കോല്, ചോളത്തട്ട്, സൈലേജ്, കന്നാരപ്പോള എന്നിവ ഇഷ്ടാനുസരണം നൽകുന്നു. ആവശ്യത്തിന് ശുദ്ധജലം നൽകുന്നുണ്ട്.
0: പിന്നെ കുത്തിവയ്പ് നടത്താറുണ്ടല്ലോ.
1: കുത്തിവയ്പിൻ്റെ പ്രഗ്നൻസിക്ക് കൃത്യമായ രീതിയിൽ ഈ തീറ്റകൾ കൊടുക്കുന്നുണ്ട്. മതിലക്ഷണം കാണിക്കുകയും അത് കൃത്യകൃത്യ സമയങ്ങളിൽ ചെയ്യുകയും അതിന് ആദ്യമൊക്കെ അറിയാൻ മേലാത്ത സമയത്തൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ ദിവസവും അതിന് കൃത്യമായി നിരീക്ഷണം നടത്തുകയും അതിൻ്റെ ആവശ്യാനുസരണം ഇൻസമേഷൻ നടത്തുകയും ചെയ്യും.
0: ഈ കാലിത്തീറ്റ വിപണനമുണ്ടോ?
1: ഇത് തന്നെ വിപണനം നടത്തുന്നില്ല ഈ ധാന്യങ്ങളെ. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം 10 വർഷമായിപ്പോൾ അത് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടേ. അതിന് ശേഷമാണ് വിപണനം ഇല്ലാതെ. അതിന് മുമ്പ് ഞാൻ തമിഴ്നാട് മുതൽ ഇങ്ങനെ പോരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊൻകുന്നം മുതൽ ഇങ്ങനെ ഈ ഭാഗത്തോടെ എല്ലാം പാലായതിലെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് കാല് നഷ്ടപ്പെട്ട് പോയതിന് ശേഷം ഇപ്പോൾ ഡ്രൈവറെ വെച്ചിട്ടാണ് പോകുന്നതൊക്കെ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കാര്യങ്ങൾ വിപണന നമ്മൾ നിർത്തി. ഇപ്പം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം 1 കിലോയ്ക്ക് ഏകദേശം ഒരു 28-28.5 രൂപ ചിലവ് വരും.
0: ഈ ക്ഷീരകൃഷിക്ക് സഹായകരമായ ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താങ്കൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ?
1: ക്ഷീരകൃഷികൾക്കായി നടക്കുന്ന ക്ലാസ്സുകൾക്കൊക്കെ നമ്മൾ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകാറുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും കാലിൻ്റെ പ്രശ്നങ്ങളും കാരണം കോട്ടയത്തും എറണാകുളത്തും ആലുവയിലും അങ്ങനെ ഉള്ള ഇതിലൊക്കെ നമ്മൾ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
0: താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടോ?
1: അവാർഡുകൾ കാര്യത്തിൽ 2026 പടവ് 2026 എന്ന് പറഞ്ഞ് അതിലൊരു ക്ഷീരസഹകാരി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 22-ൽ ചെറിയ അവാർഡ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ, അതുപോലെ 23-ല് മിൽമയുടെ ആലുവയിൽ വെച്ച് ഒരു ചെറിയ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: വീട്ടുകാരുടെ പിന്തുണയെ കുറിച്ചിട്ട് അവർ താങ്കളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ.
1: വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും, ആ ഭാര്യ അനിത, പുള്ളിക്കാരത്തിക്ക് ഇതിനോട് വളരെ താല്പര്യമാണ്. പുള്ളിക്കാരത്തി ഞാനിവിടെയാണ് ഒരു 15 പശുക്കളും ഒന്നിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എല്ലാം രോഗികളായി.

0: ഈ പുള്ളിക്കാരത്തിക്ക് മേലെ അങ്ങനെ പോണു. പിന്നെ രണ്ട് മക്കളുണ്ട്, രോഹിത് രോഹിണി. ഇവർ കല്യാണം കഴിഞ്ഞതാണ്, ഇവർ വിദേശത്തുമാണ്. എനിക്ക് 69 വയസ്സുണ്ട്. ഇപ്പം ഒരു കാല് മുട്ടിയിരട്ടയൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാല് മുറിച്ച് കളയേണ്ട സാഹചര്യത്തിൽ വന്നിട്ട് അത് മുറിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കാലുകൊണ്ടുള്ളിൽ പ്രവർത്തനമില്ല. ഷോളറുടെ കൈയുടെ ഒരു ഷോളർ വട്ടം ഒടിഞ്ഞു പോയതാണ് ഈ ആക്സിഡൻറ്റല്ലേ. അത് ഇതൊക്കെ 10 വർഷം മുമ്പാണ് ആക്സിഡൻറ്റിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മാസങ്ങളോളം ആശുപത്രി കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതെല്ലാം ശരിയായി. ഇപ്പം ഇങ്ങനെ പോകുന്നു ഇതുമായിട്ട്.
1: ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്?
0: പിന്നെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ എത്ര നാൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം പണിക്കാരുടെ എല്ലാം ആത്മാർത്ഥത സത്യം കൊണ്ടൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ പാലിന് വില കുറവാണല്ലോ, 3-4 വർഷമായിട്ട് പാലിന് വില കൂട്ടിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ എന്തെങ്കിലും മെച്ചം വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ഇതുവരെ അതിന് പാൽ വില കൂട്ടിയിട്ടില്ല. കൂട്ടും കൂട്ടും കൂട്ടും എന്ന് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി.
1: ഒരു കർഷകൻ എന്ന നിലയിൽ താങ്കളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: എനിക്കിപ്പോൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതെന്നല്ല ഏത് തൊഴിലാണെങ്കിലും അതിനോടൊരു ആത്മാർത്ഥതയും സ്നേഹവും സത്യസന്ധതയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എത്ര മോശം പരിപാടിയാണെങ്കിലും എത്ര കുറഞ്ഞ പണികളാണെങ്കിലും അതിനെ വിജയിക്കാൻ പറ്റും. വിജയിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ ഈ ഫീൽഡിൽ പശുവിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട് അതിന് മുമ്പ് എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു, വേറെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വർക്കൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും ഞാൻ ഇതുപോലെ തന്നെ മാക്സിമം നമ്മൾ തോറ്റിട്ടില്ല, നമ്മൾ വിജയിക്കുകയും ചെയ്തിട്ട് ഏത് കേസിലും നമ്മൾ തോറ്റുപോയില്ല. ഇത്രയും പ്രതിസന്ധിയും ഈ രോഗവും ആക്സിഡൻ്റും ഒക്കെ ഉണ്ടായിട്ട് നമ്മളതിൽ നിന്ന് വീണ്ടും വിജയിക്കുകയാണ്. കാരണം നമുക്കതിനോട് താല്പര്യം കൂടുതലുണ്ട്. ആ ഒരു താല്പര്യം ഉള്ളവർ ഇതിനകത്ത് ഇറങ്ങിയാൽ 100% വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇവരോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണുള്ളൂ. ഈ നമ്മൾ മൃഗങ്ങളെ തന്നെയാണ്, മൃഗങ്ങളിൽ നിന്നല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഏതൊരു എൻ്റെ ഒപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാർ പല പല ബിസിനസ്സുകളും ചെയ്തു, അതെല്ലാം 4 മാസം 6 മാസം കഴിഞ്ഞിട്ട് അടുത്തിന് പോകും. അപ്പം അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുത്ത് അങ്ങനെ ചെയ്താൽ അതിനകത്ത് നമുക്ക് നല്ലൊരു വിജയം കാണാൻ പറ്റുമെന്ന് എൻ്റെ ഈ 69 വയസ്സിനുള്ള ഇടയ്ക്ക് ഉള്ള ഇതിൽ വെച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അത് സക്സസ് ആക്കിയിട്ടുണ്ട്. എനിക്കിപ്പം പലരും എത്രയോ പേരുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ക്ഷീരകർഷകരായിട്ട് വരുന്നവരോ, അപ്പം പലരും 2-3 പശുക്കളുള്ളവരെല്ലാം നിർത്തിപ്പോയി. അതെന്താ വെച്ചാൽ, ഒന്നാമത്തെ ഈ കാലിത്തീറ്റയുടെ വിലയും പാലിൻ്റെ വിലക്കുറവും പിന്നെ ഇതിൻ്റെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത് മിൽമയിലാണ് നമ്മൾ പാലുകൾ എല്ലാം തന്നെ പോകുന്നത്. ഒരു ദിവസം 600 ലിറ്ററോളം പാലിപ്പോൾ ഉണ്ട്. അപ്പം അങ്ങനെ പോണു. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നും പറയാനായിട്ടില്ല. പിന്നെ പാലിൻ്റെ വില ഇച്ചിരിയോടെ മാറ്റപ്പെടുത്തി, നമ്മളിപ്പോൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഉള്ള പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിലും പോരാ. ഇച്ചിരിയോടെ പാലിൻ്റെ വില കിട്ടിയാലും നമ്മളിത് ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കുള്ളൂ. പിന്നെ ഞാൻ പറയില്ലേ, ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഒരുപാട് സാമ്പത്തികമുള്ള ഒരാളൊന്നുമല്ല. അപ്പം അങ്ങനെ കഠിനാധ്വാനം കൊണ്ട് മാത്രം നമ്മളൊരു വീടുണ്ടാക്കി. പിന്നെ ഈ ഫാം വീടിൻ്റെ അടുത്തായിരുന്നു ഈ ഫാം ആദ്യമേ. അത് ഇവിടെ അസൗകര്യങ്ങളും കാര്യങ്ങളും വന്നപ്പം പിന്നെ ലീസിനടുത്ത് 5 കിലോമീറ്റർ അകലെയാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ കൂടുതൽ സമയം നമ്മളവിടെ ചിലവഴിക്കും. പശുവിൻ്റെ അസുഖങ്ങളെക്കുറിച്ച് നമ്മൾ പശുവിനെ ഒന്ന് കാണുമ്പം തന്നെ അതിനുള്ള ഒരു അസുഖം നമുക്ക് മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ട്. കാരണം വെച്ചാൽ അത്രയും വർഷത്തെ ഇത് ഓരോ പശുക്കളെയും നമ്മൾ നോക്കുകയും കാണുകയും ചെയ്യുമ്പം നമുക്കത് മനസ്സിലാവും. ഒരു പശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അതിനെന്തെങ്കിലും വിഷമം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നമ്മൾ എങ്ങും പോയി ഒരു ഡോക്ടറേറ്റ് എടുത്ത് പഠിച്ചതല്ല, അത് നമ്മൾ അതിൻ്റെ അനുഭവത്തിൽ നിന്ന് അതിനെ കണ്ട് അതിനെ തൊട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഇതിൻ്റെ ഈ കുത്തിവെപ്പിൻ്റെ സമയം കൃത്യമായി നോക്കി ആ സമയങ്ങളിൽ കുത്തിവെച്ചിട്ടില്ല, ചെലവിടിക്കാതെ വന്നു കഴിഞ്ഞാലും നമ്മൾ നഷ്ടത്തിലേക്ക് പോകും. അത് കൃത്യമായ സമയങ്ങളിൽ അതിന് ഡോക്ടർമാരുണ്ട്, അവരോട് പറഞ്ഞു കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്താൽ മുമ്പോട്ട് പോകുന്നേ. അപ്പം അങ്ങനെ ഇതെല്ലാ രീതിയിൽ നമ്മൾ പണിക്കാരെ കുറേ പണിക്കാരെ വെച്ചു, 5-6 പണിക്കാരെ കൂടി നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചാൽ നമ്മൾ 8 തലേ പൊട്ടിപ്പോകും. ഇത് നമ്മൾ അവരെയും സ്നേഹിക്കണം, പണിക്കാരെയും നമ്മൾ സ്നേഹിക്കണം. അത് പശുക്കളെ നമ്മൾ ആ രീതിയിൽ പരിപാലിച്ചാൽ നമ്മൾ ഇതിനകത്ത് വിജയം 100% ഉറപ്പാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പൊതുജനങ്ങളോടും ഈ ഇതിനകത്തുള്ള ആകാശവാണി കർഷക ശ്രോതാക്കളോടും നമുക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഇതാണ്. ഏതൊരു തൊഴിലും നമ്മൾ അതിനെ ഒരു പാഷനായിട്ട് കണ്ടിട്ട് പിന്നെ ലാഭം ഉണ്ടാകണം. നമ്മൾ പാഷൻ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റില്ല, ലാഭവും കിട്ടണം.

0: നമ്മൾ തോറ്റെടുത്ത് നമ്മൾ വളരെ വിജയത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ ഫീൽഡിലാണെങ്കിലും ഈ പിള്ളേർ നമ്മളെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നമ്മളെ അറിയപ്പെടുന്ന ഈ ഫാമും പിന്നെ ഈ ഇലക്ട്രിക്കലിൻ്റെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്ക് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം ഉള്ള അപ്പം അതിൽ നമ്മളൊട്ടും നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. സക്സസ്സായ മനുഷ്യനാണ്. അതുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇതിനകത്തോട്ട് വരുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ഒരു സന്തോഷം കൂടുതലുണ്ട്. എനിക്കൊരു പശുവിനെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തുടങ്ങിയിട്ട് അന്നൊക്കെ ഒരു പശുവിനെ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ഓരോരുത്തരും മേടിച്ച് തുടങ്ങിയിട്ട് ഈ ലെവലിൽ ഇപ്പോൾ ഒരു 600 ലിറ്റർ പാലും ഒരു 4 പണിക്കാരുമായിട്ട് ഇങ്ങനെ പോകും. രാവിലെ വെളുപ്പിനെ പോകും, ചില ദിവസം പോകും. പിന്നെ ഇതിനകത്തെല്ലാം കാണാനുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട് ഇപ്പം വളരെ സംവിധാനങ്ങൾ കൂടുതലുണ്ടല്ലോ. നേരത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇല്ല. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇതിന് പറയാനുള്ളൊരു കാര്യം. അത് വേണ്ടത് ഈ നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് നമുക്ക് കർഷകരോട് നമുക്ക് പറയാനുള്ള ഇതാണ്, ഈ ഒരു മെസ്സേജാണ്. അപ്പോൾ ഏത് ഒരു ജോലിയും വളരെ ആത്മാർത്ഥതയോടും കൃത്യതയോടും സത്യത്തോടും പോയാൽ നമ്മൾ 100% വിജയിക്കും എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്.
1: ഇതുവരെ ക്ഷീരകൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് ക്ഷീരവികസന വകുപ്പിന്റെ മികച്ച ക്ഷീരകർഷകനുള്ള ജില്ലാ പുരസ്കാരം നേടിയ മോനിപ്പള്ളി ചേറ്റുകുളം ചിറ്റയടത്ത് PN പ്രകാശൻ. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 9447239952. നമ്പർ വീണ്ടും പറയാം: 9447239952.
2: ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ഡോക്ടർ സൂര്യബാബു, ശ്രീജ ഷിബു. കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും. കർഷകർക്കുള്ള കാലാവസ്ഥാ സൂചന: കേരളത്തിൽ ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 25°C.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
3: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 26,500 രൂപ, ആലപ്പുഴ 25,600, കോട്ടയം 29,000 രൂപ, എറണാകുളം 25,000, കൊച്ചി റെഡി 25,500 രൂപ, ആലുവ 27,900, വടക്കൻ പറവൂർ 26,900 രൂപ. കൊപ്ര ക്യുണ്ടലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,800 രൂപ, വടക്കൻ പറവൂർ 14,900 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 4,000 രൂപ, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്യുണ്ടലിന് കോട്ടയം 36,500 രൂപ, കട്ടപ്പന 35,000 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 25,000 രൂപ, എറണാകുളം 27,000 രൂപ, തൊടുപുഴ 30,000 രൂപ. ആലുവ ക്യുണ്ടലിന് 5,000 രൂപ, വടക്കൻ പറവൂർ ക്യുണ്ടലിന് 4,900. കയർ ക്യുണ്ടലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,000. കുരുമുളക് ക്യുണ്ടലിന് കൊച്ചി ഗാർബ്

0: 71,800 രൂപ. കൊച്ചിയൺ ഗാർബിൾഡ് 69,800, ആലുവ 67,500, കോതമംഗലം 67,500, തൊടുപുഴ 70,000 രൂപ, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 2,900, കട്ടപ്പന 2,350. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 29,000 രൂപ, കോതമംഗലം 69,000, തൊടുപുഴ 25,000. റബ്ബർ ക്വിൻ്റലിന് കോട്ടയം 21,500 രൂപ, മൂവാറ്റുപുഴ 20,500, കോതമംഗലം 23,700, തൊടുപുഴ 24,300. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000, കോതമംഗലം 16,300, തൊടുപുഴ 20,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 147,000 രൂപ, ആലുവ 155,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 78,100 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻ പറവൂർ 620. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 3,300 രൂപ. അടയ്ക്ക 1,000 എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,500. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 3,700 രൂപ, ആലുവ 3,500, വടക്കൻ പറവൂർ 3,900, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8-5.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇന്ന് രാത്രി 8-5 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈനിൽ ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം. ഇന്ന് രാത്രി 8-5 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം. രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ KN മുരളീധരൻ നായരുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ, സുധീഷ് കോട്ടയംപുറത്തിന്റെ കവിതകൾ. 10:00 ഉസ്താദ് ബഡേ ഗുലാം അലിഖാന്റെ സംഗീത കച്ചേരി. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:00 കഴിഞ്ഞ് 24:50. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ BJP

0: മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടിവികെയ്ക്കായി. പിസികെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എംഎൽഎമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 എംഎൽഎമാർ വീതമുള്ള സിപിഐയും സിപിഐഎമ്മും ടിവികെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടിവികെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബിജെപി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാമമോഹൻ നായിഡു. ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആന്റ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2027 and it will triple by 2035 in the next 10 years to up to 2250.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ഇസിഐ നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5 സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകഭാരത് ശ്രേഷ്ഠഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6 സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക്

0: യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ എൽ പി ജി വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
1: भारत सरकार ने ये कोशिश की अभी तक कि कोई प्राइस इंक्रीज ना हो और इसके लिए एक्साइज ड्यूटी भी कम की. इसके अलावा और भी बहुत सारे कदम लिए जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
0: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് യു എസ് ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ യു എസ് സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി കെഎസ്ആർടിസി. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐഎസ്എൽ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ഒഡീഷയുടെ ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. എം വി ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി യുകെ സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബിജെപി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് ടിവികെയ്ക്ക് സിപിഐ, സിപിഐഎം, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെഎസ്ആർടിസിയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐഎസ്എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐപിഎല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7:35 മിനിറ്റും 30 സെക്കൻഡും.

0: FM ഈവനിംഗ്.
1: പ്രിയരെ, ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം.

0: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
1: ജനപ്രിയ മന്ത്രി എന്ന നിലയിലും നേതാവ് എന്ന നിലയിലും പ്രശസ്തനായിരുന്ന ലോനപ്പൻ നമ്പാടൻ തന്റെ ജീവിതത്തിലെ ചില സരസമുഹൂർത്തങ്ങളെ ഓർത്തെടുത്തതിന്റെ ശബ്ദലേഖനം.
2: കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ മന്ത്രിയാകുന്നതും മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതും ആദ്യ സംഭവമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഇടം നൽകിയ നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. 1958 ആദ്യമായി ആനന്ദപുരം യു പി സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച ദിവസം കൊടകര നാഷണൽ ഹൈസ്കൂളിലെ എൻ്റെ അധ്യാപകനായിരുന്നു, പിന്നീട് ആ സ്കൂളിൻ്റെ മാനേജരും ഹെഡ്മാസ്റ്ററും. എന്നോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് ആദ്യ ദിവസം തന്നെ 7-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുക്കാൻ പറഞ്ഞയച്ചു. ഞാനാണെങ്കിൽ വെറും 10-ാം ക്ലാസ്സും TTC യും മാത്രം. നാട്ടിൻപുറമായതുകൊണ്ട് ക്ലാസ്സിൽ മുഴുവൻ മുതിർന്ന പിള്ളേരായിരുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്നോട് ചോദിച്ചു. എനിക്കത് കിട്ടുകയില്ല. ഞാൻ ആകെ വിയർത്തു. എൻ്റെ സകല നാഡീ ഞരമ്പുകളും തളർന്നു. ആദ്യ ദിവസമാണ്, കിട്ടില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാകും. രണ്ടും കൽപ്പിച്ച് സകല ദൈവങ്ങളെയും വിചാരിച്ച് അത്യുച്ചത്തിൽ അവനോട് പറഞ്ഞു, ഇത്രയും പ്രായമായിട്ടും ഇത്രയും ചെറിയൊരു വാക്കിൻ്റെ അർത്ഥം നിനക്ക് കിട്ടില്ല അല്ലേ? ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്കട. ആ പാവം ഞെട്ടി വിറച്ച് ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്നു. അന്ന് സ്കൂൾ വിട്ട ഉടനെ ഞാൻ തൃശ്ശൂരിൽ പോയി ഡിക്ഷണറി വാങ്ങി. പിറ്റേ ദിവസം തന്നെ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് ഒരു താക്കീതും നൽകി. പിന്നീട് എല്ലാ ദിവസവും നല്ല പോലെ ഒരുങ്ങി മാത്രമേ ഞാൻ ക്ലാസ്സിൽ പോകാറുള്ളൂ. 6 വർഷം കഴിഞ്ഞ് ആനന്ദപുരം യു പി സ്കൂളിൽ നിന്നും മ്യൂച്വൽ ട്രാൻസ്ഫറായി എൻ്റെ നാട്ടിൽ പേരാമ്പ്ര എൽ പി സ്കൂളിൽ അധ്യാപകനായി. ഹെഡ്മാസ്റ്റർ എൻ്റെ ബന്ധുവായിരുന്നതുകൊണ്ട് എന്നെ 1-ാം ക്ലാസ് അധ്യാപകനാക്കി. ഞാൻ അന്ന് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അക്കാലത്താണ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത്. മറ്റ് അധ്യാപകരെല്ലാം ഓരോ കുട്ടിയുടെയും കൈപ്പിടിച്ച് സ്ലേറ്റിൽ എഴുതിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടായി എനിക്ക് തോന്നി. 2 എഴുതാൻ പഠിപ്പിക്കണം. ഇന്നത്തെ 2 അല്ല, പഴയ 2. അന്ന് DPP ഒന്നുമില്ല. ഞാനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചു. എല്ലാവരുടെയും സ്ലേറ്റിൽ കളർ ചോക്ക് കൊണ്ട് വലിയ 2 എഴുതി കൊടുത്തു. അതിൻ്റെ മുകളിലൂടെ തെറ്റാതെ പെൻസിൽ കൊണ്ട് എഴുതാൻ ഉത്തരവ് നൽകി. ഞാൻ പതിവ് പോലെ കസേരയിൽ ഇരുന്ന് പത്രവായനയും തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ പുറകിലെ ബെഞ്ചിൽ നിന്നൊരു നിലവിളി. മാഷേ, എൻ്റെ 2-ൻ്റെ ഓട്ടം അടഞ്ഞു. കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. അടുത്ത് ചെന്നപ്പോഴാണ് സംഗതി മനസ്സിലായത്. 2-ൻ്റെ 2 ഓട്ടയും മൂടിപ്പോയി. 1 കിടക്കുകയാണ്. സ്ലേറ്റ് മാച്ച് പുതിയ 2 എഴുതി കൊടുത്തു. കുട്ടിയുടെ കരച്ചിലും നിന്നു. തുടർന്ന് ക്ലാസ്സിൽ കൂട്ട നിലവിളിയായി. എല്ലാവരുടെയും ഓട്ടടഞ്ഞു. എല്ലാവർക്കും പുതിയതായി ചുവന്ന 2 എഴുതി കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. 1980 ഞാൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പെരുമ്പാവൂർ MLA സഖാവ് PR ശിവനായിരുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട അദ്ദേഹം ഒരു ദിവസം ചോദ്യോത്തരവേളയിൽ എന്നെ വല്ലാതെ വിയർപ്പിച്ചു. അക്കാലത്ത് ഇറങ്ങിയ KSRTC ബസ്സുകളെല്ലാം N എന്ന നമ്പറുകളിലായിരുന്നു. N എന്നത് നമ്പാടൻ്റെ പേരിൻ്റെ ആദ്യക്ഷരമല്ലേ? മന്ത്രിയുടെ പേരിൽ ഇപ്രകാരം സർക്കാർ ബസ് ഇറക്കുന്നത് ശരിയാണോ എന്നായിരുന്നു സഖാവ് PR ശിവന്റെ ചോദ്യം. തമാശയ്ക്കാണെങ്കിലും ചോദ്യം കേട്ടപ്പോൾ ഞാനൊന്ന് പരുങ്ങി. ഞാനും വിട്ടില്ല. നമ്പാടൻ എന്ന വാക്കിന് സഞ്ചരിക്കുന്ന വിശ്വാസി എന്നാണ് അർത്ഥം. അടുത്ത 1000 ബസ്സുകൾ എൻ്റെ സുഹൃത്ത് ശിവന്റെ പേരിലും പിന്നീടുള്ള 1000 ബസ്സുകൾ പെരുമ്പാവൂർ മണ്ഡലത്തിൻ്റെ പേരിലും ഇറക്കുന്നതാണെന്നും സഭയ്ക്ക് ഉറപ്പ് കൊടുത്തു. എല്ലാവരും അന്തമുട്ടുപോയി. ട്രാൻസ്പോർട്ട് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഓരോ അക്ഷരത്തിലും KSRTC 1000 ബസ്സുകൾ വീതമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ എന്ന പരമ്പര കഴിഞ്ഞാൽ അടുത്തത് ശിവന്റെ S ഉം പെരുമ്പാവൂരിൻ്റെ P യുമാണ് വരുന്നത്. പിന്നീട് ആരും ഉപചോദ്യങ്ങൾ ഉന്നയിച്ചില്ല. 1987 ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഒരവസരത്തിൽ ലോൺ എടുക്കുന്നവരുടെ

0: അപ്പനാണ് ലോൺ അപ്പനെന്ന് ഞാൻ നിയമസഭയിൽ വ്യാഖ്യാനം നൽകുകയുണ്ടായി. വകുപ്പിന് പറ്റിയ പേര് ലോനപ്പൻ. 87 മന്ത്രിയായിരിക്കുമ്പോൾ കോട്ടയം റെസ്റ്റ് ഹൗസിൽ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചിക്കൻ കറി കൂട്ടി ഊണ് കഴിച്ചു. അന്ന് തന്നെ വൈകിട്ട് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം. ഊണ് കഴിഞ്ഞ് പെട്ടെന്ന് യാത്ര തിരിച്ചു. വഴി വളരെ മോശമായിരുന്നു. കുത്താട്ടുകളും എത്താറായപ്പോൾ വയറ്റിലെ കോഴി കൂകിത്തുടങ്ങി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേഹം മാസകാലം വിയർത്തു. അടുത്തൊന്നും റെസ്റ്റ് ഹൗസ് ഇല്ല, പറ്റിയ വീടുമില്ല. കാറ് വൃത്തികേടാകുമെന്ന് ഉറപ്പായി. നാട് തടുക്കാം, മൂട് തടുക്കാൻ കഴിയില്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. രണ്ടും കൽപ്പിച്ച് ഡ്രൈവറോട് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കാറ് കയറ്റാൻ പറഞ്ഞു. ചക്കാലിക്കൽ ചാക്കോ എന്ന് ഇരുമ്പ് ഗേറ്റിൽ കണ്ട ഒരു വീട്ടിലേക്ക് കാറ് ഓടിച്ചു കയറ്റി. കാരണം അവർ ചാക്കോ ഇറയത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് ഓടിക്കയറി. അകത്ത് കയറി പെട്ടെന്ന് പരിപാടി കഴിച്ചു. ചാക്കോച്ചൻ പാലാ മണ്ഡലത്തിലാണ് താമസം. പഴയ കേരള കോൺഗ്രസ്സുകാരനാണ്. നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, റബ്ബർ തോട്ടമുണ്ട്. അദ്ദേഹം എന്നെ നന്നായി അറിയും. എനിക്കാണെങ്കിൽ യാതൊരു പരിചയവുമില്ല. ജീവിതത്തിൽ ഒരിക്കലും ചക്കാലക്കൽ ചാക്കോയെ മറക്കാൻ കഴിയില്ല. എൻ്റെ മാനം രക്ഷിച്ചത് അദ്ദേഹമാണ്. അതുവഴി കടന്നു പോകുമ്പോൾ ആ വീടും ഗേറ്റും ഞാൻ നോക്കും, നെടുവീർപ്പിടും. ഇതുപോലൊരു ഗതികേട് മറ്റാർക്കും വരുത്തരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും.
1: പ്രശസ്ത രാഷ്ട്രീയ നേതാവും മന്ത്രിയുമായിരുന്ന ലോനപ്പൻ നമ്പാടൻ തൻ്റെ അധ്യാപക രാഷ്ട്രീയ ജീവിതങ്ങളിലെ ചില സരസ നിമിഷങ്ങളെ ഓർത്തെടുത്തതിന്റെ ശബ്ദലേഖനമാണ് ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത്. നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: കെ സി ബി അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ ചൊക്കോള, മട്ടമ്മൽ, കോന്തുരുത്തി എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വൈദ്യുതി മുടങ്ങും.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

സേവന വാർത്തകൾ. സെന്റർ ഫോർ ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും മൂഴിക്കുളം ശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പക്ഷി പ്രകൃതി നിരീക്ഷണ പരിപാടി നാളെ രാവിലെ 6 മണി മുതൽ 10 മണി വരെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ മൂഴിക്കുളം ശാലയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്നു. വിവിധ പക്ഷികളുടെ സ്വഭാവങ്ങൾ, ശബ്ദങ്ങൾ, ആവാസ വ്യവസ്ഥകൾ എന്നിവ അറിയാനും പ്രകൃതിയെ കൂടുതൽ അറിയാനും ഉതകുന്ന ഈ പരിപാടി സൌജന്യമാണ്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6282212 6282123198.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: കലൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പ്രവേശനം. ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27 മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും

0: സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9747 2936 78, 9747 2938 3678. കലവൂർ ഗവൺമെൻറ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിലെ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 80 75 76 85 37 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 8075 76 85 37.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.

കോട്ടയം ജില്ലയിലെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് കാറ്റഗറി നമ്പർ 602/2024 തസ്തികയിലേക്ക് 2025 നവംബർ 19 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 49 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 14-15 തീയതികളിലാണ്. പി എസ് സി കോട്ടയം ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖം. കോട്ടയം ജില്ലയിലെ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒ എം ആർ പരീക്ഷ ഈ മാസം 17 എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് അക്ഷയ കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04-81-2-57-44-77 04-81-2-57-44-77. എറണാകുളം ജില്ലയിലെ അക്ഷയ സംരംഭക തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒ എം ആർ പരീക്ഷ ഈ മാസം 17. വെബ്സൈറ്റ് വിലാസം https://lbscdp.lbscenter.in/akshaya26.

ഇനിയൊരു ഗാനം കേൾക്കാം. സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. FM ഈവനിംഗ് തുടരുന്നു.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
1: പണനർ കോവിലിലേക്ക് നോക്കി. ഒരു തിരി അപ്പോഴും അവിടെ കത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ തിരുനാളം തന്റെ നേർക്കടുത്തു വരുന്നുണ്ടെന്ന് പണനർക്ക് തോന്നി. ഒരു പ്രഭാപടലം കൊണ്ട് തന്റെ കണ്ണിത മഞ്ഞളിക്കുന്നു, താളം പിഴയ്ക്കുന്നു, ഉടുക്ക് കയ്യിൽ നിന്നും താനേ വഴുതി വീഴുന്നു. പണനാർ ഇരുന്ന ഇരിപ്പിൽ ഒന്ന് മയങ്ങി. വായില്ലാക്കുന്നിലപ്പന്റെ മിനുസമുള്ള കരങ്ങൾ തന്നെ തലോടുന്നതുപോലെ അയാൾക്കു തോന്നി. ആ മയക്കത്തിലും പണനാരുടെ ചുണ്ടുകൾ ചലിച്ചു.

അനിയ, എന്റെ പൊന്നനിയ. ശ്രീകോവിലിനകത്തേക്ക് തന്നെ ആരോ ആനയിക്കുകയാണെന്ന് അയാൾക്ക് തോന്നി. എഴുന്നേറ്റതും മുന്നോട്ട് പാദങ്ങൾ വെച്ചതും ഒന്നും അറിഞ്ഞില്ല. താൻ നടക്കുകയാണ്. വലത് കൈയിൽ അപ്പൻ പിടിച്ചിരിക്കുന്നു. ഞാൻ പാണനാരാണ്. ശ്രീകോവിലേക്ക് എന്നെ കൊണ്ടുപോകരുതനിയ, പറയാൻ തോന്നി. വാ തുറക്കാൻ പറ്റുന്നില്ല. ശ്രീകോവിലിൽ പ്രവേശിച്ചു. അപ്പം, അട, അവിൽ, ഇളനീർ, അതാ നിരനിരയായി വെച്ചിരിക്കുന്നു. തന്നെ പിടിച്ചിരുത്തുന്നു. വായിൽ അപ്പവും അടയും തിരുകുന്നു. താൻ സ്വാദോടെ ഭക്ഷിക്കുന്നു. വയർനിറയുന്നു. എന്റെ ഉണ്ണി, പൊന്നനിയ. പാണനാർ സന്തോഷം സഹിക്കാനാവാതെ കരഞ്ഞുപോയി. അപ്പനല്ലേ തന്നെ എഴുന്നേൽപ്പിക്കുന്നത്? കത്തുന്ന തിരിയുടെ മുന്നിൽ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. നമസ്കരിക്കാൻ ഭാവിച്ചു. അപ്പന്റെ കരങ്ങൾ

0: സന്തോഷം സഹിക്കാനാവാതെ കരഞ്ഞുപോയി. അപ്പനല്ലേ തന്നെ എഴുന്നേൽപ്പിക്കുന്നത്. കത്തുന്ന തിരിയുടെ മുന്നിൽ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. നമസ്കരിക്കാൻ ഭാവിച്ചു. അപ്പന്റെ കരങ്ങൾ തടഞ്ഞു. പുറത്തേക്ക് ആനയിക്കപ്പെട്ടു. ആൽത്തറയുടെ നേരെ നടന്നു. ഉണങ്ങിയ ആലിലകൾ കൊണ്ടൊരു മെത്ത. ആ മെത്തയിൽ അനുജൻ തന്നെ പിടിച്ചുകിടത്തുന്നു. തന്റെ ശിരസ് മടിയിലെടുത്തു വയ്ക്കുന്നു. പെട്ടെന്ന് താനിത ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. പെരുമൺ ഉണരും മുമ്പ് പണനാർ ഉണർന്നു. കുളത്തിലിറങ്ങി സ്നാനം ചെയ്തു. ഗോപുരത്തിൽ ചെന്ന് നിന്ന് അകത്തേക്ക് നോക്കി. വയലക്കുന്നിലപ്പാ, നീ ഇന്ന് കാരക്കിലമ്മയുടെ വീട്ടിലേക്ക് വരില്ലേ? പതുക്കെ ചോദിച്ചു. പെട്ടെന്ന് കുടമണികൾ ശബ്ദിച്ചു. ശരി, അവിടെ കാണാം. ഞാൻ വരട്ടെ, പാണനാർ വിട പറഞ്ഞു. നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. പാണനാർ കാരക്കലമ്മയുടെ കോവിലകം ലക്ഷ്യമാക്കി നടന്നു. മനസ്സു നിറയെ അനുജനായിരുന്നു പ്രിയപ്പെട്ട അപ്പൻ. വഴിയിൽ ഒരു പുരുഷാരം. ഒരു വലിയ മനയുടെ മുന്നിൽ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. നാനാജാതിക്കാരുമുണ്ട്. എന്താ ഇവിടെ വിശേഷം? പാണനാർ അവരിലൊരാളോട് ചോദിച്ചു. കൈവെട്ടലാണ്. കൈവെട്ടലോ? ആരാണാ പാവം? ഒരു പുലയക്കിടാത്തനാണ്. 12 വയസ്സേ ആയുള്ളൂ. കൈവെട്ടൽ ഒരു ശിക്ഷയാണ്. കുറ്റവാളികളുടെ 2 കൈകളും മുറിക്കുന്നു. മുട്ടുതൊട്ട് മുറിക്കുന്നു. ശിക്ഷ നടപ്പാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു കല്ലുരലിന്മേൽ വലിയൊരു ചതുരൻ കരിങ്കല്ല് വയ്ക്കുന്നു. കുറ്റവാളിയുടെ കാൽ കെട്ടുന്നു. 2 കൈകളും കൂട്ടിക്കെട്ടുന്നു. കരിങ്കല്ലിൽ കൈകൾ വയ്ക്കുന്നു. 2 ഭാഗവും രാഗി മൂർച്ച വെപ്പിച്ച് കൊടുങ്കത്തിയുമായി പണിയാളിലൊരാൾ തൊട്ടടുത്ത് നിൽപ്പുണ്ടാവും. ജന്മിയുടെ ആജ്ഞ കേൾക്കേണ്ട താമസം അയാൾ കുറ്റവാളിയുടെ കൈകളിൽ ആഞ്ഞു വെട്ടുന്നു. ഒരൊറ്റ വെട്ടിന് 2 കൈകളും താഴെ വീഴണം. അങ്ങനെ വീണാൽ പണിയാളിന് പ്രത്യേകിച്ചൊരു സമ്മാനമുണ്ട്, ഒരു പാവുമുണ്ട്.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ബംഗാളിൽ സുവേന്ദു അധികാരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്ടിക്കഴകത്തിന് CPI, CPM, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പിക്കാൻ TVKയ്ക്കായി. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. AICC നിരീക്ഷകർ നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. 12 കോടി രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഈ മാസം 23 ഉച്ചയ്ക്ക് 2 നടക്കും. കഴിഞ്ഞ വർഷം മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയ്ക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നൽകുന്ന ജീൻ ഹെൻറി ഡ്യുനന്റ് അവാർഡ് സന്നദ്ധ സംഘടനയായ കേരളീയത്തിന് ലഭിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. പുതുതായി നടപ്പിലാക്കിയ ആദായ നികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ പ്രാരംഭ് 2026 ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുടെ ഓഫീസ് കേരളത്തിലും ലക്ഷദ്വീപിലും ആരംഭിക്കും. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ എറണാകുളത്ത് 3 പേർ അറസ്റ്റിൽ. കുന്നത്തുനാട് കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ്

0: ഒഡീഷയുടെ ജയം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: പറയാതെ പറയുന്നവർ. ആശയവിനിമയം ഏതൊരു ജീവിവർഗത്തിൻ്റെയും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമുക്ക് ആശയവിനിമയം നടത്താൻ ഒരു ഭാഷയുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യർക്കാണെങ്കിൽ ആംഗ്യത്തിലൂടെ അവരും ഒരു ഭാഷ ഉപയോഗിക്കുന്നു. എന്നാൽ മറ്റു ജീവികളൊക്കെ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത്? ഇതറിയുന്നത് ഏറെ രസകരം തന്നെയായിരിക്കും അല്ലേ. മനുഷ്യരൊഴികെ മറ്റു ജീവികളൊക്കെ ആശയവിനിമയം നടത്തുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്കാണ്: തീറ്റ തേടാൻ, ഇണ ചേരാൻ, പിന്നെ ജീവൻ കാക്കാൻ. അങ്ങനെയുള്ള കുറച്ച് ജീവികളെ നമുക്ക് നോക്കാം. ഒരു വിരലിൻ്റെ വലുപ്പമേ ഉള്ളൂ, പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ശബ്ദമുണ്ടാക്കുന്ന ജീവികളിലൊന്നാണ് പിസ്റ്റൽ കൊഞ്ച്. അത് അവയുടെ ആശയവിനിമയത്തിലുള്ളൊരു സംവിധാനമാണ്. അവ ആ ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ വായിലൂടെയല്ല, പകരം അവയുടെ തന്നെ നഖത്തിലൂടെയാണ്. ഞണ്ടിൻ്റെ കൊമ്പ് പോലെയുള്ള ഈ നഖം മിന്നൽ വേഗത്തിൽ തുറന്നടയ്ക്കുമ്പോൾ ഒരു കുമിള രൂപം കൊള്ളുന്നു. ജലത്തിൻ്റെ കൂടിയ മർദ്ദം മൂലം ആ കുമിള പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. ആ സമയം ഒരു ജെറ്റ് എഞ്ചിനേക്കാൾ ശബ്ദവും കടുത്ത ചൂടും സൃഷ്ടിക്കപ്പെടും. ശത്രുക്കളെ ഭയപ്പെടുത്താനും ഇരകളെ ഭയപ്പെടുത്തി നിർത്തി അവരെ ഭക്ഷിക്കാനുമാണ് ഈ വിദ്യ അവർ ഉപയോഗിക്കുന്നത്. ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയൊക്കെ കോളനികളായി ജീവിക്കുന്നവരാണ്. അവർക്കിടയിൽ അവരെ ഒന്നാക്കി നിർത്തുന്നത് അവ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും പുറത്തുവിടുന്നതുമായ ചില രാസവസ്തുക്കളാണ്. ഫെറമോണുകൾ എന്നാണ് അവയെ പറയുന്നത്. ചിതലുകളെപ്പോലെ കണ്ണില്ലാത്ത ഭൂമിക്കടിയിൽ ജീവിക്കുന്നവർക്ക് അത്തരത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് അവയുടെ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ട് ആശയവിനിമയം നടത്തുവാനേ കഴിയുകയുള്ളൂ. ഉറുമ്പുകൾ ഒരേ സഞ്ചാരപാതയിലൂടെ വരിവരിയായി പോകുന്നത് ഈ ഫെറമോണുകളുടെ സഹായത്തോടെയാണ്. അവയെ ട്രെയിൽ ഫെറമോണുകൾ എന്നാണ് പറയുന്നത്. തീറ്റ തേടാനും തിരികെ വരുവാനുമൊക്കെ ഈ ഫെറമോണുകൾ അവരെ സഹായിക്കുന്നു. ഫെറമോണിൻ്റെ രാസഘടന ഓരോ സ്പീഷീസിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ ഈ ലോകത്തുണ്ട്. 20 മുതൽ 20,000 Hz വരെയുള്ള ശബ്ദങ്ങൾക്ക് മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. 20 താഴെയുള്ള ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ. 20,000 മുകളിലുള്ളവ അൾട്രാസോണിക് ശബ്ദങ്ങളും. കാണ്ടാമൃഗം, ജിറാഫ്, കടുവ, ചീങ്കണ്ണി, തിമിംഗലം, ആന തുടങ്ങിയ ജീവികളെല്ലാം ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് തങ്ങളുടെ സ്പീഷീസിലുള്ളവരോട് ആശയവിനിമയം നടത്തുന്നവരാണ്. 20,000 Hz മുകളിലുള്ള അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നവരാണ് വവ്വാലുകൾ. നായകൾക്കും ഡോൾഫിനുകൾക്കും എലികൾക്കുമൊക്കെ ഈ ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ കഴിയും. നമ്മുടെ ഇരുവശത്തായി 2 നായകൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നർത്ഥം. കുരങ്ങുകൾ 2 തരം ആശയവിനിമയമാണ് ചെയ്യാറുള്ളത്. കൈകളും കാലുകളും തലയുമൊക്കെ ചലിപ്പിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന രീതിയാണ് ആദ്യത്തേത്. ചിമ്പാൻസികൾ പല്ലുകൾ പുറത്തു കാട്ടി ഇളിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നത് ഭയവും ഉത്കണ്ഠയും കാണിക്കാനാണ്. തന്നേക്കാൾ ശക്തനായ ഒരാൾക്ക് മുന്നിൽ കീഴടക്കിയെന്ന് കാണിക്കാനും അങ്ങനെ ചെയ്യാറുണ്ട്. മറ്റൊന്ന് നെഞ്ചിലിടിച്ചുകൊണ്ട് അലറുന്ന രീതിയാണ്. തൻ്റെ ശക്തി പ്രകടിപ്പിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഏതാണ്ട് 9 തരം വ്യത്യസ്തമായ ശബ്ദങ്ങളും അവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കാറുണ്ട്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.

0: ഈ പരിപാടിയിൽ ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും. ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ കെ വി ഷോയ്സനുമായി അഭിമുഖം.
1: ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പ്രയാസമാണ്. സമൂഹത്തിലെ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കുട്ടികളിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് അച്ഛനമ്മമാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറുന്നത്. അതായത് അവർക്ക് അവരെ പഠനത്തിലോ അല്ലെങ്കിൽ അവരെ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരികയും രോഗം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അലർജി അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടാവുന്ന ശരീരത്തിന്റെ ഒരു പ്രതികരണം ആണ് ഇതെന്നുള്ളത് നമുക്ക് ലഘുവായിട്ട് അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായ ഈ അലർജി, അത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് കൂടുതലായിട്ടും, അതുപോലെ അതിന്റെ കാരണം എന്താണ്, അതിന് ഹോമിയോപ്പതി നൽകുന്ന ഒരു പ്രതിവിധി എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമാക്കാം. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് പൊതുവായിട്ട് ജനത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. ശ്വാസകോശ അലർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ അതിനെ കാണുന്നത്?
2: അലർജി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില പദാർത്ഥങ്ങളോട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ചില വസ്തുക്കളോട്, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പൊടി അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പൂമ്പൊടി, അങ്ങനെയുള്ള ചില കാര്യങ്ങളോട് ചില ആൾക്കാരുടെ ശരീരം അമിതമായിട്ട് പ്രതികരിക്കുക. അത് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്ന ഒരു റിയാക്ഷൻ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതെ അതെ, ചില കാര്യങ്ങൾ നമ്മളുടെ ശരീരം അതൊരു ഒരു ശത്രുവായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് നമ്മളുടെ അതൊരു നമുക്കൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ചില ചേഞ്ചസ് വരുത്തുന്നത്. അപ്പൊ അതിൽ ഒരു ഇമ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ഒരു വസ്തു ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുകയും അത് ഈ അലർജൻ ആയിട്ടുള്ള ഒരു റിയാക്ഷനിൽ ഒരു ഹിസ്റ്റമിൻ എന്ന് പറയുന്ന വേറൊരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഹിസ്റ്റമിൻ ആണ് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ മുക്കുലിപ്പായാലും മൂക്ക് കടിയായാലും കണ്ണിന്ന് വെള്ളം വരിക, കണ്ണ് ചൊറിച്ചില്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ ശ്വാസകോശം അലർജി നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ ഉള്ള ഏത് ലൊക്കേഷനിലാണോ നമുക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടേം വരുന്നത്. ഇപ്പോൾ നമുക്ക് മൂക്കിനുള്ളിലുള്ള ലൈനിങ് അതായത് ഒരു നേസൽ മ്യൂക്കോസയിലാണ് കൂടുതൽ അലർജി റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. നമ്മുടെ സൈനസിനുള്ളിൽ നമ്മുടെ ഒരു അറകൾ
1: മുഖത്ത്
2: വരുന്ന അറകളിലുള്ളിലാണെങ്കിൽ നമുക്ക് അലർജിക് സൈനസൈറ്റിസ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി ഫാരിങ്സിലാണെങ്കിൽ അത് അലർജിക് ഫാരിഞ്ചൈറ്റിസ്, അലർജിക് ലാരിഞ്ചൈറ്റിസ്,
1: അങ്ങനെ
2: തൊണ്ടയിൽ ബാധിക്കുമ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ നമുക്കത് ശ്വാസകോശത്തിലേക്ക് ബാധിക്കുമ്പോൾ അതിനെ നമ്മൾ അലർജിക് ആസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങളും വരുന്നത്. ഇപ്പോൾ റെസ്പിറേറ്ററി ലൈനിങ്ങിൽ വരുന്ന സിംപ്റ്റംസ് കൂടുതലും തുമ്മല്, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചിൽ, അതുപോലെ ചിലർക്ക് സ്മെല്ല് കിട്ടാതെ വരിക, അതുപോലെ മൂക്കി തൊട്ടാൽ തന്നെ തുമ്മൽ വരിക. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കൂടുതലും ഒരു അപ്പർ റെസ്പിറേറ്ററി അലർജി കൊണ്ട് വരുന്നത്,
1: കഴുത്തിന്
2: മുകളിലേക്കുള്ള. അപ്പോൾ ഇത് പലപ്പോഴും ഇത് ഓരോ ആൾക്കാർക്കും ഓരോ തരം കാര്യങ്ങളോടാണ് അലർജി ഉണ്ടാക്കുന്നത്. ഇപ്പം ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും പ്രശ്നം, ചിലർക്ക് പൊടി മാത്രമായിരിക്കും, ചിലർക്ക് ചില മണങ്ങൾ പറ്റാത്ത ആൾക്കാരുണ്ട്, ചില സസ്യങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പൂമ്പൊടി പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ പലർക്കും, അതായത് ഇപ്പോൾ പണ്ടത്തേനേക്കാളും അലർജി ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ. അതായത് പണ്ടൊക്കെ ഒരു 15% ആൾക്കാർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലർജി ഉണ്ടായിരുന്നതായിട്ടാണ് ഒരു സ്റ്റഡിയിൽ തെളിഞ്ഞിരുന്നത്.
1: അതിപ്പോ ഡോക്ടർ അതിന് വേറെ രീതി പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മൾ പണ്ട് പറയല്ലോ, ഇപ്പൊ കുട്ടികൾ മണ്ണ് വാരി കളിച്ചാലേ കുട്ടികൾക്ക് അതിന് ഇല്ലെങ്കിൽ മണ്ണിലിറങ്ങുമ്പോൾ അലർജി ഉണ്ടാവും.
2: അത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പോ നമ്മൾ കുട്ടികളെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ വളർത്തുന്നത്. മണ്ണിലിറങ്ങരുത്, പൊടി എടുക്കരുത്, മഴ നനയരുത്, ആകെ ഒന്ന് രണ്ട് കുട്ടികളല്ലേ ഉള്ളൂ. പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ടും 7-8 കുട്ടികളുണ്ടാവും. ഇപ്പൊ എപ്പോഴും ഒരു വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻസ് ഉണ്ടാവും, അത് മറ്റുള്ളവർക്ക് അതൊരു ഇമ്മ്യൂണിറ്റി ശക്തി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും മണ്ണിൽ കളിക്കുകയും വെള്ളത്തിലിറങ്ങുകയും മഴ നനയും എല്ലാം ചെയ്തിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി വളരെ
1: ശക്തമായിട്ടുണ്ടായിരുന്നു.
2: ആദ്യമൊക്കെ അത് നമ്മളതുമായിട്ട് അക്കസ്റ്റംഡ് ആയി, അതുമായിട്ട് നമ്മൾ ഇമ്മ്യൂൺ ആയി
1: പൊരുത്തപ്പെടും.
2: അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തുന്നത് കൊണ്ട് ഈ ഫിസിക്കൽ ആയിട്ടുള്ള കോണ്ടാക്ട് മാത്രമല്ല, ഈവൻ മാനസികമായിട്ട് നോക്കിയാലും കുട്ടികളെ യാതൊരു വിധത്തിലുള്ള ഒരു അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ എക്സ്പോഷർ കൊടുക്കാതെ
1: സാഹചര്യങ്ങളോട്
2: പൊരുത്തപ്പെടാൻ വിടാതെ ആണ് വളർത്തുന്നത്. ആങ്സൈറ്റിയാണ്, പേരൻസിന്റെ ആങ്സൈറ്റി ആണത്. അപ്പൊ അത് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങൾ വിളിച്ചു വരുത്തും. കാരണം ഓൾ ഓഫ് എ സഡൻ ഈ കുട്ടികൾ ചിലപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് ചെന്നുപെടുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് അതുങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ

0: അപ്പോഴും ആ ഒരു ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ബോഡിയിൽ ഒരു ബയോകെമിക്കൽ ചേഞ്ചസ് വരുത്തും, അത് ഈ അലർജി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും.
1: അപ്പൊ ഡോക്ടർ, ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സാധാരണ നമ്മൾ ഇപ്പൊ ശരീരത്തിന്റെ അമിതമായ ഒരു പ്രതികരണമാണ് എന്നുള്ള ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ അത് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആർക്കാണ് പ്രധാനമായിട്ടും? ഇപ്പൊ പ്രതിരോധ ശേഷിയുടെ അളവ് വെച്ച് മാത്രമല്ല മറ്റു അസുഖങ്ങളും പലതും ഒക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് വിലയിരുത്തുക?
0: അത് കൂടുതലും ഒരു ഇതിലൊരു ജനിതക ഘടകം കൂടിയുണ്ട്. പൊതുവെ നോക്കിയാൽ ഒരു 90% കേസുകളിലും വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ ഒരു അലർജിയുടെ ഒരു ഹിസ്റ്ററി ഉള്ള ആൾക്കാർ ആണ്. അതാണ് ഒരു 90% നമുക്ക് അങ്ങനെ ഒരു ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് അതിൽ വരാം.
1: പക്ഷെ അമ്മയ്ക്കോ അച്ഛനോ ഇങ്ങനെയുള്ള പൊടിയോട് അലർജി
0: ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ വരണം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇവര് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അലർജി ഉണ്ടാവണമെന്നില്ല. ചില പ്രായത്തിലാണ്, ചില കുട്ടികൾക്ക് ഒരു 10 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് 20 വയസ്സാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അവർക്ക് അത് വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പൊ ആ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ശക്തമാണോ അപ്പൊ അത്രയും ശക്തമായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് വരാനായിട്ടുള്ള, അതായത് പിൻതലമുറയ്ക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശ്വാസം മുട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരുന്നതും അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ആവാം.
1: ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരിക്കൽ നമുക്കത് നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ആവർത്തിച്ച് വരുന്നത് നമുക്ക് തടയാൻ നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ ഇപ്പോൾ അലർജി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വസ്തുവിനോടുള്ള അലർജി ആയിരിക്കില്ല, ചിലപ്പോൾ വേറൊരു വസ്തുവിനോട്. അപ്പോൾ ഈ പ്രതികരണം വ്യത്യസ്തമായിരിക്കില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരിടുക?
0: സാധാരണഗതിയിൽ നമുക്ക് ഒരു അലർജി ആയിട്ട്, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി അലർജി ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമുക്കത് എന്ത് അലർജി ആണെന്ന് വേർതിരിച്ച് അറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു അലർജി സ്കിൻ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കിൻ ടെസ്റ്റ് ചെയ്താലേ ഏതൊക്കെ വസ്തുക്കളോടാണ് ശരീരം അലർജിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് പലപ്പോഴും ഒരു ഒരാൾക്ക് തന്നെ ഒരു 10-20 പദാർത്ഥങ്ങളോട് അലർജി ഉള്ളതായിട്ട് ആയിരിക്കും റിപ്പോർട്ട് വരിക. പക്ഷേ ഈ ഇത്രയും വസ്തുക്കൾ ഒഴിവാക്കി നമുക്ക് ജീവിക്കുന്നത് ഒട്ടും പ്രാക്ടിക്കലും അല്ല. പ്രായോഗികമായിട്ട് അത് പോസിബിൾ അല്ല, സാധ്യമല്ല. അപ്പോൾ അതിന് ഇപ്പോൾ ഹോമിയോപ്പതി ആംഗിളിൽ നോക്കിയാൽ അപ്പോൾ അതിന് ഈ രോഗിക്ക് അവരവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്ത് അവർക്ക് ഈ അവരുടെ ഒരു അലർജിക് റിയാക്ഷൻ ഇല്ലാതാക്കിയാണ് ചെയ്യേണ്ടത്. അതിന് പൊരുത്തപ്പെടുക, അതായത് അതിൽ അത് ഏത് വസ്തുവിനോടാണെന്നുള്ളത് അവിടെ അധികം പ്രസക്തിയില്ല. നമ്മുടെ ബോഡി ശരീരത്തെ കൂടുതൽ ഹെൽത്തി ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു താളപ്പുഴ കൊണ്ടാണ് ഈ അലർജിക് റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യലാണ്, ബോഡിയുടെ ഒരു ഹോമിയോസ്റ്റാസിസ് തിരിച്ച് ബാക്ക് ടു നോർമൽ ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വസ്തുവിനോടും അലർജി ഉണ്ടാവില്ല. നമ്മൾ പൊടിയെടുക്കാം അല്ലെങ്കിൽ തണുപ്പ് കഴിക്കാം അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിൽ പോവാം മഴ നനയാം, ഇതിനൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ബോഡിയെ തിരിച്ച് ബാക്ക് 100% ബാക്ക് ടു ഹെൽത്ത് ആക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതി മെഡിസിൻ. അതാണ് അതിലുള്ള ഒരു ശാശ്വത പരിഹാരം. അതല്ലാതെ പൊടിയും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കൽ പോസിബിൾ അല്ല.
1: അപ്പോ പലപ്പോഴും ആൾക്കാർ പണ്ടുമുതലേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് ഈ അലർജി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആസ്മയിലായിട്ട് അവസാനിക്കും എന്നുള്ളൊരു പറച്ചിൽ നമ്മുടെ
0: നാട്ടിലുണ്ട്.
1: അപ്പൊ അത് എങ്ങനെയാണ് വിലയിരുത്തുക? നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആസ്മ വരണമെന്നില്ലല്ലോ.
0: എല്ലാവർക്കും ആസ്മ വരണമെന്നില്ല. അത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ അലർജി പൊതുവെ റെസ്പിറേറ്ററി അലർജി സ്റ്റാർട്ട് ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് തുമ്മല് അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് കാലക്രമേണ അത് താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് പോയി നമ്മൾ ശ്വാസകോശത്തെ ബാധിച്ച് അതൊരു കഫക്കെട്ട്, ശ്വാസം മുട്ട്, ചുമ, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യാത്ത കേസുകളിൽ അതല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുന്ന കേസുകളിൽ, ഇപ്പോൾ അവർക്ക് ചില ആൾക്കാരുടെ ജോലി സാഹചര്യം കൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ തൂപ്പുകാർക്ക് അവർക്ക് അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഈ തുമ്മലും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അവർ ചികിത്സ എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ കാലക്രമേണ അവർക്ക് ഈ മുക്കൊലിപ്പ് എന്നുള്ളത് പതുക്കെ ശ്വാസം മുട്ടിലേക്ക് മാറാം. ശ്വാസം മുട്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു അലർജിക് ആസ്മ വന്ന് അതും നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെയും കോംപ്ലിക്കേഷനിലേക്ക് പോവാം ഗുരുതരാവസ്ഥയിൽ. കാരണം അതിൽ ഇപ്പോൾ COPD എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വരാം. അതുകൊണ്ട് തന്നെ കാർഡിയാക് കോംപ്ലിക്കേഷൻസ്, ഹാർട്ട് ഫെയിലർ വരെ വരാം നമ്മൾ ആസ്മ ശരിയായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ.
1: അപ്പോൾ നമ്മുടെ ശരിയായ ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. അലർജി ഇപ്പോൾ എല്ലാവർക്കും അലർജിയിൽ സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കും എന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെയുള്ള രണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും ഈ അലർജിയുടെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചാൽ ഈ അലർജി ടെസ്റ്റും അതേപോലെ തന്നെ അവരുടെ സാഹചര്യങ്ങളും എല്ലാം കൂടെ ചേർത്താണോ നമ്മൾ വിലയിരുത്തേണ്ടത്? ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, ഇപ്പോൾ പൊടി അലർജി ആണെങ്കിൽ ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഈ ജീവിത ശൈലിയും അല്ലെങ്കിൽ ജീവിത നിത്യേനയുള്ള കാര്യങ്ങളിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു അലർജി

0: ജി ഉള്ള ഒരു ആൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനം ആ വീട് വളരെ ശുചിത്വത്തോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ പലപ്പോഴും വില്ലനാവുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പഴകിയ സാധനങ്ങൾ, പഴയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കാർപ്പറ്റ്, കർട്ടൻസ്, ഇതിലൊക്കെയാണ് കൂടുതലും ഈ പൊടി അടിഞ്ഞ അല്ലെങ്കിൽ ഈ ഹൗസ് ഡസ്റ്റ്, അതിൽ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ജീവികൾ, സൂക്ഷ്മജീവിയാണ്, അത് കണ്ണ് കാണുന്നില്ല. അത് കൂടുതലും നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ തൊലിയിൽ നിന്ന് നടന്നു പോകുന്ന സ്കെയിൽ, അതെ, ആ ഡെഡ് സ്കെയിൽസ് തിന്നാണ് അത് ജീവിക്കുന്നത്. അപ്പൊ അത് കൂടുതലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അലർജി വളരെ കൂടുതലായിട്ട് കാണാം. അപ്പൊ അത് എപ്പോഴും അത് ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി അങ്ങനെയുള്ള അത് വീണിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറ്റി ഏറ്റവും ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ചില വൃക്ഷങ്ങളുടെ പൂമ്പൊടി തീരെ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ വീട്ടിൽ പട്ടി പൂച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രോമം ശ്വസിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലർജി. ചിറകടിക്കുമ്പോ വരുന്നത് അതങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും സൂക്ഷിക്കാനുള്ളത്.
1: പിന്നെ ഈ നമ്മള് തലയണ വിരി അങ്ങനെ,
0: അതെ അതെ അതെ അതെ, തലയണയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 4-5 മാസം കൂടുമ്പോഴെങ്കിലും അത് മാറ്റി പുതിയത് വെക്കണം എന്നുള്ളതാണ്. കാരണം അത് എത്ര കഴുകിയാലും അതിൽ നിന്നുള്ള ഇത് പോണമെന്നില്ല. അല്ലെങ്കിൽ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉപയോഗിക്കുക. പക്ഷെ ഇതൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ളതാണ്.
1: ഇനി ഡോക്ടർ, ഇപ്പൊ നമ്മള് ഇതിന്റെ ഹോമിയോപ്പതിയുടെ സമീപനം ഡോക്ടർ ഇടയ്ക്ക് സൂചിപ്പിച്ചു. അപ്പോ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ സമീപിക്കുന്നത്? ശരിക്കും ചികിത്സ എന്ന് പറയുമ്പോൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ്, ഇപ്പോൾ ആവർത്തിച്ച് വരാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്?
0: ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ്. ഒന്ന്, ഈ രോഗിക്ക് വരുന്ന ലക്ഷണങ്ങൾ, അതായത് അവർക്ക് ഓരോ രോഗിക്കും ഓരോ ലക്ഷണങ്ങളാണ്. ചിലർക്ക് മൂക്കുകുലിപ്പായിരിക്കും, ചിലർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരലായിരിക്കും, ചിലർക്ക് കണ്ണിന് ചൊറിച്ചിലായിരിക്കും, ചിലർക്ക് മൂക്കി തൊട്ടാൽ തന്നെ തുമ്മൽ വരും. അപ്പൊ ആ ലക്ഷണങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ ലക്ഷണങ്ങളുടെ പ്രത്യേകത, മറ്റ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ലക്ഷണത്തിൽ നിന്നും ഈ പ്രത്യേക രോഗിക്ക് എന്തൊക്കെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് ചോദിക്കുക. രണ്ടാമത്, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതവും മാനസിക പ്രകൃതത്തിലൊക്കെ വരുന്ന പ്രത്യേകതകൾ, മറ്റുള്ള ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ എന്ത് സ്വഭാവക്കാരാണ്, ഒരുപാട് ദേഷ്യം വരുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ വളരെ മൈൽഡ് ആണോ, അല്ലെങ്കിൽ ഒരുപാട് ടോക്കറ്റീവ് ആണോ, വളരെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാരാണോ, വളരെ കൃത്യനിഷ്ഠമുള്ള ആൾക്കാരാണോ, അങ്ങനെ ഒരുപാട് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വ്യത്യാസങ്ങളും കൂടി പഠിച്ച് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഏത് മെഡിസിൻ വേണം എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഓരോ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മൂക്കിൽ തൊട്ടാൽ തന്നെ തുമ്മുന്ന ആൾക്കാർക്ക് നമുക്ക് ഹെപ്പാർസൾഫ് എന്ന് പറഞ്ഞ മെഡിസിൻ, അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ കണ്ണ് ചൊറിച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരലുമാണ് കൂടുതലെങ്കിൽ നമ്മൾ യൂഫ്രേഷ്യ എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്.
1: ചിലർക്ക്
0: മുഖത്ത് നീര്, അതെ, നീര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എപിസ്, റെസ്റ്റോക്സ്, പൾസാറ്റില ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ മൂക്കിൽ നിന്ന് മാത്രം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അതാണ് കൂടുതൽ, അല്ലെങ്കിൽ മൂക്കിൽ പുകച്ചില് വെള്ളം വരല്, ഇതൊക്കെയാണ് കൂടുതലെങ്കിൽ നമുക്ക് ആലിയം സീപ്പ എന്ന് പറയുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സിംറ്റംസിനും നമുക്ക് ഹോമിയോപ്പതിയിലെ മെഡിസിൻസ് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഇതോടൊപ്പം അവരുടെ ഒരു ക്യാരക്ടറിലുള്ള വ്യത്യാസങ്ങളും കൂടി കണക്കിലെടുത്തിട്ട്, ഇപ്പൊ ഒരുപാട് ക്ഷിപ്രകോപികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് നമുക്ക് ഇപ്പൊ നെക്സോമിക്ക പോലെയുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. ഇപ്പൊ വളരെ മൈൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൾസാറ്റില പോലെയുള്ള മരുന്നുകളായിരിക്കും കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഏത് മെഡിസിൻ കൊണ്ടാണ് ഇവരുടെ ഈ ഒരു അലർജിക് ടെൻഡൻസി, അല്ലെങ്കിൽ ആ പ്രവണത പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നത് എന്ന് തീരുമാനിക്കുക. അപ്പൊ മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറിയിരിക്കും. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള അലർജികൾ നമുക്ക് താൽക്കാലിക പരിഹാരമല്ല ഹോമിയോപ്പതി ലക്ഷ്യമിടുന്നത്, പൂർണ്ണമായി ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് ലൈഫ് ലോങ് അവർക്ക് ഇത് തിരിച്ചു വരാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരു ക്യൂർ ഹോമിയോപ്പതിയിൽ മെഡിസിൻ കറക്റ്റ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. പലപ്പോഴും ആൾക്കാർക്ക് വരുന്നൊരു തെറ്റിദ്ധാരണ, ഇപ്പൊ ചിലർ പലയിടത്ത് ചെന്ന് ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ഹോമിയോ മരുന്ന് ഇതിനെ എഫക്റ്റീവ് അല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. അത് ശരിയല്ല. ആക്ച്വലി അത് മെഡിസിന്റെ നിർണ്ണയം, ഒരു മെഡിസിന്റെ നിർണ്ണയം കറക്റ്റ് ആണെങ്കിൽ രോഗം മാറിയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡോക്ടർ അടുത്ത് മാറിയില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ഒരു സീനിയർ ഹോമിയോപ്പത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറുന്നതാണ്. ഹോമിയോപ്പതിയിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച പോലെ അതിന്റെ ഒരു കാലാവധി നോക്കുകയാണെങ്കിൽ എത്ര നാള് പഴക്കമുണ്ട് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ചികിത്സയുടെയും ഒരു കാലാവധി നിർണ്ണയിക്കുക. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തിൽ താഴെ പഴക്കമുള്ള ഒരു അലർജി കേസ് ആണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഒരു 3-4 മാസം മതിയാവും. പക്ഷെ ഒരു 10-20 വർഷം പഴക്കമുള്ള കേസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു വർഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 വർഷം ഒക്കെ ട്രീറ്റ്മെന്റ് വേണ്ടി വരും ഇത് പൂർണ്ണമായിട്ട് മാറാൻ. പക്ഷെ ലക്ഷണങ്ങൾ കുറയാനായിട്ട് നമുക്ക് ഏതാനും ദിവസങ്ങൾ മതി. ഇപ്പൊ നമ്മൾ എത്ര വർഷം പഴക്കമുള്ള ശ്വാസംമുട്ടാണെങ്കിലും നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ 90% ലക്ഷണങ്ങളും കുറയും. പക്ഷെ നമുക്ക് ശരീരത്തിൽ നിന്ന് ആ ഒരു പ്രവണത പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണമെങ്കിലാണ് നമ്മൾ ഈ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ വേണ്ടത്. പലപ്പോഴും ആൾക്കാർ അത് ഫോളോ ചെയ്യാറില്ല. കുറച്ച് ഒരു ആശ്വാസം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു ട്രീറ്റ്മെന്റ് നിർത്തും. പിന്നെ ഒരു കൊല്ലം

0: കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് വീണ്ടും വരുമ്പോഴായിരിക്കും പിന്നെ ഡോക്ടറുടെ മരുന്നിന്റെ ഒക്കെ കാര്യം ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയാണ് അത് നീണ്ടു നിൽക്കുന്നത്. പക്ഷെ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള മരുന്ന് കൃത്യമായിട്ടുള്ള കാലയളവിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുന്നതാണ്.
1: ഇനി ഭക്ഷണത്തിനും അതായത് ജീവിതത്തിലെ വ്യായാമം പോലെയുള്ള കാര്യങ്ങൾ ഇതിന് എത്രത്തോളം നിഷ്കർഷയുണ്ട് അല്ലെങ്കിൽ പങ്ക് ഉണ്ട് ഇതില്?
0: അതെ, അത് ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ചിട്ട്, അതായത് ഓരോ കേസുകളുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് നമുക്ക് ഭക്ഷണത്തിലുള്ള, ഇപ്പൊ ചിലർക്ക് ചില ഭക്ഷണങ്ങളോട് അലർജിയുള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ ചില മസാലകള്, ചിലപ്പോ ചിലർക്ക്
1: ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത്,
0: കൂടുതലും ഈ പ്രോട്ടീൻ ഫുഡാണ് കൂടുതലും അലർജി ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ആനിമൽ പ്രോട്ടീൻ. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പൊ ചെമ്മീൻ, ഞണ്ട്,
1: ചിലർക്ക്
0: ഷെൽഫിഷുകൾ, ചിലർക്ക് ചിക്കൻ, അതുപോലെ തന്നെ ചിലർക്ക് ചിക്കൻ, ചിലർക്ക് ബീഫ്. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ തണുത്ത സാധനങ്ങൾ, ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് അവരവരുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ കേസിലും വിവിധ തരത്തിലായിരിക്കും നമ്മൾ അത് അവരുടെ ഒരു ഭക്ഷണത്തിൽ അഡ്വൈസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിനോടൊപ്പം തന്നെ ഇപ്പൊ ഇനീഷ്യലി നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റിയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ വളരെ വൃത്തി ഉള്ള സാഹചര്യത്തിൽ, ഇപ്പൊ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും അവരെ കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറ്റാനായിട്ടുള്ള അഡ്വൈസ് ഓരോ ആ കേസിനനുസരിച്ചിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ചില ഒക്കുപ്പേഷൻ അനുസരിച്ചിട്ട്
1: തൊഴിൽ
0: ബന്ധപ്പെട്ട് വരുന്ന, അതെ അതെ അതെ, അപ്പൊ അത് ആ രീതിയിൽ അഡ്വൈസ് ചെയ്യാറുണ്ട്.
1: അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളും
0: കൂടെ വേണ്ടിവരും
1: ചിലപ്പോ. അപ്പോ അലർജി എന്നുള്ളത് നമുക്ക് ശരിക്കും ഹോമിയോപ്പതിയുടെ സിദ്ധാന്തം അനുസരിച്ച് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ്.
0: പരിഹരിക്കാവുന്ന, അതെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹോമിയോപ്പതി ചികിത്സ തേടി വരുന്നതും അലർജിക്ക് തന്നെയാണ്. അത് കാരണം ഇത് തന്നെയാണ്, അത് പൂർണ്ണമായിട്ടും അത് പരിഹരിക്കാൻ സാധിക്കുന്ന രോഗമായതുകൊണ്ടാണ്.
1: അപ്പോ അലർജിയെ കുറിച്ച് ഇത്രയും നല്ല വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ ഡോക്ടർ കെ വി ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്.
3: സമഗ്ര ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9540-666-22. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9540-666-22. 9544066622.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിങ് തുടരുന്നു സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ മേയിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 79 94 44 93 14, 79 94 44 93 14.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
2: ഈ സ്കൂളില്ലാത്ത ദിവസം ഒരു 10-11 മണിയൊക്കെ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയിൽ അരപ്ലേസിലൊക്കെ കാലൊക്കെ കയറ്റിയിരുത്തി ഈ പത്രം എടുത്ത് ഈ രാമേന്ദ്രൻ സാർ വായിക്കുന്ന പോലെ ഞാൻ വായിക്കും. അതെൻ്റെ ഒരു വലിയൊരു ഒരു കുറച്ച് നാളത്തെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാസന എനിക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
1: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവായ ശ്രീ ചന്ദ്രഭാനു തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
0: കോട്ടയം ജില്ലയിലെ ഗാന്ധിനഗർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വാർഡന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 11 രാവിലെ 11 മണിക്ക് ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾ

നിങ്ങൾക്ക് ഫോൺ നമ്പർ 7907-6949-44-40, 7907-6949-44-0. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 603/2024 തസ്തികയിലേക്ക് 2025 നവംബർ 21 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ശേഷിക്കുന്ന 27 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 13 നടക്കും.

കേരളത്തിലെ ആദ്യ ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്പ് ലൈൻ ആയ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന ആഴ്ചയിൽ 4 മണിക്കൂർ സൗജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപ്പര്യമുള്ള 20-നും 60-നും മധ്യേ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകർ ആകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ വിദഗ്ധ പരിശീലനം നൽകുന്നതാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ രാവിലെ 10-നും വൈകിട്ട് 7-നും മധ്യേ 04842-54-05-30 എന്ന നമ്പറിലോ 98-47-33-55-53 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി 04842-54-05-30, 98-47-33-55-53. ആലുവയിലെ കെൽട്രോൺ നോളജ് സെന്ററിൽ മൊബൈൽ ഫോൺ ടെക്നോളജി, വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 81-36-80-23-04, 81-36-80-23-04 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ എംടെക് കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. താൽപ്പര്യമുള്ളവർ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.qsat.ac.in വഴി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. മറ്റ് വിശദവിവരങ്ങൾക്ക് അഡ്മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.admissions.qsat.ac.in. ഇനി ഈവനിംഗ് മെലഡി. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഈവനിങ് മെലഡിയിൽ ശ്രോതാക്കൾ കേട്ട ഗാനം പാടിയത് ചിത്ര. സേവന വാർത്തകൾ തുടരുന്നു. കോട്ടയം ജില്ലയിലെ IHRDയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി 21 മുതൽ June 5 വരെയും June 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447-24-27-22 9-4-4-7-2-4-2-7-2-2. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി thss.ihrd.ac.in.

പെരുമ്പാവ് ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20 രാവിലെ 10 മുതൽ ആരംഭിക്കുന്നതാണ്. ഒരു ഉപഭോക്താവിന് 5 ക്യൂബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീട് പണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉപഭോക്താവ് ഹാജരാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ

നിന്ന് വീട് പണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0408 2 70 64 40 85 47 60 44 0 6 0408 2 70 64 40 മറ്റൊരു നമ്പർ 8 5 4 7 6 0 4 4 0 6

കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന AI വിത്ത് പൈത്തൺ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9895045706. LBS പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന AI വിത്ത് പൈത്തൺ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ കോഴ്സുകളിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9895045706. രണ്ടായിരത്തി 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനം ആരംഭിച്ചു. അപേക്ഷകർക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതും രണ്ടു വർഷം കൊണ്ട് ഡിപ്ലോമ പൂർത്തിയാക്കാവുന്നതുമാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റിലും അതാത് പോളിടെക്നിക് കോളേജിലും ലഭ്യമാണ്. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ FM ഈവനിംഗിൽ കേട്ടത്. ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ദിൽ എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, അനുരാധ പത്വാൾ എന്നിവർ പാടിയത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: വൈകിട്ട് കമ്പൗണ്ടർ വരുന്നതും കാത്ത് മുറ്റത്തൂടെ ഉലാത്തുകയായിരുന്നു ശ്രീധരൻ ഡോക്ടർ. നാട്ടുവഴിയിലെ തിരക്ക് അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണ ഈ നേരങ്ങളിൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. എന്നാൽ പതിവില്ലാത്ത തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യമൊന്നും അതിന്റെ കാരണമെന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് വൃശ്ചികക്കാറ്റ് വളപ്പിൽ കലമ്പൽ കൂട്ടുന്നത് കണ്ടത്. ആറാട്ട് അടുത്തിരിക്കുകയാണ്, അതിനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. കണ്ണൂരിൽ നിന്നും വന്ന കാലത്ത് ആറാട്ടിനോട് അത്രയൊന്നും മമത തോന്നിയിരുന്നില്ല. എന്നാൽ അതിന്റെ ജനപ്രീതിയും എല്ലാ വിഭാഗം ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ ഉത്സവത്തിനോട് ചെറിയൊരു ആദരവുണ്ടായി. ഉറങ്ങിക്കിടക്കുന്ന ഒരു നാട്ടിൻപുറം എത്ര പെട്ടെന്നാണ് സജീവമാകുന്നത്! നാഗരികതയുടെ അടയാളങ്ങൾ പല വർണ്ണങ്ങളിൽ മുളകൾ പോലെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്നു. ആറാട്ട് കഴിയുന്നതോടെ എല്ലാവരും സമ്പന്നരാകും. വരുമാനമില്ലാത്തവർ ആരും നാട്ടിൻപുറത്തുണ്ടാകാറില്ല. രോഗികളായി വരുന്നവർ ആറാട്ടുകാലത്ത് ഫീസിന്റെ കാര്യത്തിലും ദാരിദ്ര്യം കാണിക്കാറില്ല. ആറാട്ടിന് മുമ്പ് ചികിത്സയ്ക്കെത്തുന്നവർ ഫീസായി തരിക ഏതാനും അണകളായിരിക്കും. എന്നാൽ ആറാട്ടുകാലത്ത് നോട്ടല്ലാതെ മറ്റൊന്നും തരില്ല. ഇതൊക്കെയാണെങ്കിൽ പോലും അമ്പലത്തിനോട് അത്രയൊന്നും മമതയല്ല ഉണ്ടായിരുന്നത്. അങ്ങനെയൊരു ഈശ്വരവിശ്വാസിയല്ലാത്ത തനിക്ക് അമ്പലത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും അമ്പലത്തോട് നീരസം തോന്നിയിരുന്നു. അമ്പലവളപ്പിൽ കീഴ്ജാതിക്കാർക്ക് പ്രവേശനമില്ല, അതാണ് കാരണം. ആറാട്ടിലും ഉത്സവം നടത്തിപ്പിലും എല്ലാ ജാതിക്കാർക്കും പങ്കാളിത്തം കൊടുത്തിട്ടും അമ്പലവളപ്പിൽ മാത്രം പ്രവേശനം കൊടുക്കാത്തത് സവർണബോധത്തിന്റെ ദുഷ്ടലക്ഷ്യമായിട്ടാണ് തോന്നിയത്. കേളപ്പനോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായും ഈ വിലക്ക് മാറിയേ തീരൂ, പക്ഷേ അതിനു പറ്റിയ സമയം ഒത്തുകിട്ടിയിട്ട് വേണം അതിനൊരുമ്പെടാൻ.

0: കേളപ്പൻ അഭിപ്രായപ്പെട്ടു. അമ്പലവളപ്പിലേക്ക് അയിത്തജാതിക്കാരെയും കൊണ്ട് കേളപ്പൻ ജാഥ നടത്തുമെന്ന് ഡോക്ടർക്ക് ഉറപ്പുണ്ടായിരുന്നു. കേളപ്പന് അത്തരം അവസ്ഥകളോട് പ്രതികരിക്കാതിരിക്കുവാൻ കഴിയില്ല. ദാമോദരൻ കമ്പൗണ്ടർ ഇനിയും മടങ്ങി വന്നിട്ടില്ല. തീവണ്ടി എത്തിയിട്ടുണ്ടാവില്ല. കാത്തിരിക്കെയാണ് കേളപ്പന്റെ മരുമകൾ ദേവികയും മെറ്റിൽഡയും അങ്ങോട്ട് വന്നത്. രണ്ടുപേരും പെൺകുട്ടികളുടെ സ്കൂളിലെ അധ്യാപികമാരാണ്. കേളപ്പൻ വരുമെന്നുള്ള വിവരം കിട്ടിയതുകൊണ്ടുള്ള വരവായിരിക്കും. എന്താ മിസ്ട്രസ്സുമാരെ? ശ്രീധരൻ ഡോക്ടർ തിരക്കി. അമ്മാവൻ ഇന്ന് വരുമോ ഡോക്ടറെ? ദേവിക ചോദിച്ചു. കേളപ്പനെ കാണാൻ ആർക്കാ തിടുക്കം? ദേവികയ്ക്കാണോ മെറ്റിൽഡയ്ക്കാണോ? ദേവികയ്ക്കാണ്, ഞാൻ കൂടെ വന്നുവന്നേയുള്ളൂ, മെറ്റിൽഡ പറഞ്ഞു. കേളപ്പൻ ഇന്ന് വരുമെന്നാ വിചാരിക്കുന്നത്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പോയതല്ലേ? പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും എത്തേണ്ടതാണ്. അവിടുത്തെ വിവരങ്ങൾ പത്രത്തിൽ നിന്നല്ലാതെ മറ്റൊരു വഴിക്കും അറിഞ്ഞിട്ടുമില്ല. ദാമോദരനെ ഞാൻ ജഡ്കയുമായി വിട്ടിട്ടുണ്ട്. അവൻ വന്നാൽ വിവരമറിയാം. ആട്ടെ, കേളപ്പനെ കാണാൻ എന്താ ഇത്ര തിടുക്കം? അമ്മാവന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ദിവസങ്ങളേറെയായി. വീട്ടിലെല്ലാവർക്കും വിഷമമുണ്ട്, ദേവിക പറഞ്ഞു. ശ്രീധരൻ ഡോക്ടർ മെറ്റിൽഡയെ നോക്കി ചോദിച്ചു. മെറ്റിൽഡ മൃദുവായി ഒന്ന് ചിരിച്ചു. കേളപ്പനും മെറ്റിൽഡയും തമ്മിൽ നിശബ്ദമായ പ്രണയത്തിലാണെന്നത് അവർ മറ്റാരോടും തുറന്നു പറയാത്ത ഒരു സത്യമാണ്. മെറ്റിൽഡയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ കേളപ്പന്റെ വാക്കുകൾ ആർദ്രമാവാറുള്ളത് തനിക്കറിവുള്ളതാണ്. തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ കേളപ്പൻ എന്തോ കുത്തിക്കുറിക്കുന്നത് കാണാമായിരുന്നു. തിരക്കിയപ്പോഴാണ് അത് കവിതകളാണെന്ന് മനസ്സിലായത്. കേളപ്പൻ ധാരാളം വായിക്കും. കവിതകളാണ് കൂടുതൽ ഇഷ്ടം. വളരെ പതിഞ്ഞ സ്വരത്തിൽ കവിതകൾ ചൊല്ലാറുമുണ്ട്. കേളപ്പൻ എഴുതിയ ഒരു കവിതയിൽ വയൽവരമ്പിലൂടെ ഏകാഗിയായി നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് മെറ്റിൽഡയുടെ നേരിയ ഛായയുണ്ടായിരുന്നു. അതേപറ്റി ചോദിച്ചപ്പോൾ കേളപ്പൻ ചിരിച്ചതേയുള്ളൂ. മെറ്റിൽഡയെ വിവാഹം കഴിക്കുന്നത് വീട്ടുകാർ എതിർക്കില്ലെന്ന് തോന്നുന്നു. അവർക്ക് മെറ്റിൽഡയെ ഇഷ്ടമാണ്. എന്നാൽ കേളപ്പൻ ആരുടെയോ അനുവാദം കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞാലേ വിവാഹമുണ്ടാകൂ. പക്ഷേ അതാരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചോദിച്ചാൽ കേളപ്പൻ അങ്ങനെ പറയുകയുമില്ല. കേളപ്പന്റെ പൊതുജീവിതത്തോട് വളരെ ആദരവുള്ള ഒരു പെൺകുട്ടിയാണ് മെറ്റിൽഡ. സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കുവാൻ അതീവ താൽപ്പര്യവുമുണ്ട്. പക്ഷേ എന്തുവേണമെന്ന് കേളപ്പൻ തീരുമാനിക്കണം. കേളപ്പൻ അക്കാര്യത്തിൽ തുറന്നൊരഭിപ്രായം പറയുന്നുമില്ല. മെറ്റിൽഡയെ നോക്കിക്കൊണ്ടിരിക്കെ ഇവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക എന്ന ചിന്തയിലായിരുന്നു ശ്രീധരൻ ഡോക്ടർ. തെല്ലിട കഴിഞ്ഞ് നാട്ടുവഴിയിൽ ജഡ്കയുടെ ശബ്ദം കേട്ടു. അതിൽ നിന്നും ദാമോദരൻ കമ്പൗണ്ടർ മാത്രം ഇറങ്ങി. പയ്യന്നൂരിൽ സമരത്തിന് പോയവരാരും വണ്ടിയിലില്ലായിരുന്നു. അതുകൊണ്ട് ഒരു വിവരവും കിട്ടിയില്ല, അയാൾ പറഞ്ഞു. കോഴിക്കോട്ടെ പോലെ പ്രശ്നങ്ങളൊന്നുമില്ലായിരിക്കാം. ഏതായാലും നമുക്ക് നാളെ പുലരുന്നതുവരെ കാത്തുനോക്കാം. എന്നിട്ടും വിവരമൊന്നുമില്ലെങ്കിൽ ആരെയെങ്കിലും വിടാം. ദേവകിയെയും മെറ്റിൽഡയെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. കേളപ്പൻ ചിലപ്പോൾ രാത്രി വന്നുകൂടെന്നുമില്ല. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
4: കാണി, സംസ്കാരത്തിന്റെ വികാസ പരിണാമങ്ങളിൽ നിരവധി അർത്ഥങ്ങൾ നേടുന്ന പദമാണ് കാണി. മലയാളിയുടെ കാർഷിക സംസ്കാരവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട വിഷു ആഘോഷത്തിൽ കണി കാണുന്നയാളെ കാണി എന്ന് വിളിക്കും. പുലർച്ചെയുള്ള ആദ്യ കാഴ്ച വരാനിരിക്കുന്ന ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തെയും നിർണയിക്കുന്നു എന്നാണ് വിശ്വാസം. ആയുധവിദ്യയിലേക്ക് വരുമ്പോൾ തോക്കിന്റെ കുഴലിനറ്റത്ത് ഉന്നം പിടിക്കാൻ സഹായിക്കുന്ന ഭാഗത്തിനും കാണിയെന്ന് പറയാറുണ്ട്. ഇത് കേവലം ഒരു കാഴ്ചയല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രതയുടെയും കൃത്യതയുടെയും അടയാളമാണ്. ലക്ഷ്യവും കണ്ണും തോക്കിന്റെ കാണിയും നേർരേഖയിൽ വരുമ്പോഴാണ് ഒരാൾ മികച്ച വേട്ടക്കാരനോ പോരാളിയോ ആകുന്നത്. ഇവിടത്തെ കാണി എന്നത് പുറം ലോകത്തെ നോക്കാനുള്ള ജാലകം മാത്രമല്ല, ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തെ ഇല്ലാതാക്കുന്ന ബിന്ദു കൂടിയാണ്. കലയുടെയും സാഹിത്യത്തിൻ്റെ

0: ഇന്ത്യയും ലോകത്ത് കാണി എന്ന പദത്തിന് ആഴത്തിലുള്ള മാനങ്ങളുണ്ട്. ഗ്രീക്ക് പുരാണത്തിലെ നാർസിസ് എന്ന കഥാപാത്രം തന്റെ പ്രതിബിംബത്തെ നോക്കി നിന്ന് സ്വയം നഷ്ടപ്പെട്ട ഒരു കാണിയാണ്. സ്വന്തം സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അയാൾ ഒരേ സമയം കാണുന്നവനായും കാണപ്പെടുന്ന വസ്തുവായും മാറുന്ന വിചിത്രമായ അവസ്ഥ അവിടെ നടക്കുന്നു. രംഗകലകളിലേക്ക് വരുമ്പോൾ കാണിയുടെ പങ്ക് പ്രസക്തമാണ്. തന്മയീഭാവമാണ് കാണിയെ കാഴ്ചവസ്തുവുമായി ബന്ധിപ്പിക്കുന്ന ഘടകം. ഇതിനു വിരുദ്ധമായി കാണി വൈകാരികമായി ഒഴുകിപ്പോകാതെ ബുദ്ധിപരമായ ഒരകലം പാലിച്ച് കലയെ വിലയിരുത്തണം എന്ന കാഴ്ചപ്പാടിലാണ് സി ജെ തോമസ് 1128 ക്രൈം 27 എന്ന നാടകം രചിച്ചിരിക്കുന്നത്. കാണിക്കുണ്ടാകുന്ന തന്മയീഭാവത്തിന്റെ സാധ്യതകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നാടകം അവതരിപ്പിക്കുന്നത്. കാണിക്ക് കഥാപാത്രവുമായി താദാത്മ്യം സംഭവിച്ചില്ലെങ്കിലും നാടകം വിജയിക്കുമെന്ന് സി ജെ വ്യക്തമാക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ച കാണി എന്ന സങ്കല്പത്തിലും മാറ്റങ്ങൾ വരുത്തി. റേഡിയോ യുഗത്തിലെ ശ്രോതാക്കൾ ടെലിവിഷന്റെയും സിനിമയുടെയും വരവോടെ കാണികളായി പരിണമിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃശ്യകലാരൂപങ്ങളുടെ ആസ്വാദകരെ കാണി എന്ന് വിളിക്കും. സ്പെക്ടേറ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമാനമായി കാണി എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നുണ്ട്. പൊതുപരിപാടിയുടെ കാഴ്ചക്കാരെയാണ് സ്പെക്ടേറ്റർ എന്ന് വിളിക്കുന്നത്. കാണികൾക്ക് മുന്നിലാണ് കാഴ്ച ദൃശ്യമാകുന്നത്. വായന ഒരു ദൃശ്യാനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ വായനക്കാരെ പ്രിയപ്പെട്ട കാണികളെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. എഴുത്തുകാരൻ വാക്കുകളിലൂടെ സൃഷ്ടിക്കുന്ന ലോകത്തെ വായനക്കാരൻ തന്റെ മനക്കണ്ണിൽ ദർശിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെയാണ് ബഷീർ ഇതിലൂടെ ആവിഷ്കരിച്ചത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തു വന്ന ചിലിയൻ പോയിറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്.
3: സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം.
5: തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ കുഞ്ഞം വറുതിന്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്.
3: സാബു പുളിക്കത്തറയുടെ കഥ സൈക്കിൾ.
6: 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു.
3: സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
7: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
8: ഈ സ്കൂളില്ലാത്ത ദിവസം ഒരു 10-11 മണിയൊക്കെ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയിൽ അരപ്ലേസിലൊക്കെ കാലൊക്കെ കയറ്റിയിരുത്തി ഈ പത്രം എടുത്ത് ഈ രാമേന്ദ്രൻ സാറ് വായിക്കുന്ന പോലെ ഞാൻ വായിക്കും. അതെൻ്റെ ഒരു വലിയൊരു ഒരു കുറച്ച് നാളത്തെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാസന എനിക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
7: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവായ ശ്രീ ചന്ദ്രഭാനു തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട നിലവിൽ വന്നത് 1503 കേരളത്തിലാണ്. ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ കോട്ടയുടെ പേരെന്ത്? കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: പള്ളിപ്പുറം കോട്ട, എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ സ്ഥിതി ചെയ്യുന്നു.

ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രാമായണം ചൊല്ലുന്ന ഒരമ്മ എന്ന കവിത. 7:00 മഹിതം മലയാളം സേവന വാർത്തകൾ, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാം. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ.

എന്ന് ഉപഭോക്താക്കൾ അറിയാം. 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികം, വേഗം കുറയുന്ന ഭാരം, ശരിയേത് തെറ്റേത്. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:05 യുവവാണിയിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം ആദ്യഭാഗം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. തുടർന്ന് 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ നടുവേദനയുടെ കാരണങ്ങളും ആയുർവേദ പരിഹാര മാർഗങ്ങളും, ഡോക്ടർ ഇന്ദു ജി കുമാർ സംസാരിക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, ശ്രോതാവ് ചന്ദ്രഭാനു പങ്കെടുക്കുന്നു. ആറ് 10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:50 കിസാൻ വാണിയിൽ ജാതിക്കൊപ്പം കവുങ്ങും കുരുമുളകും മറ്റ് ഫലവൃക്ഷങ്ങളും പരിപാലിക്കുന്ന കരുമാലൂർ സ്വദേശി TP ഷാജിയെ പരിചയപ്പെടുത്തുന്നു. തേലത്തുരുത്ത് സ്വദേശിയായ KK ശശി വാഴക്കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. പ്രിയമുള്ളവർ, FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35 മുതൽ.

സമയം 9 മണി കഴിഞ്ഞ് 15:40. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നായകൻ എന്ന ചിത്രത്തിൽ ടി എൽ മഹേശ്വരി, പി സുശീല എന്നിവർ പാടിയ ഗാനം ആദ്യം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

சொந்த வாழ்க்கையும் இருக்கும் உணர்ந்தேன். முதல்வൻ ഈ ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ഗാനശില്പികൾ വൈരമുത്തു, എ ആർ റഹ്മാൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് വൈക്കം മുരളിയുടെ പ്രഭാഷണം, സാബു പുളിക്കത്തറയുടെ കഥ, സുധീഷ് കോട്ടയംപ്രത്തിന്റെ കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം സാബു പുളിക്കത്തറ എഴുതിയ കഥ കേൾക്കാം, സൈക്കിൾ.
2: സൈക്കിൾ നന്നാക്കാൻ തുരുത്തിലുള്ളവർ പോകുന്നത് കുഞ്ഞംവറുതിന്റെ വീട്ടിലാണ്. മുറ്റത്ത് അടക്കാമരവാരിയും ഷീറ്റും കൊണ്ടുള്ള മേൽക്കൂരയുടെ വശങ്ങൾ പഴയ ഫ്ലക്സ് ബോർഡുകൾ ചാരിമറച്ചിരിക്കുന്നു. ഷെഡിൻ്റെ ഒരു ഭാഗത്ത് പഴയ ഇരുമ്പലമാര. മൂന്ന് പീടികയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന സൈക്കിൾ സാമഗ്രികൾ അതിലാണ് അയാൾ സൂക്ഷിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് തുരുമ്പിച്ച സൈക്കിൾ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നു. ഷെഡിൻ്റെ മുകളിൽ വട്ടം വെച്ച് കെട്ടിയ കമ്പിമേൽ ഒരു ചങ്ങല തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ സൈക്കിൾ കൊളുത്തിയിട്ട് അതിനു മുന്നിൽ സ്റ്റൂളിൻ്റെ പൊക്കത്തിലുള്ള ഒരു മരത്തടിമേൽ ഇരുന്നാണ് കുഞ്ഞംവറുത് സൈക്കിൾ നന്നാക്കുന്നത്. അയാളുടെ വലതുകാലിൻ്റെ കണ്ണയ്ക്ക് മുകളിലായി ഉണങ്ങാത്ത പഴുപ്പ് എപ്പോഴുമുണ്ടാകും. അതിനാൽ മുട്ടിപ്പലകമേൽ വലതുകാൽ നീട്ടിവെച്ചിട്ടാണ് അയാൾ പണി ചെയ്യുന്നത്. വിട്ടുമാറാത്ത വേദനയുടെ കോട്ടം മുഖത്ത് എപ്പോഴുമുണ്ടാവും. ഓയൽ പുരണ്ട് കറുത്ത വട്ടപ്പാത്രത്തിൽ പകുതിയോളം വെള്ളം അയാൾ ഭാര്യയെക്കൊണ്ട് എടുപ്പിക്കും. അതിനുശേഷം ടയറിനുള്ളിൽ നിന്നും ട്യൂബ് പുറത്തെടുത്ത് അതിൽ കാറ്റ് നിറയ്ക്കും. വട്ടപ്പാത്രത്തിലെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ട്യൂബിന് ഓട്ടയുണ്ടോ എന്ന് നോക്കും. ഓട്ടയുണ്ടെങ്കിൽ അറിയാം. അതിലൂടെ വരുന്ന കാറ്റ് വട്ടപ്പാത്രത്തിലെ വെള്ളത്തിൽ കുമിളകളുണ്ടാക്കും. മുറ്റത്തെ ഷെഡിലിരുന്ന് അയാൾ പലതവണ വിളിച്ചാലേ ഭാര്യ വിളി കേൾക്കാറുള്ളൂ. മധ്യവയസ്സ് കഴിഞ്ഞ ഭാര്യയുടെ ചെവി കുഞ്ഞുന്ന

നാളിൽ ഒരു പനി വന്ന് അടച്ചു കളഞ്ഞതാണ്. അത് അറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ അവളെ കല്യാണം കഴിച്ചതും. എന്നിട്ടും ഭാര്യ വിളി കേൾക്കാതെ വരുമ്പോൾ അയാൾ ദേഷ്യപ്പെടുകയും വട്ടപ്പാത്രം മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും. എടീ സല്ലമ്മേ, പൊട്ടിപ്പണ്ടാറമേ, കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തന്നേടി. വട്ടപ്പാത്രത്തിൻ്റെ കലമ്പൽ അടുക്കളയുടെ ഭിത്തിയിൽ തട്ടി നിൽക്കുമ്പോൾ വേലിയിലെ കൊന്നപ്പത്തൽ ഒടിച്ചു വീഴുന്ന ഓലമടലിൻ്റെ സ്വരം പോലെ സെല്ലമ്മയ്ക്ക് തോന്നും. അപ്പോൾ ഉമ്മറത്തേക്ക് ഓടി വന്ന് ചോദിക്കും, ഓലമടൽ വീണേണാ? ഓലമടലൊന്നുമല്ല, നീ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടാ. എനിക്കിരുന്നാ പിന്നെ എഴുന്നേക്കാൻ പാടായതുകൊണ്ടാണ്. സ്കൂൾ അവധിക്ക് ഇളയ പുത്രന് സൈക്കിൾ ചവിട്ടിപ്പഠിക്കണമെന്ന് പറഞ്ഞതിൻ പ്രകാരമാണ് 7 വർഷം മുമ്പ് മകൾ ഉപയോഗിച്ച് മാറ്റിവെച്ചിരുന്ന സൈക്കിൾ നന്നാക്കിയെടുക്കാൻ തീരുമാനിച്ചത്. സൈക്കിൾ ഒതുങ്ങുന്ന വഴിയെ അയാളുടെ വീട്ടിലേക്കുള്ളൂ. അയാളുടെ അപ്പൻ മരിച്ചപ്പോൾ ഒപ്പീസു ചൊല്ലി മണികൊട്ടി മൃതശരീരം പള്ളിയിലേക്ക് എടുക്കാൻ നേരം ബന്ധുക്കൾ 4 പേർ മഞ്ചയുടെ 2 തലയ്ക്കലും ഇരുവശങ്ങളിലുമായി മഞ്ച പൊക്കാൻ നിന്നപ്പോൾ കുഞ്ഞമ്പറത് സ്വരം താഴ്ത്തി പറഞ്ഞു, ശവപ്പെട്ടിടാ അപ്പുറവും ഇപ്പുറവും നിന്ന് പിടിച്ചുകൊണ്ടുപോകാനുള്ള വീതി നമ്മുടെ വഴിക്കില്ല. നിങ്ങെൻ്റെ തലയിലോട്ട് വെച്ചോ, റോഡ് വരെ ഞാൻ ചുമന്നോളാ. രണ്ടാൾ പൊക്കത്തിലുള്ള ആ മതിലുകൾക്ക് നടുവിൽ ഞെരുങ്ങിക്കിടന്ന വഴിയിലൂടെ ശവമഞ്ചയും തലയിൽ ചുമന്ന് കുഞ്ഞമ്പറത് നടന്നു. പള്ളിയിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് ബന്ധുക്കൾക്ക് പഷ്ണിക്കഞ്ഞി വിളമ്പിയ ശേഷം കുഞ്ഞമ്പറത് സൈക്കിളും ചവിട്ടിപ്പോയത് വടക്കുംപുറത്തെ കള്ള് ഷാപ്പിലേക്കാണ്. വിയർത്ത് കള്ള് നാറുന്ന നേരം കുഞ്ഞമ്പറത് ചുറ്റിനും നോക്കി ചോദിച്ചു, എൻ്റെ അപ്പൻ മരിക്കണവരെ കണ്ട സ്വപ്നം എന്താർന്നെന്ന് ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും പറയാൻ പറ്റോ? നീളത്തിലുള്ള കള്ള് ഷാപ്പിൻ്റെ ഒരറ്റത്തിരിക്കുന്ന കുഞ്ഞമ്പറുതിൻ്റെ ശബ്ദം അവിടെയുള്ള ആരും തന്നെ കേട്ടില്ല. നീണ്ട ഹാളിലെ ഓരോ ബെഞ്ചിലിരിക്കുന്നവർ കൂട്ടമായി പലവിധ ചർച്ചകളിലായിരുന്നു. വായിൽ കുടുങ്ങിയ പുഴുങ്ങിയ കപ്പക്കിഴങ്ങിൻ്റെ നാര് മേശമേൽ തുപ്പി കുഞ്ഞമ്പറത് എല്ലാവരെയും മിഴിച്ചു നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് മുന്നിലിരുന്ന കള്ളുംകുടത്തിൻ്റെ വായി പൊത്തിപ്പിടിച്ച് പറഞ്ഞു, നീ പറയണ്ട, ഞാൻ പറയാ. 4 ആൾ നിന്ന് ശവപ്പെട്ട് ചുമന്ന് കൊണ്ടുപോകാൻ പറ്റണ വഴി കടലും കരയൊക്ക എല്ലാവരുടെയും കൂടിയാണെന്ന് പറയാൻ മാത്രം പറ്റുള്ളൂ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ അടക്കി വെച്ചേക്കല്ലേ. പുറത്തേക്കിറങ്ങാൻ പറ്റാത്തത്ര ചൂട് കൂടിയ നേരത്താണ് ഞാൻ കുട്ടി സൈക്കിളും ചുമന്ന് കുഞ്ഞമ്പറുതിൻ്റെ വർക്ക്ഷോപ്പിലെത്തിയത്. പണ്ടൊക്കെ ഈ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും സൈക്കിൾ നന്നാക്കാൻ. ഞാൻ കൊണ്ടുചെന്ന സൈക്കിൾ മുന്നിലെ ചങ്ങലയിൽ കെട്ടിത്തൂക്കുന്നതിനിടയിൽ കുഞ്ഞമ്പറത് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പം ആൾക്കാർക്ക് ഒരുക്കുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് ആക്രിക്കാർക്ക് കൊടുക്കല്ലേ. നന്നാക്കി എടുക്കാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പം തന്നെ പുതിയത് വാങ്ങിക്കാണ്. ഗിയർ സൈക്കിളും ഹൈബ്രിഡ് സൈക്കിളൊക്കെ ആയിട്ട് സൈക്കിളിൻ്റെ പഴയ സീറ്റ് അഴിച്ചു മാറ്റുന്നതിനിടയിൽ ഹാൻഡിലിൽ പതിച്ചിരുന്ന പൂമ്പാറ്റയുടെ സ്റ്റിക്കർ തൊട്ടുകാട്ടി കുഞ്ഞമ്പറത് പറഞ്ഞു, ഇത് കണ്ട, ഈ പൂമ്പാറ്റയുടെ ചിത്രം മാത്രം കുഞ്ഞുങ്ങളുടെ മനസ്സുപോലെ ഇപ്പോഴും നല്ല തെളിച്ചുണ്ട്. സൈക്കിളിൽ ഒട്ടിക്കാൻ പൂമ്പാറ്റയുടെ ചിത്രമാണ് നല്ലത്. സൈക്കിളിൽ കയറി പൂമ്പാറ്റകളെ പോലെ പറന്ന് നടക്കണേണ് കുഞ്ഞുങ്ങൾ. ആയാസപ്പെട്ട് എഴുന്നേറ്റ് ഇരുമ്പലമാര തുറന്ന് പുതിയ സീറ്റും കവറും ബ്രേക്ക് കട്ടയും കുഞ്ഞമ്പറതെടുത്തു. നടക്കുന്നതിനിടയിൽ കെട്ടിവെച്ച മുറിവ് ഒരിടത്തും തട്ടാതെ നോക്കി തിരിച്ചു വന്നിരുന്നു. സൈക്കിളിൻ്റെ ഫ്രെയിമിന് കേടൊന്നുമില്ലട്ടാ, പെയിൻ്റ് ചെയ്താൽ പുത്തം പോലെ ഇരിക്കും. നമ്മുടെ റോട്ടിൽ ചവിട്ടി പഠിക്കാല, അധികം വണ്ടികളൊന്നുമില്ലല്ല. പണ്ട് സൈക്കിള് റോഡിൽ കൂടി ചവിട്ടി നടക്കണമെങ്കിൽ പഞ്ചായത്തിൽ കാശ് കെട്ടണം, അല്ലെങ്കിൽ പോലീസ് പിടിക്കും. വെറുതേട്ടനെ പോലീസ് പിടിച്ചിട്ടുണ്ടാ? പിന്നെ അന്നൊക്കെ സൈക്കിള് വാടകക്കെടുത്തല്ല ചവിട്ടണാ, തിരുത്തലൊന്നുമില്ല. പറൂര് ടൗണിൽ പോകണം, ഞങ്ങൾ അങ്ങനെ എടുത്ത് ചവിട്ടിക്കൊണ്ട് പോകയായിരുന്നു. അപ്പോഴാണ് പിടുത്തം വന്നത്. പിഴ കെട്ടാണ്ട് നിവൃത്തിയില്ലട്ടാന്ന് പോലീസുകാരൻ. എന്നിട്ടെന്ത്? 5 രൂപയാണ് പിഴ. അന്ന് 5 രൂപയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാശായിരുന്നു. തുരുത്തിൽ പല തലമുറ ചവിട്ടി നടന്ന സൈക്കിളുകൾ

0: കുഞ്ഞം വറുതിൻ്റെ വീട്ടുമുറ്റം കയറിപ്പോയിട്ടുണ്ട്. കുഞ്ഞം വറുതിൻ്റെ മുൻതലമുറക്കാരെല്ലാം സൈക്കിൾ നന്നാക്കലുകാരാണ്. അവർക്കെല്ലാം പൊതുവായി ഒരാഗ്രഹമുണ്ടായിരുന്നത്രേ, സൈക്കിളിൽ കയറി ലോകം ചുറ്റാനുള്ള ആഗ്രഹം. പക്ഷേ അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല. കുഞ്ഞം വറുതിനും ഇനി അത് കഴിയുമെന്ന് തോന്നുന്നില്ല. പഴുപ്പ് കയറി വിങ്ങുന്ന അയാളുടെ കാൽ മുറിച്ചു മാറ്റാൻ പട്ടണത്തിലെ വലിയ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞം വറുത്. ആശുപത്രിയുടെ രണ്ടാമത്തെ നിലയിലാണ് ഓപ്പറേഷൻ കോംപ്ലക്സ്. അതിനു മുന്നിലെ നീണ്ട വരാന്തയ്ക്കിപ്പുറം കറുത്ത ഗ്രാനൈറ്റ് പതിപ്പിച്ച അരമതലിൽ ഇരിക്കുകയാണയാൾ. ഐവറി നിറം കൊടുത്ത ഇരുമ്പഴികളിൽ പിടിച്ച് താഴേക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയ പച്ചപ്പുല്ലുപാകിയ ചെറിയൊരു പാർക്ക് താഴെ കാണാം. അതിനൊരു വശം അലങ്കാര മീനുകൾ ചുറ്റിക്കറങ്ങുന്ന വലിയ അക്വോറിയം. അക്വോറിയത്തിലെ മീനുകളെ നോക്കി നിൽക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ കൈപ്പത്തിക്കുമേൽ ബട്ടർഫ്ലൈ സിറഞ്ചുകൾ പതിപ്പിച്ചിരിക്കുന്നു. അവർ രോഗബാധിതരായ കുഞ്ഞുങ്ങളാണ്. പാർക്കിൽ പിന്നെയുമുണ്ട് കളിസ്ഥലങ്ങൾ, പിന്നെ ഒരു കുഞ്ഞു സൈക്കിളും. കുഞ്ഞു സൈക്കിളിൻ്റെ പുറകിലെ ചക്രത്തിന് ഇരുവശത്തുമായി ചെറിയ ചക്രങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നു. സൈക്കിൾ മറിഞ്ഞ് കുഞ്ഞുങ്ങൾ വീഴാതിരിക്കാനാണത്. താൻ എത്രയോ കുഞ്ഞു സൈക്കിളുകളിൽ അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നു എന്ന് കുഞ്ഞം വറുത് അവിടെ ഇരുന്നോർത്തു. പാർക്ക് ഒരു നേരവും വിജനമാകുന്നില്ല. ഒരു കൂട്ടർ പോകുമ്പോൾ മറ്റൊരു കൂട്ടർ വരുന്നു. കുഞ്ഞുങ്ങളുടെ കളിചിരികൾ കൊണ്ട് നിറയുന്നു. രോഗബാധിതനായി കരയുന്ന കുഞ്ഞിനെയും ഒക്കത്തിരുത്തി ഒരമ്മ അവിടേക്ക് വരുന്നു. പർദ്ദയും തട്ടവുമിട്ട ആ സ്ത്രീ കൂട്ടിലെ പക്ഷികളെയും അക്വോറിയത്തിലെ മീനുകളെയും കാട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ കരച്ചിൽ നിന്നു. പിന്നെ പുൽത്തകിടിയിൽ ഓടി നടന്നു. താഴ്ചപ്പാലത്തിനരികിലെത്തി. മുകളിൽ കയറി താഴേക്ക് ഇഴഞ്ഞിറങ്ങുന്ന അവനേക്കാൾ മുതിർന്ന കുട്ടിയെ നോക്കി നിന്നു. അമ്മയുടെ കൈവിടിവിച്ച് അവനും അതിൻ്റെ പടികൾ കയറി മുകളിലെത്തി. പക്ഷേ താഴേക്കിഴുകാൻ അവന് പറ്റുന്നില്ല. ഇരുന്നാൽ മാത്രമേ ഇഴുകാനാവൂ. അവൻ ഭയന്ന് കരച്ചിലിൻ്റെ വക്കിലെത്തി നിന്നു. അവൻ്റെ അമ്മ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. താഴ്ചപ്പാലത്തിൻ്റെ മുന്നിലെ മിനുസമാർന്ന ചരിവിലൂടെ മുകളിൽ കയറാനാവില്ല. പുറകിലെ പടികളിലൂടെ കയറി ചെന്നാലേ താഴെ ഇരുത്താനാവൂ. കുഞ്ഞിൻ്റെ കാഴ്ചയിൽ നിന്ന് അമ്മ മറഞ്ഞാൽ ഭയം അവനെ വീഴ്ത്തും. പാർക്കിലുണ്ടായിരുന്ന അമ്മമാരെല്ലാം താഴ്ചപ്പാലത്തിന് ചുറ്റും കൂടി പുറകിലെ പടികളിലൂടെ കയറിച്ചെന്ന് ചന്ദനം തൊട്ട ഒരമ്മ കുഞ്ഞിനെ പിടിച്ചിരുത്തി. അവൻ ചരിവിലൂടെ ഇഴുകിയിറങ്ങി. ഭൂമിയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ അമ്മമാർക്കും ചില നേരങ്ങളിൽ ഒരേ മുഖമാണ്. പെട്ടെന്ന് കാതടപ്പിക്കുന്ന സൈറൻ മുഴങ്ങി. ഒരു മിസൈൽ പറന്നു വീഴുന്നു. അക്വോറിയത്തിലെ മീനുകളും കൂട്ടിലെ പക്ഷികളും വഴിയടഞ്ഞ മനുഷ്യനും സ്വതന്ത്രരാകുന്നു. ഭൂമിയുടെ മറ്റേ അറ്റത്ത് ഒരാൾ മരിക്കുമ്പോൾ നാം മരിക്കുന്നു. ഒരാൾ രക്ഷപ്പെടുമ്പോൾ നാം രക്ഷപ്പെടുന്നു. മീനുകളോടും പക്ഷികളോടുമൊപ്പം സമത്വത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അയാൾ തെളിച്ചത്തോടെ കണ്ടു പൂമ്പാറ്റയുടെ ചിത്രം പതിച്ച ഒരു കുഞ്ഞു സൈക്കിൾ.
1: സൈക്കിൾ, സാബു പുളിക്കത്രയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സുധീഷ് കോട്ടേമ്പ്രത്തിന്റെ കവിതകൾ കേൾക്കാം.
2: ഒറ്റ ഒറ്റയ്ക്ക് പാർക്കുന്നൊരാളിൽ ഒന്നല്ല അനേകമാളുകൾ. ഒരു വാക്കിനു മറുവാക്കോതാൻ, ഒരു തോന്നലിനു മറുതോന്നൽ തോന്നാൻ, കേട്ട പാട്ടിനു മറുപാട്ടു കെട്ടാൻ, ഒച്ച പതുങ്ങും പാതിരാവിൽ പൂച്ചക്കാലിന് കൂട്ടുപോകാൻ. ഒറ്റയ്ക്ക് പാർക്കുന്നൊരാളിൽ ഒന്നല്ല അനേകമാളുകൾ. ഒരു വാക്കിനു മറുവാക്കോതാൻ, ഒരു തോന്നലിനു മറുതോന്നൽ തോന്നാൻ, കേട്ട പാട്ടിനു മറുപാട്ടു കെട്ടാൻ, ഒച്ച പതുങ്ങും പാതിരാവിൽ പൂച്ചക്കാലിന് കൂട്ടുപോകാൻ. ഒറ്റമരച്ചില്ലയിൽ പൂക്കും മരത്തിൻ ചോട്ടിലിരിക്കാൻ, തലമറന്നെണ്ണ തേക്കാൻ, മുല ചുരന്നുണ്ണാൻ, ഉടലഴിച്ചുറങ്ങാൻ. ഒറ്റയ്ക്കൊരാളിൽ കിളിർക്കുന്നു വേരുകൾ ഓർമ്മക്കായകൾ, ഒഴുകും ചോരഞ്ഞരമ്പിൽ പുളയ്ക്കും മീനുകൾ. ഒറ്റമരച്ചില്ലയിൽ പൂക്കും മരത്തിൻ ചോട്ടിലിരിക്കാൻ, തലമറന്നെണ്ണ തേക്കാൻ, മുല ചുരന്ന്

ഉണ്ണാൻ ഉടലഴിച്ചുറങ്ങാൻ ഒറ്റയ്ക്കൊരാളിൽ കിളിർക്കുന്നു വേരുകൾ ഓർമ്മക്കായകൾ ഒഴുകും ചോരഞ്ഞരമ്പിൽ പുളയ്ക്കും മീനുകൾ അടുക്കുചിട്ടകൾ തരംപോൽ മടുപ്പും വെടിപ്പും ഒരേ കനത്തിൽ പാർക്കുന്നൊരാളിൽ ഒടുങ്ങിയല്ലോ വീറും വാശിയും വഴക്കും വക്കാണവും വെറുപ്പുമറപ്പും അടുക്കുചിട്ടകൾ തരംപോൽ മടുപ്പും വെടിപ്പും ഒരേ കനത്തിൽ പാർക്കുന്നൊരാളിൽ ഒടുങ്ങിയല്ലോ വീറും വാശിയും വഴക്കും വക്കാണവും വെറുപ്പുമറപ്പും നുണയായിരിക്കുന്നു ഒരാൾക്കൊരാൾ തുണ തുണയായിരിക്കുന്നു അയാൾക്കയാൾ തന്നെ ഒറ്റയൊരാളിൽ അനേകം വാക്കുകൾ ഭാഷയിലില്ലാത്തവ വരുത്തുപോക്കുകളറ്റവ മറ്റൊരാളെ തൊടാത്തവ ഒറ്റയൊരാളിൽ അനേകം വാക്കുകൾ ഭാഷയിലില്ലാത്തവ വരുത്തുപോക്കുകളറ്റവ മറ്റൊരാളെ തൊടാത്തവ ഒരാളൊറ്റയ്ക്കു മാത്രം പഠിച്ചെടുക്കുന്നു ജീവിതരുചി അതിൽ പാർക്കും മരണരതി ഉടലറ്റും തുടരുമൊറ്റയാൾ പെരുക്കം ഒരാളൊറ്റയ്ക്കു മാത്രം പഠിച്ചെടുക്കുന്നു ജീവിതരുചി അതിൽ പാർക്കും മരണരതി ഉടലറ്റും തുടരുമൊറ്റയാൾ പെരുക്കം. കല്ലുമാല. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു നാൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരാൾ നിങ്ങളെ തേടി വരുന്നു. അന്ന് നിർത്തിയയിടത്തുനിന്നും ഒരു കൈ നീണ്ടുവരുന്നു. അന്ന് നിർത്തിയയിടത്തുനിന്നും ഒരു വാക്യം ഭാഷയായി ചുറ്റിവരിയുന്നു. അന്ന് നിർത്തിയയിടത്തുനിന്നും ഒരാന്തൽ ഒരു മൂളൽ ഓർക്കാപ്പുറത്തൊരു ഉള്ളനക്കം. അന്ന് നിർത്തിയയിടത്തുനിന്നും ഒരു കൈ നീണ്ടുവരുന്നു. ഒരു വാക്യം ഭാഷയായി ചുറ്റിവരിയുന്നു. ഒരാന്തൽ ഒരു മൂളൽ ഓർക്കാപ്പുറത്തൊരു ഉള്ളനക്കം. എന്തുണ്ടായി ഇങ്ങനെ ഒരു പിന്നടത്തം? ഒന്നുമില്ല, അന്ന് നിർത്തിയയിടത്തു തന്നെ ഞാൻ. അതിനാൽ എനിക്കില്ലേ അകലം, കാലപ്പതർച്ച. നിന്നിൽ കാലം പലതായി പിണഞ്ഞിരിക്കാം, പുഴ വഴിമാറി ഒഴുകിയേക്കാം. അന്ന് നിർത്തിയയിടത്തു തന്നെ ഞാൻ. അതിനാൽ എനിക്കില്ലേ അകലം, കാലപ്പതർച്ച. അന്നൊരിക്കൽ നീ തന്ന കല്ലുമാലയിലെ മുത്തുകൾ എണ്ണുകയായിരുന്നു ഞാൻ. കൃത്യം 43 വർഷമെടുത്തു അതൊന്ന് എണ്ണിത്തീരാൻ. അന്നൊരിക്കൽ നീ തന്ന കല്ലുമാലയിലെ മുത്തുകൾ എണ്ണുകയായിരുന്നു ഞാൻ. കൃത്യം 43 വർഷമെടുത്തു അതൊന്ന് എണ്ണിത്തീരാൻ. എൻ്റെ ഓർമ്മയിലില്ലൊരു കല്ലുമാല, അതോ ഓർമ്മ കല്ലിച്ചതോ? സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുത്തുമാല കാലത്തെ അതിജീവിക്കുമെന്ന് ആരറിഞ്ഞു? അല്ലെങ്കിൽ തന്നെ ഒരു മുത്തുമാല കാലത്തെ അതിജീവിക്കുമെന്ന് ആരറിഞ്ഞു? അന്നത്തെ എന്നെ ഞാൻ എന്നേ മറന്നു. എൻ്റെ മറവിയിൽ ഞാൻ എൻ്റെ ശവത്തെ പോറ്റുന്നു. എൻ്റെ ഭൂതത്തിൽ ഞാൻ മറികടന്ന വെയിൽപ്പാടങ്ങൾ, കുറുകച്ചാടിയ കൈത്തോടുകൾ, താക്കോൽ വലിച്ചെറിഞ്ഞ തകരപ്പെട്ടി. അന്നത്തെ എന്നെ ഞാൻ എന്നേ മറന്നു. എൻ്റെ മറവിയിൽ ഞാൻ എൻ്റെ ശവത്തെ പോറ്റുന്നു. എൻ്റെ ഭൂതത്തിൽ ഞാൻ മറികടന്ന വെയിൽപ്പാടങ്ങൾ, കുറുകച്ചാടിയ കൈത്തോടുകൾ, താക്കോൽ വലിച്ചെറിഞ്ഞ തകരപ്പെട്ടി. ഒരിക്കലും തിരിച്ചെത്താത്ത വീട്, ഒരിക്കലും തിരിച്ചെത്താത്ത വീട്. ക്ഷുഭിതനായ തയ്യൽക്കാരൻ. മാർ അത്താനിയോസിസ് റോഡിലെ എപ്പോഴും ക്ഷുഭിതനായ തയ്യൽക്കാരൻ തൻ്റെ പഴയ തയ്യൽ യന്ത്രത്തിൽ നിന്ന് കാലെടുക്കാതെ മുഖം കൂർപ്പിച്ച് കത്രിക മൂർച്ചയുള്ള കണ്ണുകൾ കൊണ്ട് എന്താവും തയ്ച്ചുകൊണ്ടിരിക്കുന്നത്? ചായ കുടിക്കാനോ മൂരി നിവരാനോ കുശലാന്വേഷണത്തിനോ അയാൾ നടുനിവർത്തിയതായി കണ്ടിട്ടില്ല. അളവെടുക്കുന്നതിനിടയിൽ കത്രിക കൊണ്ടെന്തെങ്കിലും, അളവുനാട കൊണ്ട് കഴുത്തുമുറുക്കി, തുന്നൽ സൂചി കൊണ്ട് നഖങ്ങൾക്കിടയിലേക്ക്, തേപ്പുപട്ടിയുമായി മുഖത്തേക്ക്, അളവെടുക്കുന്നതിനിടയിൽ അയാൾ കത്രിക കൊണ്ടെന്തെങ്കിലും. അയാളുമായി മുൻപരിചയമൊന്നുമില്ല, എങ്കിലും പേടിയുണ്ട്. അയാൾ ചവയ്ക്കുന്ന പകയിൽ, അയാൾ ചുവക്കുന്ന കോപത്തിൽ, അയാൾ തിളക്കുന്ന ചോരയിൽ ആർക്കുമറിയാത്തതെന്തോ. എങ്കിലും അയാളുടെ വിരലുകൾ നിതാന്തമായ തുന്നലിൽ, വീട്ടമ്മയുടെയോ പട്ടാളക്കാരൻ്റെയോ പെൻഷൻ പറ്റിയ ക്ലർക്കിൻ്റെയോ മീൻകാരിയുടെയോ മെത്രാൻ്റെയോ ഉടുപ്പിൽ അയാൾ തയ്ക്കുന്നു കോപം, തയ്ക്കുന്നു താപം, തയ്ക്കുന്നു ശോകം. എങ്കിലും അയാളുടെ വിരലുകൾ നിതാന്തമായ തുന്നലിൽ, വീട്ടമ്മയുടെയോ പട്ടാളക്കാരൻ്റെയോ പെൻഷൻ പറ്റിയ ക്ലർക്കിൻ്റെയോ മീൻകാരിയുടെയോ മെത്രാൻ്റെയോ ഉടുപ്പിൽ അയാൾ തയ്ക്കുന്നു

0: മാർ അത്താനിയോസിസ് റോഡ് വഴി പോകാതിരിക്കാം. തയ്യൽക്കാരൻ്റെ അകാരണക്ഷോഭം കാണാതിരിക്കാം. അയാളുടെ കത്രികക്കുള്ള തുണിശീല ആവാതിരിക്കാം. എങ്കിലെന്ത്, അയാൾ തുടരുക തന്നെ ചെയ്യും. ഒരു കുഞ്ഞുടുപ്പിൽ നിന്ന് അവസാനത്തെ ചിത്രശലഭം ചിറകനക്കും വരെ. എങ്കിലെന്ത്, അയാൾ തുടരുക തന്നെ ചെയ്യും. ഒരു കുഞ്ഞുടുപ്പിൽ നിന്ന് അവസാനത്തെ ചിത്രശലഭം ചിറകനക്കും വരെ. അവസാനത്തെ ചായ. വെളിച്ചം വന്നെന്ന് ഒച്ചയെടുക്കുന്ന കിളികൾക്ക് പകരം ഇരുട്ടി വെളുപ്പിക്കുന്ന പണി ഈ കവലയിലെ ചായക്കാരനുണ്ട്. ചില്ലുഗ്ലാസിനും കോരുപാത്രത്തിനുമിടയിലെ വായു അകലത്തിൽ അയാൾക്ക് ലോകത്തിൻ്റെ രഹസ്യമറിയാം. ചായ പകരുമ്പോൾ അയാൾ ചായ മാത്രമല്ല പകരുന്നത്. നോട്ടമെത്തുമിടം വരെ ഉടമാവകാശമുള്ള നായ്ക്കൾക്കറിയാം നഗരഭൂപടം. നോട്ടമെത്തുമിടം വരെ ഉടമാവകാശമുള്ള നായ്ക്കൾക്കറിയാം നഗരഭൂപടം. ഉറങ്ങുന്ന നേരങ്ങളും തൊഴിൽ ദിനങ്ങളായെണ്ണുന്നു അവരുടെ ആജീവനാന്ത കാവൽപ്പണി. ഉറങ്ങുന്ന നേരങ്ങളും തൊഴിൽ ദിനങ്ങളായെണ്ണുന്നു അവരുടെ ആജീവനാന്ത കാവൽപ്പണി. ബാങ്കിനു മുന്നിൽ കൺമിഴിച്ചു നിൽക്കും ക്യാമറകൾ കള്ളനെ കാത്ത് മുഷിയുന്നു. ആൾപെരുമാറ്റം കുറഞ്ഞ ATM ബൂത്തുകളിൽ നിന്ന് ഇയാമ്പാറ്റകൾ പാസ്വേഡുകൾ കടത്തിക്കൊണ്ടുപോകുന്നു. ഒരു മുഴുക്കൻ ഇരുട്ടിൻ്റെ തുണ്ടം മാത്രം ബാക്കി വെച്ച് പണി മതിയാക്കിപ്പോകുന്ന കുഞ്ഞനെലിയോട് ചോദിക്കൂ നഗരത്തിൻ്റെ സത്യകഥ. വസ്തുതർക്കം നിലനിൽക്കുന്ന കെട്ടിടത്തിലെ വവ്വാലുകളോട് ചോദിക്കൂ മനുഷ്യകഥ. നിലാവിൻ്റെ അവസാന നിഴലിനെയും തൂത്തുവാരി നടുനിവർത്തുന്നു നഗരസഭാ ജീവനക്കാരി. അവരുടെ നീലയുടുപ്പിൽ വെളിച്ചം വിരലമർത്തി ഹാജർ വെക്കുന്നതോടെ പകൽ അതിൻ്റെ പണി തുടങ്ങുന്നു. അധികാലത്തെ ചായക്കട വെളുക്കുമ്പോൾ പൂട്ടുന്നു. തീരാൻ പോകുന്ന പാലിൽ അനുവദിക്കപ്പെട്ട വെള്ളം അയാൾ ചേർത്തിരിക്കണം. എങ്കിലും അവസാനത്തെ ചായ ആദ്യത്തെ ചായ പോലെ തന്നെ ജീവിതത്തെ മോഹിപ്പിച്ചിരിക്കാം. അധികാലത്തെ ചായക്കട വെളുക്കുമ്പോൾ പൂട്ടുന്നു. തീരാൻ പോകുന്ന പാലിൽ അനുവദിക്കപ്പെട്ട വെള്ളം അയാൾ ചേർത്തിരിക്കാം. എങ്കിലും അവസാനത്തെ ചായ ആദ്യത്തെ ചായ പോലെ തന്നെ ജീവിതത്തെ മോഹിപ്പിച്ചിരിക്കാം.
1: സുധീഷ് കോട്ടയംപുരത്തിൻ്റെ കവിതകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി സാഹിത്യസ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: സമകാലീന ചിലിയൻ സാഹിത്യത്തിലെ മഹാപ്രതിഭയായി നിരൂപകരും ആസ്വാദകരും വിലയിരുത്തുന്ന അലജാൻഡ്രോ സാംബ്രോ 1975 ചിലിയിലെ സാന്റിയാഗോവിലാണ് ജനിച്ചത്. 20 നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗത്ത് സംഭവിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യ കുതിപ്പിലെ ഗാർസിയ മാർക്കേസ്, മാരിയോ വർഗാസ് യോസ, ഹോസെ ഡൊണോസോ, ഹോലിയോ കോർത്തസാർ തുടങ്ങിയ എഴുത്തുകാരോട് വലിയ വിധേയത്വം കാട്ടാതെ പുതിയ തലമുറയിലെ എഴുത്തുകാരായ നിക്കനോർ പാർറ, റോബർട്ടോ ബൊലാനോ തുടങ്ങിയവരോടാണ് അദ്ദേഹം കൂടുതൽ അടുപ്പം നിലനിർത്തിയത്. ചിലിയിലെ തന്നെ മഹാകവി പാബ്ലോ നെരൂദയെപ്പോലും ഇക്കാര്യത്തിൽ അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല. 2022 ഇംഗ്ലീഷ് പരിഭാഷയിലൂടെ പുറത്തുവന്ന ചിലിയിലെ കവി, ചിലിയൻ പോയറ്റ് എന്ന അസാധാരണ നോവലാണ് അദ്ദേഹത്തെ സാഹിത്യ ലോകത്ത് ഏറെ അറിയപ്പെടുവാൻ സഹായിച്ചത്. ഇതുകൂടാതെ എൻ്റെ പ്രമാണങ്ങൾ, വീട്ടിലേക്കുള്ള വഴികൾ, വൃക്ഷങ്ങളുടെ സ്വകാര്യ ജീവിതവും ബോൺസായിയും തുടങ്ങിയ രചനകൾ അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. ഓ ഹെൻറി പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 20 ലോകഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പരിഭാഷയും വന്നിട്ടുണ്ട്. 15 വർഷക്കാലമായി സർഗാത്മക രചനയെക്കുറിച്ചും സ്പാനിഷ് സാഹിത്യത്തെക്കുറിച്ചും പുതിയ തലമുറയെ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ മെക്സിക്കോ നഗരത്തിൽ താമസിക്കുന്നു. ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്ന പുസ്തകം വായിക്കുവാനുള്ളതല്ല, നോട്ട് ടു റീഡ് മുമ്പ് സൂചിപ്പിച്ച രചനകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ലേഖനങ്ങളുടെ സമാഹാരവും സാഹിത്യ നിരൂപണങ്ങളുമാണ്. സാഹിത്യപരമായ ഒരു ആത്മകഥ എന്ന ഇതിനെ വിശേഷിപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇതിനിടയിൽ അദ്ദേഹം രചിച്ച നോവലുകൾക്ക് വേണ്ടിയുള്ള പരീക്ഷണശാലയായും ഈ രചന പ്രവർത്തിച്ചിരുന്നു. വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ചും ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് പോലെയേ നമുക്ക് തോന്നുകയുള്ളൂ. തൻ്റെ വായനയുടെ തീവ്രമായ സ്വഭാവത്തെക്കുറിച്ചും എന്തിനു വേണ്ടിയാണ് താൻ എഴുതുന്നതെന്നുമുള്ള വിശകലനങ്ങൾ ഈ രചനകളിലൂടെ അദ്ദേഹം ശരിക്കും സൂക്ഷ്മമായി

0: സംവേദിക്കുന്നുണ്ട്. വായനയുടെ സ്വന്തം രീതികളെയും വഴികളെയും ഒട്ടും വൈമുഖ്യമില്ലാതെ സ്വതന്ത്രമായ സംവേദനങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ പുതിയ കാലത്തിൻ്റെ ദീപ്ത പ്രതീകമായ അദ്ദേഹം വളർന്നതിൻ്റെ സൂചനകൾ വായനക്കാരന് വ്യക്തമായി ഉൾക്കൊള്ളുവാനും കഴിയും. ഈ സമാഹാരത്തിലെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത് ഒരു പത്രത്തിൻ്റെ വാരാന്ത്യപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ ഹ്രസ്വമായ രചനകളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതിലൂടെ കടന്നുവരുന്ന സ്കൂൾ പഠനകാലത്ത് സംഭവിച്ച മാഡം ബോവറി എന്ന വിഖ്യാത നോവലുമായിട്ടുള്ള കണ്ടുമുട്ടൽ ശരിക്കും സാഹിത്യ സ്പർശമുള്ള ഒരനുഭവമാണ്. അതിലൂടെ കടന്നു പോകുവാൻ ലഭിച്ച ഒരാഴ്ചക്കാലം അദ്ദേഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ പുസ്തകങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ഫ്ലേവറുടെ രചനാലോകം അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. പഴയ ക്ലാസിക്കുകളുടെ ലോകത്തിലേക്കുള്ള യാത്ര ശരിക്കും ഒരു തീർത്ഥാടനം തന്നെയായിരുന്നു. പിന്നീട് നാം കാണുന്നത് ഗൗരവപൂർണമായ ഒരു സാഹിത്യ ലോകത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സാമറോയുടെ വിസ്മയിപ്പിക്കുന്ന യാത്രകളായിരുന്നു. ലോകസാഹിത്യം അതിൻ്റെ എല്ലാ വാതിലുകളും ഒന്നൊന്നായി അദ്ദേഹത്തിന് വേണ്ടി തുറന്നിടുകയായിരുന്നു. ഇതിനിടയിൽ പ്രസിദ്ധി നേടിയ പല ലാറ്റിനമേരിക്കൻ എഴുത്തുകാരുടെ രചനകളിലേക്ക് ആകൃഷ്ടനാകാതെ ബോധപൂർവം അകന്നു നിൽക്കുവാനും അദ്ദേഹം ശ്രമിച്ചു. ഇതിൽ കാണുന്ന നീണ്ട രചനകൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രചോദനം പങ്കുവച്ചു കൊടുത്ത എഴുത്തുകാരെക്കുറിച്ചുള്ള വിശകലനങ്ങളായിരുന്നു. അദ്ദേഹം നന്നായി ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് കൂടുതലായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇതേ വിഭാഗത്തിൽപ്പെടുത്താനാവാത്ത നിരവധി രചനകളും കടന്നു വരുന്നുണ്ട്. നെരൂദയും വർഗാസിയോസയും ഒക്കെ കടന്നു വരുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രവാഹത്തിനുള്ളിലാണ്. ചിലിയൻ എഴുത്തുകാരനായ റോബർട്ടോ പൊലാനോയുടെ കവിതകളെക്കുറിച്ചും നതാലിയ ഗെൻസ്ബർഗിൻ്റെ രചനകളെക്കുറിച്ചും മാസിഡോണിയ ഹെർണാൻഡസിൻ്റെയും ഡൈമേല എൽറ്റിറ്റിൻ്റെയും രചനകളെക്കുറിച്ചും വിശകലനം ചെയ്യുന്ന ലേഖനങ്ങളിൽ സാമറായുടെ ആധികാരികമായ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പുതിയ തലമുറയിലെ ചിലിയൻ കവിയായ എൻഡ്രിക് ലീനിൻ്റെ കവിതകൾ സാമറോയെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പോപ്പ് ജോൺസൺ പോൾ രണ്ടാമൻ്റെ ഡയറി കുറിപ്പുകളും കത്തുകളും ഇതുമായി ബന്ധപ്പെട്ട ലേഖനത്തിൽ കാണാനാവുന്നുണ്ട്. ബൊലാനോ കൂടുതലും ഫിക്ഷനെയാണ് എഴുത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയെല്ലാം ഒന്നായി ചേരുമ്പോൾ അത് ഉദാത്തമായ ലേഖനങ്ങളായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതിൻ്റെ ചിത്രം കൂടുതൽ ദീപ്തമാകുന്നുണ്ട്. മികച്ച സാഹിത്യം എവിടെയാണ് നിലനിൽക്കുന്നതെന്നുള്ളതിൻ്റെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുവാൻ സാമറോയുടെ ലേഖനങ്ങൾക്ക് ശരിക്കും കഴിയുന്നു. ശ്രദ്ധാപൂർവം അവയെ പിന്തുടരുക എന്നതേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നാം ഇതുവരെ കേൾക്കാത്ത എഴുത്തുകാരെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ലേഖനങ്ങളിലൂടെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ മായികമായ സ്വാധീനം നമ്മെ പുതിയ വഴികൾ വായനയിലൂടെ കണ്ടെത്തുവാനുള്ള പ്രചോദനത്തിലേക്ക് നയിക്കും. ഹുവാൻ കാർലോസ് സോനേറ്റിയും മാസിഡോണിയ ഹെർണാൻഡസും ഒക്കെ നമ്മെ സ്വാധീനിക്കുന്നതും ഇങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ ലേഖനത്തിലൂടെ സൂചിപ്പിക്കുന്ന പല എഴുത്തുകാരുടെയും രചനകളുടെ ഇംഗ്ലീഷ് പരിഭാഷ പോലും പുറത്തു വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായനയ്ക്ക് ഇതൊന്നും തന്നെ ഒരു രീതിയിലും തടസ്സമാകുന്നില്ല. സാമറായുടെ എഴുത്തിൻ്റെ കരുത്ത് നമുക്ക് വേണ്ടത്ര ആസ്വാദനത്തിൻ്റെ ദിശാബോധം പങ്കുവച്ചു തരികയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ വായനാനുഭവങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ ലേഖനങ്ങളെ നാം വിലയിരുത്തേണ്ടത്. അടുത്ത കാലത്ത് വായിക്കുവാൻ കഴിഞ്ഞ പെറുവിലെ എഴുത്തുകാരൻ ഹുലിയോ റമോൺ റൊബേറോയുടെ രചനകൾ സാമറോ നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയും വായനയ്ക്കായി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അവശേഷിക്കുന്നത് നിശബ്ദതയാണ്. ദ റെസ്റ്റ് ഇസ് സൈലൻസ് എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ഇന്നും ഓർമ്മയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. സാമറോയുടെ ഫിക്ഷൻ്റെ വിപരീതമായ ഒരു ദിശാബോധത്തിനുള്ളിൽ നിന്ന് വേണം ലേഖന സമാഹാരത്തിലെ ലേഖനങ്ങൾ വായിക്കുവാൻ. തൻ്റെ നോവൽ രചനയ്ക്ക് വേണ്ട പരീക്ഷണശാല തന്നെയാണിതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സാഹിത്യപരമായ സ്പർശം അനുഭവിക്കുന്ന ആത്മകഥയാണ്. നാം വായനക്കാരോട് കൂടുതൽ ശ്രദ്ധാപൂർവം വായനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. നോട്ട് ടു റീഡ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ലേഖന സമാഹാരത്തിലൂടെ ചിലിയുടെ മാത്രമല്ല ലോകസാഹിത്യത്തിലെ പ്രതിഭാശാലികളായ ഒരു എഴുത്തുകാരനായി അദ്ദേഹം മാറുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. പുസ്തകങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് സാമറോ സൂചിപ്പിക്കുന്നത് എനിക്കും ആത്മകഥാംശം നിറഞ്ഞ ഒരു ഓർമ്മയാണ്. പലർക്കും ഇന്നും അസംബന്ധമായി തോന്നിയേക്കാം. മുമ്പ് വായിച്ചതും വായിക്കാത്തതുമായ പുതിയ പുസ്തകങ്ങൾ എപ്പോഴും ഒപ്പമുണ്ടായിരിക്കും. അത് നോവലോ കവിതയോ ഗദ്യരചനകളോ ആകാം. അതെപ്പോഴും ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഏറ്റവും അത്യാവശ്യമായ മരുന്നുകളും കണ്ണാടി തുടച്ച് വൃത്തിയാക്കുവാനുള്ള മൃദുലമായ തുണിയോ പലപ്പോഴും മറന്നു വരുമെങ്കിലും പുസ്തകങ്ങൾ അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല. വായനക്കാർ ഈ രചന തേടിപ്പിടിച്ച് വായിക്കണം. വായനയെ ഉന്നതമായ ഒരു തലത്തിൽ നിലനിർത്തുകയാണ് വേണ്ടത്.
1: സാഹിത്യ സ്പർശിയായ ആത്മകഥകൾ ലേഖനങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോൾ ചിലിയിലെ എഴുത്തുകാരൻ അലജാൻഡ്രോ

0: സാംബ്രായുടെ നോട്ട് ടു റീഡ് എന്ന പുസ്തകത്തെക്കുറിച്ച് വൈക്കം മുരളി ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു.
1: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
2: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
3: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന്

0: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. കച്ചേരിയിൽ ആദ്യമായി രാഗ് മാൽഖൗൻസ്.

कहूं जग माता है।

ഗവ ഗവ

mare pa ma da ma ga ne da ga za

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് ബഡേ ഗുലാം അലിഖാൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരിയെ തുടരുന്നു ഠുംറി ഭൈരവി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി.
1: പ്രിയ ശ്രോതാക്കളെ, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
2: ഈ സ്കൂളില്ലാത്ത ദിവസം ഒരു 10-11 മണിയൊക്കെ ആകുമ്പം ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയിൽ അരപ്ലേസിലൊക്കെ കാലൊക്കെ കയറ്റിയിരുത്തി ഈ പത്രം എടുത്ത് ഈ രാമേന്ദ്രൻ സാർ വായിക്കുന്ന പോലെ ഞാൻ വായിക്കും. അതെൻ്റെ ഒരു വലിയൊരു ഒരു കുറച്ച് നാളത്തെ ഒരു ശീലമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ഒരു വാസന എനിക്ക് അതിനകത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
1: ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവായ ശ്രീ ചന്ദ്രഭാനു തൻ്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. മറക്കാതെ കേൾക്കൂ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആത്മസഖി ആകാശവാണി.
3: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം.

0: പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: നാളെ രാവിലെ 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രാമായണം ചൊല്ലുന്ന ഒരമ്മ എന്ന കവിത. നാളെ രാവിലെ 7 മഹിത മലയാളം സേവന വാർത്തകൾ, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. രാവിലെ 8 യുവവാണിയിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം. ആദ്യഭാഗം 8:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 8:40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, ശ്വാസകോശ അലർജിയും ഹോമിയോപ്പതി ചികിത്സയിൽ ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം. 10:30 റീഗൽ ജ്വല്ലേഴ്സിന്റെ പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന്

0: judge. The apex court also highlighted the huge pendency cases lodged under the Narcotic Drugs and Psychotropic Substances Act. The Health Ministry has activated precautionary surveillance measures amid low global risk assessment of Hantavirus virus cases. Sources said the Health Ministry is closely monitoring the evolving situation relating to reported cases of Hantavirus virus infection on board the cruise ship MV Hontius. This is being done in coordination with the National Center for Disease Control, Integrated Disease Surveillance Program, World Health Organization, and other international health authorities. Somnath Amrit Parv will be celebrated to mark the 75th anniversary of the reconstruction of Somnath Temple. The Prime Minister Narendra Modi will participate in the Somnath Amrit Parv on the 11th of this month at Prabhas Patan in Somnath. Speaking to media, Gujarat State Cabinet Minister Jitubhai Vaghani said that various events will be organized at Somnath as part of the Somnath Amrit Parv, showcasing India's rich cultural and heritage traditions. And that is the end of this news bulletin.
1: ആകാശവാണി കൊച്ചി FM 102.3 സമയം 11 മണി കഴിഞ്ഞ് 3 സെക്കൻഡ് 10 മിനിറ്റും 5 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

അഞ്ച് 1 47 5 1 48 5 1 50 5 1 51 52 53 54 56 57 58 59 60

കേക്കാവോ? ഇപ്പൊ ഉവ്വ വരുന്നു.